ശ്രോതാക്കളെ, ഏവർക്കും നല്ല നമസ്കാരം. ഇത് കരുണാസായി റേഡിയോ 91.2 FM. ശുഭകരമായൊരു നല്ല ദിനം ആശംസിച്ചുകൊണ്ട് ആരംഭിക്കുന്നു പ്രഭാത ശബ്ദം. സുതാര്യ സുന്ദരമായ സംഭവ വികാസങ്ങൾ കൊണ്ട് വിശാലവും മധുരോദാരവുമായിരിക്കട്ടെ ഈ ദിനം. സൗഹൃദത്തിന്റെ ചെമ്മനീർ പൂക്കൾ വിരിയട്ടെ. സ്നേഹത്തിന്റെ സംഗീതം ഭൂമിയാകെ പരക്കട്ടെ. കരുണാസായി റേഡിയോയിൽ കേൾക്കാം പ്രഭാത ശബ്ദം. പ്രഭാത ശബ്ദത്തിൽ ആദ്യം പ്രഭാതഗീതം.

0: ഇന്ന് ഈ ദിനത്തിന്റെ സൗഭാഗ്യ സമൃദ്ധിയിൽ അനുഭവാത്മകമായി നിൽക്കുമ്പോൾ ചെവിയോർത്തു നോക്കൂ. ചരിത്രത്തിന്റെ കുതിരക്കുളമ്പടി ഒച്ചകൾ കലണ്ടറിന്റെ കറുപ്പും ചുവപ്പും കളങ്ങളിലൂടെ പുറകോട്ടൊന്ന് പാഞ്ഞു പോകുമ്പോൾ കാണുന്ന കാഴ്ചകൾ എത്ര, സംഭവങ്ങൾ എത്ര! വീണുപോയ സാമ്രാജ്യങ്ങൾ, ഉയർത്തെണീറ്റ ഭരണവംശങ്ങൾ, പടഹധ്വനികൾ, ശംഖനാദങ്ങൾ, ജയഭേരികൾ, നിലവിളി ഒച്ചകൾ, ശാസ്ത്രത്തിന്റെ കുതിപ്പുകൾ, എത്രയെത്ര യുറേക്കകൾ! പ്രഭാത ശബ്ദത്തിൽ ഇനി കേൾക്കാം ടൈം ട്രാവലർ.
1: ടൈം ട്രാവലർ
2: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇന്ന് സെപ്റ്റംബർ 23 തട്ടകത്തിലൂടെ സഞ്ചരിക്കുന്നു. 1900 സെപ്റ്റംബർ 23, സോഷ്യലിസ്റ്റ് ഇന്റർനാഷണൽ പാരീസ് കോൺഗ്രസ് ആരംഭിച്ചിരിക്കുന്നു. 1973 സെപ്റ്റംബർ 23, പാബ്ലോ നെരുദ സാന്തിയാഗോയിൽ വച്ച് അന്തരിച്ചു. 1991 സെപ്റ്റംബർ 23, സോവിയറ്റ് യൂണിയന്റെ ശിഥിലീകരണത്തെ തുടർന്ന് അർമേനിയ സ്വാതന്ത്ര്യം പ്രാപിച്ചിരിക്കുന്നു.

0: പ്രഭാത ശബ്ദത്തിൽ ഇനി തളിരില.
1: ഒരാൾ എപ്പോഴാണ് വയസ്സാവുന്നത്? 60 കഴിയുമ്പോഴോ അതോ 70 കഴിയുമ്പോഴോ? ഏയ്, അതൊന്നും ഒരാളെ വയസ്സാക്കുകയില്ല. ഒരാൾ വയസ്സായി പോകുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ അയാൾക്ക് സ്വാതന്ത്ര്യം നഷ്ടപ്പെടുമ്പോഴാണ്. ചില വീടുകളിലെങ്കിലും കണ്ടിട്ടില്ലേ, 60-65 വയസ്സ് വരെ കിടന്ന് കഷ്ടപ്പെടും, അധ്വാനിക്കും. മാനസികമോ ശാരീരികമോ ആയി അയാൾ അല്പം തളർന്നു തുടങ്ങുന്ന നേരം മുതൽ വീട്ടിൽ നിന്ന് കേട്ടു തുടങ്ങുന്ന വർത്തമാനങ്ങൾ, അച്ഛനത് എങ്ങോട്ടാ പോകുന്നേ, നിങ്ങളെന്താ ഇത്രയും താമസിച്ചത്, ആരുടെ കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു, എന്താ ഇപ്പോ ഇത്രയും കാശിന്റെ ആവശ്യകത എന്ന് തുടങ്ങിയ വർത്തമാനങ്ങൾ. ഓർക്കുക, അത് കേട്ടു തുടങ്ങുന്ന നാളു മുതൽ അയാൾ വയസ്സായി തുടങ്ങും. കുറെ കൂടി കഴിയുമ്പോൾ ആരെങ്കിലും ഒരാൾ ചോദിച്ചെന്നിരിക്കും, ഈ വീടിനു വേണ്ടി നിങ്ങൾ എന്ത് ചെയ്തുവെന്ന്. അതുകൂടിയാവുമ്പോൾ അയാളുടെ ഉള്ളം പൂർണ്ണമായും തകർന്നിരിക്കും. മെല്ലെ മെല്ലെ അയാൾ അവിടെ അധികപ്പെട്ടായി മാറിക്കൊണ്ടിരിക്കും. അയാളുടെ അധ്വാനം, ജീവിതം, സമയം എല്ലാം അവഗണിക്കപ്പെടും. ആർജവുമില്ലായ്മയാണ് വാസ്തവത്തിൽ ഒരു വ്യക്തിയെ അങ്ങനെ ഒരു അന്തരീക്ഷത്തിൽ കൊണ്ടുചെന്ന് എത്തിക്കുന്നത്. എന്നാൽ ചിലയിടങ്ങളിൽ അമ്മയും മക്കളും ഒറ്റക്കെട്ടായി അച്ഛനെ ഒറ്റപ്പെടുത്തി കളയും. അപൂർവമായിട്ടാണെങ്കിലും തിരിച്ചും സംഭവിക്കാറുണ്ട്. അച്ഛന്റെ കുറ്റങ്ങൾ മക്കളെ പറഞ്ഞു കേൾപ്പിക്കുന്ന അമ്മ തന്ത്രശാലിയാണെന്ന് പറയാതിരിക്കാനാവില്ല. അമ്മയുടെ കുറ്റങ്ങൾ മക്കളോട് പറയുന്ന അച്ഛൻ സ്വാർത്ഥനുമാണ്. കുറ്റങ്ങളുണ്ടായിരിക്കാം, പക്ഷേ അത് അവസരം കിട്ടുമ്പോഴൊക്കെ മക്കളോട് പറയുന്നുവെങ്കിൽ ഓർക്കുക, ഒരു തന്ത്രം മനയിൽ അവിടെ നടക്കുന്നുണ്ട്. സാംസ്കാരികമായി തീരെ തരംതാണു പോകുമ്പോഴാണ് ഇപ്രകാരമൊക്കെ സംഭവിക്കുന്നതെന്നും മറന്നുപോകരുത്. മാനസികാരോഗ്യക്കുറവും കാരണമാണ് ഉദാത്തമായ മാനസികാരോഗ്യമുള്ള വീടുകളിൽ ആളുകൾ വയസ്സായി പോവുകയില്ല. ആർജവം ഉണ്ടായിരിക്കും, വ്യക്തിത്വ പ്രഭാവം ഉണ്ടായിരിക്കും. അങ്ങനെയാണ് ഭവനങ്ങൾ ചിട്ടപ്പെടുത്തേണ്ടതെന്ന് ഓർക്കുമല്ലോ.
0: സൗമ്യവും ശാന്തവുമായി ചില പാട്ടുകൾ നമ്മുടെ ഹൃദയത്തിൽ തൊടും. ഇളങ്കാറ്റ് വീശുന്ന ഒരു കടൽ തീരത്തിരിക്കുന്നത് പോലെ ഹൃദ്യമായ പാട്ടുകൾ, ലളിതമായ ഗാനധാര. പ്രഭാത ശബ്ദത്തിൽ ഇനി ഒരു ലളിത ഗാനം.

പ്രഭാത ശബ്ദത്തിൽ ഇനി പ്രകാശ ചിന്തകൾ. നിത്യേന നിരവധി പുസ്തകങ്ങൾ കൺമുന്നിലൂടെ കടന്നുപോകുന്നു. ചിലത് ശ്രദ്ധിക്കും, ചിലത് വായിക്കും, ചിലത് മറക്കും, ചിലത് എക്കാലവും ഓർമ്മയിൽ നിൽക്കും. എല്ലാവരുടെ വായനാനുഭവവും ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും. അങ്ങനെ വായിച്ചതിൽ ഓർമ്മയിൽ നിന്ന് അടർന്നുപോകാതെ നിൽക്കുന്ന പുസ്തകങ്ങൾ ഏറെയുണ്ട്. അതിലൊന്നാണ് ഏജ്ലെസ് ബോഡി, ടൈംലെസ് മൈൻഡ്, പ്രായമില്ലാത്ത ശരീരം, കാലമില്ലാത്ത മനസ്സ്. ഡോക്ടർ ദീപക് ചോപ്രയുടെ പുസ്തകമാണിത്. വൃദ്ധരാകേണ്ടതിന്റെ ആവശ്യകത എന്താണെന്ന് ആ പുസ്തകം നമ്മളോട് ചോദിക്കുന്നു. വയസ്സാവും, ശരീരവും മനസ്സും ദുർബലമാകും, രോഗികളാകും, മരിക്കും. ഇങ്ങനെയാണ് മനുഷ്യർ. ഇതാണ് സ്വാഭാവികത എന്ന് ചിന്തിച്ചു വച്ചിരിക്കുന്നതിനെ മനസ്സിൽ നിന്ന് കളയുക. കാരണം അതൊരു മുൻവിധിയാണ്. വയസ്സാകുമെന്നത് മുൻവിധിയാണ്, ദുർബലമാകുമെന്നത് മുൻവിധിയാണ്, രോഗിയാവുമെന്നതും മുൻവിധിയാണ്. അതൊക്കെ അങ്ങനെയാകുമ്പോൾ മതി. അതിനു മുമ്പേ ചിന്തിച്ചു കൂട്ടിവെക്കേണ്ട ഒരു കാര്യവുമില്ല. യാഥാർത്ഥ്യം എന്താണെന്ന് നോക്കാം. കോടാനുകോടി കോശങ്ങൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന നമ്മുടെ ശരീരം, ഈ അസംഖ്യം കോശങ്ങളാകട്ടെ, അനുനിമിഷം പുതുക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു, നിത്യനൂതനമായിക്കൊണ്ടേയിരിക്കുന്നു. അതായത് ഇന്ന് ഈ ദിവസം നമ്മുടെ ശരീരത്തിലെ നൂറുകണക്കിന് കോശങ്ങളും പുതിയതാണ്. കഴിഞ്ഞ മാസം ഇതേ ദിവസം ഉണ്ടായിരുന്ന ഒന്നും നമ്മളിലില്ല. അത്ര പുതുമയാർന്നതാണ് നമ്മുടെ ശരീരം. അതിനെ സംശുദ്ധീകരിച്ചുകൊണ്ടേയിരിക്കുന്നു, നവം നവമാക്കിക്കൊണ്ടേയിരിക്കുന്നു. ഒരുതരം കോശാടിസ്ഥാന നിത്യനൂതനത എങ്ങനെയുണ്ടെന്ന് നോക്കൂ. ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കിയാൽ പിന്നെ നിങ്ങൾക്ക് എങ്ങനെ പറയാനാകും നിങ്ങൾ വയസ്സായി എന്ന്? ഇതം ശരീരം കൗന്ദേയ ക്ഷേത്രമിത്യഭിധീയതേ എന്ന ശ്ലോകമാണ് ഓർമ്മ വരുന്നത്. നിത്യനൂതനവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ക്ഷേത്രമാണ് അർജുന ഈ ശരീരമെന്നത്. സ്വശരീരം സദാ നൂതനമായിക്കൊണ്ടിരിക്കുന്നു, എന്നിട്ടും സ്വയം പറയുകയാണ് വയസ്സായി എന്ന്. എന്താണ് അതിന്റെ അർത്ഥം? നമ്മൾ തന്നെ നമ്മളെ വെല്ലുവിളിക്കുന്നു എന്നല്ലേ? അതുകൊണ്ടാണ് പറയുന്നത് വയസ്സാവുന്നു എന്ന് കരുതുന്നത് ഒരു മുൻവിധിയാണെന്ന്. ശരീരം വയസ്സാവുകയല്ല, അനുനിമിഷം പരിഷ്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നും ജീവസ്സുറ്റതായിക്കൊണ്ടിരിക്കുകയാണെന്നും മനസ്സിലാക്കൂ. അതായത് വയസ്സാവുകയല്ല, പകരം വാർദ്ധക്യപ്പെടുകയാണ്. വാർദ്ധക്യമെന്നാൽ വൃദ്ധി തേടൽ എന്നാണ്. അതായത് അഭിവൃദ്ധിപ്പെടൽ, ശരീരകോശങ്ങളുടെ അഭിവൃദ്ധിപ്പെടൽ. ഇനി മനസ്സിന്റെ കാര്യമെടുക്കൂ. പ്രായത്തിന്റെ ഓരോ പടി ചവിട്ടുമ്പോഴും അനുഭവ പാഠങ്ങൾ നിങ്ങളെ സമൃദ്ധമാക്കുന്നു. ജീവിത പാഠങ്ങൾ കൂടുതൽ ബലപ്പെടുന്നു, അറിവ് കൂടുന്നു, ബന്ധങ്ങൾ വർദ്ധിക്കുന്നു, ധാരണകൾ മാറുന്നു, ആശയങ്ങൾ പിറവികൊള്ളുന്നു. അങ്ങനെയെങ്കിൽ ഒന്ന് ഓർത്തു നോക്കൂ, മനസ്സും പുതിയതായിക്കൊണ്ടിരിക്കുകയല്ലേ? പിന്നെ എന്തർത്ഥത്തിലാണ് പ്രായമേറുന്തോറും ദുർബലരാകുന്നു എന്ന് പറയുന്നത്? ശരീരം നവമായിക്കൊണ്ടിരിക്കുന്നു, മനസ്സും പുതിയതായിക്കൊണ്ടിരിക്കുന്നു, എന്നിട്ടും സ്വയം പറയുന്നു ദുർബലരാവുകയാണെന്ന്. അതാണ് പറയുന്നത് അതൊക്കെ മുൻവിധിയാണെന്ന്. ശരീരവും മനസ്സും എപ്പോഴും യൗവനാവസ്ഥയിലാണ്, സജീവമാണ്, നവീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വാസ്തവത്തിൽ ദുർബലമാകുന്നത് എന്താണ്? ചിന്തകളാണ്, വികാരങ്ങളാണ്. ചിന്തകളെ നവീകരിക്കേണ്ടത് നമ്മളാണ്. അത് ശരീരം ചെയ്യില്ല. വികാരങ്ങളെ വിമലീകരിക്കാനുള്ള ബാധ്യതയും ശരീരത്തിനോ മനസ്സിനോ ഇല്ല. അത് നമ്മൾ ചെയ്യാനുള്ളതാണ്. അതിനാണ് നമ്മൾ പഠിക്കുന്നത്, നിരീക്ഷിക്കുന്നത്, മനസ്സിലാക്കുന്നത്. ചിന്തകൾ ഒരു പെട്ടിയിലാണെന്ന് സങ്കല്പിക്കൂ. എങ്കിൽ അതൊന്ന് തുറന്നു നോക്കിയാൽ ലജ്ജിച്ചു പോകുന്ന വിധം പഴയതും മോശമായതും തരംതാഴ്ന്നതും മറ്റാരെങ്കിലും കേട്ടാൽ അറച്ചുപോകുന്നതും ആവർത്തിക്കുന്നതുമായ എത്രയെത്ര ചിന്തകൾ അതിൽ കെട്ടിക്കിടക്കുന്നു. അവയാണ് ശരിക്കും നമ്മളെ ദുർബലമാക്കുന്നത്, പ്രായമായവരാക്കുന്നത്, രോഗികളാക്കുന്നത്. അതുപോലെ വികാരങ്ങൾ, അതിൽ പലതും നമ്മളെ അധപ്പതിപ്പിച്ചു കളയും, അവമതിച്ചുകളയും, വീഴ്ത്തിക്കളയും, ഒറ്റപ്പെടുത്തിക്കളയും. ഉദാഹരണത്തിന് ദേഷ്യം, അത് ആളുകളിൽ നിന്ന് അകറ്റിക്കളയും. അതുപോലെ അസ്വസ്ഥത, സൌഹൃദ കൂട്ടങ്ങളിൽ ഒരാൾ അസ്വസ്ഥമായി വേറിട്ട് നിൽക്കുന്നത് മറ്റുള്ളവരിലും ബുദ്ധിമുട്ടുണ്ടാക്കും. അതുകൊണ്ടാണ് വൈകാരിക വിക്ഷോഭങ്ങൾ അരുത് എന്ന് പറയുന്നത്. ആവശ്യമില്ലാത്ത ചിന്തകൾ, ആവർത്തിക്കുന്ന ചിന്തകൾ, അധികമായ ചിന്തകൾ നിങ്ങളെ ദുർബലരാക്കും. അതുപോലെ വൈകാരികമായ അപക്വതകൾ, അനിയന്ത്രിതമായ വികാരങ്ങൾ, അവയും നിങ്ങളെ ദൌർബല്യമുള്ളവരാക്കും. അതുകൊണ്ട് ദുർബലരും രോഗികളും വയസ്സായവരുമാകാതിരിക്കാൻ മനസ്സിനെയും ശരീരത്തെയും അനുവദിക്കുക. ചിന്തകളെയും വികാരങ്ങളെയും വിമലീകരിക്കുക.
കപ്പ് ചായ അല്ലെങ്കിൽ ഒരു കോഫി, പിന്നെ പാട്ടും സല്ലാപവുമായി റേഡിയോയുടെ കൂട്ട് ഒരു പ്രഭാതം ആരംഭിക്കുകയാണ്. മനസ്സൊന്നുഷാറാകാൻ ചായക്കൊപ്പം ചന്തമുള്ളൊരു പാട്ട്.

നീല ചാർത്തുകളിലൂടെ മിന്നിമറഞ്ഞ് ഇടതൂർന്ന് താഴെ വീഴാതെ പൂവാങ്കുരുന്നുകളിൽ ഇറ്റു നിൽക്കുന്ന സൂര്യബിംബങ്ങൾ, പ്രഭാതത്തിന്റെ നനുത്ത വെട്ടങ്ങൾ, പ്രഭാത ശബ്ദത്തിൽ ഇനി ഗുഡ് മോർണിംഗ്. ഒരു ആംഗലേയ ഗീതം കേൾക്കാം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സയ്യിദ് അലി ശിഹാബ് തങ്ങൾ. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് ഗുജറാത്തിൽ. വഡോദരയിൽ മഹാരാജ സയാജി റാവു സർവകലാശാലയുടെ 75th വാർഷിക ബിരുദദാന ചടങ്ങിൽ രാഷ്ട്രപതി പങ്കെടുക്കും. സംസ്ഥാനത്തെ ഗവൺമെന്റ് ആശുപത്രികളിൽ രോഗികൾക്ക് മരുന്ന് മുടങ്ങില്ലെന്ന് മന്ത്രി കെ മുരളീധരൻ. KSRTCയുടെ ബജറ്റ് ടൂറിസം സെല്ലിന്റെ ലക്ഷദ്വീപ് യാത്രാ പാക്കേജിന് ഇന്ന് തുടക്കം. ഇന്ന് ദേശീയ ആയുർവേദ ദിനം. ഏഷ്യൻ ഗെയിംസിൽ മെഡൽ പ്രതീക്ഷകളുമായി ഇന്ത്യൻ താരങ്ങളായ മനു ഭാക്കറും മീരാഭായ് ചാനുവും ഇന്ന് മത്സരിക്കും. വാർത്തകൾ വിശദമായി. ഗുജറാത്തിലെ വഡോദരയിൽ മഹാരാജ സയാജി റാവു സർവകലാശാലയുടെ 75th വാർഷിക ബിരുദദാന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് പങ്കെടുക്കും. ബ്രഹ്മകുമാരികളുടെ പ്രചാരണ പരിപാടിക്ക് തുടക്കം കുറിക്കുന്ന രാഷ്ട്രപതി വഡോദരയിലെ ഗ്ലോബൽ സ്പിരിച്വൽ പാലസും ഉദ്ഘാടനം ചെയ്യും. 12,600 വിദ്യാർത്ഥികൾക്ക് രാഷ്ട്രപതി ദ്രൗപദി മുർമു ബിരുദങ്ങൾ സമ്മാനിക്കും. ലോക നവീകരണത്തിന് ആത്മീയ ഉണർവ് പദ്ധതി ഉദ്ഘാടനം ചെയ്യുന്ന രാഷ്ട്രപതി വികസിത ഭാരതത്തിന് യുവജനങ്ങൾ രാഷ്ട്രനിർമ്മാണത്തിന് ഉൾക്കരുത്തുണർത്തുക എന്ന പ്രചാരണ പരിപാടിയും വെർച്വലായി ഉദ്ഘാടനം ചെയ്യും. രാജ്യത്ത് മനുഷ്യാവകാശങ്ങൾ പ്രചരിപ്പിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും വിവിധ ദേശീയ കമ്മീഷനുകൾ തമ്മിൽ സഹകരണം അത്യാവശ്യമാണെന്ന് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യൻ പറഞ്ഞു. ന്യൂഡൽഹിയിൽ കമ്മീഷനിലെ 7 ഡീംഡ് അംഗങ്ങളുടെ പ്രതിനിധികളുമായി ചേർന്ന സ്റ്റാറ്റ്യൂട്ടറി ഫുൾ കമ്മീഷൻ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിവിധ ദേശീയ കമ്മീഷനുകൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്നതിലൂടെ സമൂഹത്തിലെ വ്യത്യസ്ത വിഭാഗങ്ങളുടെ മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് അർത്ഥവത്തായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കുമെന്നും ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യൻ പറഞ്ഞു. സംസ്ഥാനത്തെ ഗവൺമെന്റ് ആശുപത്രികളിൽ രോഗികൾക്ക് മരുന്ന് മുടങ്ങില്ലെന്ന് മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. മരുന്ന് വിതരണം വേഗത്തിലാക്കാൻ കമ്പനികളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഏതെങ്കിലും മരുന്നുകൾ കുറവുണ്ടെങ്കിൽ അത് കാരുണ്യ വഴി ലോക്കൽ പർച്ചേസ് നടത്താനും എല്ലാ സ്ഥാപന മേധാവികൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് മന്ത്രി വ്യക്തമാക്കി. തിരഞ്ഞെടുപ്പ് കാരണം പർച്ചേസ് ഓർഡർ നൽകുന്നത് വൈകിയതും പശ്ചിമേഷ്യൻ യുദ്ധവുമാണ് നിലവിൽ ചില മരുന്നുകളുടെ വിതരണത്തെ ബാധിച്ചത്. പ്രതിസന്ധികൾക്കിടയിലും 530 മരുന്നുകൾ ഇതിനോടകം സംസ്ഥാനത്ത് എത്തിച്ചിട്ടുണ്ടെന്നും ഈ മാസം അവസാനത്തോടെ കൂടുതൽ മരുന്നുകൾ എത്തിക്കുമെന്നും മന്ത്രി പറഞ്ഞു. KSRTCയുടെ ബജറ്റ് ടൂറിസം സെല്ലിന്റെ ലക്ഷദ്വീപ് യാത്രാ പാക്കേജിന് ഇന്ന് തുടക്കമാകും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: KSRTC ബജറ്റ് ടൂറിസം സെൽ ലക്ഷദ്വീപ് പാക്കേജിലെ ആദ്യ സംഘം ഇന്ന് രാവിലെ 11:30 നെടുമ്പാശ്ശേരിയിൽ നിന്ന് വിമാനത്തിൽ അഗാത്തിയിലേക്ക് തിരിക്കും. 3 രാത്രിയും 4 പകലുമായിരിക്കും സംഘം ലക്ഷദ്വീപിലുണ്ടാവുക. ജല കായിക വിനോദങ്ങൾ, ഗ്ലാസ് ബോട്ട് യാത്ര തുടങ്ങിയവയെല്ലാം അടങ്ങിയതാണ് യാത്ര. ആദ്യ സംഘത്തിനുള്ള യാത്രാ കിറ്റുകൾ ഇന്നലെ രാത്രി തിരുവനന്തപുരത്ത് മന്ത്രി CP ജോൺ കൈമാറി. തുടർന്ന് തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിയിലേക്ക് ബസിൽ യാത്ര തിരിച്ച സംഘമാണ് ഇന്ന് അഗാത്തിയിലേക്ക് പോകുന്നത്. ലക്ഷദ്വീപ് പാക്കേജ് പ്രഖ്യാപിച്ച ഉടൻ തന്നെ ജനുവരി വരെയുള്ള എല്ലാ യാത്രകളുടെയും ടിക്കറ്റുകൾ വിറ്റു തീർന്നതായി KSRTC വൃത്തങ്ങൾ ആകാശവാണിയോട് പറഞ്ഞു.
0: KSRTC പുതിയ ടൂറിസം ഡിവിഷൻ ആരംഭിക്കുമെന്ന് മന്ത്രി CP ജോൺ പറഞ്ഞു. KSRTCയുടെ ആഭിമുഖ്യത്തിൽ ഭാരത് ദർശൻ യാത്രകൾ ആരംഭിക്കുന്നതിന്റെ സാധ്യതകൾ പരിശോധിക്കുമെന്നും മന്ത്രി അറിയിച്ചു. ജലഗതാഗത വകുപ്പിനെയും KSRTCയെയും സംയോജിപ്പിച്ച് വിവിധ

0: ടൂറിസം പാക്കേജുകൾക്ക് രൂപം നൽകും. കെഎസ്ആർടിസി ബജറ്റ് ടൂറിസം സെല്ലിന്റെ ലക്ഷദ്വീപ് ഹൈദരാബാദ് ലക്ഷറി പാക്കേജ് സർവീസ് ഉദ്ഘാടനം ചെയ്ത ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ന് ദേശീയ ആയുർവേദ ദിനം. പരമ്പരാഗത വൈദ്യശാസ്ത്ര ശാഖയായ ആയുർവേദത്തിന്റെ പ്രാധാന്യവും രോഗപ്രതിരോധ രംഗത്ത് അത് നൽകുന്ന സംഭാവനകളും മുൻനിർത്തിയാണ് എല്ലാ വർഷവും ദേശീയ ആയുർവേദ ദിനം ആഘോഷിക്കുന്നത്. ആയുഷ് മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ 11-ാമത് ആയുർവേദ ദിനാഘോഷം ഇന്ന് മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ നടത്തും. ആരോഗ്യകരമായ നാളേക്ക് ആയുർവേദമെന്നതാണ് ഈ വർഷത്തെ പ്രമേയം. കോട്ടയത്ത് ഭാരതീയ ചികിത്സാ വകുപ്പും നാഷണൽ ആയുഷ് മിഷനും സംയുക്തമായി സംഘടിപ്പിച്ച ദേശീയ ആയുർവേദ ദിനാചരണ പരിപാടികൾ നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ന് കോട്ടയം കലക്ടറേറ്റിലെ ജീവനക്കാർക്കായി പ്രത്യേക മെഡിക്കൽ ക്യാമ്പും ആരോഗ്യകരമായ ഭക്ഷണമെന്ന വിഷയം അടിസ്ഥാനമാക്കി ഫുഡ് എക്സ്പോയും സംഘടിപ്പിക്കും. നാഷണൽ ആയുഷ് മിഷന്റെ നേതൃത്വത്തിൽ 11-ാമത് ആയുർവേദ ദിനാചരണത്തിന്റെ കണ്ണൂർ ജില്ലാതല പരിപാടി രാവിലെ കണ്ണൂർ ചേംബർ ഓഫ് കൊമേഴ്സ് ഹാളിൽ നടക്കും. കെ സുധാകരൻ എംപി ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്തിന്റെ പുതിയ മദ്യനയ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇന്നു മുതൽ ഈ മാസം 28 വരെ തിരുവനന്തപുരത്ത് നടത്തും. മന്ത്രി എം ലിജുവിന്റെ അധ്യക്ഷതയിലാണ് ചർച്ചകൾ നടക്കുക. ഓൺലൈൻ ഡെലിവറി ജോലികൾക്കായി സംസ്ഥാനത്തെ ആദ്യ വിശ്രമ കേന്ദ്രം ഗിഗോൺ ഇന്ന് തിരുവനന്തപുരത്ത് തുറക്കും. തൊഴിൽ വകുപ്പ് ഒരുക്കുന്ന വിശ്രമ കേന്ദ്രം തിരുവനന്തപുരം ഊറ്റുകുഴിയിലാണ് പ്രവർത്തനം ആരംഭിക്കുന്നത്. വിശ്രമ കേന്ദ്രം മന്ത്രി ബിന്ദു കൃഷ്ണ ഉദ്ഘാടനം ചെയ്യും. കണ്ണൂർ ജില്ലയിലെ വോട്ടർ പട്ടിക ശുദ്ധീകരണ പ്രക്രിയ നവംബർ 30 പൂർത്തിയാക്കാൻ സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഡോ ഡി സജിത് ബാബു നിർദ്ദേശം നൽകി. ജില്ലാതല അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
1: ഒക്ടോബർ 30 മുൻപ് ലഭിക്കുന്ന ആബ്സന്റ് ഷിഫ്റ്റ് ഡെത്ത് അപേക്ഷകളിൽ പൂർണ്ണമായി നടപടികൾ സ്വീകരിക്കണമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പറഞ്ഞു. തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നുള്ള മരണ രജിസ്റ്റർ പ്രകാരം മരണപ്പെട്ടവരെ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യുന്നതിനുള്ള നടപടികൾ ഓരോ മാസവും സ്വീകരിക്കണം. സ്ഥലത്തില്ലാത്തവരും സ്ഥലം മാറിപ്പോയവരുമായ വോട്ടർമാരെ കണ്ടെത്തി പട്ടികയിൽ നിന്ന് ഒഴിവാക്കുന്നതിന് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവരുടെ സേവനം ലഭ്യമാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട അപേക്ഷകൾ വെച്ച് താമസിപ്പിക്കുന്ന ബിഎൽഒമാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ നിർദ്ദേശിച്ചു. ജില്ലാ കലക്ടർ പി വിഷ്ണുരാജ് ഉൾപ്പെടെയുള്ളവർ അവലോകന യോഗത്തിൽ പങ്കെടുത്തു.
0: പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഏഷ്യൻ ഗെയിംസിൽ മെഡൽ പ്രതീക്ഷകളുമായി ഒളിമ്പിക് മെഡൽ ജേതാക്കളായ ഇന്ത്യൻ താരങ്ങൾ മനു ഭാക്കറും മീരാഭായ് ചാനുവും ഇന്ന് മത്സരിക്കും. സുരുജി സിംഗ്, ഈഷ സിംഗ് എന്നിവർക്കൊപ്പം വനിതകളുടെ 10 മീറ്റർ എയർ പിസ്റ്റൾ മത്സരത്തിലും വ്യക്തിഗത യോഗ്യതാ മത്സരത്തിലും മനു ഭാക്കർ മത്സരിക്കും. മീരാബായ് ചാനു വനിതകളുടെ 49 കിലോഗ്രാം വിഭാഗം വെയ്റ്റ് ലിഫ്റ്റിംഗ് ഫൈനലിലാണ് മത്സരിക്കുന്നത്. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
2: ബാഡ്മിന്റൺ ക്വാർട്ടർ ഫൈനലിൽ ജപ്പാനെ പരാജയപ്പെടുത്തി മെഡൽ ഉറപ്പിച്ച ലക്ഷ്യ സെന്നും ഇന്ത്യൻ പുരുഷ ടീമും സെമിഫൈനലിൽ ചൈനയെ നേരിടും. വുഷുവിൽ വനിതകളുടെ 60 കിലോഗ്രാം സാന്റ വിഭാഗം സെമിഫൈനലിൽ റോഷിബിന ദേവി ഇന്തോനേഷ്യയെ നേരിടും. സെപാക് ടക്രോയിൽ പുരുഷന്മാരുടെ ടീം റെഗു പ്രാഥമിക മത്സരത്തിൽ ഇന്ത്യ ഫിലിപ്പീൻസിനെ നേരിടും. റോവിംഗിലെ പുരുഷന്മാരുടെ സിംഗിൾസ് സ്കൾസ് ഇനത്തിൽ ബൽരാജ് പൻവാർ മത്സരിക്കും. ഇന്ത്യയുടെ സ്കീറ്റ് ഷൂട്ടർമാരായ അനന്ദ്ജീത് സിംഗ് നരൂക്ക, ഭവ്ദേക് സിംഗ് ഗിൽ, മൈരാജ് അഹമ്മദ് ഖാൻ എന്നിവർ യോഗ്യതാ റൌണ്ടിൽ മത്സരിക്കും. ഒപ്പം വനിതാ സ്കീ ടീമും മത്സരത്തിനിറങ്ങും. ഇന്ത്യയുടെ പുരുഷ വനിതാ ഹോക്കി ടീമുകളും കബഡി ടീമുകളും ഗ്രൂപ്പ് ഘട്ട മത്സരങ്ങൾ തുടരും. കനോയ് സ്പ്രിന്റ്, ഫെൻസിംഗ്, സ്ക്വാഷ്, നീന്തൽ, ടേബിൾ ടെന്നീസ്, ബോക്സിംഗ്, കുതിരസവാരി, സോഫ്റ്റ് ടെന്നീസ് എന്നീ ഇനങ്ങളിലും ഇന്ത്യ മത്സരിക്കും.
0: ഇന്ത്യ വെസ്റ്റിൻഡീസ് പരമ്പരയിലെ 1-ാം ഏകദിന മത്സരത്തിനായി ഇരു ടീമുകളും ഇന്ന് തലസ്ഥാനത്തെത്തും. കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ ഞായറാഴ്ച ഉച്ചയ്ക്ക് 2 മുതലാണ് മത്സരം. താരങ്ങളെ കനത്ത സുരക്ഷയിൽ താമസ സ്ഥലങ്ങളിലേക്ക് എത്തിച്ചേക്കും. ബ്രസീലിയൻ ഇതിഹാസ താരങ്ങളും ഇന്ത്യൻ മുൻനിര താരങ്ങളും ഏറ്റുമുട്ടുന്ന ഫുട്ബോൾ മത്സരം ഇന്ന് നടത്തും. വൈകിട്ട് 7:30 കൊച്ചി കലൂർ അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിലാണ് മത്സരം. കല്ലട ജലോത്സവവും ചാമ്പ്യൻസ് ബോട്ട് ലീഗിന്റെ 2-ാം പാദ മത്സരവും ഇന്ന് വൈകിട്ട് കൊല്ലം മൺറോ തുരുത്തിലെ കല്ലടയാറ്റിൽ നടക്കും. ചാമ്പ്യൻസ് ബോട്ട് ലീഗിന്റെ ഭാഗമായ 9 ചുണ്ടൻ വള്ളങ്ങൾ മത്സരിക്കും. പ്രശസ്തമായ ഓച്ചിറ കാളകെട്ടുത്സവം 28-ാം ഓണമായ ഇന്ന് ഓച്ചിറ പടനിലത്ത് നടത്തും. കാളകെട്ടുത്സവത്തിന്റെ ഭാഗമായി ഉച്ചയ്ക്ക് ശേഷം ദേശീയപാത 66 കരുനാഗപ്പള്ളി മുതൽ കായംകുളം വരെ ഗതാഗത ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആലപ്പുഴ ജില്ലയിലെ കാർത്തികപ്പള്ളി, മാവേലിക്കര താലൂക്കുകളിലെ എല്ലാ ഗവൺമെന്റ് ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് പ്രാദേശിക അവധിയാണ്. കൊല്ലത്തുനിന്ന് നീരജ് ലാൽ.
3: ഓണാട്ടുകരയുടെ കാർഷിക പാരമ്പര്യത്തിന്റെ ഭാഗമായ തലയെടുപ്പുള്ള ആഘോഷമാണ് 28-ാം ഓണ ദിവസം നടക്കുന്ന കാളകെട്ടുത്സവം. കൃഷിപ്പണിയിൽ തങ്ങളെ സഹായിച്ച ഉരുക്കളോടുള്ള സ്നേഹത്തിന്റെയും പരിഗണനയുടെയും പ്രതിഫലനമാണ് കാളകെട്ടുത്സവം. കെട്ടിയുണ്ടാക്കി അണിയിച്ചൊരുക്കിയ കാളരൂപങ്ങൾ വൈകിട്ട് പടനിലത്തേക്ക് എഴുന്നള്ളിച്ചെത്തിക്കും. കരുനാഗപ്പള്ളി, കാർത്തികപ്പള്ളി എന്നീ താലൂക്കുകളിലെ 52 കരകളിലായി 200-ഓളം കെട്ടുകാളകളാണ് തയ്യാറായിരിക്കുന്നത്. കൈവെള്ളയിൽ എടുക്കാവുന്നവ മുതൽ കൊന്നത്തെങ്ങിന്റെ ഉയരമുള്ള കൂറ്റൻ കെട്ടുകാളകൾ വരെ ഉണ്ടാകും. കാളരൂപങ്ങളുടെ ആകാരവും അലങ്കാരവും കാണികളെ അതിശയിപ്പിക്കും.
0: ജനുവരി 21 മുതൽ 24 വരെ കോഴിക്കോട് ബീച്ചിൽ നടക്കുന്ന ഏഷ്യയിലെ ഏറ്റവും വലിയ സാഹിത്യോത്സവമായ കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ ഓസ്ട്രേലിയ അതിഥി രാജ്യമായി പങ്കെടുക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പ്രഖ്യാപിച്ചു. ഓസ്ട്രേലിയ ഇന്ത്യ ബന്ധം ശക്തിപ്പെടുത്തുന്ന ഓസ്ട്രേലിയൻ ഗവൺമെന്റിന്റെ ദേശീയ പ്ലാറ്റ്ഫോമായ സെന്റർ ഫോർ ഓസ്ട്രേലിയ ഇന്ത്യ റിലേഷൻസിന്റെ പിന്തുണയോടെയാണ് ഓസ്ട്രേലിയയുടെ പങ്കാളിത്തം. എല്ലാ ജനവിഭാഗങ്ങളെയും വിദ്യാഭ്യാസപരമായും തൊഴിൽപരമായും മുന്നോട്ട് നയിച്ചാൽ മാത്രമേ രാജ്യം പൂർണ്ണ വികസനം കൈവരിക്കൂ എന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ പറഞ്ഞു. ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ന്യൂനപക്ഷ യുവജനങ്ങൾക്കായി വർക്കല ഇടവേയിൽ ആരംഭിച്ച സൌജന്യ മത്സര പരീക്ഷാ പരിശീലന കേന്ദ്രം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ഗുജറാത്തിൽ. വഡോദരയിൽ മഹാരാജ സയാജിറാവു സർവകലാശാലയുടെ 75-ാമത് വാർഷിക ബിരുദദാന ചടങ്ങിൽ രാഷ്ട്രപതി പങ്കെടുക്കും. സംസ്ഥാനത്തെ ഗവൺമെന്റ് ആശുപത്രികളിൽ രോഗികൾക്ക് മരുന്ന് മുടങ്ങില്ലെന്ന് മന്ത്രി കെ മുരളീധരൻ. കെഎസ്ആർടിസിയുടെ ബജറ്റ് ടൂറിസം സെല്ലിന്റെ ലക്ഷദ്വീപ് യാത്രാ പാക്കേജിന് ഇന്ന് തുടക്കം. ഏഷ്യൻ ഗെയിംസിൽ മെഡൽ പ്രതീക്ഷകളുമായി ഇന്ത്യൻ താരങ്ങൾ ഇന്ന് മത്സരിക്കും.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമസ്തേ മലയാളം ആരംഭിക്കുന്നു. സൗരസമ്മോഹനമായ ഒരു പ്രഭാതം ഒരു പകൽ ആരംഭിക്കുകയാണ്. ഹൃദ്യമായ ഈ പ്രഭാതം ഇന്നത്തെ പകലിനെ ഊർജസ്വലമാക്കട്ടെ. എന്തുമാത്രം കാര്യങ്ങൾ ചെയ്യാനുണ്ട്, എത്രത്തോളം ആശയങ്ങൾ പങ്കുവയ്ക്കാനുണ്ട്, ആഗ്രഹങ്ങളെ സാർത്ഥകമാക്കിക്കൊണ്ട് ഈ പകൽ ഒടുങ്ങും വരെ എന്തൊക്കെ ചെയ്തു തീർക്കാനുണ്ട്. ചിറകാർന്ന് ഒരു ഫീനിക്സ് പക്ഷിയെപ്പോലെ ഉണർന്നെണീൽക്കൂ. ഒന്നും ഓർത്ത് വിഷാദിച്ചിരിക്കരുത്. കാലം ഇനിയുമുരുളും, വിഷുവരും, വർഷം വരും, ഓരോ തളിരിനും പൂവരും കായ്വരും. അപ്പോൾ ആരെന്നും എന്തെന്നും ആർക്കറിയാം. ഇപ്പോൾ ഈ നിമിഷത്തെ ആസ്വദിക്കാം, അനുഭവിക്കാം. ഉണരൂ, എഴുന്നേൽക്കൂ. ഒരു കപ്പ് ചായ, ഒരു കുടന്ന സ്നേഹം, ഒന്ന് ഉഷാറാകാൻ, ഇതിൽ കൂടുതൽ എന്തു വേണം? കർമ്മനിരതമായ ഒരു പ്രഭാതം ഹൃദ്യമായി ആശംസിച്ചുകൊണ്ട് നമസ്തേ മലയാളത്തിൽ ഇപ്പോൾ കേൾക്കാം ഒരു പ്രഭാതഗീതം.

0: നടന്നേറുന്ന പാതകളിലൊക്കെയും പരവതാനി പോലെ പരന്നുകിടക്കുന്ന അക്ഷരത്തിന്റെ പൂവുകൾ, വാക്കുകളുടെ വാടാമല്ലികൾ, വസന്ത ചാരുതയാർന്ന എന്റെ ഭാഷ, കുന്തിപ്പുഴയൊഴുകുന്ന നിശബ്ദ താഴ്വരയുടെ ഹരിതഭംഗി മുഴുവൻ ചാലിച്ചെടുത്ത എന്റെ ഭാഷ, പശ്ചിമഘട്ടത്തിലൂടെ ഒഴുകിപ്പരക്കുന്ന ഉദയകിരണങ്ങളുടെ പ്രകാശം മുഴുവൻ പ്രതിഫലിപ്പിക്കുന്ന എന്റെ മലയാളം, ശ്രേഷ്ഠ മലയാളം. നമസ്തേ മലയാളത്തിൽ, ഇനി കേൾക്കാം ശ്രേഷ്ഠ മലയാളം.
1: പ്രിയ ശ്രോതാക്കളെ, ശ്രേഷ്ഠ മലയാളത്തിൽ ഇന്ന് തോറ്റം പാട്ടുകളെ കുറിച്ച് കേൾക്കാം. കേരളത്തിൽ പ്രചാരത്തിലുള്ള അനുഷ്ഠാന ഗാനങ്ങളാണ് തോറ്റം പാട്ടുകൾ. തെയ്യം, തിറ എന്നിവയുടെ അവിഭാജ്യ ഘടകമാണ് തോറ്റം. ആരാധന, അനുഷ്ഠാനം, ആഘോഷം, വിനോദം മുതലായവയ്ക്കായി ആട്ടം, പാട്ട്, തുള്ളൽ, കളി എന്നിങ്ങനെ പലതും നടത്താറുണ്ട്. അവയ്ക്കെല്ലാം സാന്ദർഭികമായി ഉപയോഗിക്കുന്നവയാണ് തോറ്റം പാട്ടുകൾ. സ്തോത്രം എന്ന പദത്തിൽ നിന്നാകാം തോറ്റം ഉത്ഭവിച്ചത്. ദേവതാസ്തുതിയാണിത്. തോറ്ററുതി എന്ന പ്രാചീന ക്രിയാരൂപത്തിന് തോന്നുക, സൃഷ്ടിക്കുക, പുനരുജ്ജീവിപ്പിക്കുക എന്നീ അർത്ഥങ്ങളുണ്ട്. ദക്ഷിണ കേരളത്തിലെ ദേവീക്ഷേത്രങ്ങളിലെ തോറ്റംപാട്ട് ദേവതയെ ക്ഷണിച്ചു വരുത്തുന്നു എന്ന സങ്കല്പത്തിലുള്ളതാണ്. തോറ്റംപാട്ടുകളുടെ കാര്യത്തിൽ പ്രധാനപ്പെട്ട ഒന്നാണ് തെയ്യം. ദൈവത്തിന്റെ തദ്ഭവ രൂപമാണ് തെയ്യം. ഉത്തര കേരളത്തിൽ കൂടുതലും

0: തെയ്യമാണെങ്കിൽ തെക്കൻ കേരളത്തിൽ കൂടുതലും തിറയാണ്. തോറ്റക്കാരനും കൂടെയുള്ള പാട്ടുകാരും ഒരുമിച്ച് പാടുന്നതാണ് തോറ്റം പാട്ട്. തോറ്റം വേഷവുമാണ്, പാട്ടുമാണ്. മുഖത്ത് തേപ്പില്ല തോറ്റത്തിന് എന്ന വ്യത്യാസമേ ഉള്ളൂ. തെയ്യം തിറകളിലെ തോറ്റം പാട്ടുകളുടെ കെട്ടുമുറ സവിശേഷമാണ്. പാട്ടുകളുടെ കൂടെ താളാത്മകമായ ഗദ്യ സമ്പ്രദായങ്ങളുമുണ്ട്. വരവിളി തോറ്റം, സ്തുതികൾ, അഞ്ചടി തോറ്റം, പൊലിച്ചുപാട്ട്, ഉറച്ചിൽ തോറ്റം, നീട്ടുകവി, താളവൃത്തം, മടക്കോല, മുമ്പുസ്ഥാനം, കുലസ്ഥാനം, കീഴാചാരം മുതലായവയാണ് തോറ്റം പാട്ടിലെ കെട്ടുമുറയുടെ തലങ്ങൾ. ഭഗവതി പാട്ട്, ഭഗവതി തോറ്റം, കാളിനാടക തോറ്റം, കുരുക്കൽ തോറ്റം, തലച്ചിൽ തോറ്റം, മടയിൽ ചാമുണ്ടി തോറ്റം, കണ്ണകിത്തോറ്റം, ഭദ്രകാളി തോറ്റം, ശാസ്താം തോറ്റം, ദാരികവധം തോറ്റം, മഹിഷവധം തോറ്റം, നാഗത്തോറ്റം, യക്ഷിത്തോറ്റം, കളമെഴുത്ത് തോറ്റം, ബലിക്കള തോറ്റം എന്നിങ്ങനെ വിവിധങ്ങളായ പാട്ടുകളെയും തോറ്റം എന്നാണ് അറിയപ്പെടുന്നത്. സാമൂഹിക ജീവിതത്തിന്റെ അവസ്ഥകൾ പ്രതിഫലിക്കുന്നവയാണ് തെയ്യത്തോറ്റം പാട്ടുകളിലെ ഇതിവൃത്തങ്ങൾ. എല്ലാ തോറ്റങ്ങൾക്കും അതിൻ്റെതായ ആരാധനാമൂർത്തികളുണ്ട്. ഗ്രാമീണ കവികൾ സൃഷ്ടിച്ചെടുത്ത തോറ്റം പാട്ടുകൾ പരമ്പരാഗതമായി പാഠഭേദങ്ങളോടെ തുടർന്നു പോരുന്നു. തോറ്റം പാട്ടുകളെക്കുറിച്ച് പഠനങ്ങളായും സമാഹാരങ്ങളായും നിരവധി കൃതികൾ മലയാളത്തിലുണ്ട്. എം വി വിഷ്ണു നമ്പൂതിരിയുടെ തോറ്റം പാട്ടുകൾ എന്ന കൃതി വായിക്കേണ്ടതാണ്, പഠിക്കേണ്ടതാണ്.
1: ശ്രേഷ്ഠ മലയാളം അവതരണം ബിജു മാത്യു, സാങ്കേതിക നിർവഹണം വിഷ്ണു മോഹൻ.

ദൂരെ മൊട്ടച്ചിക്കുന്നിനു മുകളിൽ പണ്ട് പണ്ട് ആട്ടിടയന്മാർ മേച്ചിൽപ്പുറങ്ങൾ തേടി നടന്ന കാലത്തിന്റെ ഓർമ്മക്കുറിപ്പുകൾ, കാൽപ്പാട് പതിഞ്ഞ പാറക്കൂട്ടങ്ങൾ, കടമ്പിന്റെ ചില്ലകളിൽ ഇരുന്ന് വായിച്ച ഇടയരാഗങ്ങൾ, ഖരഹരപ്രിയയുടെ സമ്മോഹനതയിലാണ്ട് പുല്ലാങ്കുടലുകൾ സ്വയം മറന്നു, പാട്ടിന്റെ സ്വരമാധുരിയിൽ പാറകൾ സ്വയം ചുരന്നു, ആനന്ദത്തിന്റെ കന്മദം കാറ്റു വീശിയടിക്കുന്ന കാറ്റാടി മരങ്ങളും കടന്ന് ഏതോ സ്വപ്നാടനത്തിൽ എന്ന പോലെ പ്രതിധ്വനിക്കുന്ന രാഗകല്ലോലിനികൾ, ഞാനും ഈ പ്രപഞ്ചവും അതിന്റെ മധുരമായ ഓളക്കൂത്തുകളിൽ ഉദകപ്പോളകൾ പോലെ അലിഞ്ഞു ചേരുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഇടയരാഗധന്യതയാർന്നതുപോലെ ആത്മഹൃദങ്ങളെ സ്പർശിച്ചുണർത്തും ഒരു ഗാനചന്ദ്രികാ ചുംബനം.

നിലാവിറ്റുവീഴും പാതയോരത്ത് ഞാൻ ഒരു ചമ്പകപ്പൂവായി വിരിഞ്ഞു നിൽക്കുന്നു. നിത്യം എന്നെ പുണർന്നു പോകും താരമേ, നിന്റെ പേരെന്ത്? ഞാനറിവിയില്ല. നിന്റെ താരുണ്യത്തിന്റെ തങ്കരശ്മികൾ പൊള്ളിക്കും എന്റെ ഹൃത്തടം. പ്രണയമായും പ്രകാശമായും ജീവിതത്തെ അളന്നെടുക്കും ഹൃദയമാപിനിയായും കവിത എന്നും എനിക്ക് അനുഭവം. എന്റെ ഏകാന്ത സഞ്ചാരധാരകളിൽ എന്നും കൂട്ടായി നിൽക്കും വാക്മൊഴികൾ കവിത. ജീവിതത്തിന്റെ സ്വപ്നാടനങ്ങൾ, ഉന്മാദങ്ങൾ, വൈഷാദിക പെരുമകൾ. നമസ്തേ മലയാളത്തിൽ, ഇനി ഒരു കവിത കേൾക്കാം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അമൃത വൈശാഖ്. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൌപതി മുർമു ഇന്ന് വഡോദരയിലെ മഹാരാജ സായാജി റാവു സർവകലാശാലയുടെ 75-ാമത് വാർഷിക ബിരുദദാന ചടങ്ങിൽ പങ്കെടുക്കും. ലഹരിക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കാൻ ആഹ്വാനം ചെയ്ത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഉഡാൻ പദ്ധതിയുടെ അടുത്ത ഘട്ടത്തിനായി 21 സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളുമായി ധാരണാപത്രം ഒപ്പുവെച്ച് വ്യോമയാന മന്ത്രാലയം. ആരോഗ്യമുള്ള നാളേക്ക് ആയുർവേദം എന്ന പ്രമേയത്തിൽ ഇന്ന് ദേശീയ ആയുർവേദ ദിനം. കേരളത്തിൽ വരും ദിവസങ്ങളിലും ശക്തമായ മഴയ്ക്ക് സാധ്യത. 7 ജില്ലകളിൽ നിന്ന് മഞ്ഞജാഗ്രത. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഏഷ്യൻ ഗെയിംസിൽ മെഡൽ പ്രതീക്ഷയുമായി ഇന്ത്യയുടെ മനു ഭാക്കറും മീരാഭായ് ചാനുവും ഇന്നിറങ്ങും. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ ഗുജറാത്ത് സന്ദർശനം പുരോഗമിക്കുന്നു. വഡോദരയിലെ മഹാരാജ സായാജി റാവു സർവകലാശാലയുടെ 75-ാമത് വാർഷിക ബിരുദദാന ചടങ്ങിൽ രാഷ്ട്രപതി ഇന്ന് പങ്കെടുക്കും. 12,600 വിദ്യാർത്ഥികൾക്ക് രാഷ്ട്രപതി ബിരുദം സമ്മാനിക്കും. ബ്രഹ്മകുമാരി സംഘടിപ്പിക്കുന്ന ലോക നവീകരണത്തിനായുള്ള ആത്മീയ ഉണർവ് പ്രചാരണ പരിപാടിക്കും ശ്രീമതി ദ്രൌപദി മുർമു തുടക്കം കുറിക്കും. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഞായറാഴ്ച കേരളത്തിലെത്തും. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ വിവിധ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കും. കൊല്ലം അമൃതപുരിയിൽ നടക്കുന്ന മാതാ അമൃതാനന്ദമയിയുടെ ജന്മദിനാഘോഷങ്ങളിൽ ഉപരാഷ്ട്രപതി പങ്കെടുക്കും. ആലപ്പുഴ വള്ളിക്കുന്നം വിദ്യാധിരാജപുരം ആശ്രമത്തിൽ ചട്ടമ്പി സ്വാമികളുടെ വെങ്കല പ്രതിമ അദ്ദേഹം അനാച്ഛാദനം ചെയ്യും. തിരുവനന്തപുരത്ത് നടക്കുന്ന SUT അക്കാദമി ഓഫ് മെഡിക്കൽ സയൻസസ് ബിരുദദാന ചടങ്ങിലും അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട്. ലഹരിക്കടത്ത് ലോകത്തിനാകെ ഭീഷണിയാണെന്നും ലഹരിക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ലഹരിവിരുദ്ധ ടാസ്ക് ഫോഴ്സ് മേധാവികളുടെ 3-ാമത് ദേശീയ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ യുവാക്കളെ സംരക്ഷിക്കുന്നതിനും ഇന്ത്യയെ ലഹരിമുക്തമാക്കുന്നതിനുമായി സർക്കാർ പ്രത്യേക റോഡ് മാപ്പ് തയ്യാറാക്കിയിട്ടുണ്ടെന്നും കേന്ദ്രമന്ത്രി അറിയിച്ചു. ഇന്ത്യയും ലാറ്റിനമേരിക്കൻ കരീബിയൻ രാജ്യങ്ങളുടെ കൂട്ടായ്മയും തമ്മിൽ ശക്തമായ സാമ്പത്തിക വികസന പങ്കാളിത്തം ഉറപ്പാക്കണമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ന്യൂയോർക്കിൽ നടന്ന UN ഹൈ ലെവൽ വീക്കിൽ വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ ഒരു ദശകത്തിനിടയിൽ രാജ്യം കൈവരിച്ച മുന്നേറ്റം ലോകത്തിലെ പ്രധാന സമ്പദ്വ്യവസ്ഥകളിലൊന്നായി ഇന്ത്യയെ മാറ്റിയതായും ശ്രീ ജയശങ്കർ പറഞ്ഞു. സർക്കാർ വകുപ്പുകളുടെയും ഏജൻസികളുടെയും സേവനങ്ങൾ വ്യവസായ സ്ഥാപനങ്ങൾക്ക് ഒരൊറ്റ കേന്ദ്രത്തിൽ ലഭ്യമാക്കുന്നതിനായി പ്രമുഖ നഗരങ്ങളിൽ സംയോജിത വാണിജ്യ വ്യവസായ ഓഫീസുകൾ ആരംഭിക്കുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ഇന്നലെ ന്യൂഡൽഹിയിൽ നടന്ന ശില്പശാലയിലാണ് പ്രഖ്യാപനം. ഭൌതിക ഡിജിറ്റൽ സംവിധാനങ്ങളിലൂടെ കയറ്റുമതി പ്രോത്സാഹിപ്പിക്കാൻ സർക്കാർ ശ്രമിക്കുന്നതായും കേന്ദ്രമന്ത്രി പറഞ്ഞു. അഫ്ഗാനിസ്ഥാനിലെ കുനാർ പക്തിക പ്രവിശ്യകളിൽ പാകിസ്ഥാൻ നടത്തിയ വ്യോമാക്രമണങ്ങളെ ശക്തമായി അപലപിച്ചു ഇന്ത്യ. പരമാധികാരമുള്ള അയൽ രാജ്യത്തിനെതിരായ ഇത്തരം ആക്രമണങ്ങൾ പ്രാദേശിക സമാധാനത്തിനും സുരക്ഷയ്ക്കും ഭീഷണിയാണെന്ന് വിദേശകാര്യ വക്താവ് രൺദീർ ജയ്സ്വാൾ ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു.
1: We strongly condemned the attacks from Pakistan, the airstrikes which were launched on Afghanistan in their Kunar and Paktika province. In this airstrikes, several civilians have

0: been killed. We deeply offer our condolences on the precious lives lost. Such instances of aggression against a sovereign neighbor goes against the regional peace and security. We also reaffirm our support for Afghanistan, for their independence, for the sovereignty, for their territorial integrity.
1: ഭീകരവാദത്തിനെതിരെ പാകിസ്ഥാൻ പ്രായോഗിക നടപടികളും പ്രതിബദ്ധതയും പ്രകടിപ്പിക്കേണ്ടതുണ്ടെന്നും ശ്രീ ജയ്സ്വാൾ വ്യക്തമാക്കി. ഉഠാൻ പദ്ധതിയുടെ അടുത്ത ഘട്ടത്തിനായി 21 സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളുമായി ധാരണാപത്രം ഒപ്പുവെച്ച് വ്യോമയാന മന്ത്രാലയം. രാജ്യത്തുടനീളം പ്രാദേശിക വ്യോമയാന ബന്ധം ശക്തിപ്പെടുത്തുന്ന രാജ്യത്തെ ഏറ്റവും വിപ്ലവകരമായ പദ്ധതികളിലൊന്നാണ് ഉഠാനെന്ന് കേന്ദ്രമന്ത്രി രാംമോഹൻ നായിഡു പറഞ്ഞു. പദ്ധതി 10 വർഷത്തേക്ക് കൂടി നീട്ടിയ സാഹചര്യത്തിൽ രാജ്യത്തുടനീളം 100 പുതിയ വിമാനത്താവളങ്ങളും 200 ഹെലിപോർട്ടുകളും ഹെലിപാഡുകളും നിർമ്മിക്കാൻ സർക്കാർ ലക്ഷ്യമിടുന്നതായി കേന്ദ്രമന്ത്രി ന്യൂഡൽഹിയിൽ വ്യക്തമാക്കി. ഇന്ന് ദേശീയ ആയുർവേദ ദിനം. ഇന്ത്യയുടെ പരമ്പരാഗത ആരോഗ്യ പരിപാലന സമ്പ്രദായമായി ആയുർവേദത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനും അതിന്റെ ഗുണങ്ങളെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനുമാണ് ദിനാചരണം. ആരോഗ്യമുള്ള നാളേക്ക് ആയുർവേദം എന്ന പ്രമേയത്തിൽ ആയുഷ് മന്ത്രാലയം ഇന്ന് മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ 11-ാമത് ആയുർവേദ ദിനം സംഘടിപ്പിക്കും. ആയുർവേദ സ്ഥാപനങ്ങളും ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവരും പങ്കെടുക്കും. ആയുഷ് വിഷൻ 2030 റിപ്പോർട്ട്, ഇന്ത്യയിലെ ആയുഷ് സംബന്ധിയായ കണ്ടുപിടുത്തങ്ങളുടെ സ്ഥിതി വിവര റിപ്പോർട്ട്, അസസ്മെന്റ് സ്കെയിൽ വെബ് പോർട്ടൽ എന്നിവയും ചടങ്ങിൽ ഉദ്ഘാടനം ചെയ്യും. ആയുർവേദ ദിനാചരണത്തിന് സംസ്ഥാനതല ഉദ്ഘാടനം ആരോഗ്യമന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AARNews_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AARNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കൽപ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുന്നു. 2047 വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കാൻ അടിസ്ഥാന സൌകര്യ വികസന രംഗത്ത് കേന്ദ്ര സർക്കാർ ആരംഭിച്ച പ്രധാനമന്ത്രി ഗതിശക്തി പദ്ധതിയെക്കുറിച്ചാണ് സേവാ സങ്കൽപ് അഭിയാൻ പ്രത്യേക പരമ്പരയിൽ ഇന്ന്. അടിസ്ഥാന സൌകര്യ വികസനം വേഗത്തിലാക്കാനും മൾട്ടി മോഡൽ കണക്ടിവിറ്റി മെച്ചപ്പെടുത്താനുമായി 2021 ആരംഭിച്ച പദ്ധതിയാണ് PM ഗതിശക്തി ദേശീയ മാസ്റ്റർ പ്ലാൻ. 16 മന്ത്രാലയങ്ങളുടെയും വകുപ്പുകളുടെയും അടിസ്ഥാന സൌകര്യ വിവരങ്ങളെ സമന്വയിപ്പിക്കുന്ന ഈ പദ്ധതി നിർമ്മാണത്തിന് മുമ്പ് തന്നെ കുറവുകൾ കണ്ടെത്തി പദ്ധതികൾ കൃത്യമായി ആസൂത്രണം ചെയ്യാൻ സഹായകരമാകുന്നു. ദേശീയപാതകൾ, റെയിൽവേ, തുറമുഖങ്ങൾ, വിമാനത്താവളങ്ങൾ, വ്യവസായ ഇടനാഴികൾ, പവർ ലൈനുകൾ, ലോജിസ്റ്റിക് ശൃംഖലകൾ തുടങ്ങിയവയുടെ ശരിയായ വികസനത്തിന് പദ്ധതി സഹായകരമാകുന്നു. ബ്രസീലിലെ ചൂരമീനുകളിൽ വിരകൾ കണ്ടെത്തിയെന്ന വാർത്തകളുടെ പേരിൽ ആശങ്ക വേണ്ടെന്നും ഇന്ത്യൻ തീരങ്ങളിൽ ലഭിക്കുന്ന ചൂര സുരക്ഷിതമാണെന്നും കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനം. ഇന്ത്യയിൽ പിടിക്കുന്ന ചൂരമീനുകളിൽ ആരോഗ്യത്തിന് ഹാനികരമാകുന്ന വിരകളുടെ ഭീഷണിയില്ലെന്നും ഇവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താമെന്നും സ്ഥാപനം അറിയിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി നഹീമ പി.
3: മത്സ്യജീവശാസ്ത്ര പഠനങ്ങളുടെ ഭാഗമായി ഇന്ത്യൻ തീരങ്ങളിൽ ലഭ്യമായ ചൂര ഉൾപ്പെടെയുള്ള മത്സ്യങ്ങളെ CMFRI ശാസ്ത്രജ്ഞർ കൃത്യമായി നിരീക്ഷിക്കാറുണ്ടെന്നും എന്നാൽ ഇവയിൽ മനുഷ്യർക്ക് ഹാനികരമാകുന്ന തരത്തിലുള്ള ജീവികളുടെ സാന്നിധ്യം കണ്ടെത്തിയിട്ടില്ലെന്നും ഡയറക്ടർ ഡോക്ടർ ഗ്രിൻസൺ ജോർജ് അറിയിച്ചു. ശരിയായ രീതിയിൽ വൃത്തിയാക്കി വേവിച്ച് ഉപയോഗിച്ചാൽ മത്സ്യത്തിന്റെ പോഷക ഗുണങ്ങൾ സുരക്ഷിതമായി പ്രയോജനപ്പെടുത്താമെന്നും CMFRI വ്യക്തമാക്കി.
1: ഏഷ്യൻ ഗെയിംസ് ഷൂട്ടിംഗിൽ വനിതകളുടെ 10 മീറ്റർ എയർ പിസ്റ്റൾ ഇനത്തിൽ മനു ഭാക്കർ, സുരജി സിംഗ്, ഇഷാ സിംഗ് എന്നിവർ മത്സരിക്കും. വെയ്റ്റ് ലിഫ്റ്റിംഗിൽ മീര ഭായ് ചാനു വനിതകളുടെ 49 കിലോഗ്രാം ഫൈനലിൽ മത്സരിക്കും. ഇന്ത്യൻ തുഴച്ചിൽ താരം ബൽരാജ് പൻവാർ പുരുഷന്മാരുടെ സിംഗിൾസ് സെക്സിൽ ഫൈനലിലേക്ക് യോഗ്യത നേടി. പുരുഷ ബാഡ്മിന്റണിലും വനിതകളുടെ വുഷുവിലും ഇന്ത്യ ഇതിനകം മെഡലുകൾ ഉറപ്പിച്ചിട്ടുണ്ട്. ഇന്നലെ നടന്ന ഫൈനലിൽ ശ്രീലങ്കയെ 147 റൺസിന് തോൽപ്പിച്ച് ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീം ഗെയിംസിലെ രാജ്യത്തിന്റെ ആദ്യ സ്വർണ്ണ മെഡൽ സ്വന്തമാക്കി. ഈ വിജയത്തോടെ 7 മെഡലുകളുമായി ഇന്ത്യ മെഡൽ പട്ടികയിൽ 8-ാം സ്ഥാനത്താണ്. കല്ലട ജലോത്സവവും ചാമ്പ്യൻസ് ബോട്ട് ലീഗിന്റെ 2-ാം പാദ മത്സരവും ഇന്ന് കൊല്ലം മൺറോതുരുത്തിലെ കല്ലടയാറ്റിൽ നടക്കും. 9 ചുണ്ടൻവള്ളങ്ങൾ മത്സരിക്കും. കൊല്ലത്തുനിന്നും ആകാശവാണി പ്രതിനിധി നീരജ് ലാൽ തയ്യാറാക്കിയ റിപ്പോർട്ട്.
4: അഞ്ച് പതിറ്റാണ്ടായി 28-ാം ഓണം ദിവസം നടന്നുവരുന്ന പരമ്പരാഗത ജലോത്സവമായ കല്ലട ജലോത്സവവും 6-ാമത് ചാമ്പ്യൻസ് ബോട്ട് ലീഗിന്റെ 2-ാം പാദ മത്സരവുമാണ് ഇന്ന് നടക്കുക. ചാമ്പ്യൻസ് ബോട്ട് ലീഗിന്റെ ഭാഗമായത് മുതൽ 28-ാം ഓണം ദിവസം കല്ലട ജലോത്സവം എന്ന പദവ് തെറ്റിയിരുന്നു. ആദ്യമായാണ് കല്ലട ജലോത്സവവും ചാമ്പ്യൻസ് ബോട്ട് ലീഗും 28-ാം ഓണത്തിന് നടക്കുന്നത്. കേരളത്തിലെ പ്രശസ്തമായ 9 ചുണ്ടൻ വള്ളങ്ങൾക്ക് പുറമെ വെപ്പ് ഇരുട്ടുകുത്തി വിഭാഗങ്ങളിലായി 15-ാം വള്ളങ്ങളും ജലോത്സവത്തിൽ പങ്കെടുക്കും.
1: കേരളത്തിൽ വരും ദിവസങ്ങളിലും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 7 ജില്ലകളിലും നാളെ 5 ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. മോശം കാലാവസ്ഥയെ തുടർന്ന് കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ഛത്തീസ്ഗഡ്, തീരദേശ ആന്ധ്ര, ഒഡീഷ, തെലങ്കാന എന്നിവിടങ്ങളിൽ നിന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. അരുണാചൽ പ്രദേശ്, അസം, മേഘാലയ, സിക്കിം, ബീഹാർ, ഝാർഖണ്ഡ്, കർണാടകയുടെ ഉൾപ്രദേശങ്ങൾ, മാഹി, കൊങ്കൺ, ഗോവ, മഹാരാഷ്ട്ര, പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിലും കനത്ത മഴ മുന്നറിയിപ്പുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് വഡോദരയിലെ മഹാരാജ സായാജി റാവു സർവകലാശാലയുടെ 75-ാമത് വാർഷിക ബിരുദദാന ചടങ്ങിൽ പങ്കെടുക്കും. ലഹരിക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കാൻ ആഹ്വാനം ചെയ്ത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഉഡാൻ പദ്ധതിയുടെ അടുത്ത ഘട്ടത്തിനായി 21 സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളുമായി ധാരണാപത്രം ഒപ്പുവച്ച് വ്യോമയാന മന്ത്രാലയം. ആരോഗ്യമുള്ള നാളേക്ക് ആയുർവേദം എന്ന പ്രമേയത്തിൽ ഇന്ന് ദേശീയ ആയുർവേദ ദിനം. കേരളത്തിൽ വരും ദിവസങ്ങളിലും ശക്തമായ മഴയ്ക്ക് സാധ്യത. 7 ജില്ലകളിൽ നിന്നും മഞ്ഞജാഗ്രത. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഏഷ്യൻ ഗെയിംസിൽ മെഡൽ പ്രതീക്ഷയുമായി ഇന്ത്യയുടെ മനു ഭാക്കറും മീരാഭായ് ചാനുവും ഇന്നിറങ്ങും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.

അടുക്കളയിലെ അനുഭവ കഥകൾ. അടുക്കള അടുക്കളയിലേക്ക് സ്വാഗതം. മതങ്ങൾ മനുഷ്യനോട് ദാരിദ്ര്യത്തെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്, ചൂഷണത്തെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്, കരുണയെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്, സഹോദരത്വത്തെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്, മനുഷ്യരെല്ലാം ഒന്നാണ് എന്നും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒരു ചോദ്യം അവിടെ നിന്നുയരുന്നു, ദാരിദ്ര്യം എന്തുകൊണ്ടുണ്ടാകുന്നു? ആരാണ് മനുഷ്യനെ ദരിദ്രനാക്കുന്നത്? ചൂഷണം ചെയ്യുന്ന അധികാരം ആരുടേതാണ്? അസമത്വം എങ്ങനെ നിർമ്മിക്കപ്പെടുന്നു? ആരാണ് സമ്പത്ത് കെട്ടിപ്പടുക്കുന്നത്? ആരാണ് അതിന്റെ ഭാരം ചുമക്കുന്നത്? ഈ ചോദ്യങ്ങളിലേക്ക് എത്തുമ്പോഴാണ് മതത്തിന്റെയും സാമൂഹിക അധികാരത്തിന്റെയും അതിരുകൾ പലപ്പോഴും തെളിഞ്ഞു വരുന്നത്. ദരിദ്രനോട് സഹിക്കുക എന്ന് പറയുന്നത് എളുപ്പമാണ്, വിശക്കുന്നവന് അന്നദാനം നൽകുന്നത് എളുപ്പമാണ്, ചൂഷിതനോട് ദൈവമെല്ലാം കാണുന്നുണ്ട് എന്ന് പറയുന്നതും എളുപ്പമാണ്. പക്ഷേ നിന്നെ ചൂഷണം ചെയ്യുന്ന ഈ വ്യവസ്ഥിതിയെ ചോദ്യം ചെയ്യുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. അവിടെയാണ് കാര്യം മാറുന്നത്. കാരണം വിശക്കുന്ന മനുഷ്യന് ഭക്ഷണം കൊടുക്കുന്നത് ഒരു മനുഷ്യസ്നേഹ പ്രവൃത്തിയാണ്. എന്നാൽ എന്തുകൊണ്ടാണ് ഈ മനുഷ്യൻ വിശക്കേണ്ടി വരുന്നത് എന്ന് ചോദിക്കുന്നത് ഒരു രാഷ്ട്രീയ ചോദ്യമാണ്. ആദ്യത്തേത് കാരുണ്യം, രണ്ടാമത്തേത് മാറ്റത്തിന്റെ തുടക്കം. ദാരിദ്ര്യം ഒരു പ്രകൃതി ദുരന്തമല്ല. മഴ പെയ്യുന്നത് പോലെയോ സൂര്യൻ ഉദിക്കുന്നത് പോലെയോ സ്വാഭാവികമായി സംഭവിക്കുന്ന ഒന്നല്ല ദാരിദ്ര്യം. മനുഷ്യൻ സൃഷ്ടിച്ച സാമൂഹിക സാമ്പത്തിക ഘടനകളിലാണ് ദാരിദ്ര്യം വളരുന്നത്. ഭൂമിയുടെ ഉടമസ്ഥത എങ്ങനെ വിഭജിക്കപ്പെട്ടു? സമ്പത്ത് ആരുടെ കൈകളിലാണ് കേന്ദ്രീകരിച്ചത്? തൊഴിലിന്റെ മൂല്യം ആരാണ് നിശ്ചയിക്കുന്നത്? ആരാണ് ഉൽപ്പാദിപ്പിക്കുന്നത്? ആരാണ് ലാഭം നേടുന്നത്? ആരാണ് തീരുമാനമെടുക്കുന്നത്? ആരാണ് തീരുമാനങ്ങളുടെ ഫലം അനുഭവിക്കുന്നത്? ഇവയെല്ലാം ചോദിക്കുമ്പോഴാണ് ദാരിദ്ര്യത്തിന്റെ യഥാർത്ഥ രാഷ്ട്രീയം തുറന്നു കാണുന്നത്. പക്ഷെ ദാരിദ്ര്യത്തെ ഒരു വിധിയായി അവതരിപ്പിച്ചാൽ ചോദ്യം അവിടെ അവസാനിക്കുന്നു. ഇത് ദൈവത്തിന്റെ പരീക്ഷണമാണ്. ഓരോരുത്തരുടെയും വിധി വ്യത്യസ്തമാണ്. ഈ ലോകത്തിലെ കാഴ്ചപ്പാടുകൾ സഹിച്ചാൽ മറ്റൊരു ലോകത്തിൽ പ്രതിഫലം ലഭിക്കും. ഇത്തരം ആശയങ്ങൾ വിശ്വാസത്തിന്റെ വിവിധ പാരമ്പര്യങ്ങളിൽ വ്യത്യസ്ത രൂപങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ഇവിടെ ഒരു വിമർശനാത്മക ചോദ്യം ചോദിക്കേണ്ടതുണ്ട്. ദാരിദ്ര്യത്തിന്റെ കാരണം അന്വേഷിക്കുന്നതിന് പകരം അതിനെ വിധിയായി അംഗീകരിച്ചാൽ ദാരിദ്ര്യം സൃഷ്ടിക്കുന്ന വ്യവസ്ഥിതിക്ക് എന്ത് സംഭവിക്കും? ഒന്നുമില്ല, അത് തുടരാം. ഒരു മനുഷ്യൻ വിശന്നിരിക്കുമ്പോൾ അവന് ഭക്ഷണം കൊടുക്കണം, അതിൽ സംശയമില്ല. പക്ഷെ അതിനൊപ്പം മറ്റൊരു ചോദ്യം കൂടി ചോദിക്കണം, അവന് ഭക്ഷണം വാങ്ങാനുള്ള അവകാശവും വിഭവവും എന്തുകൊണ്ടില്ല? അവിടെ നിന്നാണ് കാരുണ്യത്തിൽ നിന്ന് നീതിയിലേക്കുള്ള യാത്ര തുടങ്ങുന്നത്. ദാനധർമ്മം ഒരു മനുഷ്യന്റെ ഇന്നത്തെ വിശപ്പ് മാറ്റിയേക്കാം, പക്ഷേ സാമൂഹ്യ നീതി അവന്റെ നാളത്തെ വിശപ്പിന്റെ കാരണം മാറ്റാൻ ശ്രമിക്കുന്നു. ഇവ രണ്ടും ഒരുപോലെയല്ല. ഒരു ദരിദ്രന് ഭക്ഷണം നൽകുമ്പോൾ നാം അവന്റെ വേദന കുറയ്ക്കുന്നു. ദാരിദ്ര്യം സൃഷ്ടിക്കുന്ന ഘടനയെ ചോദ്യം ചെയ്യുമ്പോൾ നാം വേദനയുടെ ഉറവിടത്തെ ചോദ്യം ചെയ്യുന്നു. അതാണ് കൂടുതൽ അപകടകരമായ പ്രവർത്തനം. കാരണം ഉറവിടത്തെ ചോദ്യം ചെയ്യുമ്പോൾ അധികാരത്തോട് ചോദ്യം ചോദിക്കേണ്ടി വരും. ചരിത്രത്തിൽ പല മത പാരമ്പര്യങ്ങളും ദരിദ്രരോടും രോഗികളോടും പുറന്തള്ളപ്പെട്ടവരോടും കരുണ കാണിക്കണമെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അത് മനുഷ്യ ചരിത്രത്തിൽ വിലപ്പെട്ട സംഭാവനയാണ്. പക്ഷെ കരുണ മാത്രം മതിയോ? ചൂഷിതനോട് കരുണ കാണിക്കുകയും ചൂഷണത്തിന്റെ ഘടനയെ അതേപടി നിലനിർത്തുകയും ചെയ്താൽ എന്താണ് മാറുന്നത്? വിശക്കുന്നവന് ഭക്ഷണം കൊടുത്തു, പക്ഷെ അവനെ വിശപ്പിച്ച സംവിധാനം നിലനിൽക്കുന്നു. കടബാധ്യതയിൽ മുങ്ങിയവന് സഹായം നൽകി, പക്ഷെ കടബാധ്യതയിലേക്ക് തള്ളിയ സാമൂഹിക ഘടന അതേപടി തുടരുന്നു. തൊഴിലാളിക്ക് ആശ്വാസവാക്കുകൾ നൽകി, പക്ഷെ അവന്റെ തൊഴിൽ ചൂഷണം ചെയ്യുന്ന ഘടനയെ ചോദ്യം ചെയ്തില്ല. ഇവിടെയാണ് കാരുണ്യവും നീതിയും തമ്മിലുള്ള വ്യത്യാസം. കാരുണ്യം മുറിവിൽ മരുന്നിടുന്നു, നീതി ചോദിക്കുന്നു, ആരാണ് ഈ മുറിവുണ്ടാക്കിയത്?

മതങ്ങൾ പലപ്പോഴും മനുഷ്യരെല്ലാം ഒന്നാണെന്ന് പറയുന്നു. കേൾക്കാൻ അതിമനോഹരമായ വാക്കാണത്. പക്ഷേ ആ ഒന്നാകൽ എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? മനുഷ്യ അവകാശത്തിന്റെ അടിസ്ഥാനത്തിലാണോ? സമത്വത്തിന്റെ അടിസ്ഥാനത്തിലാണോ? യുക്തിയുടെ അടിസ്ഥാനത്തിലാണോ? അല്ലെങ്കിൽ ഇത് ദൈവം നിർദ്ദേശിച്ചതാണ് എന്നതിനാലാണോ? ഇവിടെ ഒരു വലിയ വ്യത്യാസമുണ്ട്. നാം എല്ലാവരും തുല്യരാണ് എന്ന് പറയുന്ന ഒരു സമൂഹത്തിൽ ആ സമത്വത്തെ മനുഷ്യർ തന്നെ നിരന്തരം പരിശോധിക്കാനും വികസിപ്പിക്കാനും കഴിയും. പക്ഷേ നാം എല്ലാവരും തുല്യരാണ്, കാരണം ദൈവം അങ്ങനെ കൽപ്പിച്ചിരിക്കുന്നു എന്നിടത്ത് ആ വാദത്തിന്റെ അവസാന വാക്ക് മനുഷ്യനല്ല, അതൊരു ദൈവിക അധികാരമാണ്. അപ്പോൾ ചോദ്യം ചെയ്യാൻ എത്രത്തോളം ഇടമുണ്ട്? ഒരു കുട്ടി ചോദിക്കുന്നു, എന്തുകൊണ്ട്? അവന്റെ ചോദ്യമാണ് അറിവിന്റെ തുടക്കം. ശാസ്ത്രം ചോദിക്കുന്നു, എന്തുകൊണ്ട്? തത്വചിന്ത ചോദിക്കുന്നു, എന്തുകൊണ്ട്? ജനാധിപത്യം ചോദിക്കുന്നു, എന്തുകൊണ്ട്? മനുഷ്യന്റെ വിമോചന ചരിത്രം തന്നെ വലിയ ചോദ്യങ്ങളുടെ ചരിത്രമാണ്. എന്തുകൊണ്ട് ചിലർക്ക് മാത്രം അധികാരം? എന്തുകൊണ്ട് ചിലർക്ക് മാത്രം സമ്പത്ത്? എന്തുകൊണ്ട് സ്ത്രീകൾക്ക് തുല്യാവകാശമില്ല? എന്തുകൊണ്ട് ചില മനുഷ്യരെ താഴ്ന്നവരായി കണക്കാക്കുന്നു? എന്തുകൊണ്ട് അടിമത്തം? എന്തുകൊണ്ട് ജാതി? എന്തുകൊണ്ട് വംശീയത? എന്തുകൊണ്ട് ചൂഷണം? ഇത്തരം ചോദ്യങ്ങളാണ് സമൂഹങ്ങളെ മാറ്റിയത്. പക്ഷെ ഓരോ ചോദ്യത്തിന്റെയും അവസാനം കാരണം ദൈവം അങ്ങനെ തീരുമാനിച്ചു എന്ന് പറഞ്ഞാൽ അവിടെ സംവാദം അവസാനിക്കുന്നു, അവിടെ ഗവേഷണം അവസാനിക്കുന്നു, അവിടെ വിമർശനം അവസാനിക്കുന്നു, അവിടെ അധികാരം സുരക്ഷിതമാകുന്നു. കാരണം ദൈവത്തോട് വാദിക്കാൻ കഴിയില്ലെന്ന് മനുഷ്യൻ പഠിപ്പിച്ചാൽ ദൈവത്തിന്റെ പേരിൽ സംസാരിക്കുന്ന മനുഷ്യനോടും ചോദ്യം ചോദിക്കാൻ അവൻ മടിക്കും. ഇതാണ് പ്രശ്നത്തിന്റെ ഏറ്റവും സൂക്ഷ്മമായ ഭാഗം. ഒരു വിശ്വാസിയുടെ ദൈവവിശ്വാസം സ്വകാര്യമാകാം, അതവന്റെ ആത്മീയ അനുഭവമാകാം, അവന് ആശ്വാസം നൽകുന്ന ഒരു ജീവിത ദർശനമാകാം, അത് ചോദ്യം ചെയ്യേണ്ടതില്ല. പക്ഷെ ഒരു മനുഷ്യൻ ദൈവം ഇങ്ങനെയാണ് പറഞ്ഞത് എന്ന് പറഞ്ഞ് മറ്റൊരു മനുഷ്യന്റെ ജീവിതത്തെ നിയന്ത്രിക്കാൻ തുടങ്ങുന്ന നിമിഷം അത് സ്വകാര്യ വിശ്വാസമല്ലാതാകുന്നു, അത് അധികാരമാകുന്നു. ഇങ്ങനെ വസ്ത്രം ധരിക്കണം, ഇങ്ങനെ ജീവിക്കണം, ഇങ്ങനെ വിവാഹം കഴിക്കണം, ഇങ്ങനെ ചിന്തിക്കണം, ഇത് ചോദ്യം ചെയ്യരുത്, ഇത് വിശ്വസിക്കണം, ഇതനുസരിക്കണം. അങ്ങനെ മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തിന് മുകളിൽ ഒരു അദൃശ്യ അധികാരത്തിന്റെ പേരിൽ നിയന്ത്രണങ്ങൾ കെട്ടിപ്പടുക്കപ്പെടുന്നു. ദൈവത്തിന്റെ പേരിൽ മനുഷ്യൻ മനുഷ്യനെ നിയന്ത്രിക്കുന്നിടത്താണ് മതത്തിന്റെ സാമൂഹിക രാഷ്ട്രീയം ആരംഭിക്കുന്നത്. ഒരു സമൂഹത്തിൽ എല്ലാവരും ഒരേ കാര്യം വിശ്വസിക്കുന്നു, എല്ലാവരും ഒരേ കാര്യം പറയുന്നു, എല്ലാവരും ഒരേ കാര്യം അംഗീകരിക്കുന്നു, എല്ലാവരും ഒരേ അധികാരത്തെ അനുസരിക്കുന്നു. അവിടെ സമാധാനമുണ്ടെന്ന് തോന്നാം, പക്ഷേ അത് യഥാർത്ഥ സമാധാനമാണോ? അല്ലെങ്കിൽ ചോദ്യങ്ങളില്ലായ്മയാണോ? ഒരു നിശ്ചലമായ തടാകത്തിൽ തിരമാലകളില്ല, അതുകൊണ്ട് അതിൽ ജീവൻ കൂടുതലാണെന്ന് പറയാനാവില്ല. ചിലപ്പോൾ അത് വെറും നിശ്ചലതയാണ്. ചിന്തയുടെ ലോകത്തും അങ്ങനെ തന്നെയാണ്. വ്യത്യസ്ത അഭിപ്രായങ്ങളില്ലെങ്കിൽ വാദമില്ല, വാദമില്ലെങ്കിൽ പരിശോധനയില്ല, പരിശോധനയില്ലെങ്കിൽ തിരുത്തലില്ല, തിരുത്തലില്ലെങ്കിൽ പുരോഗതിയില്ല. അതുകൊണ്ടാണ് ഒരു ജനാധിപത്യ സമൂഹത്തിന് വ്യത്യസ്ത ശബ്ദങ്ങൾ ആവശ്യമായത്. വിശ്വാസമുള്ളവരുടെ ശബ്ദവും വിശ്വാസമില്ലാത്തവരുടെ ശബ്ദവും സംശയിക്കുന്നവരുടെ ശബ്ദവും എതിർക്കുന്നവരുടെ ശബ്ദവും ചോദ്യം ചെയ്യുന്നവരുടെ ശബ്ദവും. കാരണം സമൂഹത്തിന്റെ ആരോഗ്യത്തിന്റെ അടയാളം എല്ലാവരും ഒരേ കാര്യം വിശ്വസിക്കുന്നതല്ല, വ്യത്യസ്തമായി ചിന്തിക്കുന്നവർക്ക് ഭയമില്ലാതെ സംസാരിക്കാൻ കഴിയുന്നതാണ്. ഇവിടെ ഒരു കഠിനമായ വിമർശനം ഉന്നയിക്കേണ്ടി വരും. ദാരിദ്ര്യം നിലനിൽക്കുന്നിടത്തോളം മാത്രമേ ദാനത്തിന് അവകാശമുണ്ടാകൂ. ചൂഷണം നിലനിൽക്കുന്നിടത്തോളം മാത്രമേ ആശ്വാസവാക്കുകൾക്ക് വലിയ വിപണി ഉണ്ടാകൂ. അനീതി നിലനിൽക്കുന്നിടത്തോളം മാത്രമേ കാരുണ്യത്തിന്റെ സ്ഥാപനങ്ങൾ അനിവാര്യമാകൂ. മനുഷ്യർ ഭയപ്പെടുന്നിടത്തോളം മാത്രമേ ആശ്വാസം വിൽക്കാൻ കഴിയൂ. മനുഷ്യർ അസുരക്ഷിത

ഹാജരാകുന്നിടത്തോളം മാത്രമേ രക്ഷയുടെ വാഗ്ദാനത്തിന് ശക്തിയുണ്ടാകൂ. ഏത് സ്ഥാപനവും അധികാരവും വിമർശനാതീതമായി മാറുമ്പോൾ അതിന്റെ നിലനിൽപ്പിന് മനുഷ്യരുടെ ദുരിതം പോലും ഉപയോഗിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്നതാണ് ഈ വിമർശനത്തിന്റെ കേന്ദ്രം. മതസ്ഥാപനങ്ങൾ മാത്രമല്ല, വിപണിയും അങ്ങനെ തന്നെയാണ്. ചില സാമൂഹിക സ്ഥാപനങ്ങളും അങ്ങനെ തന്നെയാണ്. മനുഷ്യന്റെ പ്രശ്നങ്ങൾ അവസാനിച്ചാൽ സ്വന്തം അധികാരം കുറയുന്ന എല്ലാ സംവിധാനങ്ങളെയും നാം വിമർശനാത്മകമായി പരിശോധിക്കണം. മനുഷ്യന്റെ ദുരിതം കുറയ്ക്കേണ്ടത് മരണാനന്തര ജീവിതത്തിലെ ഒരു പ്രതിഫലത്തിനായി മാത്രം ആവശ്യമുള്ള കാര്യമല്ല. ഈ ഭൂമിയിലെ ജീവിതം തന്നെയാണ് മനുഷ്യന്റെ ജീവിതം. അവന് വിശക്കാതിരിക്കണം, അവന് അപമാനിക്കപ്പെടാതിരിക്കണം, അവന് ചൂഷണം ചെയ്യപ്പെടാതിരിക്കണം, അവന് ജാതിയുടെ പേരിൽ താഴ്ത്തപ്പെടാതിരിക്കണം, മതത്തിന്റെ പേരിൽ വെറുക്കപ്പെടാതിരിക്കണം, ലിംഗത്തിന്റെ പേരിൽ നിയന്ത്രിക്കപ്പെടാതിരിക്കണം, അഭിപ്രായത്തിന്റെ പേരിൽ ശിക്ഷിക്കപ്പെടാതിരിക്കണം, ചോദ്യം ചോദിച്ചതിന്റെ പേരിൽ പുറത്താക്കപ്പെടാതിരിക്കണം, അവന് സ്വതന്ത്രമായി ചിന്തിക്കണം, സ്വതന്ത്രമായി സ്നേഹിക്കണം, സ്വതന്ത്രമായി ജീവിക്കണം, സ്വതന്ത്രമായി എതിർക്കണം, സ്വതന്ത്രമായി സംശയിക്കണം. മനുഷ്യന്റെ വിമോചനത്തിന് മരണാനന്തര സ്വർഗത്തിന്റെ വാഗ്ദാനം ആവശ്യമില്ല. ഈ ഭൂമിയിൽ തന്നെ നീതിയുള്ളൊരു ജീവിതം സാധ്യമാക്കാനുള്ള മനുഷ്യരുടെ കൂട്ടായ പരിശ്രമം മതി. ഓരോ

മതത്തെ വിമർശിക്കുന്നതും മതവിശ്വാസിയെ അപമാനിക്കുന്നതും ഒരേ കാര്യമല്ല. ഒരാശയത്തെ വിമർശിക്കാൻ കഴിയണം, ഒരു സ്ഥാപനത്തെ ചോദ്യം ചെയ്യാൻ കഴിയണം, ഒരു പാരമ്പര്യത്തെ പരിശോധിക്കാൻ കഴിയണം, ഒരു വിശ്വാസത്തിന്റെ സാമൂഹിക പ്രത്യാഘാതങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ കഴിയണം. അതോടൊപ്പം വ്യക്തിയുടെ വിശ്വാസ സ്വാതന്ത്ര്യത്തെയും സംരക്ഷിക്കണം. ഇതാണ് ഒരു യഥാർത്ഥ ജനാധിപത്യ സമൂഹത്തിന്റെ പക്വത. വിശ്വാസത്തിന് സ്വാതന്ത്ര്യം വേണം, അതുപോലെ അവിശ്വാസത്തിനും സ്വാതന്ത്ര്യം വേണം. പ്രാർത്ഥിക്കാൻ അവകാശം വേണം, പ്രാർത്ഥിക്കാതിരിക്കാനും അവകാശം വേണം. വിശ്വസിക്കാൻ അവകാശം വേണം, സംശയിക്കാനും അവകാശം വേണം. ചോദ്യം ചോദിക്കുന്ന മനുഷ്യനാണ് യഥാർത്ഥത്തിൽ സ്വതന്ത്രനായ മനുഷ്യൻ. മനുഷ്യ ചരിത്രത്തിലെ വലിയ മാറ്റങ്ങളെല്ലാം ഒരിക്കൽ അസൗകര്യമുണ്ടാക്കിയ ചോദ്യങ്ങളിൽ നിന്നാണ് ആരംഭിച്ചത്. ഇതെന്തുകൊണ്ടിങ്ങനെ? ഇതിങ്ങനെയായിരിക്കണമോ? ഇതിന് മറ്റൊരു വഴിയില്ലേ? ആർക്കാണ് ഇതിന്റെ പ്രയോജനം? ആരാണ് ഇതിന്റെ വില നൽകുന്നത്? എന്തുകൊണ്ടാണ് മനുഷ്യർ തുല്യരല്ല? എന്തുകൊണ്ട് ചിലർക്ക് കൂടുതൽ അവകാശം? എന്തുകൊണ്ട് ചിലർക്ക് ശബ്ദമില്ല? എന്തുകൊണ്ട് സ്ത്രീക്ക് സ്വാതന്ത്ര്യമില്ല? എന്തുകൊണ്ട് ദരിദ്രൻ ദരിദ്രനായി തന്നെ തുടരുന്നു? എന്തുകൊണ്ട് ചൂഷണം സ്വാഭാവികമെന്ന് കരുതണം? ഈ എന്തുകൊണ്ടുകളാണ് ചരിത്രത്തിന്റെ വാതിലുകൾ തുറക്കുന്നത്. അതിനാൽ ഒരു സമൂഹത്തെ ഏറ്റവും കൂടുതൽ പേടിപ്പിക്കേണ്ടത് ചോദ്യങ്ങളാണ്. കാരണം ചോദ്യം ചോദിക്കുന്ന മനുഷ്യൻ ഒരു ദിവസം ഇത് മാറ്റാമല്ലോ എന്ന് ചിന്തിക്കും. അവിടെ നിന്നാണ് വിപ്ലവം ആരംഭിക്കുന്നത്. ദൈവവിശ്വാസം ഒരാളുടെ വ്യക്തിപരമായ ആശ്വാസമായിരിക്കട്ടെ, പക്ഷെ മനുഷ്യന്റെ അവകാശങ്ങളെ അതിന് കീഴ്പ്പെടുത്തരുത്. മതം വിഡ്ഢിത്തമാണെങ്കിലും വേണമെങ്കിൽ അതൊരാളുടെ ആത്മീയ യാത്രയായിരുന്നോട്ടെ, പക്ഷെ അത് മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തിന് എതിരാകരുത്. പാരമ്പര്യം നിലനിൽക്കട്ടെ, പക്ഷെ പാരമ്പര്യത്തിന് മനുഷ്യനേക്കാൾ വലിയ അധികാരം ലഭിക്കരുത്. വിശ്വാസം നിലനിൽക്കട്ടെ, പക്ഷെ ചോദ്യം ചെയ്യാനുള്ള അവകാശവും നിലനിൽക്കണം. കാരണം മനുഷ്യ ചരിത്രം വിശ്വാസങ്ങളുടെ മാത്രം ചരിത്രമല്ല, അത് സംശയങ്ങളുടെ ചരിത്രവുമാണ്, അത് എതിർപ്പുകളുടെ ചരിത്രമാണ്, അത് കലാപങ്ങളുടെ ചരിത്രമാണ്. അത് ഇങ്ങനെ തന്നെ വേണം എന്ന വാചകത്തിന് മുന്നിൽ നിന്നുകൊണ്ട് എന്തുകൊണ്ട് എന്ന് ചോദിച്ച മനുഷ്യരുടെ ചരിത്രമാണ്. ദരിദ്രനോട് കരുണ കാണിക്കുന്ന ഒരു സമൂഹം നല്ല സമൂഹമാണ്, പക്ഷെ ദാരിദ്ര്യം അവസാനിപ്പിക്കാൻ ശ്രമിക്കുന്ന സമൂഹമാണ് കൂടുതൽ നല്ലത്. ചൂഷിതനെ ആശ്വസിപ്പിക്കുന്ന സമൂഹം മനുഷ്യസ്നേഹമുള്ളതാണ്, പക്ഷെ ചൂഷണത്തെ അവസാനിപ്പിക്കുന്ന സമൂഹമാണ് നീതിയുള്ളത്. മനുഷ്യരെല്ലാം ഒന്നാണെന്ന് പറയുന്ന സമൂഹം മനോഹരമാണ്, പക്ഷെ മനുഷ്യർ യഥാർത്ഥത്തിൽ തുല്യരായി ജീവിക്കാൻ കഴിയുന്ന സമൂഹമാണ് പുരോഗമനാത്മകം. ദൈവത്തെക്കുറിച്ച് സംസാരിക്കുന്ന സമൂഹം ആത്മീയമായിരിക്കാം, പക്ഷേ മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ കഴിയുന്ന സമൂഹമാണ് മാനവികം. അതിനാൽ നമ്മുടെ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ ചോദ്യം മതം ശരിയാണോ തെറ്റാണോ എന്നതല്ല. അതിനേക്കാൾ വലിയ ചോദ്യം ഇതാണ്: മനുഷ്യന് ചോദ്യം ചോദിക്കാൻ കഴിയുന്നുണ്ടോ? അവൻ ദാരിദ്ര്യത്തെ വിധി എന്ന് അംഗീകരിക്കാതെ അതിന്റെ കാരണം അന്വേഷിക്കുന്നുണ്ടോ? ചൂഷണത്തെ ദൈവ പരീക്ഷണം എന്ന് വിളിക്കാതെ അതിനെതിരെ നിലകൊള്ളുന്നുണ്ടോ? അസമത്വത്തെ പാരമ്പര്യമെന്ന് പറഞ്ഞ് സംരക്ഷിക്കാതെ അതിനെ മാറ്റാൻ ശ്രമിക്കുന്നുണ്ടോ? എല്ലാവരും ഒന്നാണ് എന്ന വാക്കിനപ്പുറം എല്ലാവർക്കും തുല്യമായ അവകാശം വേണം എന്ന് പറയാൻ കഴിയുന്നുണ്ടോ? ഇല്ലെങ്കിൽ നമ്മുടെ ഐക്യം വെറും നിശബ്ദതയായിരിക്കും, നമ്മുടെ സമാധാനം വെറും അനുസരണയായിരിക്കും, നമ്മുടെ വിശ്വാസം വെറും ഭയമായിരിക്കും, നമ്മുടെ കാരുണ്യം വെറും ദാനമായിരിക്കും. എന്നാൽ ഒരു മനുഷ്യൻ എഴുന്നേറ്റ് ചോദിക്കുന്ന ചോദ്യം എന്തുകൊണ്ട്, അവിടെ ചരിത്രം വീണ്ടും ചലിക്കാൻ തുടങ്ങുന്നു. കാരണം അധികാരത്തിന് ഏറ്റവും വലിയ ഭീഷണി ആയുധമല്ല, ചിന്തിക്കുന്ന മനുഷ്യനാണ്. ചിന്തിക്കുന്ന മനുഷ്യന്റെ കയ്യിലെ ഏറ്റവും ശക്തമായ ആയുധം വാളല്ല, ഒരു ചോദ്യം മാത്രമാണ്. ആ ചോദ്യം: ഇങ്ങനെ തന്നെ തുടരണമോ? അതിനുശേഷമുള്ള മറ്റൊരു ചോദ്യം: മനുഷ്യന് കുറച്ചുകൂടി സ്വതന്ത്രമായി ജീവിക്കാൻ കഴിയുന്ന ഒരു ലോകം നമുക്കുണ്ടാക്കിക്കൂടെ? അവിടെ നിന്നാണ് മതത്തിനും രാഷ്ട്രീയത്തിനും പാരമ്പര്യത്തിനും വിപണിക്കും മറ്റെല്ലാ അധികാരങ്ങൾക്കും മുകളിലായി മനുഷ്യൻ വീണ്ടും കേന്ദ്രത്തിലേക്ക് വരുന്നത്. അതാണ് യഥാർത്ഥ പുരോഗതി, അതാണ് യഥാർത്ഥ മാനവികത, അതാണ് ചോദ്യങ്ങളുടെ സ്വാതന്ത്ര്യം. നേരം ഒരുപാടായി, അടുക്കളയിൽ നിന്നിറങ്ങാനുള്ള സമയമായി. മറ്റൊരു വിഷയവുമായി നാളെ എത്താം.

0: ആത്മാവിൽ നിന്നുപോലും ഇലകൾ അടർന്നു വീണ് തളർന്നു പോകുമ്പോൾ ഉയർത്തെണീക്കാൻ ആഹ്വാനം ചെയ്ത് അടുത്തുവന്ന് നിൽക്കുന്ന വാക്കുകൾ, വാക്കുകൾ ഗർഭം ചുമന്നെത്തി നിൽക്കുന്ന പ്രചോദനത്തിന്റെ പുൽനാമ്പുകൾ, പ്രകാശം ചുരത്തുന്ന വാക്വിസ്മയങ്ങൾ. ഇരുളിന്റെ ഏത് പാതാള ഭൂമികയിലേക്ക് ആണ്ടുപോയാലും അവിടെ നിന്ന് വിളിച്ചുണർത്തി കൊണ്ടുപോരാൻ പര്യാപ്തമായ വിളക്കുകൾ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം തളിരില.
1: അനന്തരവന്റെ സ്വഭാവം നന്നാക്കാൻ വേണ്ടി കൃഷ്ണാവതാര കഥ വായിച്ചു കേൾപ്പിച്ച അമ്മാവൻ അനന്തരവനോട്, ഇതിൽ നിന്നും നീ എന്തു മനസ്സിലാക്കുന്നു? നമ്മൾ വേണമെന്ന് വിചാരിച്ചാൽ അമ്മാവനെപ്പോലും കൊല്ലാൻ കഴിയുമെന്ന് മനസ്സിലാക്കുന്നു. അനന്തരവൻ മറുപടി കൊടുത്തു, ഒരു കാര്യത്തെ എങ്ങനെ വേണമെങ്കിലും എടുക്കാം. നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ തന്നെ മറ്റൊരാൾ കാര്യങ്ങളെ കാണണമെന്നില്ല. മറ്റൊരാൾ കാര്യങ്ങളെ കാണുന്ന രീതിയിൽ വ്യക്തമായി അവതരിപ്പിക്കുക എന്നതും കാര്യമാണ്. അല്ലാത്ത പക്ഷം പല തെറ്റിദ്ധാരണകളും ഉണ്ടാവും. കാര്യങ്ങൾ നമ്മൾ വിചാരിക്കുന്നത് പോലെ ആളുകൾ എടുക്കില്ല. പലപ്പോഴും ആളുകൾ അവരവരുടെ മനോഭാവത്തിനനുസരിച്ചായിരിക്കും കാര്യങ്ങളെ കാണുന്നത്. നമ്മുടെ മനോഭാവമാണ് പ്രധാനമായും നമ്മുടെ വിധി തീരുമാനിക്കുന്നത്. സ്വർഗവും നരകവും പരാജയവും വിജയവും കണ്ണീരും പുഞ്ചിരിയുമൊക്കെ ഉണ്ടാക്കി തീർക്കുന്നത് നമ്മുടെ മനോഭാവമാണ്. നിരന്തരവും തീവ്രവുമായി നാം എന്ത് ചിന്തിക്കുന്നുവോ വിശ്വസിക്കുന്നുവോ അതിന്റെ ആകെത്തുകയാണ് നമ്മൾ. ചിന്തകനായ ലൂസി ലബാൾ പറയുന്നത് ഇങ്ങനെയാണ്, ഭാഗ്യമെന്നത് എന്തെന്നെനിക്കറിയില്ല. ഞാൻ അതിൽ ഒരിക്കലും വിശ്വസിച്ചിട്ടില്ല. അതിൽ വിശ്വസിക്കുന്നവരെ ഞാൻ ഭയപ്പെടുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഭാഗ്യമെന്നത് മറ്റൊന്നാണ്. അവസരങ്ങൾ ഏതാണ് ഏതല്ല എന്ന് തിരിച്ചറിയണം. പിന്നെ കഠിനാധ്വാനവും. ഒരാളുടെ മനോഭാവം സ്ട്രെയിറ്റ് ആവുമ്പോൾ അത് അയാളുടെ നേട്ടങ്ങൾക്ക് കാരണമാകും. മറിച്ചാണെങ്കിൽ അയാൾക്ക് ജീവിതം സമ്മാനിക്കുന്നത് പരാജയമായിരിക്കും. പോസിറ്റീവായ ആൾ പ്രതികൂല സാഹചര്യങ്ങളിലും അവസരങ്ങൾ കണ്ടെത്തുന്നു. അയാൾ വളരുന്നതിനോടൊപ്പം മറ്റുള്ളവരെയും വളർത്തുന്നു. ജീവിത വിജയം നേടിയവരെല്ലാം കൂടുതൽ ആളുകൾക്ക് കൂടുതൽ വേഗത്തിൽ മികച്ച സേവനം നിസ്വാർത്ഥമായി നൽകുന്നവരായിരിക്കും. നേരെ മറിച്ച് മനോഭാവം നെഗറ്റീവായവർ മറ്റുള്ളവരെ നിരുത്സാഹപ്പെടുത്തി കളയും. മികച്ച സേവനം ലഭ്യമാക്കി കൊടുക്കാൻ അവർക്ക് കഴിയാതെ പോകും. അങ്ങനെയുള്ളവരാണ് തുടക്കത്തിൽ പറഞ്ഞതുപോലെ നമ്മൾ വേണമെന്ന് വിചാരിച്ചാൽ അമ്മാവനെപ്പോലും കൊല്ലാൻ കഴിയുമെന്ന് മനസ്സിലാക്കുന്നു എന്ന് പറയുന്നത്. പഴമക്കാർ ഇവരെക്കുറിച്ച് ഒരു കാര്യം കൂടി പറയും, അരി എത്ര എന്ന് ചോദിക്കുമ്പോൾ പയർ അഞ്ഞാഴി എന്ന് പറയുന്നവരാണിവർ. എന്തു ചെയ്യാൻ, സഹിക്കുക തന്നെ.

നമസ്തെ മലയാളം തുടരുന്നു. മധുരമായ ഒരു പുഞ്ചിരി പോലെ വിടർന്നു പരിലസിക്കുന്ന പാട്ടിന്റെ പല്ലവികൾ, അനുപല്ലവികൾ നിറയെ പോക്കുന്ന നന്ദനോദ്യ

ധ്യാനങ്ങളും നിരന്നൊഴുകുന്ന അമരത്വമാർന്ന ഗംഗയും കൊണ്ട് സുഖസുന്ദരമായ സ്വർഗലോകങ്ങൾ എനിക്ക് വേണ്ട, ദേവകിന്നര ഗന്ധർവലോകങ്ങളും എനിക്ക് വേണ്ട. എന്നാൽ രാഗസുധാരസ സമോഹനമായ ഈ ഭൂമി അത് വിട്ടുപോകാൻ പറയരുതെന്നു മാത്രം. ഈ പാട്ടും റേഡിയോയുടെ കൂട്ടം വിട്ട് മറ്റെങ്ങും പോകുവാൻ വയ്യ. എഴുത്തിന്റെ രാസ സംവേദനങ്ങൾ കൊണ്ട് ഹൃദയാകർഷകമായി തീരുന്ന ചലച്ചിത്ര ഗാനങ്ങൾ, വരികളിൽ വർണ്ണങ്ങൾ ചാലിച്ച രചയിതാക്കൾ, മുതുകുളം രാഘവൻ പിള്ള, തിരുനയനാർ കുറിച്ചി മാധവൻ നായർ, പി ഭാസ്കരൻ, വയലാർ ശ്രീകുമാരൻ തമ്പി, ഒ എൻ വി, പിന്നെയും എത്രയോ പേർ, ഗിരീഷ് പുത്തഞ്ചേരി, കൈതപ്രം, അൻവർ അലി, എല്ലാവരും ചേർന്ന് പ്രഭാപൂരിതമാക്കി നമുക്ക് നൽകിയ ആകാശം, അവിടെ നിന്ന് അടർത്തിയെടുത്ത പാട്ടിന്റെ രണ്ടു നക്ഷത്രങ്ങളാണ് നമസ്തേ മലയാളത്തിൽ ഇനി.

0: കഥ കൊണ്ടോ ക്യാമറ കൊണ്ടോ പാട്ടോ പശ്ചാത്തല സംഗീതം കൊണ്ടോ മാത്രം അളന്നെടുക്കാൻ കഴിയുമോ ഒരു ചലച്ചിത്രത്തെ? തിരക്കഥയില്ലാതെ എങ്ങനെ ഒരു ചിത്രം പൂർണ്ണമാകും? തിരക്കഥ വേണോ തിരക്കഥ എന്ന ചലച്ചിത്ര രംഗത്തിനും വേണം ഒരു രംഗഭാഷ. ചിരിപ്പിക്കണം, ചിന്തിപ്പിക്കണം, ഹരം കൊള്ളിക്കണം. അഭിനേതാവിന്റെ അഭിനയശേഷിയെ ആവാഹിക്കുന്നതിന് ആവശ്യമായ വ്യാകരണവും വേണം. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു ചലച്ചിത്ര ഭാഷ്യം.
1: ഇപ്പം വരും, കഞ്ഞി കുടിക്കുക.
2: ഓ ആയിക്കോട്ടെ.
1: വക്കീലൊന്ന് പറയടയ്ക്ക് പുറത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങാൻ. ഏത് നേരം ഈ വീടിനുള്ളിൽ തന്നെ കിടന്ന് കറങ്ങും. ഞായറാഴ്ച പോലും പള്ളിയിലൊന്ന് പോണേ ഞാനും തണം. ഒരു നേരം അടങ്ങിയിരിക്കാത്ത ആളാ.
3: എനിക്ക് വയസ്സായടി, പഴയ പോലെ അല്ല. ചെയ്യാനൊന്നുമില്ല, എല്ലാ പണിയും കഴിഞ്ഞ പോലെ. ഇനി വിളിക്കുമ്പോ പോണം, അതിന് തയ്യാറായിട്ടിരിക്കുക.
1: മതി, എപ്പ നോക്കിയാലും ഈ ഒരു വർത്തമാനേ ഉള്ളൂ.
3: തന്നെ ഇപ്പൊ ഇങ്ങോട്ട് കാണാനില്ലല്ലോടു.
4: പോളിന്റെ പേരിൽ 12 കേസാ, കോടതിയിൽ നിന്ന് ഇറങ്ങാൻ നേരമില്ല.
3: അപ്പൊ നല്ല പുരോഗതി ഉണ്ട്. ഞാൻ വിളിപ്പിച്ചത് കയ്യില് കാശ് കുറഞ്ഞു വരിക, പറമ്പയിൽ നിന്നുള്ള വരുമാനം കൊണ്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും സുഖമായിട്ട് കഴിയാം. മാസാമാസം പലിശയാണ് തകർക്കുന്നത്. 25,000 രൂപ വേണം.
4: കമ്പനി സ്ഥലം നമുക്ക് അങ്ങ് വിറ്റ് ലോണ് ക്ലോസ് ചെയ്താലോ?
3: അത് ആലോചിക്കണം. പക്ഷെ ഉണ്ടാക്കിയത് വിൽക്കാനൊരു വിഷമം. വിഷമിച്ചിട്ട് കാര്യമില്ല, അതേ വഴിയുള്ളിപ്പോ. ഒരു മോട്ടോർ സൈക്കിൾ വിട്ടിരിക്കുന്നുണ്ടല്ലോ റോയിയുടെ, അത് തൽക്കാലം വിറ്റ് അടുത്ത മാസത്തെ പലിശ അടയ്ക്കാം. താൻ അവനോടൊരു സെയിൽ ലെറ്റർ വാങ്ങണം.
4: അങ്ങനെ അപ്പന്റെ പത്തി താണു തുടങ്ങി.
5: എന്നിട്ട് സെയിൽ ലെറ്റർ ഒപ്പിട്ട് കൊടുത്തില്ലേ?
4: ഏയ്, അത് ഞാൻ കൊടുക്കില്ല. ആ വണ്ടി നമുക്ക് വേണം. കാശ് എത്ര എന്ന് വെച്ചാൽ പറഞ്ഞോട്ട് കൊടുക്കാം. ബാർഗെയിൻ പോലും ചെയ്യില്ല. പക്ഷെ അത് വേറെ ആൾക്ക് ഞാൻ കൊടുപ്പിക്കില്ല. അതെന്റെ ഒരു വാശിയാ.
5: ഇനി അപ്പനോടുള്ള വാശി അവസാനിപ്പിച്ചൂടെ?
4: അത് തീരണമെങ്കിലേ അപ്പൻ എന്റെ മുമ്പിൽ ഒന്ന് മാപ്പ് വരണം.
5: കൊള്ളാം, നിങ്ങൾക്ക് നിങ്ങളുടെ അപ്പനെ ഒട്ടും അറിഞ്ഞൂടാ.
4: പിന്നെ എന്റെ അപ്പനെ നിനക്കല്ലേ അറിയാം.
5: എനിക്കറിയാം. ശരിക്ക് ഇതുപോലൊരു അപ്പനെ കിട്ടാൻ പുണ്യം ചെയ്യണം. പുണ്യം
4: നിനക്കിതെന്താ?
5: ഇപ്പോ അപ്പൻ വാങ്ങിത്തന്ന ബൈക്കിന് വില പറഞ്ഞല്ലോ. അങ്ങനെ വില പറയാൻ മാത്രം റോയിച്ചിനെ വളർത്തിയത് എന്താ?
4: എന്റെ അധ്വാനം
5: അല്ല വാശി, അപ്പനോടുള്ള വാശി, ജീവിതത്തോടുള്ള വാശി. ആ വാശി ഉണ്ടാക്കിയത് ആരാ?
4: നീ വെറുതെ എന്തൊക്കെയോ ആലോചിച്ചുണ്ടാക്കിയിരിക്കുക.
5: ഞാൻ ആലോചിച്ചുണ്ടാക്കിയതല്ല, നിങ്ങളുടെ അപ്പൻ ആലോചിച്ച് അറിഞ്ഞുകൊണ്ട് ചെയ്തതാ. നിങ്ങളെ പഠിപ്പിക്കാൻ, എങ്ങനെ ജീവിക്കണമെന്ന് പഠിപ്പിക്കാൻ. ഒരിക്കൽ ഉടുത്തിരുന്ന മുണ്ടും ഷർട്ടും വരെ വലിച്ചെറിഞ്ഞിട്ട് നിങ്ങൾ ഇറങ്ങിപ്പോന്ന ഒരു രാത്രിയില്ലേ, അതിന്റെ പിറ്റേന്ന് നിങ്ങളുടെ അപ്പൻ എന്നെ വന്ന് കണ്ടു. എന്നെ പോളേട്ടൻ വിളിച്ചു വരുത്തി വില പറഞ്ഞത് അപ്പൻ അറിഞ്ഞോണ്ടല്ലെന്ന് പറയാൻ.
3: കർത്താവിനാണ് ഞാൻ അറിഞ്ഞിട്ടില്ല. ഒരു പെണ്ണിനോട് ഞാനത് പറയില്ല, പ്രത്യേകിച്ച് നിന്നോട്. നിന്നെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടാ, മതിപ്പാ. എന്റെ മോളായിട്ട് ജനിച്ചില്ലല്ലോ എന്നാ എന്റെ സങ്കടം.
5: ഞാനീ കേക്കണത് സത്യാണോ?
3: അതെ മോളെ. പക്ഷെ അവനിതറിയരുത്. അറിഞ്ഞ അവൻ എന്നൊരു കളിക്കുട്ടിയായിട്ട് ജീവിക്കും. എന്റെ കാലം കഴിയുമ്പോ നീയും അവനും നിങ്ങളുടെ കുഞ്ഞുങ്ങളും ദുഃഖിക്കും.
5: ഇല്ല, റോയിച്ചൻ ഒരു നിലയിലെത്തുന്നത് വരെ ഞാനിത് അറിഞ്ഞ ഭാവം കാണിക്കില്ല.
3: അവനെ പഠിപ്പിക്കാനും ഒരു നിലയിലെത്തിക്കാനും ഞാൻ ഒരുപാട് പണം മുടക്കി പലിച്ചില്ല. ഇത് ഫീസ് വേണ്ടാത്തൊരു പഠിപ്പായിക്കോട്ടല്ലേ.
5: അന്ന് ഞാൻ അറിഞ്ഞു അപ്പന് റോയിച്ചനോടുള്ള സ്നേഹം. എന്താ ഒന്നും മിണ്ടാത്ത, ഇങ്ങനൊരപ്പനെ കിട്ടാൻ എന്ത് പുണ്യ റോയിച്ചൻ ചെയ്തത്?
4: എന്റെ പുണ്യം.
6: വില പറഞ്ഞ കൂടുതലാ. 18 രൂപ തരാം. 3,000 അഡ്വാൻസ്, ബാക്കി 15 സെയിൽ ലെറ്റർ തരുമ്പോ.
3: അത് പറ്റില്ല, 20,000 രൂപ കിട്ടണം.
4: 25,000 റെഡി ക്യാഷ്. 25,000
3: ഈ പടി ചവിട്ടരുന്ന് പറഞ്ഞില്ല എന്നോട്?
4: ചവിട്ടരുതാത്ത പടിയും ചവിട്ടാനുള്ള ചങ്കൂറ്റം ഉണ്ട് പോ.
3: അത്രയ്ക്ക് വളർന്നു.
7: എന്റെ ഈശോയെ, ഇനി വഴക്കുമയ്യാ വലിയൊന്നും വേണ്ടെന്ന്.
4: വിടമ്മച്ചി, പഴയ റോയിയല്ലത്. ജീവിതത്തിന്റെ ഫീസില്ല കോഴ്സ് ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായി വന്നവനാ. റോയിയുടെ അടുത്ത് ഇനിയും കളി വേണ്ട.
3: കളി വേണ്ട, കാര്യമായിട്ട്
7: തന്നെ.
4: ഇറങ്ങിപ്പോവാനല്ല വന്നത്. ഞാൻ സ്നേഹിച്ച പെണ്ണ, ഞാൻ വിവാഹം കഴിച്ച പെണ്ണ, എന്റെ കുഞ്ഞിനെ ഉദരത്തിൽ ചുമക്കുന്ന പെണ്ണ. ഇനി ഇവിടെ നിഷേധിച്ചാലുണ്ടല്ലോ ആ അപ്പനോട് പോയി പണി നോക്കാൻ പറഞ്ഞു.
5: ഞാൻ
4: വലങ്കാലി വെച്ച് കേരടിയാത്തേക്ക്. ക്ലൈമാക്സ് എങ്ങനെയുണ്ടപ്പാ?
3: ഇപ്പോഴാടാ നീ ഒരു നായകനായത്.
4: പക്ഷെ നല്ല നടൻ ഇപ്പോഴും അപ്പം തന്നെയാ.

നമസ്തേ മലയാളത്തിൽ ഇനി പ്രകാശ ചിന്തകൾ. പ്രകാശചിന്തകളിൽ ഇന്ന് മനോഭാവമാണ് എല്ലാം എന്ന വിഷയത്തെക്കുറിച്ച് കേൾക്കാം. മെന്റാലിറ്റി ഈസ് എവരിത്തിങ്. ഈ മൂന്ന് വാക്കുകൾക്ക് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ കഴിയും. നിങ്ങളുടെ വിദ്യാഭ്യാസമോ സാമ്പത്തിക പശ്ചാത്തലമോ സൗന്ദര്യമോ അല്ല നിങ്ങളുടെ വിജയത്തെ തീരുമാനിക്കുന്നത്, മറിച്ച് ഏത് സാഹചര്യത്തെ നിങ്ങൾ എങ്ങനെ സമീപിക്കുന്നു എന്നതാണ് പ്രധാനം. പ്രതിസന്ധികളെ അവസരങ്ങളായി കാണാനും പരാജയങ്ങളെ പാഠങ്ങളാക്കാനും അസാധ്യമായതിനെ സാധ്യമാക്കാനും സഹായിക്കുന്നത് മാനസികാവസ്ഥ തന്നെയാണ്. മനോഭാവം എന്നത് കേവലം പോസിറ്റീവ് ചിന്തയല്ല, അത് നമ്മുടെ എല്ലാ പ്രവൃത്തികളെയും തീരുമാനങ്ങളെയും സ്വാധീനിക്കുന്ന ഒരു ആന്തരിക സംവിധാനമാണ്. രണ്ടു തരം മനോഭാവമുണ്ട്. ഒന്ന് സ്ഥിര മനോഭാവം അഥവാ ഫിക്സഡ് മൈൻഡ്സെറ്റ്, അതായത് തന്റെ കഴിവുകളും ബുദ്ധിയും സ്ഥിരമാണ്, മാറ്റാൻ കഴിയില്ല എന്ന് വിശ്വസിക്കുന്ന ആളുകൾ. ഇവർ വെല്ലുവിളികളെ ഭയപ്പെടുന്നു, തെറ്റുകൾ സംഭവിക്കുമ്പോൾ എളുപ്പത്തിൽ പിന്മാറുന്നു. രണ്ട് വളർച്ചാ മനോഭാവം അഥവാ ഗ്രോത്ത് മൈൻഡ്സെറ്റ്, പരിശ്രമത്തിലൂടെയും പഠനത്തിലൂടെയും കഴിവുകൾ വികസിപ്പിക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്ന ആളുകൾ. ഇവർ പരാജയങ്ങളെ വളർച്ചയ്ക്കുള്ള അവസരമായി കാണുന്നു. ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല, പക്ഷേ ആ സംഭവങ്ങളോട് നമ്മൾ എങ്ങനെ പ്രതികരിക്കും എന്ന് നമുക്ക് തീരുമാനിക്കാം. ഒരു പ്രതിസന്ധി വരുമ്പോൾ എല്ലാം അവസാനിച്ചു എന്ന് ചിന്തിക്കുന്നതും ഇതൊരു പാഠമാണ് എന്ന് ചിന്തിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം നിങ്ങളുടെ മനോഭാവമാണ്. നിങ്ങളുടെ മനോഭാവം നിങ്ങളുടെ ചിന്തകളെ സ്വാധീനിക്കുന്നു. ചിന്തകൾ നിങ്ങളുടെ വാക്കുകളെ, വാക്കുകൾ നിങ്ങളുടെ പ്രവൃത്തികളെ, പ്രവൃത്തികൾ നിങ്ങളുടെ ശീലങ്ങളെ, ശീലങ്ങൾ നിങ്ങളുടെ സ്വഭാവത്തെ, ഒടുവിൽ സ്വഭാവം നിങ്ങളുടെ വിധി നിർണ്ണയിക്കുന്നു. എല്ലാം തുടങ്ങുന്നത് ഒരൊറ്റ മനോഭാവത്തിൽ നിന്നാണ്. ലോകം കണ്ട വലിയ വിജയകഥകളിലെല്ലാം വിജയിച്ചവരുടെ മനോഭാവമാണ് നിർണായകമായ ഘടകമായിരുന്നത്. മനോഭാവം ശക്തമാകുമ്പോൾ പ്രതിരോധശേഷി അഥവാ റെസിലിയൻസ് വർദ്ധിക്കുന്നു. എത്ര തവണ വീണാലും വീണ്ടും എഴുന്നേൽക്കാനുള്ള മാനസിക ശക്തിയാണിത്. പലരും പരാജയപ്പെടുന്നത് അവർ വീഴുന്നത് കൊണ്ടല്ല, മറിച്ച് വീഴുമ്പോൾ എഴുന്നേൽക്കാൻ തീരുമാനിക്കാത്തത് കൊണ്ടാണ്. വളർച്ചാ മനോഭാവമുള്ള ഒരാൾ പരാജയത്തെ തന്റെ വ്യക്തിത്വത്തിന്റെ ഒരു കുറവായി കാണുന്നില്ല, മറിച്ച് ഈ രീതി ഫലവത്തായില്ല, അടുത്തത് എന്ത് ചെയ്യണം എന്ന് മാത്രം ചിന്തിക്കുന്നു. പരാജയപ്പെടാനുള്ള പേടി ഒഴിവാക്കുമ്പോഴാണ് പുതിയ കാര്യങ്ങൾ പരീക്ഷിക്കാൻ നമുക്ക് കഴിയുന്നത്. നിങ്ങളുടെ ലക്ഷ്യം വ്യക്തമാണെങ്കിൽ അതിലേക്കുള്ള യാത്രയിലുണ്ടാകുന്ന തടസ്സങ്ങളെ നിങ്ങൾ ഒരു നിസ്സാര പ്രശ്നമായി മാത്രമേ കാണൂ. മനോഭാവം ലക്ഷ്യത്തിൽ ഉറച്ചു നിൽക്കാൻ നിങ്ങളെ സഹായിക്കുന്നു. മാറ്റങ്ങൾ ജീവിതത്തിന്റെ അനിവാര്യതയാണ്. സ്ഥിര മനോഭാവമുള്ളവർ മാറ്റങ്ങളെ ഭയപ്പെടുന്നു. എന്നാൽ വളർച്ചാ മനോഭാവമുള്ളവർ മാറ്റങ്ങളെ പുതിയ അവസരമായി കാണുകയും അതിനനുസരിച്ച് സ്വയം മാറാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ഒരു നല്ല മനോഭാവം എന്നത് ജന്മനാ കിട്ടുന്നതല്ല, അത് ചിട്ടയായ പരിശീലനത്തിലൂടെ നേടിയെടുക്കേണ്ട ഒന്നാണ്. നിങ്ങൾ നിങ്ങളോട് തന്നെ സംസാരിക്കുന്ന രീതി നിരീക്ഷിച്ചു തുടങ്ങുക. എനിക്ക് കഴിയില്ല, ഇതെന്നെക്കൊണ്ട് പറ്റില്ല എന്ന ചിന്തകൾക്ക് പകരം ഇതൊരു വെല്ലുവിളിയാണ്, ഞാൻ ശ്രമിക്കാം എന്ന് മാറ്റി എഴുതുക. നെഗറ്റീവായ സ്വയം സംഭാഷണങ്ങളെ പോസിറ്റീവായി മാറ്റുക. നിങ്ങളുടെ കഠിനാധ്വാനത്തിനും പരിശ്രമത്തിനും പ്രാധാന്യം നൽകുക, അല്ലാതെ പ്രതിഭയ്ക്കോ ഭാഗ്യത്തിനോ അല്ല. തെറ്റുകൾ മനുഷ്യസഹജമാണ്. തെറ്റുകൾ സംഭവിച്ചാൽ സ്വയം കുറ്റപ്പെടുത്തുന്നതിന് പകരം എന്താണ് ഞാൻ പഠിച്ചത് എന്ന് ചിന്തിക്കുക. നിങ്ങളെ പ്രചോദിപ്പിക്കുകയും നിങ്ങളുടെ സ്വപ്നങ്ങളെ പിന്തുണയ്ക്കുകയും ചെയ്യുന്ന ആളുകളുമായി കൂടുതൽ സമയം ചെലവഴിക്കുക. നെഗറ്റീവ് മനോഭാവമുള്ള ആളുകളെ ഒഴിവാക്കുക. ആരോഗ്യകരമായ ഭക്ഷണം, വ്യായാമം, മതിയായ ഉറക്കം എന്നിവ നമ്മുടെ മാനസികാവസ്ഥയെ നേരിട്ട് സ്വാധീനിക്കുന്നു. ശക്തമായ ശരീരം ശക്തമായ മനസ്സിന് അടിസ്ഥാനമാണ്.

ജീവിത യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് നേരിട്ട് പാട്ടായി മുളച്ചുപൊന്തി മനോതലങ്ങളിൽ പൂത്തുവിടർന്ന സുഗന്ധവാഹിയായ ഒരു ഇളംകാറ്റ്. അങ്ങനെ വേണം നാടൻ പാട്ടുകളെ വിശേഷിപ്പിക്കാൻ. പൊടിപ്പും തൊങ്ങലുമില്ല, ആർഭാടങ്ങളും അലങ്കാരങ്ങളുമില്ല, വിശേഷണങ്ങളില്ല, വൃത്തങ്ങളില്ല. ജീവിതത്തിന്റെ പാട്ടുകൾ, മണ്ണിന്റെ മനസ്സിൽ നിന്ന് കുരുത്ത പാട്ടുകൾ, വായ്മൊഴികൾ, രാഗങ്ങളെക്കാൾ താളക്കൊഴുപ്പുകളെ ഹൃദയത്തിലേറ്റിയ പാട്ടുകൾ, ദുഃഖങ്ങളെയും വേദനകളെയും ആത്മാവോടടുക്കി പിടിക്കുന്ന പാട്ടുകൾ, നാടൻ പാട്ടുകൾ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു നാടൻ പാട്ട്.

0: ലഹരി മരുന്നുകൾക്ക് ഉത്തേജിപ്പിക്കുന്നതിനും മയക്കുന്നതിനുമല്ലാതെ മറ്റെന്ത് പ്രയോജനമാണുള്ളത്? ജീവിതം ലഹരിയാക്കുക, ലഹരിക്കെതിരെ.
1: ലഹരിക്കെതിരെ എന്ന പരിപാടിയിൽ ഇ സിഗരറ്റ്, പുകയില്ലാത്ത പുകവലിയുടെ അപകടങ്ങളെക്കുറിച്ച് കേൾക്കാം. നമ്മുടെ എല്ലാം ജീവിതത്തിൽ ആരോഗ്യത്തെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. എന്നാൽ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് പുതിയ രൂപത്തിൽ നമ്മുടെ സമൂഹത്തെ പിടികൂടിക്കൊണ്ടിരിക്കുന്ന ഒരു വിപത്തിനെക്കുറിച്ചാണ്, ഇ സിഗരറ്റ്. ഇതൊരു പുകയല്ല, ആവിയാണ്. സാധാരണ സിഗരറ്റിനേക്കാൾ ദോഷം കുറവാണ്, ഇതൊരു സ്റ്റൈലാണ് എന്നൊക്കെ പലരും ഇതിനെക്കുറിച്ച് പറയാറുണ്ട്. എന്നാൽ ഈ ആകർഷകമായ വാക്കുകൾക്ക് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്നത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളാണ്. എന്താണ് ഇ സിഗരറ്റ്? ഇതിന്റെ ദോഷവശങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് വിശദമായി ചർച്ച ചെയ്യാം. എന്താണ് ഇ സിഗരറ്റ് എന്നറിയുമോ? ഇ സിഗരറ്റ് എന്നത് ഒരു ഇലക്ട്രോണിക് ഉപകരണമാണ്. ഇതിനകത്തുള്ള ദ്രാവകം ചൂടാക്കി അത് ആവിയായി മാറ്റിയാണ് ഉപയോഗിക്കുന്നത്. ഈ ദ്രാവകത്തെ ഇ ലിക്വിഡ് എന്ന് വിളിക്കുന്നു. ഇതിൽ നിക്കോട്ടിൻ, പ്രോപിലീൻ ഗ്ലൈക്കോൾ, ഗ്ലിസറിൻ, വിവിധതരം ഫ്ലേവറുകൾ എന്നിവ അടങ്ങിയിരിക്കുന്നു. സിഗരറ്റ് വലിക്കുമ്പോൾ ഉണ്ടാകുന്ന പുകയ്ക്ക് പകരം ഇ സിഗരറ്റ് ഉപയോഗിക്കുമ്പോൾ ആവിയാണ് പുറത്തുവരുന്നത്. അതുകൊണ്ടാണ് ഇതിനെ വേപ്പിംഗ് എന്നും വിളിക്കുന്നത്. ദോഷവശങ്ങൾ: ഇത് സുരക്ഷിതമല്ല എന്നതാണ് പ്രധാന കാര്യം. ഇ സിഗരറ്റ് സാധാരണ സിഗരറ്റിനേക്കാൾ സുരക്ഷിതമാണെന്നുള്ള ധാരണ പലർക്കുമുണ്ട്. എന്നാൽ ഇത് പൂർണ്ണമായും തെറ്റാണ്. ഇതിന് അതിന്റേതായ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. നിക്കോട്ടിൻ അടിമത്തമാണ് ഇതുണ്ടാക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം. ഇ സിഗരറ്റിലെ നിക്കോട്ടിൻ ഒരു മാരക വിഷമാണ്. ഇത് വളരെ വേഗത്തിൽ അടിമത്തത്തിന് കാരണമാകും. നിക്കോട്ടിൻ അടങ്ങിയ ഇ സിഗരറ്റ് ഉപയോഗിക്കുന്ന ഒരു വ്യക്തിക്ക് അത് നിർത്താൻ പിന്നീട് വളരെ ബുദ്ധിമുട്ടായിരിക്കും. മാത്രമല്ല, ഇത് തലച്ചോറിന്റെ പ്രവർത്തനങ്ങളെയും ചിന്താശേഷിയെയും പ്രതികൂലമായി ബാധിക്കും. ശ്വസന സംബന്ധമായ പ്രശ്നങ്ങളാണ് അടുത്തത്. ഇ സിഗരറ്റിൽ ഉപയോഗിക്കുന്ന ദ്രാവകം ചൂടാക്കുമ്പോൾ ഡൈസെറ്റൈൽ അക്രോലിൻ പോലുള്ള രാസവസ്തുക്കൾ ഉണ്ടാകാം. ഈ രാസവസ്തുക്കൾ ശ്വാസകോശങ്ങൾക്ക് ദോഷകരമാണ്. ഇവ ശ്വാസകോശത്തിൽ വീക്കമുണ്ടാക്കുകയും ശ്വാസമുട്ട്, നെഞ്ചുവേദന പോലുള്ള പ്രശ്നങ്ങൾക്ക് കാരണമാവുകയും ചെയ്യും. ഹൃദയ സംബന്ധമായ രോഗങ്ങൾ: ഇ സിഗരറ്റിലെ നിക്കോട്ടിൻ ഹൃദയമിടിപ്പ് കൂട്ടുകയും രക്തസമ്മർദ്ദം ഉയർത്തുകയും ചെയ്യും. ഇത് ഹൃദയാഘാതം പോലുള്ള രോഗങ്ങൾക്ക് കാരണമാവാം. ക്യാൻസർ സാധ്യത: ഇ സിഗരറ്റിൽ പുകയില്ലാത്തതിനാൽ ക്യാൻസർ ഉണ്ടാകില്ലെന്ന് പലരും വിശ്വസിക്കുന്നു. എന്നാൽ ഇതിലടങ്ങിയിരിക്കുന്ന രാസവസ്തുക്കൾ ക്യാൻസറിന് കാരണമാകുന്നവയാണ്. ഫോർമാൽഡിഹൈഡ്, ബെൻസീൻ തുടങ്ങിയ അപകടകരമായ രാസവസ്തുക്കൾ ഈ ലിക്വിഡിൽ ഉണ്ടാകാം. യുവതലമുറയെ ആകർഷിക്കുന്നു. വിവിധതരം രുചികളിലും മണങ്ങളിലും ഇ സിഗരറ്റുകൾ ലഭ്യമാണ്. ഇത് യുവജനങ്ങളെയും കുട്ടികളെയും ഇതിലേക്ക് ആകർഷിക്കുന്നു. ചെറുപ്പത്തിൽ തന്നെ ലഹരി ഉപയോഗിച്ചു തുടങ്ങുന്നത് അവരുടെ ശാരീരികവും മാനസികവുമായ വളർച്ചയെ തടസ്സപ്പെടുത്തും. വേപ്പിംഗ് അസോസിയേറ്റഡ് ലങ് ഇഞ്ചുറി: ഇത് ഇ സിഗരറ്റ് ഉപയോഗിക്കുന്നവരിൽ കണ്ടുവരുന്ന ഒരു പ്രത്യേകതരം ശ്വാസകോശ രോഗമാണ്. കടുത്ത ശ്വാസമുട്ട്, നെഞ്ചുവേദന, പനി, ഛർദി തുടങ്ങിയവയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ. ഇ സിഗരറ്റും നിയമവും: നമ്മുടെ രാജ്യത്ത് ഇ സിഗരറ്റിന്റെ ഉത്പാദനവും വിതരണവും വിൽപ്പനയും പൂർണ്ണമായും നിരോധിച്ചിട്ടുണ്ട്. കാരണം, ഇതിന്റെ ദോഷവശങ്ങൾ സർക്കാരിനും ആരോഗ്യ വിദഗ്ധർക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞു. എന്നിരുന്നാലും നിയമവിരുദ്ധമായി ഇത് നമ്മുടെ സമൂഹത്തിൽ, പ്രത്യേകിച്ച് യുവതലമുറയ്ക്കിടയിൽ ഇപ്പോഴും ലഭ്യമാണ്. പ്രിയപ്പെട്ടവരെ, ഇ സിഗരറ്റ് ഒരു സുരക്ഷിതമായ ബദലല്ല, അതൊരു പുതിയ രൂപത്തിൽ നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും നശിപ്പിക്കുകയാണ്. ഇതിനെതിരെയുള്ള ബോധവൽക്കരണം വളരെ പ്രധാനമാണ്. ഈ റേഡിയോ പ്രഭാഷണം കേൾക്കുന്ന ഓരോരുത്തരും ഈ സന്ദേശം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും കുടുംബാംഗങ്ങളിലേക്കും എത്തിക്കണം. ആരോഗ്യകരമായ ഒരു ജീവിതമാണ് ഏറ്റവും വലിയ സമ്പത്ത്. ആ സമ്പത്ത് നശിപ്പിക്കാൻ ഒരു ലഹരിയെയും അനുവദിക്കരുത്.
2: ലഹരിക്കെതിരെ

പച്ചക്കറികൾ പാകം ചെയ്യേണ്ട വിധം. നാം ഭക്ഷണം കഴിക്കുന്നത് വിശപ്പ് ശമിപ്പിക്കുന്നതിന് വേണ്ടി മാത്രമല്ല, ശരീരത്തിന്റെ സ്വാഭാവിക പ്രവർത്തനങ്ങൾക്കാവശ്യമായ പോഷക ഘടകങ്ങൾ കിട്ടുന്നതിനു കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഭക്ഷണം കഴിക്കുമ്പോഴായാലും പാചകം ചെയ്യുമ്പോഴായാലും പോഷക ഘടകങ്ങളെ കൂടി മുൻനിർത്തി വേണം പ്രവർത്തിക്കാൻ. ദീർഘനേരം വേവിച്ചാൽ ഭക്ഷണങ്ങളിലെ പോഷകങ്ങൾ നഷ്ടപ്പെടുന്നു എന്നത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടതാണ്. അതേസമയം കൂടുതൽ വേവിക്കുന്നത് പച്ചക്കറികളിൽ അടങ്ങിയിരിക്കുന്ന ശരീരത്തിനാവശ്യമായ ആന്റി ഓക്സിഡന്റുകളെ സ്വതന്ത്രമാക്കുന്നുമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഏതു തരം പാചകരീതിയാണ് സ്വീകരിക്കേണ്ടത്, ഏതാണ് ഫലപ്രദം? പാചകം ചെയ്യാതെ പച്ചക്കറികളും മറ്റും അതേപടി കഴിക്കുന്നതാണ് നവീന ആരോഗ്യ ഡയറ്റുകളുടെ സ്വഭാവരീതി. വിറ്റമിൻ സി പോലെയുള്ള വളരെ ദുർബലമായ ഘടകങ്ങൾ ഇത്തരത്തിൽ കഴിക്കുന്നത് വഴി ശരീരത്തിന് ലഭ്യമാകുന്നു. എന്നാൽ അപ്പോഴും ആന്റി ഓക്സിഡന്റുകൾ അപ്രാപ്യമായി നിലകൊള്ളും. ആയതിനാൽ പലതരം പാചകരീതികൾ മാറി മാറി സ്വീകരിക്കുന്നതാണ് ഉത്തമം. പച്ചക്കറികൾ പാകം ചെയ്യുമ്പോൾ കുറച്ചു കാര്യങ്ങൾ ശ്രദ്ധിക്കാം. പച്ചക്കറികളിൽ വെള്ളത്തിൽ ലയിക്കുന്ന ധാരാളം വിറ്റമിനുകളും ധാതുക്കളും അടങ്ങിയിരിക്കുന്നു. എന്നാൽ വെള്ളത്തിൽ ലയിക്കാത്തവ ചൂടാക്കുമ്പോഴോ ഓക്സിഡേഷൻ മൂലമോ നഷ്ടപ്പെടുന്നു. പച്ചക്കറികൾ വേവിച്ച വെള്ളം ഊറ്റിക്കളയുകയാണെങ്കിൽ സോഡിയം, പൊട്ടാസ്യം, ക്ലോറിൻ തുടങ്ങിയ ധാതുക്കൾ അതിലൂടെ നഷ്ടമാകും. ഇതൊഴിവാക്കാനായി വളരെ കുറച്ച് വെള്ളം ഉപയോഗിച്ച് പാചകം ചെയ്യുക. അല്ലെങ്കിൽ ഈ വെള്ളം ഊറ്റിക്കളയുന്നതിന് പകരം മറ്റു വിഭവങ്ങൾ ഉണ്ടാക്കുന്നതിനായി ഉപയോഗിക്കുക. പച്ചക്കറികൾ ഇരുമ്പ് കത്തികൊണ്ട് മുറിക്കുന്നതും ചതഞ്ഞുപോകുന്ന വിധം വളരെ ചെറുതായി മുറിക്കുന്നതും പോഷകമൂല്യം നഷ്ടമാകാൻ ഇടയാക്കുന്നു. അതിനാൽ വലിയ കഷ്ണങ്ങളാക്കി മുറിക്കുവാൻ കഴിവതും ശ്രദ്ധിക്കുക. ഒപ്പം മുറിച്ചതിനു ശേഷം വീണ്ടും കഴുകാതിരിക്കുക. വിറ്റമിൻ എയും കരോട്ടിനുകളും പാകം ചെയ്യുന്നതിലൂടെ നഷ്ടമാകുന്നില്ല. എന്നാൽ പലപ്പോഴും ചൂടാക്കുമ്പോൾ പച്ചക്കറികളിലെ വിറ്റമിൻ സിയും പൊട്ടാസ്യവും നഷ്ടമാകുന്നു. മൈക്രോവേവിൽ പാചകം ചെയ്യുന്നത് വിറ്റമിൻ സി നഷ്ടമാകാതെ സംരക്ഷിക്കുന്നു. ബി കോംപ്ലക്സ് ഇനത്തിൽപ്പെട്ട എല്ലാ വിറ്റമിനുകളും ചൂടാക്കുമ്പോൾ നഷ്ടമാകുന്നവയാണ്. പച്ചക്കറികൾ അടച്ചു വേവിക്കണം. വേവിച്ച വെള്ളം കളയുന്നതിന് പകരം ഗ്രേവിയായി മറ്റു കറികളിൽ ചേർക്കുക. ഇവയെ സൂപ്പുണ്ടാക്കാനായി ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയുമാകാം. ഉരുളക്കിഴങ്ങ്, മധുരക്കിഴങ്ങ് തുടങ്ങിയവ പുറംതൊലിയോടുകൂടി വേവിക്കണം. ഇത് പോഷകങ്ങൾ വെള്ളത്തിൽ ലയിക്കുന്നതിനെ തടയും. ഇപ്രകാരം വേവിച്ച ശേഷം അവ കഷ്ണങ്ങളാക്കി ഉപയോഗിക്കാം. വിറ്റമിൻ സി അടങ്ങിയ പച്ചക്കറികൾ മൂടിയുള്ള പാത്രത്തിൽ ഏറ്റവും കുറച്ച് വെള്ളം ഉപയോഗിച്ച് പാകം ചെയ്യുന്നതിലൂടെ ഇത് ഒരു പരിധിവരെ ഒഴിവാക്കാനാകും. പ്രഷർ കുക്കർ ഉപയോഗിച്ച് പാചകം ചെയ്യുന്നത് പോഷകങ്ങൾ അധികം നഷ്ടപ്പെടാതെ സഹായിക്കും. വെള്ളം ഉപയോഗിച്ച് പാകം ചെയ്യുമ്പോൾ വെള്ളം തിളച്ചതിനു ശേഷം പച്ചക്കറികൾ ചേർക്കാൻ ശ്രദ്ധിക്കുക. ശക്തമായ ഗന്ധമുള്ള പച്ചക്കറികൾ കുറച്ച് വെള്ളം ഉപയോഗിച്ച് തുറന്നു വെച്ച് പാചകം ചെയ്യുക. മറ്റുള്ളവയെല്ലാം നന്നായി അടച്ചുവെച്ച് പാചകം ചെയ്യാം. പച്ചക്കറികൾ പാകം ചെയ്യുമ്പോൾ ഒരിക്കലും ബേക്കിംഗ് സോഡ ഉപയോഗിക്കരുത്. കരുതലോടെയുള്ള പാചകരീതികൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ഗുണമേന്മ വളരെയധികം ചോർന്നു പോകാതെ ലഭ്യമാകുന്നതിന് സഹായിക്കുന്നു. ആഹാര തിരഞ്ഞെടുപ്പുകൾ ആരോഗ്യകരമാക്കുന്നതിനോടൊപ്പം പാചകരീതികളും ആരോഗ്യകരമാകട്ടെ.

ഉച്ചസ്ഥായിയും ഉന്മത്തവുമായ സംഗീതം ഹൃദയതാളങ്ങളെ ഹൃദ്യമാക്കുന്നുവെങ്കിൽ ആ സംഗീതത്തിന്റെ ഉറവിടം റഹ്മാന്റെ ആത്മഹൃദങ്ങളിൽ നിന്നായിരിക്കും. കേൾക്കാം റഹ്മാനിയ.

നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം തിരശീല. ആദ്യകാല ചലച്ചിത്രങ്ങളെ കുറിച്ച് ഒരു ഓർമ്മപ്പെടുത്തൽ. അടൂർ ഭവാനിയുടെ ആദ്യ ചിത്രമായിരുന്നു ശരിയോ തെറ്റോ. മംഗള പിക്ചേഴ്സിന്റെ ബാനറിൽ തിക്കുറിശ്ശി സുകുമാരൻ നായർ നിർമ്മാണവും സംവിധാനവും നിർവഹിച്ച ചിത്രം പ്രദർശനത്തിനെത്തിയത് 1953 സെപ്റ്റംബർ 6 തീയതിയായിരുന്നു. കഥയും സംഭാഷണവും ഗാനരചനയും തിക്കുറിശ്ശിയുടേതായിരുന്നു. വി ദക്ഷിണാമൂർത്തിയുടേതായിരുന്നു ഈണങ്ങൾ. ജോസ് പ്രകാശും കുട്ടപ്പൻ ഭാഗവതരും പീലിയിലെയും മീനാ സുലോചനയുമായിരുന്നു ഗാനങ്ങൾ ആലപിച്ചത്. ജോസ് പ്രകാശ് ആദ്യം പിന്നണി ഗായകനായ ചിത്രവും ശരിയോ തെറ്റോ ആയിരുന്നു. ചിത്രത്തിന്റെ ഛായാഗ്രഹണം എം ആർ രംഗനാഥനും ചിത്രസന്നിവേശം എസ് വില്യംസുമായിരുന്നു നിർവഹിച്ചത്.

മഞ്ഞുമഴ പെയ്യുന്ന രാവിന്റെ ഹൃദ്യമായ നീലിമ, നേർത്ത കാറ്റിന്റെ ആശ്ലേഷങ്ങളിൽ അമർന്നിരുന്ന് തണുപ്പിന്റെ സിംഫണിയിൽ ലയിച്ച് ആസ്വദിച്ചു കണ്ട നാടകങ്ങൾ. ക്ഷേത്രോത്സവങ്ങൾ പകർന്ന ഏറ്റവും വലിയ കാര്യം നാടകങ്ങളായിരുന്നു. മറക്കാനാകാതെ മനസ്സിന്റെ മച്ചകങ്ങളിൽ ഇന്നും പച്ചപിടിച്ചു നിൽക്കുന്ന സംഭാഷണങ്ങൾ, ഗാനങ്ങൾ, അനവധ്യ സുന്ദരമായ അവതരണ ഗാനങ്ങൾ. നമസ്തേ മലയാളത്തിൽ കേൾക്കാം ഒരു നാടകഗാനം.

നമസ്തേ മലയാളത്തിൽ ഇനിയൊരു ചോദ്യമാണ്. ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കുക. ചോദ്യം: താരാപൂർ ആണവോർജ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ചോദ്യം ഒരിക്കൽ കൂടി: താരാപൂർ ആണവോർജ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ഉത്തരം: 8891773912 എന്ന നമ്പറിൽ വാട്സപ്പ് സന്ദേശമായി അയക്കാവുന്നതാണ്. നമസ്തേ മലയാളം അവസാനിക്കുന്നതിന് മുൻപ് ലഭിക്കുന്ന ഉത്തരങ്ങളിൽ നിന്ന് നറുക്കിട്ടെടുക്കുന്ന വ്യക്തിക്ക് ഒരു റേഡിയോ സമ്മാനമായി ലഭിക്കും.

വഴിപോക്കൻ ചോദിച്ചു, അല്ലയോ പെൺകുട്ടി, എന്തിനാ കരയുന്നത്? എനിക്കറിയില്ല യാത്രക്കാര. പൂവുകൾ മുള്ളുകളായി തീരുന്നു, അവയിൽ ചോരയിറ്റുന്നു. ശരി, നീ കരയാതെ വായന തുടരൂ. ഞാൻ അതരപ്പുഴ ചന്തയ്ക്ക് പയർവിൽക്കാൻ പോവുകയാണ്. ഇഞ്ചിവിത്തുകൾ വാങ്ങി വരണം. തിരികെ വരുമ്പോൾ എനിക്കായി ചീരവിത്തുകൾ കൊണ്ടുവരുമോ വഴിയാത്രക്കാര? നിനക്ക് ചീരവിത്തുകളും തലയിൽ ചൂടാൻ മുല്ലപ്പൂവുകളും കൊണ്ടുവരാം. അടുത്ത ഗ്രാമത്തിൽ മഴ പെയ്യുകയാണ്. ഈ കൂരയ്ക്ക് മുകളിലെ ആകാശത്തിലും പ്രണയത്തിന്റെ മേഘങ്ങൾ മഴ ചാറിക്കാതിരിക്കില്ല. കേൾക്കാം നമസ്തേ മലയാളത്തിലിനി സുന്ദരമായ ഒരു പ്രണയഗാനം.

പ്രിയ ശ്രോതാക്കളെ, ഹൃദ്യമായ ഈ ദിനം കർമ്മോജ്വലമായിരിക്കട്ടെ. ഊർജസ്വലമായി ചെയ്യാനാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാനാവട്ടെ, അതിനുള്ള മനസ്സുണ്ടാവട്ടെ. മതത്തെക്കാൾ വലുതായി ജീവിതത്തെയും ശാസ്ത്രത്തെയും ഹൃദയത്തിലേറ്റാം. ഹൃദയം നിറയെ സ്നേഹത്തിന്റെ മാമ്പൂക്കൾ വിരിയട്ടെ. സ്വതന്ത്രവും സ്വച്ഛന്തവുമായി ഈ ദിനത്തെ അനുഭവിക്കാനാകട്ടെ. സജീവമായ ഒരു പകൽ ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് നമസ്തേ മലയാളത്തിന്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഇതുവരെ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ഷാൽമ നന്ദ.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: എന്റെ ഇഷ്ടഗാനങ്ങൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ കേൾക്കുക.
2: പ്രിയ ശ്രോതാക്കളെ, ഇഷ്ടഗാനങ്ങൾ ആരംഭിക്കുന്നു. മൗനത്തിന്റെ താഴ്വാരങ്ങളിൽ നിന്ന് പനിനീർ റോസാദലങ്ങൾ വിടരുന്ന പോലെ ഗന്ധർവ സംഗീതമുയരുന്നു. പാട്ടിന്റെ പട്ടുറുമാലുകൾ പ്രണയത്തിന്റെ മഴയായും വിപ്ലവത്തിന്റെ കനലുകളായും വിരഹത്തിന്റെ മേഘമാലകളായും അത് ഹൃദയത്തെ ഉന്മത്തമാക്കുകയും ഘനീഭൂതമാക്കുകയും ദ്രവിപ്പിക്കുകയും ചെയ്യുന്നു. പാട്ടിനോട് എനിക്കെന്താണ് ഇഷ്ടമോ, പ്രണയമോ, അതോ ഭ്രമമോ, അതുമല്ല ആസക്തിയാണോ? സ്വരഘടനകൾ സൃഷ്ടിക്കുന്ന ലയപൂർണിമ, രാഗചൈതന്യത്തിന്റെ മഴവിൽ കൊടികൾ, ഈ ഗാനചാരിതകളില്ലാത്ത ലോകം എത്രമേൽ ശുഷ്കം. ഇഷ്ടഗാനങ്ങളിൽ ഇന്നാദ്യം നെയ്യാറ്റിൻകരിൽ നിന്ന് അശോക് കുമാർ ആവശ്യപ്പെട്ട ഗാനം ഐത്തം എന്ന ചിത്രത്തിലെ ഗാനത്തിന് രചന നിർവഹിച്ചത് ONV, ഈണം MG രാധാകൃഷ്ണൻ, KJ യേശുദാസ് ആലപിച്ചത്,

സ്നേഹിച്ചും തലോടിയും നോവിച്ചും നൊമ്പരപ്പെടുത്തിയുമൊക്കെ കടന്നുപോയ ജീവിത പരിസരങ്ങളിലൊക്കെ പാട്ടുകൂട്ടനുണ്ടായിരുന്നു എന്നതാണ് സത്യം. ഓർത്തെടുത്താൽ എത്രയെത്ര ഒറ്റനോൽപ്പട്ടങ്ങൾ, ഓരോ പാട്ടും ഹൃദ്യം, ഓരോന്നിനും ഓരോ ഓർമ്മകൾ. സോപ്പ് മണമുള്ള പാട്ടുകൾ, വിരൽ സ്പർശം ഓർമ്മിപ്പിക്കുന്ന പാട്ടുകൾ, നിശാഗന്ധിയുടെ വെളുപ്പിൽ നിന്ന് വിരിഞ്ഞ പാട്ടുകൾ, ബാല്യകൗമാരങ്ങളിൽ കേട്ടും കേൾക്കാതെയും പൂത്തുമ്പികളെ പോലെ കാതോരം പറന്നുപോയ പാട്ടുകൾ, ഭൂതകാലത്തിന്റെ ഇലകൾ പോലെയാണ് എനിക്കെപ്പോഴും ഈ പാട്ടുകൾ. ഇഷ്ടഗാനങ്ങളിൽ ഇനി കെ എസ് ചിത്ര പാടിയ ഗാനമാണ്. രചന ഒ എൻ ബി, സംഗീതം ബോംബെ രവി, ചിത്രം വൈശാലി. ഗാനം കേൾക്കാൻ ആവശ്യപ്പെടുന്നത് നാവായിക്കുളത്തുനിന്ന് ജയചന്ദ്രൻ, ഷഫീഖ്, ഷാജി എന്നിവർ.

ഇന്നലകളിൽ ഒരു കടൽ വെന്തുരുകുന്നുണ്ടെങ്കിൽ ഇന്നിന്റെ ആകാശങ്ങളിൽ മേഘങ്ങൾക്ക് തീപിടിക്കുന്നുണ്ട്. മൗനത്തിന്റെ കാന്താരങ്ങളിലേക്ക് ഓടിപ്പോവാൻ വയ്യ. ഉള്ളിൽ മർമ്മരം പോലെ പാട്ടുയരുന്നു. ഈ പാട്ടും അതിന്റെ ഹൃദ്യതയും മതി സാർത്ഥകമായ ജീവിതത്തിന്റെ സഫലതകൾ കൊണ്ട് ഒരു നന്ദാവനം തീർക്കാൻ. ഇപ്പോൾ ഞാൻ പാട്ടിന്റെ പട്ടുമെത്തയിൽ ശാന്തമായി ലയിക്കുന്നു. കടലും കായലും ശാന്തം, മേഘങ്ങൾക്ക് മഞ്ഞിന്റെ മനസ്സ്, മൗനത്തെ നേർത്ത് ചീകിക്കൊണ്ട് സ്വരങ്ങൾ സന്നിഹിതമാവുന്നു. ഈ ഗാനബീജകൾക്ക് എത്ര സൗരഭ്യം! ഇനി കെ ജെ യേശുദാസ് ആലപിച്ച ഗാനം, രചന യൂസഫ് അലി കേച്ചേരി, സംഗീതം നൌഷാദ്, ചിത്രം ധ്വനി. കോട്ടൂരിൽ നിന്ന് സുമതി, ജയദേവൻ എന്നിവരാണ് ആവശ്യപ്പെട്ടത്.

നൊമ്പരവയലുകളുടെ ഇന്നലകളിൽ ബാക്കിയിട്ടിട്ട് പോയ ഉച്ചവെയിലും ഓർമ്മയുടെ നിലാത്തണപ്പും പാട്ടുകളിലൂടെ ഞാൻ അനുഭവിച്ചു തീർക്കുന്നു. അനന്തമായ കാനനവീഥികളിലൂടെ ഞാൻ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നു. അനാദിയായ കാലത്തിന്റെ കന്മദം പോലെ പാട്ട് എന്റെ ഹൃത്തടാകങ്ങളിൽ വിലയം പ്രാപിക്കുന്നു. ഇഷ്ടഗാനങ്ങൾ തുടരുന്നു. ഇഷ്ടഗാനങ്ങളിൽ ഇനി കേൾക്കാം മുക്കോത്തിവയലിൽ നിന്ന് മഹേഷ്, സുകേഷ് എന്നിവർ ആവശ്യപ്പെട്ട ഗാനം. രചന ഷിബു ചക്രവർത്തി, സംഗീതം കണ്ണൂർ രാജൻ. ചിത്രം ചിത്രം. ആലാപനം എം ജി ശ്രീകുമാറും സുജാതാ മോഹനും.

അമൃതമഴയായി പൊഴിയുന്ന സംഗീതം, മനസ്സിൽ ഹംസങ്ങൾ ചിറകടിച്ചുയരുന്ന മുഹൂർത്തം, മേഘങ്ങൾക്ക് ഇപ്പോൾ പ്രണയിനിയുടെ രൂപം, പ്രകാശ സഞ്ചാരങ്ങൾക്കപ്പുറം സഞ്ചരിക്കുന്ന ഗന്ധർവഗീതികൾ, ഗമകങ്ങൾ, കർണികാരങ്ങൾ പൂക്കുന്ന കാലം, പാട്ടിന്റെ തോണിയിലേറി ഞാൻ വസന്തം വിരുന്നു കാണാൻ പോവുകയാണ്. ഇഷ്ടഗീതികൾ എന്നും പ്രിയതരം തന്നെ. ഇഷ്ടഗാനങ്ങളിൽ ഇനി എം ജി ശ്രീകുമാറും സംഘവും ആലപിച്ച ഗാനം സ്വാഗതം എന്ന ചിത്രത്തിലെ വരികൾക്ക് തൂലിക ചലിപ്പിച്ചത് വിച്ചു തിരുമല, സംഗീതം രാജാമണി, ഗാനം ആവശ്യപ്പെട്ടത് പറണ്ടോട് നിന്ന് പത്മിനി, മാലിനി എന്നിവർ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ ഇഷ്ടഗാനങ്ങൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
1: വാക്കുകൾക്ക് എത്തിച്ചേരാൻ കഴിയാത്ത ഹൃത്തടങ്ങളിലേക്ക് സംഗീതമൊരു സുഗന്ധം പോലെ പടരുന്നു. വിരലുകൾക്കിടയിൽ നിന്ന് ഓർന്നുപോയ വസന്തത്തെ തിരയുന്ന ഒരാൾക്ക് നഷ്ടപ്പെട്ട പ്രണയത്തിന്റെ മധുരമുള്ള നോവായും തിരികെ കിട്ടിയ ഓർമ്മകളുടെ മന്ദഹാസമായും പാട്ട് പ്രകാശമാവുന്നു. ഋതുക്കളുടെ രാജകുമാരനായി വസന്തം എഴുന്നള്ളുന്നത് പോലെ പ്രകൃതിയുടെ മനസ്സിൽ നിന്ന് കലകളുടെ രാജകുമാരനായ സംഗീതം വിരുന്നനെത്തുന്നു. ഉണങ്ങിയ ഇലകളെ പുൽകുന്ന കാറ്റ് പൂത്തു നിൽക്കുന്ന കണിമരങ്ങളുടെ ചില്ലകളിൽ രഗമാലിക പങ്കുവയ്ക്കുന്നു. ഇഷ്ടഗാനങ്ങളിൽ ഇനി കേൾക്കാം വരവേൽപ്പ് എന്ന ചിത്രത്തിലെ ഗാനം. ഗാനം കേൾക്കാൻ കൊതിക്കുന്നു നെടുമങ്ങാട് നിന്ന് ദിനേശ്, സജികുമാർ, പ്രകാശ് എന്നിവർ. രചന കൈതപ്രം, സംഗീതം ജോൺസൺ, ആലാപനം കെ ജെ യേശുദാസ്.

നോക്കിലും വാക്കിലും അലിഞ്ഞു ചേരുന്ന ആത്മബന്ധം, പ്രണയത്തിന്റെ രസതന്ത്രം. നോക്ക്, നിനക്കെന്നോടുള്ള ഇഷ്ടത്തിൽ ആയിരം പൂക്കളുടെ ഗന്ധമുണ്ട്. നിന്റെ മിഴികളിലെ തിളക്കം, പ്രണയത്തിന്റെ നനുത്ത മഴ നനയുന്ന നിന്റെ നക്ഷത്ര കണ്ണുകൾ, അക്ഷരങ്ങളുടെ കരുത്തും സ്വരങ്ങളുടെ ലാവണ്യവും കോർത്ത രാഗമാലകൾ. സാഹിത്യം സംഗീതത്തെ വരിച്ചു കഴിഞ്ഞു. പുറത്ത് കടുത്ത വേനലിന് പോലും വസന്തത്തിന്റെ ചൂരാണുള്ളത്. ഇഷ്ടഗാനങ്ങളിൽ ഇനി കേൾക്കാം. കെ ജെ യേശുദാസ് ആലപിച്ച ഗാനം, രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം ശങ്കർ ഗണേഷ്, ചിത്രം മൃഗയ. ഗാനം ആവശ്യപ്പെടുന്നത് കള്ളിക്കാട് നിന്ന് ശ്യാമള, ഓമന, വസന്ത എന്നിവർ.

നഷ്ടപ്രണയത്തിന്റെ തീരങ്ങളിൽ തനിച്ചിരിക്കുന്ന കൂട്ടുകാര, വിരഹത്തിന്റെ നനവുള്ള പാട്ടുകൾ കുന്നിൻ പുറത്തു നിന്നങ്ങോ ഒഴുകി വരുന്നത് നീ കേൾക്കുന്നില്ലേ? അകന്നുപോയ വസന്തത്തെ ഓർത്ത് വിതമ്പുന്ന മനസ്സ്, വേദനകൾക്കും ഒരു സംഗീതമുണ്ടെന്ന് നീ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നു. നേർത്ത മന്ദഹാസത്തിലും അലിഞ്ഞു ചേരുന്ന വിഷാദം, പ്രിയനെ, ഈ പാട്ട് നിനക്കുള്ളതാകുന്നു. വെള്ളലൂരിൽ നിന്ന് ശ്യാമ, ചിത്ര, മനു, വിജി എന്നിവർ ആവശ്യപ്പെട്ടത്. രചന ഒ എൻ വി, സംഗീതം ഔസിപ്പച്ചൻ. ഒരു സായാഹ്നത്തിന്റെ സ്വപ്നം എന്ന ചിത്രമാണ്. ഗാനം ആലപിച്ചത് കെ എസ് ചിത്ര.

മഴയുടെ താളവും പുഴയുടെ മർമ്മരവും ചേർന്നതാണ് ഭൂമിയിൽ ആദ്യത്തെ പാട്ടുണ്ടായതെന്ന് നീ പറയുന്നു. കാറ്റിലുലയുന്ന മുളങ്കാടുകൾ, പുല്ലാങ്കുഴലിൽ ഉലാവുന്ന കാനനങ്ങൾ, മണ്ണിന്റെ ഗന്ധം, വനാന്തരങ്ങളുടെ നിഗൂഢത, ഒരു വേണുനാദം എന്റെ സ്വപ്നങ്ങളെ തഴുകി കടന്നുപോകുന്നു. പാട്ടിന്റെ പഞ്ചമങ്ങളിൽ ഞാൻ എന്നെ തന്നെ മറന്നുപോകുന്നു. ഇഷ്ടഗാനങ്ങളിൽ അവസാനം തടവറയിലെ രാജാക്കന്മാർ എന്ന ചിത്രത്തിലെ ഗാനമാണ്. ആർ കെ ദാമോദരന്റെ വരികൾ, വിദ്യാധരന്റെ സംഗീതം. കെ എസ് ചിത്ര പാടിയത്. വഴുതൂരിൽ നിന്ന് മധുസൂദനൻ നായർ, ഭവാനിയമ്മ എന്നിവരാണ് ഈ ഗാനം കേൾക്കാൻ കൊതിച്ചുകൊണ്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് എന്റെ ഇഷ്ടഗാനങ്ങൾ.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ഒറ്റക്കമ്പി നാദം.
1: ഒറ്റക്കമ്പി നാദത്തിൽ ഇന്ന് എസ് പി ബാലസുബ്രഹ്മണ്യത്തിന്റെ വിശേഷങ്ങൾ കേൾക്കാം. എസ് പി ബി, ഈ മൂന്നക്ഷരങ്ങൾ കൊണ്ട് സംഗീതമെന്ന മൂന്നക്ഷരങ്ങളെ അളന്നെടുത്ത പ്രതിഭാധനൻ, ശ്രീപതി പണ്ഡിതാരാധ്യുല ബാലസുബ്രഹ്മണ്യം എന്ന് മുഴുവൻ പേര്. മനസ്സിൽ പെട്ടെന്ന് തെളിഞ്ഞുവരുന്നത് കേളടി കൺമണി എന്ന ചലച്ചിത്രമാണ്. എ ആർ ആർ എന്ന കഥാപാത്രമായി എസ് പി ബാലസുബ്രഹ്മണ്യം തിരശ്ശീലയിൽ തിളങ്ങി എന്ന് പറയുന്നതാവും ശരി. എ ആർ രംഗരാജ് എന്ന എ ആർ ആർ ജീവിതത്തിന്റെ ഭൂരിഭാഗവും മകൾക്കായി സമർപ്പിച്ച സൌമ്യനായ പിതാവ്, വിധുരനായതിനുശേഷം കാലങ്ങൾ കഴിഞ്ഞ് കണ്ടെത്തുന്ന ശാരദയുമായുള്ള പ്രണയമാണ് ചലച്ചിത്രത്തിലെ ഏറ്റവും നല്ല രസച്ചരട്. ആസ്വാദകരെ കൂടി പ്രണയിപ്പിക്കും വിധം അതിലെ ഗാനരംഗങ്ങൾ അത്രയേറെ ആസ്വദനീയമായിരിക്കുന്നു. ഒട്ടേറെ കഥാപാത്രങ്ങൾ ആ ചലച്ചിത്രത്തിലുണ്ട്. എന്നാൽ പ്രേക്ഷക ഹൃദയങ്ങളിൽ ബാക്കി നിൽക്കുന്നത് എ ആർ ആറും ശാരദയുമാണ്. അത്രമേൽ ആ കഥാപാത്രങ്ങളായി മാറാൻ എസ് പി ബിക്കും രാധികയ്ക്കും കഴിഞ്ഞു എന്നതാണ് ഒരു തികഞ്ഞ അഭിനേതാവിനെ എസ് പി ബി ആ ചലച്ചിത്രത്തിലൂടെ നമുക്ക് കാണിച്ചു തരുന്നു. എസ് പി ബിക്കും രാധികയ്ക്കും കഴിഞ്ഞു എന്നതാണ് ഒരു തികഞ്ഞ അഭിനേതാവിനെ എസ് പി ബി ആ ചലച്ചിത്രത്തിലൂടെ നമുക്ക് കാണിച്ചു തരുന്നു. സൌമ്യനായ ഒരു പിതാവിന്റെ ഭാവത്തിൽ നിന്ന് ഹൃദ്യമായ പ്രണയമുള്ള കാമുകനിലേക്ക് കഥാപാത്രം സഞ്ചരിക്കുന്നു. തിരശ്ശീലയിൽ നമ്മൾ എസ് പി ബിയെ കാണുകയേയില്ല, എ ആർ ആറിനെ മാത്രമേ കാണൂ. മണ്ണിൻ ഇന്ത കാതലൻട്രി എന്ന് പാടിക്കൊണ്ട് കുന്നുകയറുന്ന രംഗത്തിലും ഗായകനെയല്ല കഥാപാത്രത്തെ തന്നെയാണ് നമ്മൾ കാണുന്നത്. എസ് പി ബി ഒരു മികച്ച അഭിനേതാവായിരുന്നു.

അഭിനേതാവ് എന്ന നിലയിൽ കേളടി കൺമണിയാണ് മറക്കാനാകാതെ നിൽക്കുന്നുവെങ്കിലും അതിനു മുൻപും ശേഷവും SPB എത്രയോ ചലച്ചിത്രങ്ങളിൽ അഭിനയിച്ചു. മുഹമ്മദ് ബിൻ തുഗ്ലക്കായിരുന്നു ആദ്യ ചിത്രം. പ്രേമയിലെ സത്യറാവു, ഗുണയിലെ പോലീസ് ഓഫീസർ, കാതലനിലെ കതിരീശൻ, പാട്ടുപാടവായിലെ മുരളി, പവിത്ര ബന്ധനത്തിലെ വിശ്വനാഥ്, അവൈ ഷൺമുഖിയിലെ കുടുംബ ഡോക്ടർ തുടങ്ങി ഒട്ടും ചെറുതല്ലാത്ത എത്രയോ വേഷങ്ങൾ. എല്ലാ വേഷത്തിലും പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന ഭാവരസായനം പകരാൻ കഴിയും വിധമുള്ള ലളിതമായ അഭിനയശൈലി. എന്തുകൊണ്ടോ എനിക്കിഷ്ടം എന്ന് പറയുന്നത് പോലെ ഒരിഷ്ടം. അതിന്റെ ഒരു പ്രകാശമലയം SPBയെ ചൂഴ്ന്നു നിന്നു. ഉപാധികളില്ലാതെ പ്രേക്ഷകർ SPBയെ സ്നേഹിച്ചു. അതിരുകളേതുമില്ലാതെ ആ സ്നേഹനിർഭരതയിൽ SPB ജീവിക്കുകയും ചെയ്തു.

അഭിനേതാവെന്നതുപോലെ എസ് പി ബി ഏറെ ഇഷ്ടപ്പെട്ട് ചെയ്ത ഒന്നായിരുന്നു ശബ്ദ സന്നിവേശം. വളരെയേറെ ആകസ്മികമായാണ് കെ ബാലചന്ദറിന്റെ മന്മഥൻ ലീലയിൽ എസ് പി ബാലസുബ്രഹ്മണ്യം ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ആവുന്നത്. തമിഴ് ചലച്ചിത്രങ്ങളുടെ തെലുങ്ക് ഡബ് ചെയ്ത പതിപ്പുകളിൽ കമൽഹാസന്റെ ഡീഫോൾട്ട് ഡബ്ബിംഗ് ആർട്ടിസ്റ്റായിരുന്നു എസ് പി ബി. ദശാവതാരത്തിന്റെ തെലുങ്ക് പതിപ്പിൽ കമൽഹാസൻ അവതരിപ്പിച്ച 10 കഥാപാത്രങ്ങളിൽ സ്ത്രീ കഥാപാത്രമുൾപ്പെടെ 7 പേർക്കും ശബ്ദം നൽകിയത് എസ് പി ബി ആയിരുന്നു. അഭിനയത്തെക്കാൾ മികവ് ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് എന്ന നിലയിൽ എസ് പി ബി അതിശയപരമായി ഗംഭീരമാക്കുകയുണ്ടായി. എങ്ങനെ തുടങ്ങി, ഏതിലൂടെ പോയി, എവിടെ കൊണ്ട് നിർത്തണമെന്ന് ഓരോ സംഭാഷണം വായിക്കുമ്പോഴും എസ് പി ബിക്ക് അറിയുമായിരുന്നു. ചെറിയ തോതിൽ വ്യത്യാസമുണ്ടായാലും അത് സൗണ്ട് എഞ്ചിനീയർ ചൂണ്ടിക്കാണിച്ചാൽ അല്പം പോലും നീരസമില്ലാതെ അത് ഉൾക്കൊള്ളാൻ എസ് പി ബിക്ക് കഴിഞ്ഞു. അത്രമേൽ അഹന്ത അദ്ദേഹത്തിൽ നിന്ന് അകന്നു നിന്നു. ഡബ്ബിംഗിൽ കൃത്യമായും ആദിമധ്യാന്ത പൊരുത്തം പാലിക്കാൻ എസ് പി ബിക്ക് കഴിഞ്ഞു. ഗാന്ധി എന്ന ചലച്ചിത്രത്തിന്റെ തെലുങ്ക് പതിപ്പിൽ ബെൻ കിങ്സ്ലിക്ക് വേണ്ടി ശബ്ദം കൊടുത്തത് എസ് പി ബി ആയിരുന്നു.

0: ഒറ്റക്കമ്പി നാദം.
1: ആദ്യകാല ഗാന ആലാപനങ്ങൾക്ക് സാധ്യതകൾ ഒരുക്കുകയും പ്രോത്സാഹനം നൽകുകയും ചെയ്ത SPB SP കോദണ്ഡപാണിയായിരുന്നു SP ബാലസുബ്രഹ്മണ്യത്തിന്റെ ഗുരു. ജീവിതത്തിലുടനീളം SPB കോദണ്ഡപാണിയെ അനുസ്മരിച്ചു. റെക്കോർഡിംഗ് തിയേറ്ററിന് ശ്രീ കോദണ്ഡപാണി ഫിലിം സർക്യൂട്ട്സ് എന്നാണ് പേര് നൽകിയത്. ഗായകരിൽ മുഹമ്മദ് റാഫിയോടായിരുന്നു SPBക്ക് ഏറ്റവും കൂടുതൽ ആരാധന. സ്വന്തമായി സംഗീതം പഠിച്ച മഹാത്മാവ്. ആ വിശേഷണത്തെക്കാൾ മികച്ച മറ്റൊരു വിശേഷണം SPBയെ സംബന്ധിച്ചില്ല തന്നെ. ആന്ധ്രാപ്രദേശിലെ നെല്ലൂരിലാണ് SPB ജനിക്കുന്നത്. പൂർണമായും ഒരു കലാകുടുംബമായിരുന്നു അത്. ഹരികഥാ കലാകാരനായിരുന്നു പിതാവ്. ഗ്രാമത്തിന്റെ വിശുദ്ധിയിൽ ജനിച്ച SPB അത് ജീവിതത്തിലുടനീളം നിലനിർത്തി. SPB എന്ന് കേൾക്കുമ്പോൾ ഒരിളം കാറ്റ് തഴുകി തലോടി കടന്നുപോകുന്ന അനുഭൂതിയാണുണ്ടാകുന്നത്.

ജെമിനി ഗണേശിന്റെ ശാന്തി നിലയം, MGRന്റെ അടിമപ്പെണ്ണ് എന്നീ ചിത്രങ്ങളിലെ പാട്ടുകളായിരുന്നു SPBയുടെ ജനശ്രദ്ധയാകർഷിച്ച ആദ്യകാല ഗാനങ്ങൾ. അയ്യർക്കൈ എന്നും ഇളയ കണ്ണി എന്ന പാട്ട് ജനഹൃദയങ്ങളിൽ ആഴത്തിൽ പതിയുകയുണ്ടായി. പൗർണമി നിലാവിൽ പണിവീഴും ഇരവിൽ എന്ന ഗാനമാണ് S ജാനകിക്കൊപ്പം SPB ആദ്യം ആലപിക്കുന്നത്. അത്യധികമായ ആരാധനയ്ക്ക് കാരണമായി തീർന്ന പാട്ടായിരുന്നു അത്. 1973 പുറത്തിറങ്ങിയ കണ്ണേ വയസ്സ് എന്ന ചിത്രത്തിലെ ഏ ദിവിലോ വിരസന പാരിജാതമോ എന്ന പാട്ട് അതിശയകരമായ വഴിത്തിരിവിന് കാരണമായി. ആ പാട്ട് തെലുങ്കിന്റെ ആസ്വാദന ചക്രവാളങ്ങളിൽ ഇന്നും നക്ഷത്ര ശോഭ പകരുന്നത് കേൾക്കാം.

1980 ശങ്കരാഭരണം പുറത്തിറങ്ങി. അതിലെ പാട്ടുകൾ എസ് പി ബിക്ക് അന്താരാഷ്ട്ര പ്രശസ്തി നേടിക്കൊടുത്തു. ക്ലാസിക്കൽ പരിശീലനം ലഭിച്ചിട്ടുള്ള ആളായിരുന്നില്ല എസ് പി ബി. എന്നിട്ടും അതിലെ പാട്ടുകളിലെ സംഗീത സൌന്ദര്യാത്മകത ഇന്നും ആളുകളെ അതിലേക്ക് ആകർഷിച്ചുകൊണ്ടേയിരിക്കുന്നു. കെ വിശ്വനാഥ് സംവിധാനം ചെയ്ത ശങ്കരാഭരണത്തിന്റെ സംഗീത സംവിധാനം കെ വി മഹാദേവനായിരുന്നു. ചലച്ചിത്രങ്ങൾക്ക് അത്ര പഥ്യമല്ലാതിരുന്ന കർണാട്ടിക് സംഗീതം സിനിമയുടെ രാസശാലയിൽ സമന്വയിപ്പിക്കാൻ കെ വി മഹാദേവന് കഴിഞ്ഞു. അതിനെ അത്ര കണ്ട് ജനകീയമാക്കിയതിനു പിന്നിൽ എസ് പി ബിയുടെ കണ്ഠനാളമായിരുന്നു. സംഗീതത്തിന്റെ ശാസ്ത്രീയ പാഠം പാട്ടിന് വ്യാകരണമാകാത്തതുകൊണ്ടുകൂടിയാകണം തങ്ങളിലൊരാൾ മധുരതരമായി പാടുകയാണെന്ന് ശ്രോതാക്കൾക്ക് തോന്നിയത് ഹൃദയത്തിലേക്കല്ല, ആത്മഹൃദയത്തിന്റെ അഗാധതകളിലേക്കാണ് ശങ്കരാഭരണത്തിലെ പാട്ടുകൾ ജനങ്ങൾ സ്വീകരിച്ചത്. മികച്ച പിന്നണി ഗായകനുള്ള ആദ്യ ദേശീയ ചലച്ചിത്ര പുരസ്കാരം എസ് പി ബിക്ക് ശങ്കരാഭരണത്തിലൂടെ ലഭിക്കുകയും ചെയ്തു.

0: ഒറ്റക്കമ്പി നാദം.
1: ഏക് തുജേ കേ ലിയേ എന്ന ചിത്രം കെ ബാലചന്ദ്രന്റെ സംവിധാനം. ലക്ഷ്മികാന്ത് പ്യാരേലാലാണ് സംഗീതം. ആനന്ദ് ബക്ഷിയുടെ വരികൾ. എസ് പി ബാലസുബ്രഹ്മണ്യമാണ് ഗായകൻ. ഒപ്പം പാടുന്നതാകട്ടെ ലതാ മങ്കേഷ്കറും. ഒരു മദ്രാസി ഹിന്ദി പാടിയാൽ ശരിയാവില്ല എന്നതായിരുന്നു ഹിന്ദി സംഗീത സംവിധായകരുടെ പക്ഷം. എന്നാൽ കെ ബാലചന്ദർ എന്ന സംവിധായകൻ എസ് പി ബിയിൽ ഉറച്ചുനിന്നു. തേരെ മേരെ ബീച്ച് എന്ന ഗാനം അഖിലേന്ത്യാ തലത്തിൽ ശ്രദ്ധ നേടി. ഇഷ്ടപ്പെടാത്തവരായി ആരുമുണ്ടായിരുന്നില്ല. എസ് പി ബാലസുബ്രഹ്മണ്യൻ എന്ന ഗായകന് ഏക് ദുജെ കെ ലിയേ എന്ന ചിത്രത്തിലെ ഗാനങ്ങൾ നേടിക്കൊടുത്തത് ദേശീയ പുരസ്കാരം കൂടിയായിരുന്നു. എസ് പി ബി എന്ന ഗായകൻ മദ്രാസി മാത്രമല്ലെന്നും ഇന്ത്യൻ ഗായകനാണെന്നും ആ പാട്ടുകൾ ആലേഖനം ചെയ്തു.

സാഗരസംഗമം, രുദ്രവീണ, മേനേ പ്യാർക്കിയ, പുതിയ മുഖം, കിഴക്ക് ചീമ, മിൻസാര കനവ്, പ്രേമലോക, ചെന്നൈ എക്സ്പ്രസ് തുടങ്ങി എത്രയോ ചലച്ചിത്രങ്ങൾ. കടൽപ്പാലം എന്ന ചലച്ചിത്രത്തിലൂടെ ജി ദേവരാജനാണ് എസ് പി ബിയെ മലയാളത്തിലേക്ക് സ്വാഗതം ചെയ്തത്. നൂറുനൂറ് പാട്ടുകൾ എസ് പി ബി മലയാളത്തിൽ പാടിയിട്ടില്ല. എന്നാൽ പാടിയ പാട്ടുകൾ ഭൂരിപക്ഷവും മലയാളി മനസ്സിൽ മറക്കാതെ പതിഞ്ഞു. ചന്ദ്രനുദിക്കുന്ന ദിക്കിലെ തേയ് ഒരു തെനവയൽ, കിലുക്കത്തിലെ ഊട്ടിപ്പട്ടണം, ഷിക്കാറിലെ പ്രതിഘട്ടിൽ സൂ തുടങ്ങിയ പാട്ടുകൾ മലയാളത്തിന് ധന്യമായി എസ് പി ബി ആലപിച്ച പാട്ടുകളാണ്.

0: ഒറ്റക്കമ്പിനാദം.
1: ഒരു ദിവസം ഏറ്റവും കൂടുതൽ പാട്ടുകൾ റെക്കോർഡ് ചെയ്ത ഗായകൻ എന്ന റെക്കോർഡ് എസ് പി ബാലസുബ്രഹ്മണ്യത്തിനുള്ളതാണ്. 1981 ഫെബ്രുവരി 8 രാവിലെ 9 മണി മുതൽ രാത്രി 9 മണി വരെ ഉപേന്ദ്രകുമാറിന്റെ സംഗീത സംവിധാനത്തിൽ 21 കന്നഡ ഗാനങ്ങളും 19 തമിഴ് പാട്ടുകളും 16 ഹിന്ദി ഗാനങ്ങളും റെക്കോർഡ് ചെയ്തു. പാട്ടായിരുന്നു എസ് പി ബി. അതായിരുന്നു എസ് പി ബിയുടെ പെയിൻ. അതുമാത്രമായിരുന്നു എസ് പി ബിയുടെ പാഷൻ. ആദിമധ്യാന്ത ഗായകൻ, അടിമുടി കലാകാരൻ, സംഗീതത്തിനു വേണ്ടി ജീവിതം സമർപ്പിച്ചു. സംഗീത ലോകമാകട്ടെ എസ് പി ബിയെ സ്വർണ പരവതാനി വിരിച്ച് സ്വീകരിച്ചു. ശാസ്ത്രീയ സംഗീതത്തിന്റെ കൊടുമുടികൾ കയറിയവരും പിന്നണി ഗാനത്തിന്റെ കൈലാസമേറിയവരും തെല്ലും അഹങ്കാരമില്ലാതെ എസ് പി ബിയെ അംഗീകരിച്ചു, അസൂയയില്ലാതെ സ്നേഹിച്ചു. കലയുടെ കോവിലിൽ മത്സരമില്ലെന്ന എസ് പി ബി വിശ്വസിച്ചു. തന്റെ സംഗീതം, തന്റെ അറിവ്, അത് ആവശ്യമുള്ളവർ കേൾക്കും. അതായിരുന്നു എസ് പി ബിയുടെ നിലപാട്. പക്ഷെ ആ സംഗീതം ആവശ്യമില്ലാത്തവരായി ആരുമുണ്ടായിരുന്നില്ല. അത്രത്തോളം അമൃതാത്മകമായിരുന്നു അത്, അത്രത്തോളം പ്രകാശമാനമായിരുന്നു അത്.

SPB എന്ന ശ്രീപതി പണ്ഡിതാരാധ്യുല ബാലസുബ്രഹ്മണ്യം മൂന്ന് അക്ഷരങ്ങൾ കൊണ്ട് മൂന്ന് കടലുകൾ അളന്നെടുത്തു. കന്യാകുമാരി മുതൽ കാശ്മീർ വരെയുള്ള മനുഷ്യ മനസ്സുകളെ സംഗീതത്തിന്റെ അമൃതധാരയാൽ അഭിഷേകം ചെയ്തു. സൌമ്യശീലമായ സ്നേഹനിർഭരത കൊണ്ട് ശ്രോതൃഹൃദയങ്ങളെ കീഴടക്കി. സംഗീത ലോകത്തിന് SPB ഒരു അത്ഭുതമായിരുന്നു, പ്രതിഭാസമായിരുന്നു, ഇതിഹാസവുമായിരുന്നു. യഥാർത്ഥത്തിൽ അവതാരമെന്നൊക്കെ പറഞ്ഞാൽ ഇതാണ്. വരും കലയുടെ ആകാശങ്ങളെ ഭൂമിയിലെ ജീവിതങ്ങളുടെ കൈവെള്ളയിൽ വെച്ച് തരും, മടങ്ങിപ്പോകും. സംഗീത അവതാരമായിരുന്നു SP ബാലസുബ്രഹ്മണ്യം എന്ന SPB.

0: ഒറ്റക്കമ്പി നാദം അവതരണം സ്മിത സുരേഷ്, സാങ്കേതിക നിർവഹണം അബി സ്റ്റീഫൻ.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം. കരുണാസായി റേഡിയോ. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 12 മണി.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്നു കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: അടുക്കളയിലെ അനുഭവ കഥകൾ. അടുക്കള അടുക്കളയിലേക്ക് സ്വാഗതം. മതങ്ങൾ മനുഷ്യനോട് ദാരിദ്ര്യത്തെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്, ചൂഷണത്തെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്, കരുണയെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്, സഹോദരത്വത്തെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്, മനുഷ്യരെല്ലാം ഒന്നാണ് എന്നും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒരു ചോദ്യം അവിടെ നിന്ന് ഉയരുന്നു, ദാരിദ്ര്യം എന്തുകൊണ്ടുണ്ടാകുന്നു? ആരാണ് മനുഷ്യനെ ദരിദ്രനാക്കുന്നത്? ചൂഷണം ചെയ്യുന്ന അധികാരം ആരുടേതാണ്? അസമത്വം എങ്ങനെ നിർമ്മിക്കപ്പെടുന്നു? ആരാണ് സമ്പത്ത് കെട്ടിപ്പടുക്കുന്നത്? ആരാണ് അതിന്റെ ഭാരം ചുമക്കുന്നത്? ഈ ചോദ്യങ്ങളിലേക്ക് എത്തുമ്പോഴാണ് മതത്തിന്റെയും സാമൂഹിക അധികാരത്തിന്റെയും അതിരുകൾ പലപ്പോഴും തെളിഞ്ഞു വരുന്നത്. ദരിദ്രനോട് സഹിക്കുക എന്ന് പറയുന്നത് എളുപ്പമാണ്, വിശക്കുന്നവന് അന്നദാനം നൽകുന്നത് എളുപ്പമാണ്, ചൂഷിതനോട് ദൈവമെല്ലാം കാണുന്നുണ്ട് എന്ന് പറയുന്നതും എളുപ്പമാണ്. പക്ഷേ നിന്നെ ചൂഷണം ചെയ്യുന്ന ഈ വ്യവസ്ഥിതിയെ ചോദ്യം ചെയ്യുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. അവിടെയാണ് കാര്യം മാറുന്നത്. കാരണം വിശക്കുന്ന മനുഷ്യന് ഭക്ഷണം കൊടുക്കുന്നത് ഒരു മനുഷ്യസ്നേഹ പ്രവൃത്തിയാണ്. എന്നാൽ എന്തുകൊണ്ടാണ് ഈ മനുഷ്യൻ വിശക്കേണ്ടി വരുന്നത് എന്ന് ചോദിക്കുന്നത് ഒരു രാഷ്ട്രീയ ചോദ്യമാണ്. ആദ്യത്തേത് കാരുണ്യം, രണ്ടാമത്തേത് മാറ്റത്തിന്റെ തുടക്കം. ദാരിദ്ര്യം ഒരു പ്രകൃതി ദുരന്തമല്ല. മഴ പെയ്യുന്നത് പോലെയോ സൂര്യൻ ഉദിക്കുന്നത് പോലെയോ സ്വാഭാവികമായി സംഭവിക്കുന്ന ഒന്നല്ല ദാരിദ്ര്യം. മനുഷ്യൻ സൃഷ്ടിച്ച സാമൂഹിക സാമ്പത്തിക ഘടനകളിലാണ് ദാരിദ്ര്യം വളരുന്നത്. ഭൂമിയുടെ ഉടമസ്ഥത എങ്ങനെ വിഭജിക്കപ്പെട്ടു? സമ്പത്ത് ആരുടെ കൈകളിലാണ് കേന്ദ്രീകരിച്ചത്? തൊഴിലിന്റെ മൂല്യം ആരാണ് നിശ്ചയിക്കുന്നത്? ആരാണ് ഉൽപ്പാദിപ്പിക്കുന്നത്? ആരാണ് ലാഭം നേടുന്നത്? ആരാണ് തീരുമാനമെടുക്കുന്നത്? ആരാണ് തീരുമാനങ്ങളുടെ ഫലം അനുഭവിക്കുന്നത്? ഇവയെല്ലാം ചോദിക്കുമ്പോഴാണ് ദാരിദ്ര്യത്തിന്റെ യഥാർത്ഥ രാഷ്ട്രീയം തുറന്നു കാണുന്നത്. പക്ഷെ ദാരിദ്ര്യത്തെ ഒരു വിധിയായി അവതരിപ്പിച്ചാൽ ചോദ്യം അവിടെ അവസാനിക്കുന്നു. ഇത് ദൈവത്തിന്റെ പരീക്ഷണമാണ്. ഓരോരുത്തരുടെയും വിധി വ്യത്യസ്തമാണ്. ഈ ലോകത്തിലെ കാഴ്ചപ്പാടുകൾ സഹിച്ചാൽ മറ്റൊരു ലോകത്തിൽ പ്രതിഫലം ലഭിക്കും. ഇത്തരം ആശയങ്ങൾ വിശ്വാസത്തിന്റെ വിവിധ പാരമ്പര്യങ്ങളിൽ വ്യത്യസ്ത രൂപങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ഇവിടെ ഒരു വിമർശനാത്മക ചോദ്യം ചോദിക്കേണ്ടതുണ്ട്. ദാരിദ്ര്യത്തിന്റെ കാരണം അന്വേഷിക്കുന്നതിന് പകരം അതിനെ വിധിയായി അംഗീകരിച്ചാൽ ദാരിദ്ര്യം സൃഷ്ടിക്കുന്ന വ്യവസ്ഥിതിക്ക് എന്ത് സംഭവിക്കും? ഒന്നുമില്ല, അത് തുടരാം. ഒരു മനുഷ്യൻ വിശന്നിരിക്കുമ്പോൾ അവന് ഭക്ഷണം കൊടുക്കണം, അതിൽ സംശയമില്ല. പക്ഷെ അതിനൊപ്പം മറ്റൊരു ചോദ്യം കൂടി ചോദിക്കണം, അവന് ഭക്ഷണം വാങ്ങാനുള്ള അവകാശവും വിഭവവും എന്തുകൊണ്ടില്ല? അവിടെ നിന്നാണ് കാരുണ്യത്തിൽ നിന്ന് നീതിയിലേക്കുള്ള യാത്ര തുടങ്ങുന്നത്. ദാനധർമ്മം ഒരു മനുഷ്യന്റെ ഇന്നത്തെ വിശപ്പ് മാറ്റിയേക്കാം, പക്ഷേ സാമൂഹ്യ നീതി അവന്റെ നാളത്തെ വിശപ്പിന്റെ കാരണം മാറ്റാൻ ശ്രമിക്കുന്നു. ഇവ രണ്ടും ഒരുപോലെയല്ല. ഒരു ദരിദ്രന് ഭക്ഷണം നൽകുമ്പോൾ നാം അവന്റെ വേദന കുറയ്ക്കുന്നു. ദാരിദ്ര്യം സൃഷ്ടിക്കുന്ന ഘടനയെ ചോദ്യം ചെയ്യുമ്പോൾ നാം വേദനയുടെ ഉറവിടത്തെ ചോദ്യം ചെയ്യുന്നു. അതാണ് കൂടുതൽ അപകടകരമായ പ്രവർത്തനം. കാരണം ഉറവിടത്തെ ചോദ്യം ചെയ്യുമ്പോൾ അധികാരത്തോട് ചോദ്യം ചോദിക്കേണ്ടി വരും. ചരിത്രത്തിൽ പല മത പാരമ്പര്യങ്ങളും ദരിദ്രരോടും രോഗികളോടും പുറന്തള്ളപ്പെട്ടവരോടും കരുണ കാണിക്കണമെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അത് മനുഷ്യ ചരിത്രത്തിൽ വിലപ്പെട്ട സംഭാവനയാണ്. പക്ഷെ കരുണ മാത്രം മതിയോ? ചൂഷിതനോട് കരുണ കാണിക്കുകയും ചൂഷണത്തിന്റെ ഘടനയെ അതേപടി നിലനിർത്തുകയും ചെയ്താൽ എന്താണ് മാറുന്നത്? വിശക്കുന്നവന് ഭക്ഷണം കൊടുത്തു, പക്ഷെ അവനെ വിശപ്പിച്ച സംവിധാനം നിലനിൽക്കുന്നു. കടബാധ്യതയിൽ മുങ്ങിയവന് സഹായം നൽകി, പക്ഷെ കടബാധ്യതയിലേക്ക് തള്ളിയ സാമൂഹിക ഘടന അതേപടി തുടരുന്നു. തൊഴിലാളിക്ക് ആശ്വാസ വാക്കുകൾ നൽകി, പക്ഷെ അവന്റെ തൊഴിൽ ചൂഷണം ചെയ്യുന്ന ഘടനയെ ചോദ്യം ചെയ്തില്ല. ഇവിടെയാണ് കാരുണ്യവും നീതിയും തമ്മിലുള്ള വ്യത്യാസം. കാരുണ്യം മുറിവിൽ മരുന്നിടുന്നു, നീതി ചോദിക്കുന്നു, ആരാണ് ഈ മുറിവുണ്ടാക്കിയത്?

മതങ്ങൾ പലപ്പോഴും മനുഷ്യരെല്ലാം ഒന്നാണെന്ന് പറയുന്നു. കേൾക്കാൻ അതിമനോഹരമായ വാക്കാണത്. പക്ഷേ ആ ഒന്നാകൽ എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? മനുഷ്യ അവകാശത്തിന്റെ അടിസ്ഥാനത്തിലാണോ? സമത്വത്തിന്റെ അടിസ്ഥാനത്തിലാണോ? യുക്തിയുടെ അടിസ്ഥാനത്തിലാണോ? അല്ലെങ്കിൽ ഇത് ദൈവം നിർദ്ദേശിച്ചതാണ് എന്നതിനാലാണോ? ഇവിടെ ഒരു വലിയ വ്യത്യാസമുണ്ട്. നാം എല്ലാവരും തുല്യരാണ് എന്ന് പറയുന്ന ഒരു സമൂഹത്തിൽ ആ സമത്വത്തെ മനുഷ്യർ തന്നെ നിരന്തരം പരിശോധിക്കാനും വികസിപ്പിക്കാനും കഴിയും. പക്ഷേ നാം എല്ലാവരും തുല്യരാണ്, കാരണം ദൈവം അങ്ങനെ കൽപ്പിച്ചിരിക്കുന്നു എന്നിടത്ത് ആ വാദത്തിന്റെ അവസാന വാക്ക് മനുഷ്യനല്ല, അതൊരു ദൈവീക അധികാരമാണ്. അപ്പോൾ ചോദ്യം ചെയ്യാൻ എത്രത്തോളം ഇടമുണ്ട്? ഒരു കുട്ടി ചോദിക്കുന്നു, എന്തുകൊണ്ട്? അവന്റെ ചോദ്യമാണ് അറിവിന്റെ തുടക്കം. ശാസ്ത്രം ചോദിക്കുന്നു, എന്തുകൊണ്ട്? തത്വചിന്ത ചോദിക്കുന്നു, എന്തുകൊണ്ട്? ജനാധിപത്യം ചോദിക്കുന്നു, എന്തുകൊണ്ട്? മനുഷ്യന്റെ വിമോചന ചരിത്രം തന്നെ വലിയ ചോദ്യങ്ങളുടെ ചരിത്രമാണ്. എന്തുകൊണ്ട് ചിലർക്ക് മാത്രം അധികാരം? എന്തുകൊണ്ട് ചിലർക്ക് മാത്രം സമ്പത്ത്? എന്തുകൊണ്ട് സ്ത്രീകൾക്ക് തുല്യാവകാശമില്ല? എന്തുകൊണ്ട് ചില മനുഷ്യരെ താഴ്ന്നവരായി കണക്കാക്കുന്നു? എന്തുകൊണ്ട് അടിമത്തം? എന്തുകൊണ്ട് ജാതി? എന്തുകൊണ്ട് വംശീയത? എന്തുകൊണ്ട് ചൂഷണം? ഇത്തരം ചോദ്യങ്ങളാണ് സമൂഹങ്ങളെ മാറ്റിയത്. പക്ഷെ ഓരോ ചോദ്യത്തിന്റെയും അവസാനം കാരണം ദൈവം അങ്ങനെ തീരുമാനിച്ചു എന്ന് പറഞ്ഞാൽ അവിടെ സംവാദം അവസാനിക്കുന്നു, അവിടെ ഗവേഷണം അവസാനിക്കുന്നു, അവിടെ വിമർശനം അവസാനിക്കുന്നു, അവിടെ അധികാരം സുരക്ഷിതമാകുന്നു. കാരണം ദൈവത്തോട് വാദിക്കാൻ കഴിയില്ലെന്ന് മനുഷ്യൻ പഠിപ്പിച്ചാൽ ദൈവത്തിന്റെ പേരിൽ സംസാരിക്കുന്ന മനുഷ്യനോടും ചോദ്യം ചോദിക്കാൻ അവൻ മടിക്കും. ഇതാണ് പ്രശ്നത്തിന്റെ ഏറ്റവും സൂക്ഷ്മമായ ഭാഗം. ഒരു വിശ്വാസിയുടെ ദൈവവിശ്വാസം സ്വകാര്യമാകാം, അതവന്റെ ആത്മീയ അനുഭവമാകാം, അവന് ആശ്വാസം നൽകുന്ന ഒരു ജീവിത ദർശനമാകാം, അത് ചോദ്യം ചെയ്യേണ്ടതില്ല. പക്ഷെ ഒരു മനുഷ്യൻ ദൈവം ഇങ്ങനെയാണ് പറഞ്ഞത് എന്ന് പറഞ്ഞ് മറ്റൊരു മനുഷ്യന്റെ ജീവിതത്തെ നിയന്ത്രിക്കാൻ തുടങ്ങുന്ന നിമിഷം അത് സ്വകാര്യ വിശ്വാസമല്ലാതാണ്.

അത് അധികാരമാകുന്നു. ഇങ്ങനെ വസ്ത്രം ധരിക്കണം, ഇങ്ങനെ ജീവിക്കണം, ഇങ്ങനെ വിവാഹം കഴിക്കണം, ഇങ്ങനെ ചിന്തിക്കണം, ഇത് ചോദ്യം ചെയ്യരുത്, ഇത് വിശ്വസിക്കണം, ഇതനുസരിക്കണം. അങ്ങനെ മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തിന് മുകളിൽ ഒരു അദൃശ്യ അധികാരത്തിന്റെ പേരിൽ നിയന്ത്രണങ്ങൾ കെട്ടിപ്പടുക്കപ്പെടുന്നു. ദൈവത്തിന്റെ പേരിൽ മനുഷ്യൻ മനുഷ്യനെ നിയന്ത്രിക്കുന്നിടത്താണ് മതത്തിന്റെ സാമൂഹിക രാഷ്ട്രീയം ആരംഭിക്കുന്നത്. ഒരു സമൂഹത്തിൽ എല്ലാവരും ഒരേ കാര്യം വിശ്വസിക്കുന്നു, എല്ലാവരും ഒരേ കാര്യം പറയുന്നു, എല്ലാവരും ഒരേ കാര്യം അംഗീകരിക്കുന്നു, എല്ലാവരും ഒരേ അധികാരത്തെ അനുസരിക്കുന്നു. അവിടെ സമാധാനമുണ്ടെന്ന് തോന്നാം, പക്ഷേ അത് യഥാർത്ഥ സമാധാനമാണോ? അല്ലെങ്കിൽ ചോദ്യങ്ങളില്ലായ്മയാണോ? ഒരു നിശ്ചലമായ തടാകത്തിൽ തിരമാലകളില്ല, അതുകൊണ്ട് അതിൽ ജീവൻ കൂടുതലാണെന്ന് പറയാനാവില്ല. ചിലപ്പോൾ അത് വെറും നിശ്ചലതയാണ്. ചിന്തയുടെ ലോകത്തും അങ്ങനെ തന്നെയാണ്. വ്യത്യസ്ത അഭിപ്രായങ്ങളില്ലെങ്കിൽ വാദമില്ല, വാദമില്ലെങ്കിൽ പരിശോധനയില്ല, പരിശോധനയില്ലെങ്കിൽ തിരുത്തലില്ല, തിരുത്തലില്ലെങ്കിൽ പുരോഗതിയില്ല. അതുകൊണ്ടാണ് ഒരു ജനാധിപത്യ സമൂഹത്തിന് വ്യത്യസ്ത ശബ്ദങ്ങൾ ആവശ്യമായത്. വിശ്വാസമുള്ളവരുടെ ശബ്ദവും വിശ്വാസമില്ലാത്തവരുടെ ശബ്ദവും, സംശയിക്കുന്നവരുടെ ശബ്ദവും എതിർക്കുന്നവരുടെ ശബ്ദവും ചോദ്യം ചെയ്യുന്നവരുടെ ശബ്ദവും. കാരണം സമൂഹത്തിന്റെ ആരോഗ്യത്തിന്റെ അടയാളം എല്ലാവരും ഒരേ കാര്യം വിശ്വസിക്കുന്നതല്ല, വ്യത്യസ്തമായി ചിന്തിക്കുന്നവർക്ക് ഭയമില്ലാതെ സംസാരിക്കാൻ കഴിയുന്നതാണ്. ഇവിടെ ഒരു കഠിനമായ വിമർശനം ഉന്നയിക്കേണ്ടി വരും. ദാരിദ്ര്യം നിലനിൽക്കുന്നിടത്തോളം മാത്രമേ ദാനത്തിന് അവകാശമുണ്ടാകൂ. ചൂഷണം നിലനിൽക്കുന്നിടത്തോളം മാത്രമേ ആശ്വാസവാക്കുകൾക്ക് വലിയ വിപണി ഉണ്ടാകൂ. അനീതി നിലനിൽക്കുന്നിടത്തോളം മാത്രമേ കാരുണ്യത്തിന്റെ സ്ഥാപനങ്ങൾ അനിവാര്യമാകൂ. മനുഷ്യർ ഭയപ്പെടുന്നിടത്തോളം മാത്രമേ ആശ്വാസം വിൽക്കാൻ കഴിയൂ. മനുഷ്യർ അസുരക്ഷിതരാകുന്നിടത്തോളം മാത്രമേ രക്ഷയുടെ വാഗ്ദാനത്തിന് ശക്തിയുണ്ടാകൂ. ഏത് സ്ഥാപനവും അധികാരവും വിമർശനാതീതമായി മാറുമ്പോൾ അതിന്റെ നിലനിൽപ്പിന് മനുഷ്യരുടെ ദുരിതം പോലും ഉപയോഗിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്നതാണ് ഈ വിമർശനത്തിന്റെ കേന്ദ്രം. മതസ്ഥാപനങ്ങൾ മാത്രമല്ല, വിപണിയും അങ്ങനെ തന്നെയാണ്. ചില സാമൂഹിക സ്ഥാപനങ്ങളും അങ്ങനെ തന്നെയാണ്. മനുഷ്യന്റെ പ്രശ്നങ്ങൾ അവസാനിച്ചാൽ സ്വന്തം അധികാരം കുറയുന്ന എല്ലാ സംവിധാനങ്ങളെയും നാം വിമർശനാത്മകമായി പരിശോധിക്കണം. മനുഷ്യന്റെ ദുരിതം കുറയ്ക്കേണ്ടത് മരണാനന്തര ജീവിതത്തിലെ ഒരു പ്രതിഫലത്തിനായി മാത്രം ആവശ്യമുള്ള കാര്യമല്ല. ഈ ഭൂമിയിലെ ജീവിതം തന്നെയാണ് മനുഷ്യന്റെ ജീവിതം. അവന് വിശക്കാതിരിക്കണം, അവന് അപമാനിക്കപ്പെടാതിരിക്കണം, അവന് ചൂഷണം ചെയ്യപ്പെടാതിരിക്കണം, അവന് ജാതിയുടെ പേരിൽ താഴ്ത്തപ്പെടാതിരിക്കണം, മതത്തിന്റെ പേരിൽ വെറുക്കപ്പെടാതിരിക്കണം, ലിംഗത്തിന്റെ പേരിൽ നിയന്ത്രിക്കപ്പെടാതിരിക്കണം, അഭിപ്രായത്തിന്റെ പേരിൽ ശിക്ഷിക്കപ്പെടാതിരിക്കണം, ചോദ്യം ചോദിച്ചതിന്റെ പേരിൽ പുറത്താക്കപ്പെടാതിരിക്കണം. അവന് സ്വതന്ത്രമായി ചിന്തിക്കണം, സ്വതന്ത്രമായി സ്നേഹിക്കണം, സ്വതന്ത്രമായി ജീവിക്കണം, സ്വതന്ത്രമായി എതിർക്കണം, സ്വതന്ത്രമായി സംശയിക്കണം. മനുഷ്യന്റെ വിമോചനത്തിന് മരണാനന്തര സ്വർഗത്തിന്റെ വാഗ്ദാനം ആവശ്യമില്ല. ഈ ഭൂമിയിൽ തന്നെ നീതിയുള്ളൊരു ജീവിതം സാധ്യമാക്കാനുള്ള മനുഷ്യരുടെ കൂട്ടായ പരിശ്രമം മതി.

മതത്തെ വിമർശിക്കുന്നതും മതവിശ്വാസിയെ അപമാനിക്കുന്നതും ഒരേ കാര്യമല്ല. ഒരാശയത്തെ വിമർശിക്കാൻ കഴിയണം, ഒരു സ്ഥാപനത്തെ ചോദ്യം ചെയ്യാൻ കഴിയണം, ഒരു പാരമ്പര്യത്തെ പരിശോധിക്കാൻ കഴിയണം, ഒരു വിശ്വാസത്തിന്റെ സാമൂഹിക പ്രത്യാഘാതങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ കഴിയണം. അതോടൊപ്പം വ്യക്തിയുടെ വിശ്വാസ സ്വാതന്ത്ര്യത്തെയും സംരക്ഷിക്കണം. ഇതാണ് ഒരു യഥാർത്ഥ ജനാധിപത്യ സമൂഹത്തിന്റെ പക്വത. വിശ്വാസത്തിന് സ്വാതന്ത്ര്യം വേണം, അതുപോലെ അവിശ്വാസത്തിനും സ്വാതന്ത്ര്യം വേണം. പ്രാർത്ഥിക്കാൻ അവകാശം വേണം, പ്രാർത്ഥിക്കാതിരിക്കാനും അവകാശം വേണം. വിശ്വസിക്കാൻ അവകാശം വേണം, സംശയിക്കാനും അവകാശം വേണം. ചോദ്യം ചോദിക്കുന്ന മനുഷ്യനാണ് യഥാർത്ഥത്തിൽ സ്വതന്ത്രനായ മനുഷ്യൻ. മനുഷ്യ ചരിത്രത്തിലെ വലിയ മാറ്റങ്ങളെല്ലാം ഒരിക്കൽ അസൗകര്യമുണ്ടാക്കിയ ചോദ്യങ്ങളിൽ നിന്നാണ് ആരംഭിച്ചത്. ഇതെന്തുകൊണ്ടിങ്ങനെ? ഇതിങ്ങനെയായിരിക്കണമോ? ഇതിന് മറ്റൊരു വഴിയില്ലേ? ആർക്കാണ് ഇതിന്റെ പ്രയോജനം? ആരാണ് ഇതിന്റെ വില നൽകുന്നത്? എന്തുകൊണ്ടാണ് മനുഷ്യർ തുല്യരല്ല? എന്തുകൊണ്ട് ചിലർക്ക് കൂടുതൽ അവകാശം? എന്തുകൊണ്ട് ചിലർക്ക് ശബ്ദമില്ല? എന്തുകൊണ്ട് സ്ത്രീക്ക് സ്വാതന്ത്ര്യമില്ല? എന്തുകൊണ്ട് ദരിദ്രൻ ദരിദ്രനായി തന്നെ തുടരുന്നു? എന്തുകൊണ്ട് ചൂഷണം സ്വാഭാവികമെന്ന് കരുതണം? ഈ എന്തുകൊണ്ടുകളാണ് ചരിത്രത്തിന്റെ വാതിലുകൾ തുറക്കുന്നത്. അതിനാൽ ഒരു സമൂഹത്തെ ഏറ്റവും കൂടുതൽ പേടിപ്പിക്കേണ്ടത് ചോദ്യങ്ങളാണ്. കാരണം ചോദ്യം ചോദിക്കുന്ന മനുഷ്യൻ ഒരു ദിവസം ഇത് മാറ്റാമല്ലോ എന്ന് ചിന്തിക്കും. അവിടെ നിന്നാണ് വിപ്ലവം ആരംഭിക്കുന്നത്. ദൈവവിശ്വാസം ഒരാളുടെ വ്യക്തിപരമായ ആശ്വാസമായിരിക്കട്ടെ, പക്ഷെ മനുഷ്യന്റെ അവകാശങ്ങളെ അതിന് കീഴ്പ്പെടുത്തരുത്. മതം വിഡ്ഢിത്തമാണെങ്കിലും വേണമെങ്കിൽ അതൊരാളുടെ ആത്മീയ യാത്രയായിരുന്നോട്ടെ, പക്ഷെ അത് മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തിന് അതിരാകരുത്. പാരമ്പര്യം നിലനിൽക്കട്ടെ, പക്ഷെ പാരമ്പര്യത്തിന് മനുഷ്യനേക്കാൾ വലിയ അധികാരം ലഭിക്കരുത്. വിശ്വാസം നിലനിൽക്കട്ടെ, പക്ഷെ ചോദ്യം ചെയ്യാനുള്ള അവകാശവും നിലനിൽക്കണം. കാരണം മനുഷ്യ ചരിത്രം വിശ്വാസങ്ങളുടെ മാത്രം ചരിത്രമല്ല, അത് സംശയങ്ങളുടെ ചരിത്രവുമാണ്, അത് എതിർപ്പുകളുടെ ചരിത്രമാണ്, അത് കലാപങ്ങളുടെ ചരിത്രമാണ്. അത് ഇങ്ങനെ തന്നെ വേണം എന്ന വാചകത്തിന് മുന്നിൽ നിന്നുകൊണ്ട് എന്തുകൊണ്ട് എന്ന് ചോദിച്ച മനുഷ്യരുടെ ചരിത്രമാണ്. ദരിദ്രനോട് കരുണ കാണിക്കുന്ന ഒരു സമൂഹം നല്ല സമൂഹമാണ്, പക്ഷെ ദാരിദ്ര്യം അവസാനിപ്പിക്കാൻ ശ്രമിക്കുന്ന സമൂഹമാണ് കൂടുതൽ നല്ലത്. ചൂഷിതനെ ആശ്വസിപ്പിക്കുന്ന സമൂഹം മനുഷ്യസ്നേഹമുള്ളതാണ്, പക്ഷെ ചൂഷണത്തെ അവസാനിപ്പിക്കുന്ന സമൂഹമാണ് നീതിയുള്ളത്. മനുഷ്യരെല്ലാം ഒന്നാണെന്ന് പറയുന്ന സമൂഹം മനോഹരമാണ്, പക്ഷെ മനുഷ്യർ യഥാർത്ഥത്തിൽ തുല്യരായി ജീവിക്കാൻ കഴിയുന്ന സമൂഹമാണ് പുരോഗമനാത്മകം. ദൈവത്തെക്കുറിച്ച് സംസാരിക്കുന്ന സമൂഹം ആത്മീയമായിരിക്കാം, പക്ഷേ മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ കഴിയുന്ന സമൂഹമാണ് മാനവികം. അതിനാൽ നമ്മുടെ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ ചോദ്യം മതം ശരിയാണോ തെറ്റാണോ എന്നതല്ല, അതിനേക്കാൾ വലിയ ചോദ്യം ഇതാണ്: മനുഷ്യന് ചോദ്യം ചോദിക്കാൻ കഴിയുന്നുണ്ടോ? അവൻ ദാരിദ്ര്യത്തെ വിധിയെന്ന് അംഗീകരിക്കാതെ അതിന്റെ കാരണം അന്വേഷിക്കുന്നുണ്ടോ? ചൂഷണത്തെ ദൈവ പരീക്ഷണമെന്ന് വിളിക്കാതെ അതിനെതിരെ നിലകൊള്ളുന്നുണ്ടോ? അസമത്വത്തെ പാരമ്പര്യമെന്ന് പറഞ്ഞ് സംരക്ഷിക്കാതെ അതിനെ മാറ്റാൻ ശ്രമിക്കുന്നുണ്ടോ? എല്ലാവരും ഒന്നാണ് എന്ന വാക്കിനപ്പുറം എല്ലാവർക്കും തുല്യമായ അവകാശം വേണം എന്ന് പറയാൻ കഴിയുന്നുണ്ടോ? ഇല്ലെങ്കിൽ നമ്മുടെ ഐക്യം വെറും നിശബ്ദതയായിരിക്കും, നമ്മുടെ സമാധാനം വെറും അനുസരണയായിരിക്കും, നമ്മുടെ വിശ്വാസം വെറും ഭയമായിരിക്കും, നമ്മുടെ കാരുണ്യം വെറും ദാനമായിരിക്കും. എന്നാൽ ഒരു മനുഷ്യൻ എഴുന്നേറ്റ് ചോദിക്കുന്ന ചോദ്യം എന്തുകൊണ്ട്, അവിടെ ചരിത്രം വീണ്ടും ചലിക്കാൻ തുടങ്ങുന്നു. കാരണം അധികാരത്തിന് ഏറ്റവും വലിയ ഭീഷണി ആയുധമല്ല, ചിന്തിക്കുന്ന മനുഷ്യനാണ്. ചിന്തിക്കുന്ന മനുഷ്യന്റെ കയ്യിലെ ഏറ്റവും ശക്തമായ ആയുധം വാളല്ല, ഒരു ചോദ്യം മാത്രമാണ്. ആ ചോദ്യം: ഇങ്ങനെ തന്നെ തുടരണമോ? അതിനുശേഷമുള്ള മറ്റൊരു ചോദ്യം: മനുഷ്യന് കുറച്ചുകൂടി സ്വതന്ത്രമായി ജീവിക്കാൻ കഴിയുന്ന ഒരു ലോകം നമുക്കുണ്ടാക്കിക്കൂടെ? അവിടെ നിന്നാണ് മതത്തിനും രാഷ്ട്രീയത്തിനും പാരമ്പര്യത്തിനും വിപണിക്കും മറ്റെല്ലാ അധികാരങ്ങൾക്കും മുകളിലായി മനുഷ്യൻ വീണ്ടും കേന്ദ്രത്തിലേക്ക് വരുന്നത്. അതാണ് യഥാർത്ഥ പുരോഗതി, അതാണ് യഥാർത്ഥ മാനവികത, അതാണ് ചോദ്യങ്ങളുടെ സ്വാതന്ത്ര്യം. നേരം ഒരുപാടായി, അടുക്കളയിൽ നിന്നിറങ്ങാനുള്ള സമയമായി. മറ്റൊരു വിഷയവുമായി നാളെ എത്താം.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഹരിഷ്മ. പ്രധാന വാർത്തകൾ. വഡോദരയിലെ മഹാരാജ സയാജി റാവു സർവകലാശാലയുടെ 75-ാമത് വാർഷിക ബിരുദദാന ചടങ്ങിൽ പങ്കെടുത്ത രാഷ്ട്രപതി ദ്രൌപദി മുർമു. സംസ്ഥാനത്ത് മഴക്കെടുതിയിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് 8 ലക്ഷം രൂപയുടെ ധനസഹായം നൽകാൻ സംസ്ഥാന മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനം. ഓൺലൈൻ ഡെലിവറി ജീവനക്കാർക്കുള്ള സംസ്ഥാനത്തെ ആദ്യ വിശ്രമ കേന്ദ്രം തിരുവനന്തപുരത്ത് മന്ത്രി ബിന്ദു കൃഷ്ണ ഇന്ന് ഉദ്ഘാടനം ചെയ്യും. പരാതികളും ഫയലുകളും വേഗത്തിൽ തീർപ്പാക്കുന്നതിനായി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ആരംഭിക്കുന്ന പ്രത്യേക സർവീസ് ക്ലിനിക്കിന്റെ ഉദ്ഘാടനം മന്ത്രി റോജി എം ജോൺ ഇന്ന് നിർവഹിക്കും. സംസ്ഥാനത്തിന്നും മഴ ശക്തമാകും. 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഏഷ്യൻ ഗെയിംസ് പുരുഷ സോഫ്റ്റ് ടെന്നീസിൽ ഇന്ത്യയ്ക്ക് വെങ്കലം. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ ഗുജറാത്ത് സന്ദർശനം പുരോഗമിക്കുന്നു. വഡോദരയിലെ മഹാരാജ സയാജി റാവു സർവകലാശാലയുടെ 75-ാമത് വാർഷിക ബിരുദദാന ചടങ്ങിൽ രാഷ്ട്രപതി പങ്കെടുക്കുകയാണ്. ബ്രഹ്മകുമാരീസ് സംഘടിപ്പിക്കുന്ന ലോക നവീകരണത്തിനായുള്ള ആത്മീയ ഉണർവ് പ്രചാരണ പരിപാടിക്കും ശ്രീമതി ദ്രൌപദി മുർമു തുടക്കം കുറിക്കും. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഞായറാഴ്ച കേരളത്തിലെത്തും. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ വിവിധ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കും. കൊല്ലം അമൃതപുരിയിൽ നടക്കുന്ന മാതാ അമൃതാനന്ദമയിയുടെ ജന്മദിനാഘോഷങ്ങളിൽ ഉപരാഷ്ട്രപതി പങ്കെടുക്കും. ആലപ്പുഴ വള്ളിക്കുന്നം വിദ്യാധിരാജപുരം ആശ്രമത്തിൽ ചട്ടമ്പി സ്വാമികളുടെ വെങ്കല പ്രതിമ അദ്ദേഹം അനാച്ഛാദനം ചെയ്യും. തിരുവനന്തപുരത്ത് നടക്കുന്ന എസ് യു ടി അക്കാദമി ഓഫ് മെഡിക്കൽ സയൻസസ് ബിരുദദാന ചടങ്ങിലും അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ മലപ്പുറത്തും ഇടുക്കിയിലും കോട്ടയത്തും മഴക്കെടുതിയിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് 8 ലക്ഷം രൂപയുടെ ധനസഹായം നൽകാൻ സംസ്ഥാന മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനം. റോഡ് അപകടങ്ങൾ കുറയ്ക്കാൻ ക്യാമ്പയിൻ ആരംഭിക്കുമെന്നും മന്ത്രിസഭാ യോഗ തീരുമാനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു.
1: കഴിഞ്ഞ ദിവസം അപകടങ്ങളിൽ മരണപ്പെട്ടിരുന്നു. മലപ്പുറത്ത് 5 പേര് മരണപ്പെട്ട് ഒരാള് മിസ്സിംഗ് ആണ്. 6 പേര് ഇടുക്കി ജില്ലയിൽ, 2 പേരും കോട്ടയം ജില്ലയിൽ, 2 പേരും അടക്കം 9 പേര് മരിക്കുകയും ഒരാൾ മിസ്സിംഗ് ആവുകയും ചെയ്തു. അവരുടെ കുടുംബങ്ങൾക്ക് 8 ലക്ഷം രൂപ വീതം ധനസഹായം നൽകാൻ വേണ്ടി ക്യാബിനറ്റ് തീരുമാനമെടുത്തു. അപകടങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള അതിശക്തമായ ഒരു ക്യാമ്പയിൻ ഗവൺമെന്റ് ആരംഭിക്കുകയാണ്.
0: വയോജനക്ഷേമ വകുപ്പിന്റെ പേര് മാറ്റി മുതിർന്ന പൌരന്മാർക്കുള്ള വകുപ്പ് എന്നാക്കി മാറ്റാനും മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനിച്ചു. ലോക കേരള സഭ

0: പിരിച്ചുവിട്ട് പ്രവാസികൾക്കായി ബദൽ സംവിധാനമൊരുക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. കേരളത്തിൽ ആയുർവേദ ഇൻസ്റ്റിറ്റ്യൂട്ട് അനിവാര്യമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. കേരളത്തിലെ ചികിത്സാരീതികളിൽ ആയുർവേദത്തിന് സുപ്രധാന പങ്കാണുള്ളതെന്നും ആയുർവേദ ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. അശാസ്ത്രീയ ചികിത്സാരീതികൾ ആയുർവേദ ചികിത്സയ്ക്ക് വെല്ലുവിളി ഉയർത്തുന്നതായും ഈ വെല്ലുവിളി മറികടക്കേണ്ടത് ആരോഗ്യ ടൂറിസം രംഗത്തിന്റെ വികസനത്തിന് അത്യാവശ്യമാണെന്നും മന്ത്രി പറഞ്ഞു. ഗിഗ് തൊഴിലാളികൾക്ക് ജോലിക്കിടയിൽ സുരക്ഷിതമായ വിശ്രമവും അടിസ്ഥാന സൌകര്യങ്ങളും ഉറപ്പാക്കുന്നതിനായി തൊഴിൽ വകുപ്പ് ആരംഭിക്കുന്ന ഗിഗോൺ വിശ്രമ കേന്ദ്രങ്ങളുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന്. മന്ത്രി ബിന്ദു കൃഷ്ണ ഉദ്ഘാടനം നിർവഹിക്കും. ചടങ്ങിനോടനുബന്ധിച്ച് എറണാകുളം, കോഴിക്കോട് ഗിഗ് വിശ്രമ കേന്ദ്രങ്ങളുടെ ഉദ്ഘാടനവും നടക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
1: 100-ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തിയാണ് ഗിഗോൺ പദ്ധതി നടപ്പാക്കുന്നത്. ആദ്യഘട്ടത്തിൽ തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് നഗരങ്ങളിലാണ് കേന്ദ്രങ്ങൾ സജ്ജീകരിച്ചിരിക്കുന്നത്. ഓൺലൈൻ ഭക്ഷ്യവിതരണം, ഇ കൊമേഴ്സ് തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ഗിഗ് തൊഴിലാളികൾക്ക് ജോലിയുടെ ഇടവേളകളിൽ വിശ്രമിക്കാനും അടിസ്ഥാന സൌകര്യങ്ങൾ ഉപയോഗപ്പെടുത്താനും സഹായകരമാകും. കസേരകൾ, കുടിവെള്ളം, ശുചിമുറി, ഭക്ഷണം കഴിക്കാനുള്ള സൌകര്യം, വൈഫൈ, മൊബൈൽ ചാർജിംഗ് സംവിധാനം, ടിവി തുടങ്ങിയ സൌകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. രാവിലെ 8 മുതൽ രാത്രി 10 വരെയാണ് പ്രവർത്തനം.
0: ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൽ കെട്ടിക്കിടക്കുന്ന സർവീസ് സംബന്ധമായ പരാതികളും ഫയലുകളും വേഗത്തിൽ തീർപ്പാക്കുന്നതിനായി പ്രത്യേക സർവീസ് ക്ലിനിക്ക് സംഘടിപ്പിക്കുന്നു. സർവീസ് ക്ലിനിക്കിന്റെ ഉദ്ഘാടനം ഇന്ന് സെക്രട്ടേറിയറ്റിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജി എം ജോൺ നിർവഹിക്കും. ഒന്നിടവിട്ടുള്ള ശനിയാഴ്ചകളിലാണ് ക്ലിനിക്ക് നടത്തുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കൽപ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുന്നു. 2047 വികസിത ഭാരതമെന്ന ലക്ഷ്യം കൈവരിക്കാൻ അടിസ്ഥാന സൌകര്യ വികസന രംഗത്ത് കേന്ദ്ര സർക്കാർ ആരംഭിച്ച പ്രധാനമന്ത്രി ഗതിശക്തി പദ്ധതിയെക്കുറിച്ചാണ് സേവാ സങ്കൽപ് അഭിയാൻ പ്രത്യേക പരമ്പരയിൽ ഇന്ന്. അടിസ്ഥാന സൌകര്യ വികസനം വേഗത്തിലാക്കാനും മൾട്ടി മോഡൽ കണക്ടിവിറ്റി മെച്ചപ്പെടുത്താനുമായി 2021 ആരംഭിച്ച പദ്ധതിയാണ് PM ഗതിശക്തി ദേശീയ മാസ്റ്റർ പ്ലാൻ. 16 മന്ത്രാലയങ്ങളുടെയും വകുപ്പുകളുടെയും അടിസ്ഥാന സൌകര്യ വിവരങ്ങളെ സമന്വയിപ്പിക്കുന്ന ഈ പദ്ധതി നിർമ്മാണത്തിന് മുൻപ് തന്നെ കുറവുകൾ കണ്ടെത്തി പദ്ധതികൾ കൃത്യമായി ആസൂത്രണം ചെയ്യാൻ സഹായകമാകുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: വിനോദസഞ്ചാരികൾക്കായി ജലഗതാഗത വകുപ്പ് പാർവതി പുത്തനാറിൽ വൈദ്യുത ബോട്ട് സർവീസ് ആരംഭിക്കും. ഈ മാസം 30 മുതലാകും സർവീസ്. തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: കൊച്ചി വിമാനത്താവളത്തിൽ നിന്ന് വാടകയ്ക്ക് എടുക്കുന്ന സോളാർ ബോട്ട് ഉപയോഗിച്ചാവും ജലഗതാഗത വകുപ്പ് പാർവതി പുത്തനാറിൽ വിനോദസഞ്ചാരികൾക്കായുള്ള യാത്ര സംഘടിപ്പിക്കുക. കുട്ടനാട് അടക്കമുള്ള സ്ഥലങ്ങളിൽ ഇതേ രീതിയിൽ യാത്രകൾ സംഘടിപ്പിക്കാനും ജലഗതാഗത വകുപ്പ് ഉദ്ദേശിക്കുന്നുണ്ട്. KSRTC ബജറ്റ് ടൂറിസം സെല്ലിന്റെ പ്രവർത്തന രീതിയാവും ഇതിനായി പിന്തുടരുക. വിനോദസഞ്ചാര യാത്രാ പാക്കേജുകൾക്കായി KSRTCയും ജലഗതാഗത വകുപ്പും സംയോജിപ്പിച്ച് പ്രവർത്തനങ്ങൾ നടത്താൻ ഉദ്ദേശിക്കുന്നതായി ഗതാഗത മന്ത്രി CP ജോൺ ആകാശവാണിയോട് പറഞ്ഞു.
0: സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. നാളെ 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. മോശം കാലാവസ്ഥയെ തുടർന്ന് കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കണ്ണൂർ ആറളം ഫാമിൽ നിയമസഭയുടെ ബജറ്റ് എസ്റ്റിമേറ്റ് കമ്മിറ്റി സന്ദർശനം നടത്തി. പട്ടികവർഗ വിഭാഗത്തിന്റെ ക്ഷേമം സംബന്ധിച്ച ബജറ്റ് വിഹിത വിനിയോഗ പഠനത്തിന്റെ ഭാഗമായാണ് സന്ദർശനം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
4: VT ബൽറാം MLA അധ്യക്ഷനായ സമിതി ആറളം ഫാമിലും സെറ്റിൽമെന്റ് ഏരിയയിലുമാണ് സന്ദർശനം നടത്തിയത്. പട്ടയം ലഭിക്കാത്ത കുടുംബങ്ങൾക്ക് പട്ടയം ലഭ്യമാക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് കമ്മിറ്റി നിർദ്ദേശം നൽകി. കഴിഞ്ഞ 3 വർഷങ്ങളിലെ പട്ടികവർഗ വികസന വകുപ്പിന്റെ ബജറ്റ് എസ്റ്റിമേറ്റ്, പുതുക്കിയ എസ്റ്റിമേറ്റ്, അനുവദിച്ച തുക, ലഭ്യമായ ഫണ്ട് എന്നിവ സംബന്ധിച്ച വിശദാംശങ്ങൾ, നടപ്പിലാക്കിയ പ്രധാന പദ്ധതികൾ തുടങ്ങിയ കാര്യങ്ങൾ ചർച്ച ചെയ്തു. 10-ാം ബ്ലോക്കിലെ ആനമുതിലിന്റെ നിർമ്മാണ പ്രവൃത്തികളും പരിശോധിച്ചു.
0: ഏഷ്യൻ ഗെയിംസ് പുരുഷ സോഫ്റ്റ് ടെന്നീസിൽ ഇന്ത്യയ്ക്ക് വെങ്കലം. സെമിഫൈനലിൽ ജപ്പാന്റെ തകുയ കുറോസോക്കയാണ് ഇന്ത്യൻ താരം ജെയ്മീന പരാജയപ്പെട്ടത്. സ്കീറ്റ് ടീം ഇനത്തിൽ പുരുഷ വനിതാ വിഭാഗങ്ങളിൽ ഇന്ത്യ വെങ്കല മെഡലുകൾ സ്വന്തമാക്കി. കബഡി ഗ്രൂപ്പ് മത്സരത്തിൽ ഇന്ത്യ ബംഗ്ലാദേശിനെ പരാജയപ്പെടുത്തി. മെഡൽ നേട്ടത്തിൽ ഇന്ത്യൻ താരങ്ങളെ രാഷ്ട്രപതി ദ്രൗപദി മുർമു അഭിനന്ദിച്ചു. 1 സ്വർണവും 4 വെള്ളിയും 4 വെങ്കലവും ഉൾപ്പെടെ 9 മെഡലുകളോടെ ഇന്ത്യ 8-ാം സ്ഥാനത്താണ്. ക്രിക്കറ്റ് പ്രേമികൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് പരമ്പരയിലെ ഒന്നാം ഏകദിന മത്സരത്തിനായി ഇരു ടീമുകളും ഇന്ന് തിരുവനന്തപുരത്തെത്തി. കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ ഞായറാഴ്ച ഉച്ചയ്ക്ക് 2 മണി മുതലാണ് ആവേശകരമായ മത്സരം. മത്സരത്തിന്റെ സുഗമമായ നടത്തിപ്പിന് ജില്ലാ ഭരണകൂടവും സിറ്റി പോലീസും കേരള ക്രിക്കറ്റ് അസോസിയേഷനും വിപുലമായ തയ്യാറെടുപ്പുകളാണ് നടത്തിയത്. ചലച്ചിത്ര നാടക നടി സാവിത്രി ശ്രീധരൻ അന്തരിച്ചു. 2018 സുഡാനി ഫ്രം നൈജീരിയ എന്ന ചിത്രത്തിലെ ഉമ്മ വേഷം ഏറെ ശ്രദ്ധേയമായിരുന്നു. ഡാകിനി, വൈറസ്, മേരാ നാം ഷാജി തുടങ്ങി നിരവധി ചിത്രങ്ങളിൽ ശ്രദ്ധേയമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു. സുഡാനി ഫ്രം നൈജീരിയയിലെ അഭിനയത്തിന് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവും ദേശീയതലത്തിൽ പ്രത്യേക പരാമർശവും ലഭിച്ചു. സംസ്ഥാന നാടക പുരസ്കാരങ്ങളും കേരള സംഗീത നാടക അക്കാദമി പുരസ്കാരവും ഉൾപ്പെടെ നിരവധി അംഗീകാരങ്ങൾ നേടി. സംസ്കാരം വൈകിട്ട് കോഴിക്കോട് മാനാരി ശ്മശാനത്തിൽ നടക്കും. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 420 പോയിന്റ് നേട്ടത്തിൽ 74,948 നിഫ്റ്റി 129 പോയിന്റ് നേട്ടത്തിൽ 23,458 വ്യാപാരം തുടരുന്നു. സ്വർണവില കൂടി. പവന് 640 രൂപ കൂടി 113,080 രൂപയും ഗ്രാമിന് 14,135 രൂപയുമാണ് ഇന്നത്തെ വില. ഇടുക്കി ചിന്നക്കനാലിലെ അപകടകാരികളായ ആനകളെ പ്രദേശത്തു നിന്നും മാറ്റുമെന്ന് വനം വകുപ്പ്. ചക്കക്കൊമ്പൻ ഉൾപ്പെടെ 3 ആനകളെ ട്രാൻസ് ലൊക്കേറ്റ് ചെയ്യുമെന്നും വനം വകുപ്പ് അസിസ്റ്റന്റ് ഫീൽഡ് ഓഫീസർ ആർ ലക്ഷ്മി മാധ്യമങ്ങളോട് പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. വഡോദരയിലെ മഹാരാജ സയാജിറാവു സർവകലാശാലയുടെ 75-ാമത് വാർഷിക ബിരുദദാന ചടങ്ങിൽ പങ്കെടുത്ത് രാഷ്ട്രപതി ദ്രൌപദി മുർമു. സംസ്ഥാനത്ത് മഴക്കെടുതിയിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് 8 ലക്ഷം രൂപയുടെ ധനസഹായം നൽകാൻ സംസ്ഥാന മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനം. ഓൺലൈൻ ഡെലിവറി ജീവനക്കാർക്കുള്ള സംസ്ഥാനത്തെ ആദ്യ വിശ്രമ കേന്ദ്രം തിരുവനന്തപുരത്ത് മന്ത്രി ബിന്ദു കൃഷ്ണ ഇന്ന് ഉദ്ഘാടനം ചെയ്യും. പരാതികളും ഫയലുകളും വേഗത്തിൽ തീർപ്പാക്കുന്നതിനായി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ആരംഭിക്കുന്ന പ്രത്യേക സർവീസ് ക്ലിനിക്കിന്റെ ഉദ്ഘാടനം മന്ത്രി റോജി എം ജോൺ ഇന്ന് നിർവഹിക്കും. സംസ്ഥാനത്തിന്നും മഴ ശക്തമാകും. 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഏഷ്യൻ ഗെയിംസ് പുരുഷ സോഫ്റ്റ് ടെന്നീസിൽ ഇന്ത്യയ്ക്ക് വെങ്കലം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.

0: ടൈം ട്രാവലർ.
1: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇന്ന് സെപ്റ്റംബർ 23 തട്ടകത്തിലൂടെ സഞ്ചരിക്കുന്നു. 1900 സെപ്റ്റംബർ 23, സോഷ്യലിസ്റ്റ് ഇന്റർനാഷണൽ പാരീസ് കോൺഗ്രസ് ആരംഭിച്ചിരിക്കുന്നു. 1973 സെപ്റ്റംബർ 23, പാബ്ലോ നെരുദ സാന്തിയാഗോയിൽ വച്ച് അന്തരിച്ചു. 1991 സെപ്റ്റംബർ 23, സോവിയറ്റ് യൂണിയന്റെ ശിഥിലീകരണത്തെ തുടർന്ന് അർമേനിയ സ്വാതന്ത്ര്യം പ്രാപിച്ചിരിക്കുന്നു.
2: 91.2 FM ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
3: കാർഷിക മേഖലാ വാർത്തകൾ.
1: കാർഷിക മേഖലാ വാർത്തകൾ വായിക്കുന്നത് എൽആർ മധുജൻ. തിരുവല്ലം കെ അക്ടക് ലോഞ്ച് പാഡ് വെള്ളായണി കാർഷിക കോളേജ് ഒക്ടോബർ 23 സംഘടിപ്പിക്കുന്ന ഏകദിന മൈക്രോഗ്രെയിൻ ഉൽപാദന പരിശീലന പരിപാടിയിലേക്കുള്ള രജിസ്ട്രേഷൻ ആരംഭിച്ചു. കെ അക്ടക് ലോഞ്ച് പാഡിൽ വച്ച് രാവിലെ 9:30 മുതൽ വൈകുന്നേരം 4 മണി വരെ നടക്കുന്ന പരിശീലനത്തിൽ മൈക്രോഗ്രെയിൻസ് തയ്യാറാക്കൽ, വിളവെടുപ്പ്, വിവിധ ഭക്ഷ്യ വിഭവങ്ങളുടെ തയ്യാറാക്കൽ, സംരംഭകത്വ സാധ്യതകൾ എന്നിവയിൽ പ്രായോഗിക പരിശീലനം നൽകും. പങ്കെടുക്കാൻ താൽപര്യമുള്ളവർ രജിസ്ട്രേഷൻ ഫീസായ 500 രൂപ അടച്ച് ഒക്ടോബർ 21 മുമ്പായി പേര് രജിസ്റ്റർ ചെയ്യണം. കൂടുതൽ വിവരങ്ങൾക്ക് 9995624888 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരി മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിൽ വെച്ച് മുട്ടക്കോഴി വളർത്തൽ എന്ന വിഷയത്തിൽ സെപ്റ്റംബർ 23-24 തീയതികളിൽ പരിശീലനം സംഘടിപ്പിക്കുന്നു. പ്രസ്തുത പരിപാടിയിൽ പങ്കെടുക്കുവാൻ താൽപര്യമുള്ളവർ സെപ്റ്റംബർ 23 വൈകുന്നേരം 3 മണിക്ക് മുമ്പ് 0493629708044 എന്ന ഫോൺ നമ്പറിൽ വിളിച്ച് പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. കണ്ണൂർ മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിൽ വെച്ച് വ്യാവസായികാടിസ്ഥാനത്തിലുള്ള പശുവളർത്തൽ എന്ന വിഷയത്തിൽ സെപ്റ്റംബർ 23-24 തീയതികളിൽ സൌജന്യ പരിശീലനം സംഘടിപ്പിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി 0497-2763-473 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. റബ്ബർ ബോർഡിന്റെ കീഴിലുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റബ്ബർ ട്രെയിനിംഗ് റബ്ബറിനെ ബാധിക്കുന്ന രോഗങ്ങൾക്കെതിരെ മരുന്നു തളിക്കുന്നതിനുള്ള ആധുനിക മാർഗങ്ങൾ, അതിനുപയോഗിക്കുന്ന സ്പ്രെയറുകളുടെയും ഡ്രോണുകളുടെയും ഉപയോഗം, പരിശീലനം, പരിപാലനം എന്നിവയെക്കുറിച്ച് സെപ്റ്റംബർ 28 പരിശീലനം നൽകുന്നു. പരിശീലന മാധ്യമം മലയാളമായിരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 6238-0917-2178-0481-2317-127 എന്നീ ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടുകയോ റബ്ബർ ബോർഡ് വെബ്സൈറ്റായ www.rubberboard.gov.in സന്ദർശിക്കുകയോ ചെയ്യുക. ഒന്നാം വിള വിരിപ്പ് വികേന്ദ്രീകൃത നെല്ല് സംഭരണ പദ്ധതിയുടെ ഭാഗമായി സപ്ലൈകോ കർഷകരിൽ നിന്ന് ഓൺലൈൻ അപേക്ഷ ക്ഷണിച്ചു. 2026 ഡിസംബർ 31 കൊയ്ത്ത് പൂർത്തിയാകുന്ന എല്ലാ കർഷകരും സെപ്റ്റംബർ 30 രജിസ്ട്രേഷൻ പൂർത്തിയാക്കണം. നേരിട്ടോ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ www.supplycopaddy.in എന്ന വെബ്സൈറ്റിലൂടെയോ അപേക്ഷ സമർപ്പിക്കാം. ഓരോ പാടശേഖരത്തിനും നെല്ലിനത്തിനും ഭൂമിരീതിക്കും വെവ്വേറെ അപേക്ഷകൾ സമർപ്പിക്കണം. നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട് 15 ആരംഭിച്ച കർഷക രജിസ്ട്രേഷൻ ഈ മാസം 30 അവസാനിക്കും. ഡിസംബർ 31 കൊയ്ത്ത് പൂർത്തിയാക്കുന്ന കർഷകർ രജിസ്ട്രേഷൻ നടത്തണമെന്ന് സപ്ലൈകോ അറിയിച്ചു. നേരിട്ടോ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ www.supplycopaddy.in പോർട്ടലിലൂടെയോ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. കാർഷിക മേഖലാ വാർത്തകൾ സമാപിച്ചു.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. യുവജനങ്ങൾ രാഷ്ട്രത്തിനും സമൂഹത്തിനും വേണ്ടി പ്രവർത്തിക്കണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. വഡോദരയിൽ മഹാരാജ സയാജി റാവു സർവകലാശാലയുടെ ബിരുദദാന ചടങ്ങിനെ രാഷ്ട്രപതി അഭിസംബോധന ചെയ്തു. ഭൌമ രാഷ്ട്രീയ സംഘർഷങ്ങളുടെയും സാമ്പത്തിക വെല്ലുവിളികളുടെയും കാലയളവിൽ ഗ്ലോബൽ സൌത്ത് രാജ്യങ്ങൾ സഹകരണം ശക്തിപ്പെടുത്തണമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. നികുതി നിർവഹണവുമായി ബന്ധപ്പെട്ട ബ്രിക്സ് യോഗത്തെ ന്യൂഡൽഹിയിൽ അഭിസംബോധന ചെയ്ത് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. ഇന്ന് ദേശീയ ആയുർവേദ ദിനം. ആശംസകൾ നേർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള പ്രമുഖർ. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഏഷ്യൻ ഗെയിംസിൽ വനിതകളുടെ 49 കിലോഗ്രാം ഭാരോദ്വഹനത്തിൽ ഇന്ത്യയുടെ മീരാബായ് ചാനുവിന് വെള്ളി. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ ഗുജറാത്ത് സന്ദർശനം പുരോഗമിക്കുന്നു. വഡോദരയിലെ മഹാരാജ സയാജി റാവു സർവകലാശാലയുടെ 75th വാർഷിക ബിരുദദാന ചടങ്ങിനെ രാഷ്ട്രപതി അഭിസംബോധന ചെയ്തു. യുവജനങ്ങൾ രാഷ്ട്രത്തിനും സമൂഹത്തിനും വേണ്ടി പ്രവർത്തിക്കണമെന്ന് രാഷ്ട്രപതി ആഹ്വാനം ചെയ്തു. വികസിത ഭാരതത്തിനായി യോജിച്ച് പ്രവർത്തിക്കണമെന്നും രാഷ്ട്രപതി പറഞ്ഞു. 12,600 വിദ്യാർത്ഥികൾ ചടങ്ങിൽ ബിരുദം സ്വീകരിച്ചു. ഭൌമ രാഷ്ട്രീയ സംഘർഷങ്ങളുടെയും സാമ്പത്തിക വെല്ലുവിളികളുടെയും കാലാവസ്ഥാ പ്രതിസന്ധിയുടെയും കാലയളവിൽ ഗ്ലോബൽ സൌത്ത് രാജ്യങ്ങൾ സഹകരണം ശക്തിപ്പെടുത്തണമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. 81st യുഎൻ പൊതുസഭാ സമ്മേളനത്തിന്റെ പശ്ചാത്തലത്തിൽ ചേർന്ന ഗ്ലോബൽ സൌത്ത് രാജ്യങ്ങളുടെ യോഗത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. വിതരണ ശൃംഖല നേരിടുന്ന പ്രതിസന്ധി അടക്കമുള്ള പ്രശ്നങ്ങൾക്ക് യോജിച്ച് പരിഹാരം കണ്ടെത്തണമെന്നും ശ്രീ ജയശങ്കർ ആഹ്വാനം ചെയ്തു.
1: We can see that in conflicts and geopolitical tensions, in the disruption of supply chains, in increasing trade barriers, fragmented investment flows, climate shocks, and the fact that international law and rules are under great pressure.
0: നികുതി നിർവഹണ സംവിധാനങ്ങൾ പേപ്പർ അധിഷ്ഠിത രീതികളിൽ നിന്നും ഡാറ്റ അധിഷ്ഠിത ഡിജിറ്റൽ സംവിധാനങ്ങളിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. ന്യൂഡൽഹിയിൽ നടക്കുന്ന ബ്രിക്സ് നികുതി മേധാവികളുടെ യോഗത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു ധനമന്ത്രി. ഇന്ത്യ നടപ്പിലാക്കിയ ഫെയ്സ്ലെസ് അസസ്മെന്റ് രീതി, മുൻകൂട്ടി പൂരിപ്പിച്ച റിട്ടേണുകൾ, തത്സമയ ഇൻവോയ്സ് പരിശോധന, വിവിധ AI സേവനങ്ങൾ എന്നിവ ബ്രിക്സ് രാജ്യങ്ങൾക്കിടയിൽ ചർച്ചയായിട്ടുണ്ടെന്നും ശ്രീമതി സീതാരാമൻ പറഞ്ഞു.
2: Look at what has emerged from the BRICS tax track this year. Technology, the use of data and digital infrastructure to make tax administration more precise, more accessible and less dependent on the discretionary powers of individuals. Administration, the governance structures, the shared standards and the practical tools that give a cooperation like ours a durable institutional shape.
0: രാജ്യത്തുടനീളമുള്ള ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് ആരോഗ്യ പരിപാലന സേവനങ്ങൾ ലഭ്യമാക്കുന്നതിൽ ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന വലിയ പങ്കുവഹിക്കുന്നതായി കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ.

0: മേന്മയുള്ള ആരോഗ്യ പരിപാലനവും സാമ്പത്തിക സുരക്ഷയും ഉറപ്പു നൽകാൻ ഇതിലൂടെ കഴിയുന്നതായി പദ്ധതിയുടെ 8-ാം വാർഷികത്തോടനുബന്ധിച്ച് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഓരോ പൌരനും ഗുണമേന്മയുള്ള ആരോഗ്യ പരിപാലനം ഉറപ്പാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. ഇന്ന് ദേശീയ ആയുർവേദ ദിനം. ഇന്ത്യയുടെ പരമ്പരാഗത ആരോഗ്യ പരിപാലന സമ്പ്രദായമായി ആയുർവേദത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനും അതിന്റെ ഗുണങ്ങളെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനുമാണ് ദിനാചരണം. ആരോഗ്യമുള്ള നാളേക്ക് ആയുർവേദം എന്ന പ്രമേയത്തിൽ ആയുഷ് മന്ത്രാലയം ഇന്ന് മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ വിപുലമായ ദിനാഘോഷ പരിപാടികളാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ആയുർവേദ ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു. ആയുർവേദം കേവലമൊരു ചികിത്സാരീതി മാത്രമല്ലെന്നും ആരോഗ്യകരവും സന്തുലിതവുമായ ജീവിതശൈലി രൂപപ്പെടുത്താനുള്ള ശക്തമായ മാർഗം കൂടിയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ആയുർവേദത്തിലൂടെ ആരോഗ്യകരവും സമൃദ്ധവും സ്വയം പര്യാപ്തവുമായ ഇന്ത്യ കെട്ടിപ്പടുക്കാനാകുമെന്ന് ആയുഷ് മന്ത്രി പ്രതാപ് റാവു ജാദവ് ദിനാചരണ സന്ദേശത്തിൽ പറഞ്ഞു. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഞായറാഴ്ച കേരളത്തിലെത്തും. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ വിവിധ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കും. കൊല്ലം അമൃതപുരിയിൽ നടക്കുന്ന മാതാ അമൃതാനന്ദമയിയുടെ ജന്മദിനാഘോഷങ്ങളിൽ ഉപരാഷ്ട്രപതി പങ്കെടുക്കും. ആലപ്പുഴ വള്ളിക്കുന്നം വിദ്യാധിരാജപുരം ആശ്രമത്തിൽ ചട്ടമ്പി സ്വാമികളുടെ വെങ്കല പ്രതിമ അദ്ദേഹം അനാച്ഛാദനം ചെയ്യും. തിരുവനന്തപുരത്ത് നടക്കുന്ന എസ് യു ടി അക്കാദമി ഓഫ് മെഡിക്കൽ സയൻസസ് ബിരുദദാന ചടങ്ങിലും അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ മഴക്കെടുതിയിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് 8 ലക്ഷം രൂപ വീതം ധനസഹായം നൽകുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. റോഡ് അപകടങ്ങൾ കുറയ്ക്കുന്നതിന് ശക്തമായ റോഡ് സേഫ്റ്റി ക്യാമ്പയിൻ ആരംഭിക്കുമെന്നും മന്ത്രിസഭാ യോഗത്തിനുശേഷം മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കേരളത്തിന്റെ 70-ാം പിറന്നാൾ ആഘോഷിക്കുന്നതിനായി രാജ്യവ്യാപകമായി ഫെസ്റ്റിവൽ കേരള എന്ന പേരിൽ പരിപാടി സംഘടിപ്പിക്കും. നിലവിലുള്ള ലോക കേരളസഭ പിരിച്ചുവിടുമെന്നും പ്രവാസികൾക്കായി മറ്റൊരു സംവിധാനം രൂപീകരിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. മുഖ്യമന്ത്രിയുടെ വിമാനയാത്രയ്ക്ക് സർക്കാരിന് യാതൊരു ചിലവുമില്ലെന്നും വിമാനം നൽകിയ സ്വകാര്യ വ്യക്തി ആരെന്ന് വെളിപ്പെടുത്തേണ്ട സാഹചര്യമില്ലെന്നും അദ്ദേഹം പറഞ്ഞു.
2: ഞാൻ ഇതുവരെ നടത്തിയിരിക്കുന്ന വിമാനയാത്രയ്ക്കോ ഹെലികോപ്റ്റർ യാത്രയ്ക്കോ 1 രൂപ പോലും ഈ സർക്കാരിന്റെ 1 പൈസ പോലും ചെലവാക്കിയിട്ടില്ല. മലപ്പുറത്ത് വലിയൊരു അപകടം ഉണ്ടായി, 6 പേരും മരിച്ചു. പോകാൻ വേറെ മാർഗമില്ല. മലയാളിയായ ഒരാൾ എനിക്ക് അറേഞ്ച് ചെയ്തതാണ് പോയിട്ട് തിരിച്ചു വരാൻ വേണ്ടി. എന്താ തെറ്റ്? ഞാൻ ഇനിയും പോകും. ഒരു തെറ്റും അതിന്റെ അകത്ത് കാണുന്നില്ല. അവരൊക്കെ വളരെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ തന്നെയാണ്. അത്യാവശ്യത്തിന് കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് ഒരു ദുരന്ത സ്ഥലത്തേക്ക് പോവാൻ അവരൊരു വിമാനം അറേഞ്ച് ചെയ്തതിന്റെ പേരിൽ അവർ നാളെ വന്ന് എന്തെങ്കിലും ഔദാര്യം കൈപ്പറ്റാൻ വരുന്നവരല്ല. അങ്ങനെ ഒരു ഔദാര്യം ഒരാൾക്കും ചെയ്തു കൊടുക്കുന്ന ഗവൺമെന്റും അല്ല ഇവിടെ ഇരിക്കുന്നത്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കൽപ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുന്നു. 2047 വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കാൻ അടിസ്ഥാന സൌകര്യ വികസന രംഗത്ത് കേന്ദ്ര സർക്കാർ ആരംഭിച്ച പ്രധാനമന്ത്രി ഗതിശക്തി പദ്ധതിയെക്കുറിച്ചാണ് സേവാ സങ്കൽപ് അഭിയാൻ പ്രത്യേക പരമ്പരയിൽ ഇന്ന്. അടിസ്ഥാന സൌകര്യ വികസനം വേഗത്തിലാക്കാനും മൾട്ടി മോഡൽ കണക്ടിവിറ്റി മെച്ചപ്പെടുത്താനുമായി 2021 ആരംഭിച്ച പദ്ധതിയാണ് പിഎം ഗതിശക്തി ദേശീയ മാസ്റ്റർ പ്ലാൻ. 16 മന്ത്രാലയങ്ങളുടെയും വകുപ്പുകളുടെയും അടിസ്ഥാന സൌകര്യ വിവരങ്ങളെ സമന്വയിപ്പിക്കുന്ന ഈ സംവിധാനം പദ്ധതികൾ കൃത്യമായി ആസൂത്രണം ചെയ്യാൻ സഹായകരമാകുന്നു. ദേശീയപാതകൾ, റെയിൽവേ, തുറമുഖങ്ങൾ, വിമാനത്താവളങ്ങൾ, വ്യവസായ ഇടനാഴികൾ, പവർ ലൈനുകൾ, ലോജിസ്റ്റിക്സ് ശൃംഖലകൾ തുടങ്ങിയവയുടെ കൃത്യമായ വികസനത്തിന് പദ്ധതി സഹായകമാകുന്നു. 100 ലക്ഷം കോടി രൂപയുടെ അടിസ്ഥാന സൌകര്യ പദ്ധതികളാണ് പിഎം ഗതിശക്തിയിലൂടെ നിലവിൽ വിലയിരുത്താൻ സാധിക്കുന്നത്. ബംഗാൾ ഉൾക്കടലിൽ ആന്ധ്ര ഒഡീഷ തീരത്തിനു സമീപം രൂപംകൊണ്ട അതിതീവ്ര ന്യൂനമർദ്ദത്തിന്റെ പശ്ചാത്തലത്തിൽ ഒഡീഷയുടെ തീരമേഖലകളിൽ ജാഗ്രതാ നിർദ്ദേശം. തെക്കൻ ഒഡീഷയിൽ ഇന്നും നാളെയും അതിശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. കലാഹന്ദി, നബ്രൻപൂർ, കൊരാപുട്ട്, മാൽക്കാൻഗിരി എന്നിവിടങ്ങളിൽ ചുവപ്പ് ജാഗ്രതയാണ്. ദുരന്ത നിവാരണ സേനയുടെ 33 സംഘങ്ങളെ സംസ്ഥാനത്ത് വിന്യസിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. നാളെ 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. മോശം കാലാവസ്ഥയെ തുടർന്ന് കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഏഷ്യൻ ഗെയിംസിൽ വനിതകളുടെ 49 കിലോഗ്രാം ഭാരോദ്വഹനത്തിൽ ഇന്ത്യയുടെ മീരാബായ് ചാനുവിന് വെള്ളി. ഏഷ്യൻ ഗെയിംസിൽ മീരാബായ് ചാനുവിന്റെ ആദ്യ മെഡൽ നേട്ടമാണ് ഇത്. പുരുഷ സോഫ്റ്റ് ടെന്നീസിൽ ഇന്ത്യയുടെ ജയ്മീണ വെങ്കലം നേടി. സെമിഫൈനലിൽ ജപ്പാൻ താരത്തോടാണ് ജയ്മീണ പരാജയപ്പെട്ടത്. സ്കീറ്റ് ടീമിനത്തിൽ പുരുഷ വനിതാ വിഭാഗങ്ങളിൽ ഇന്ത്യ വെങ്കല മെഡലുകളും സ്വന്തമാക്കി. കബഡി ഗ്രൂപ്പ് മത്സരത്തിൽ ഇന്ത്യ ബംഗ്ലാദേശിനെ പരാജയപ്പെടുത്തി. മെഡൽ നേട്ടത്തിൽ ഇന്ത്യൻ താരങ്ങളെ രാഷ്ട്രപതി ദ്രൗപദി മുർമു അഭിനന്ദിച്ചു. ഏഷ്യൻ ഗെയിംസിൽ 41 സ്വർണം ഉൾപ്പെടെ 65 മെഡലുകളുമായി ചൈനയാണ് നിലവിൽ ഒന്നാം സ്ഥാനത്ത്. 53 മെഡലുകളുമായി ജപ്പാൻ രണ്ടാം സ്ഥാനത്തും 34 മെഡലുകളുമായി സൌത്ത് കൊറിയ മൂന്നാം സ്ഥാനത്തുമാണ്. ഒരു സ്വർണവും 5 വെള്ളിയും 5 വെങ്കലവും ഉൾപ്പെടെ 11 മെഡലുകളോടെ 11 സ്ഥാനത്താണ് നിലവിൽ ഇന്ത്യ. പ്രധാന വാർത്തകൾ വീണ്ടും. യുവജനങ്ങൾ രാഷ്ട്രത്തിനും സമൂഹത്തിനും വേണ്ടി പ്രവർത്തിക്കണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. വഡോദരയിൽ മഹാരാജ സയാജി റാവു സർവകലാശാലയുടെ ബിരുദദാന ചടങ്ങിനെ രാഷ്ട്രപതി അഭിസംബോധന ചെയ്തു. ഭൌമരാഷ്ട്രീയ സംഘർഷങ്ങളുടെയും സാമ്പത്തിക വെല്ലുവിളികളുടെയും കാലയളവിൽ ഗ്ലോബൽ സൌത്ത് രാജ്യങ്ങൾ സഹകരണം ശക്തിപ്പെടുത്തണമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. നികുതി നിർവഹണവുമായി ബന്ധപ്പെട്ട ബ്രിക്സ് യോഗത്തെ ന്യൂഡൽഹിയിൽ അഭിസംബോധന ചെയ്ത ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. ഇന്ന് ദേശീയ ആയുർവേദ ദിനം. ആശംസകൾ നേർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള പ്രമുഖർ. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഏഷ്യൻ ഗെയിംസിൽ വനിതകളുടെ 49 കിലോഗ്രാം ഭാരോദ്വഹനത്തിൽ ഇന്ത്യയുടെ മീരാബായ് ചാനുവിന് വെള്ളി. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
3: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 1:00.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: അംബേദ്കറും ഗാന്ധിയും. അംബേദ്കറും ഗാന്ധിയും എന്ന പരിപാടിയിൽ തൊഴിലാളികൾ എങ്ങനെ സമയം ചെലവഴിക്കണം എന്ന ഗാന്ധിജിയുടെ ലേഖനം കേൾക്കാം. അവതരണം ഗായത്രി.
2: ലോക്കൌട്ട് അവസരങ്ങളിൽ തൊഴിലാളികൾ അവരുടെ സമയം എങ്ങനെ ചെലവാക്കണം എന്നതിനെക്കുറിച്ച് ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാം. അലസത നാശത്തിന് കാരണമാകും എന്നൊരു ചൊല്ലുണ്ട്. അതുകൊണ്ട് അഹമ്മദാബാദിൽ 10,000 ആളുകൾ ജോലിയില്ലാതിരിക്കുക എന്നത് നല്ലതല്ല. തൊഴിലാളികൾ ചെയ്യാൻ പാടില്ലാത്തത് എന്തൊക്കെയാണ് എന്നാദ്യം പറയാം. ഒന്ന്, അവർ ചൂതുകളി പോലെയുള്ള വിനോദങ്ങളിൽ ഏർപ്പെട്ട് സമയം നഷ്ടപ്പെടുത്തരുത്. 2, പകലുറങ്ങി സമയം കളയരുത്. 3, എപ്പോഴും മുതലാളിമാരെയും ലോക്കൌട്ടിനെയും കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കരുത്. 4, ചായക്കടകളിൽ കൂടെ കൂടെ പോകരുത്. പലരും ഹോട്ടലുകളിൽ പോവുകയും പ്രയോജനമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കുകയും ആവശ്യമില്ലാത്ത ആഹാരം കഴിക്കുകയും ചെയ്യുന്നുണ്ട്. 5, ലോക്കൌട്ട് തുടരുന്നിടത്തോളം കാലം അവർ മില്ലുകളിൽ പോകരുത്. തൊഴിലാളികൾ എന്തെല്ലാം ചെയ്യണം? 1, പല തൊഴിലാളികളുടെയും വാസസ്ഥലങ്ങളും പരിസരവും പൊതുവെ വൃത്തിയില്ലാത്തതാണ്. ജോലി ഉണ്ടായിരിക്കുമ്പോൾ തൊഴിലാളികൾക്ക് വൃത്തിയാക്കാൻ സമയം കാണുകയില്ല. ജോലിയില്ലാതെ ഇരിക്കാൻ നിർബന്ധിതരാകുമ്പോൾ തൊഴിലാളികൾക്ക് കുറച്ച് സമയം വീടും പറമ്പും വൃത്തിയാക്കാനും നന്നാക്കാനും വിനിയോഗിക്കാം. 2, വിദ്യാഭ്യാസമുള്ളവർ പുസ്തകങ്ങൾ വായിച്ച് അറിവ് വർദ്ധിപ്പിക്കണം. അക്ഷരാഭ്യാസമില്ലാത്തവരെ പഠിപ്പിക്കുകയും ചെയ്യാം. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ പരസ്പരം സഹായിക്കാനും അവർ പഠിക്കും. തയ്ക്കാനോ മേശ അലമാരി മുതലായവ പണിയാനോ തടിയിലോ ലോഹങ്ങളിലോ കൊത്തുപണി നടത്താനോ അറിയാവുന്നവർക്ക് സ്വയം ജോലി കണ്ടുപിടിക്കാൻ സാധിക്കും. 4, ഉപജീവനത്തിനായി ചെയ്യുന്ന ജോലി കൂടാതെ മറ്റേതെങ്കിലും ജോലിയിലും ഓരോ തൊഴിലാളിയും പ്രായോഗിക പരിശീലനം നേടിയിരിക്കണം. അതുകൊണ്ട് എളുപ്പമുള്ള ഒരു പുതിയ തൊഴിൽ അഭ്യസിക്കുന്നതിന് സമയം വിനിയോഗിക്കാം. തന്റേതല്ലാത്ത മറ്റൊരു ജോലി ചെയ്യുന്നത് അന്തസ്സുകേടാണെന്ന് ഇന്ത്യക്കാരൻ കരുതുന്നു. കൂടാതെ ചില ജോലികൾ തരം താണതും അന്തസ്സില്ലാത്തതുമാണെന്ന് അയാൾ വിചാരിക്കുന്നു. ഇതെല്ലാം തെറ്റാണ്. മനുഷ്യജീവിതത്തിന് ആവശ്യമായ ജോലികളിൽ താണതെന്നോ ഉയർന്നതെന്നോ ഉള്ള തരംതിരിക്കലിന്റെ പ്രശ്നമേയില്ല. നാം പതിവായി ചെയ്യുന്നതല്ലാതെയുള്ള ഒരു തൊഴിൽ ചെയ്യുന്നത് അപമാനകരവുമല്ല. തുണി നെയ്യുക, കല്ലുടയ്ക്കുക, തടി അറക്കുക, വിറക് കീറുക, വയലിൽ പണിയെടുക്കുക, ഇവയെല്ലാം ആവശ്യവും അന്തസ്സുമുള്ള തൊഴിലുകളാണ്. അതുകൊണ്ട് തൊഴിലാളികൾ അലസരായി സമയം പാഴാക്കാതെ നല്ല കാര്യങ്ങൾക്കായി വിനിയോഗിക്കുമെന്നാണ് എന്റെ പ്രതീക്ഷ.
1: അംബേദ്കറും ഗാന്ധിയും. അവതരണം ഗായത്രി. ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം കരുണസൈ റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: സമയവിശേഷം, നേരത്തിൻ്റെ വിശേഷങ്ങൾ കേൾക്കാം.
2: സമയമില്ല, തിരക്കാണ് എന്ന് പറയുന്നവരാണ് നമ്മളിൽ ഭൂരിപക്ഷവും. മറ്റുള്ളവരോട് അങ്ങനെ പറയുന്നതിൽ അഭിമാനവും നമ്മൾ കാത്തു സൂക്ഷിക്കും. മുൻകൂർ അനുവാദം വാങ്ങാതെ ഉയർന്ന ഉദ്യോഗസ്ഥനെ കാണാൻ ചെന്നപ്പോൾ അദ്ദേഹം ചോദിച്ചത്, ഞാനിവിടെ ജോലിയും കൂലിയും ഇല്ലാതെ ഇരിക്കുന്ന ആളെന്നാണോ നിങ്ങൾ കരുതുന്നത് എന്നാണ്. തിരക്കുള്ള ആൾ എന്ന് വെച്ചാൽ ഒരു വലിയ മനുഷ്യനായി എന്ന് നമ്മൾ കരുതി വച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് ഫോൺ ചെയ്യുമ്പോൾ നമ്മൾ ചോദിക്കുന്നത് തിരക്കാണോ എന്ന്. സമ്മേളനങ്ങളിൽ സ്വാഗതം പറയുന്നത് കേട്ടിട്ടില്ലേ? ഇത്രയും തിരക്കിനിടയിലും ഇവിടെ വരാൻ കാണിച്ച മനസ്സ് എന്നൊക്കെ. തിരക്കാണ് എന്നതിന്റെ അർത്ഥം ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിലല്ലാതെ മറ്റൊരു കാര്യം ഞാൻ താല്പര്യപ്പെടുന്നില്ല എന്നാണ്. നിങ്ങളൊരു ഓഫീസിൽ ചെല്ലുന്നു എന്ന് വിചാരിക്കും. ഓഫീസറെ കാണാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല, കാരണം ഓഫീസർ തിരക്കിലാണ്. നിങ്ങൾ പുറത്ത് കാത്തിരിക്കുന്നു. ഇതിനിടയിൽ ചിലരെങ്കിലും ഓഫീസറെ കാണാൻ നിങ്ങളുടെ മുന്നിലൂടെ കയറിപ്പോകും. അതിനർത്ഥം നിങ്ങളെ കാണാൻ താല്പര്യമില്ല എന്നാണ്. തിരക്കുള്ള ആൾക്ക് ആരെയും കാണാനാവില്ലല്ലോ. തിരക്ക് നമ്മൾ ഉണ്ടാക്കുന്നതാണ്, നമ്മൾ അവകാശപ്പെടുന്നതാണ്. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ, സമയത്തെ യഥാവിധി ഉപയോഗിക്കാൻ അറിയാത്തവരാണ് സമയമില്ല എന്ന പരാതി പറയുന്നത്. സമയത്തെ നിമിഷം പ്രതി നന്നായി ഉപയോഗിക്കുന്നവരെ കണ്ടിട്ടുണ്ടോ? അവർ തിരക്കാണെന്ന് പറയുകയില്ല, എന്നാൽ കാര്യങ്ങളൊക്കെ അവർ ചെയ്യുകയും ചെയ്യും. സമയവിനിയോഗം എന്നത് ഒരു നിപുണതയാണ്. അനാവശ്യമായി സമയം കളയാതിരിക്കുന്നതിനും അലസതയില്ലാതെ സമയത്തെ ഉപയോഗിക്കുന്നതിനും ഈ നിപുണത നമ്മളെ സഹായിക്കും. സാമർഥ്യമുള്ള ഒരാൾ തിരക്കുകൂട്ടുമെന്ന് തോന്നുന്നില്ല. നിർമ്മാണ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന തൊഴിലാളികൾ, കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്നവർ, സാങ്കേതിക പ്രവർത്തനങ്ങളിൽ വ്യാപൃതരായവർ എന്നിവരെയൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? തിരക്കുകൂട്ടില്ല, എന്നാൽ ജോലി ചെയ്യുകയും ചെയ്യും. തിരക്ക് എന്ന് നമ്മൾ പേരിട്ടിരിക്കുന്ന ഈ സംഗതി വൈറ്റ് കോളർ ജോലിയുടെ കൂടപ്പിറപ്പ് മാത്രമാണ്. നന്നായി സമയത്തെ വിനിയോഗിക്കാൻ പരിശീലിച്ചു നോക്കൂ, വലിയ സംഭാവനകൾ സമൂഹത്തിന് നൽകാൻ സാധിക്കും. തിരക്ക് കൂട്ടിയവരല്ല, സമാധാനത്തോടെ കാര്യങ്ങൾ ചെയ്തവരാണ് ലോകത്തെ മാറ്റിമറിച്ചത്. സമയമില്ല എന്ന് പരാതിപ്പെടുന്നതിനേക്കാൾ സമയത്തെ യഥാവിധി പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുന്നതോടെ സ്വയം മതിപ്പ് വർദ്ധിക്കുവാൻ തുടങ്ങും. തിരക്ക് ഒരു പരിധിവരെ നിങ്ങളിൽ അഹന്തയുണ്ടാക്കാനേ സഹായിക്കും. ജീവിതത്തിൽ ഓടാം, പക്ഷേ നെട്ടോട്ടമോടിയിട്ട് കാര്യമുണ്ടാവുമെന്ന് തോന്നുന്നില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് മറ്റൊരു കാര്യത്തിലേക്ക് സമയം വിനിയോഗിക്കേണ്ട സമയമാകുന്നു.
3: സമയവിശേഷം, അവതരണം ഗായത്രി ദേവി, തയ്യാറാക്കിയത് LR മധുജൻ, സാങ്കേതിക നിർവഹണം സച്ചിദാനന്ദൻ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം. കഥാപ്രസംഗം. പ്രമുഖ കാതികരുടെ കഥാപ്രസംഗം കേൾക്കാം.
1: ശ്രോതാക്കൾ ഇന്ന് കേൾക്കാൻ പോകുന്നത് സിദ്ധാർത്ഥ എന്ന കഥാപ്രസംഗത്തിന്റെ രണ്ടാം ഭാഗം. കഥാപ്രസംഗ ആവിഷ്കാരം വി സാംബശിവൻ.
2: അവിടുന്ന് ചുറ്റി തിരിഞ്ഞു അവസാനം ഞാൻ ഒരു നദീതടത്തിലെത്തി. സന്ധ്യാനേരം, കാറ്റ് വീശുന്നു, മഴ ചാറുന്നു. നദിക്കരയിൽ ഒരു കുടില് കണ്ടു, അതിനകത്ത് വെളിച്ചമുണ്ട്. ഞാൻ ചെന്ന് നോക്കിപ്പോ വള്ളക്കാരൻ. ഏ വള്ളക്കാരാ, എന്നെ അക്കരെ ഇറക്കുവോ? സ്വാമി നേരം മടുക്കട്ടെ, കാറ്റ് മഴയൊക്കെയല്ലയോ. കഞ്ഞി കുടിക്കുന്ന സ്വാമി? ആ കുടിക്കാം. ഹാ, ഏ വള്ളക്കാരാ, നിങ്ങളുടെ ഈ ആഹാരത്തിന് എന്ത് രുചിയാണ്! അതെ, ജോലി ചെയ്തിട്ട് വന്നിട്ട് കഴിക്കാമെങ്കിൽ കുറെ കൂടെ രുചി തോന്നും. സ്വാമിക്ക് കിടക്കാൻ തരാമൊന്നുമില്ല കേട്ടോ. സാരമില്ല, ഞാനിവിടെ തല കിടന്നോളാം. രണ്ടുപേരും കിടന്നു, ഉറക്കമായി. ദാ സിദ്ധാർത്ഥന്റെ സ്വപ്നം തന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. മഞ്ഞവാസം ധരിച്ചതിന് കൂട്ടുകാരൻ ഗോവിന്ദൻ, ബൗദ്ധ സന്യാസി ഗോവിന്ദൻ. രണ്ടു കൈ നീട്ടി അവൻ അടുത്തു വരുന്നു. രണ്ടുപേരും കൈ നീട്ടി പരസ്പരം കെട്ടിപ്പൊളുന്നു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അത് ഗോവിന്ദനല്ല, അത് ബുദ്ധ സന്യാസിയല്ല, ഒരു സ്ത്രീ.

0: കിടക്ക കെട്ടി ഉണർന്നു. അവിടെ ആരുമില്ല. വേറെ നേരം വെള്ളക്കാരാ എന്നെ അക്കരെ കൊണ്ടുവിടും. മഴ മാറി അക്കരെ ഇറങ്ങി. സൂര്യോദയം. സൂര്യോദയത്തിന്റെ ഭംഗി ഞാനിതുവരെ കണ്ടില്ല, ഇന്നലെ വരെ കണ്ടില്ല. ഇതായി പ്രകൃതി ഭംഗി. പൂവണിഞ്ഞ് നിൽക്കുന്ന ഈ വനഭൂമിന്റെ സൗന്ദര്യം ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ആത്മാവിന്റെ പുറകെ നടന്നല്ലേ സന്യാസിയാണ്. എനിക്കിനി കാണണം, എല്ലാം കാണണം, കേൾക്കണം. എനിക്ക് തിന്നും കുടിച്ചും ജീവിക്കണം. ജീവിതത്തിന്റെ ലഹരി നോക്കാൻ എനിക്ക് ജീവിക്കണം. അങ്ങനെ കറങ്ങി തിരിഞ്ഞ എന്റെ കമല കഴിഞ്ഞ ദിവസം നിങ്ങളുടെ ബംഗ്ലാവിന്റെ മുമ്പിലെത്തി. എല്ലാരും കൂടെ സന്യാസിയെ തല്ലി ഓടിച്ചു. ഇന്ന് ഞാൻ സന്യാസം ഉപേക്ഷിച്ചു, വേഷം മാറി, ഭാവം മാറി നിങ്ങളുടെ മുമ്പിൽ വന്നപ്പോൾ എനിക്ക് സ്വീകരണം. കമല, നിങ്ങളെന്നെ പഠിപ്പിക്കണം, എല്ലാം പഠിപ്പിക്കണം.
1: കൊള്ളാമല്ലോ സിദ്ധാർത്ഥ, നിങ്ങൾ ആള് മനസ്സിലല്ലോ. ആട്ടെ, എന്താ പഠിപ്പിക്കേണ്ടത്?
0: ഞാൻ പറഞ്ഞല്ലോ, ഹരിശ്രീ മുതൽ പഠിപ്പിക്കണം കാമശാസ്ത്രം. നിങ്ങൾ എന്റെ ആത്മസുഹൃത്തായിരിക്കണം, ആ ജീവനാന്ത്. മാത്രമല്ല എന്റെ ഗുരുവായിരിക്കണം.
1: എന്താ ഗുരുദക്ഷിണ തരും?
0: ഗുരുദക്ഷിണ തരാനില്ല, ഞാൻ എന്നെ തന്നെ കമലയുടെ കാൽക്ക് സമർപ്പിക്കും. സിദ്ധാർത്ഥനെ, ഏ സിദ്ധാർത്ഥ, ഇവിടെ പലരും വരുന്നതാണ്. ബ്രാഹ്മണ യുവാക്കൾ കൈതറേ കനക നാണ്യങ്ങളുമായി വരുന്നു. നല്ല വസ്ത്രം ധരിച്ച്, സുഗന്ധദ്രവ്യങ്ങൾ പൂശി, നല്ല പാദരക്ഷ ധരിച്ചവർ വരുന്നു. അവരെയെല്ലാം ഞാൻ സന്തോഷിപ്പിച്ചയക്കുന്നു. നിങ്ങൾ എനിക്ക് പണം തരുമോ?
1: പണം തരാം.
0: അതെ, നിങ്ങൾ എങ്ങനെ പണം ഉണ്ടാക്കും? നിങ്ങൾക്ക് എന്തറിയാം? എന്ത് ജോലി അറിയാം?
1: എനിക്ക് ധ്യാനിക്കാൻ അറിയാം, ചിന്തിക്കാൻ അറിയാം, പട്ടിണി ഇരിക്കാൻ അറിയാം.
0: കൊള്ളാമല്ലോ, ഇതുകൊണ്ടൊക്കെ എങ്ങനെ പണം ഉണ്ടാവും?
1: ആ, എനിക്ക് കവിത എല്ലാം അറിയാം. ഓഹോ,
0: കവിത എല്ലാം അറിയാം.
1: കവിത എനിക്ക് ഇഷ്ടമാണ് സിദ്ധാർത്ഥ, എനിക്ക് വളരെ ഇഷ്ടമാണ് കവിത. പാട്, ഒരു കവിത എഴുതി എന്നെ പാടി കേൾപ്പിച്ച്.
0: സിദ്ധാർത്ഥൻ എഴുന്നേറ്റു. പൂന്തോട്ടത്തിൽ അങ്ങോട്ട് പോയി അല്പം നടന്നു.

0: കൊള്ളാം, നല്ല കവിത, നല്ല കവിത. ഞാൻ ഇതിപ്പോ എന്താ പ്രതിഫലം തരുന്നത്? സിദ്ധാർത്ഥ വരൂ, ഒരു എളിയ പ്രതിഫലം വരൂ.
1: അവൾ അകത്തു പോയി കടക്കെന്ന് കണ്ട് അവൾ അയാളെ ക്ഷണിക്കുന്നു. അയാൾ കയറി ചെന്നു, രണ്ടുപേരും അകത്തായി വാതിൽ അടഞ്ഞു. വേലക്കാരി വന്ന് വാതിൽ തടഞ്ഞു.
0: അമ്മ അമ്മ അമ്മ,
1: എന്താടി?
0: അദ്ദേഹം വരുന്നു, മുതലാളി, മുതലാളി.
1: സിദ്ധാർത്ഥ ക്ഷമിക്കണോ, ഇന്നെനിക്കൊരു പുതിയ അതിഥിയുണ്ട്, നമുക്ക് നാളെ രാവിലെ കാണാം. യശോദ, സിദ്ധാർത്ഥനെ വെളിക്കൊണ്ടുവിട്, ആ പിൻവാതിലൂടെ കൊണ്ടുവിട്. റോഡിലൂടെ മുമ്പോട്ട് പോകുന്നു സിദ്ധാർത്ഥ.

0: ആ രാത്രി എങ്ങനെ കഴിച്ചുകൂടി എനിക്ക് അറിയില്ല. അടുത്ത ദിവസം അതിരാവിലെ കമലയുടെ ബംഗ്ലാവിലെത്തി. സിദ്ധാർത്ഥ, ക്ഷമിക്കണം, എന്റെ പാരിതോഷികം, എന്റെ എളിയ പാരിതോഷികം തരുന്നതിന് മുമ്പ് നിങ്ങൾക്ക് വലിയ പാരിതോഷികം ഞാൻ കണ്ടുവച്ചിരിക്കുന്നു.
1: എന്താണ്?
0: ഈ പട്ടണത്തിൽ ഒരു വലിയ മുതലാളിയുണ്ട്, ഇത് കോടീശ്വരൻ കാമസ്വാമി. അദ്ദേഹത്തിന്റെ കാര്യസ്ഥനായി നിങ്ങൾ നിയമിക്കാൻ ഞാൻ എല്ലാ ശുപാർശയും ചോദിച്ചിരിക്കുന്നു. ചെല്ല്, വേഗം പോയിട്ട് വാ. വളരെ ഉപകാരം കമല, എന്റെ ജീവിത പുസ്തകത്തിൽ പുതിയ അധ്യായങ്ങൾ നിങ്ങൾ തുറന്നു വരുന്നു. ഉപകാരം. കാമസ്വാമിയുടെ ബംഗ്ലാവിലെത്തി. കാമസ്വാമി സ്വീകരിച്ചു. വരണം വരണം, ഇരിക്കണം. ആരാണ്?
1: മലയാളി ഞാനാണ്, സിദ്ധാർത്ഥ.
0: നിങ്ങളൊരു വളരെയധികം വിദ്യാഭ്യാസമുള്ള

0: പണ്ഡിതനായ ഒരു ബ്രാഹ്മണ യുവാവാണ് ഞാൻ അറിഞ്ഞു. എന്റെ കാര്യസ്ഥലം നിങ്ങൾ ആഗ്രഹിക്കുന്നല്ലേ? നിങ്ങൾക്ക് എന്തറിയാം? വ്യാപാര കാര്യങ്ങളാണ്, അതുകൂടി ഞാൻ ചോദിക്കാം. എന്തറിയാം?
1: എനിക്ക് ധ്യാനിക്കാൻ അറിയാം, ചിന്തിക്കാൻ അറിയാം, ഉപവസിക്കാൻ അറിയാം.
0: ഇതുകൊണ്ടൊക്കെ എങ്ങനെ വ്യാപാരം നടക്കും? അല്ല മലയാളി, ഞാനൊരു വലിയ പ്രശ്നത്തിന്റെ പരിഹാരം കണ്ടതാണല്ലോ. വിശപ്പല്ലേ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നം? അത് ഞാൻ പരിഹാരം കണ്ടിരിക്കുന്നു. എത്ര ദിവസം ഉണ്ടെങ്കിലും പട്ടുകളിക്കും, വിഷമമല്ല. ശരി, കൊള്ളാം. ഇതാ, ഇതൊന്ന് വായിച്ചു നോക്ക്. ഈ കള്ളാസ് ചുരുൾ എന്താണെന്ന് പറയും
1: മലയാളി? ഇതൊരു വ്യാപാര ഉടമ്പടിയാണ്, ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കിയുള്ള വ്യാപാര ഉടമ്പടിയാണ്.
0: ഇതാ, ഈ കടലാസിൽ എന്തെങ്കിലും ഒന്ന് എഴുതും.
1: എന്തെഴുതണം മകൻ?
0: ഇഷ്ടമുള്ള എഴുതും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വിഷയത്തെ കുറിച്ച് എഴുതും. നിങ്ങളുടെ കയ്യക്ഷരം എനിക്കൊന്ന് കാണണം. മാത്രമല്ല, നിങ്ങളുടെ ആശയഗതികളും എനിക്ക് മനസ്സിലാക്കണമല്ലോ. എഴുതും. എഴുതിയോ?
1: എഴുതി മകൻ.
0: ആ, കേൾക്കട്ടെ.

കൊള്ളാം, എനിക്ക് വളരെ ഇഷ്ടമായി. അപ്പോ നമുക്ക് നാളെ സംസാരിക്കാം. ഇന്ന് നിങ്ങൾ എന്റെ അതിഥിയായിട്ട് കഴിയണം. ആരവിടെ നിൽക്കുന്നത്? ഇദ്ദേഹത്തിന് മുറി കാണിച്ചു കൊടുക്ക. അന്ന് മുതലാളി കൊടുത്ത മുറിയിലെ ആ പട്ടുമത്തെ കിടന്നിട്ടും സിദ്ധാർത്ഥൻ ഉറക്കം വരുന്നില്ല.

0: സിദ്ധാർത്ഥ വരൂ, എന്റെ പണ്ടൊക്കെ ശരീരം നോക്കണം. കണ്ടമാനം സാധനങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്, നിങ്ങൾ കൈകാര്യം ചെയ്യുന്നതാണ്. എല്ലാം കാണണം. വരൂ, രണ്ടു പേരും കൂടെ പണ്ടൊക്കെ ഇറങ്ങി നടന്നു നടന്നു നോക്കിയിട്ട് തീരുന്നില്ല കണ്ടമാനം സാധനങ്ങൾ. മലയാളി, ബാക്കി നാളെ കാണാം. ഇന്ന് എനിക്ക് കുറച്ച് ധൃതിയുണ്ട്, ഒരു സ്ഥലത്ത് ചെല്ലാന്ന് പറഞ്ഞിട്ടുണ്ട്.
1: ധൃതി കാണും, തുടക്കമല്ലേ, ചെറുപ്പമല്ലേ, ധൃതി കാണും. ചെല്ലു.
0: ഇല്ല മലയാളി, ഞാനിപ്പോ സന്യാസം ഉപേക്ഷിച്ചവനല്ലേ.
1: പക്ഷോ സന്യാസിമാർക്ക് പകലെന്തൊരു വെങ്കിടാങ്ങൾ അല്ലേ.
0: അയാൾ കമലയുടെ ബംഗ്ലാവിലെത്തി. കമല കാത്തിരിക്കായിരുന്നു.
1: അല്ലേ, ഇത് എന്നാരാണ്? അണിഞ്ഞൊരുങ്ങി സുന്ദര കുട്ടപ്പനായിട്ട് വരികയാണല്ലോ. അട്ടേ, മലയാളി എന്ത് പറഞ്ഞു?
0: മലയാളി എന്നെ കാര്യത്തിനായി നിയമിക്കാൻ തീരുമാനിച്ചു. ഞാൻ നന്ദി പറയുന്ന കമലിക്കാണ്.
1: അട്ടെ, എനിക്കെന്ത് കൊണ്ടുവന്നു?
0: ക്ഷമിക്കണം കമല, എനിക്ക് പരിചയമില്ലാത്ത കാര്യമല്ലേ, ഒന്നും കൊണ്ടുവന്നില്ല.
1: സാരമില്ല, എന്റെ ചെറിയ പാരിതോഷം വേണ്ടേ?
0: വരൂ, രണ്ടുപേരും അകത്ത് കടന്നു. അന്ന് അയാൾക്ക് ആദ്യ രാത്രിയായിരുന്നു. സിദ്ധാർത്ഥയ്ക്ക് ജീവിതത്തിൽ ആദ്യം ആദ്യ രാത്രി. അടുത്ത ദിവസം ആദ്യ രാത്രി അനുഭവിച്ച ഒരു പുതുമണവാളന്റെ മുഖഭാവത്തോടെയാണ് രാമസ്വാമി സ്വാമിയുടെ ബംഗ്ലാവിലെത്തിയത്. ഓഫീസിലെത്തി കണക്ക് പുസ്തകം നിർത്തിട്ടു. നോക്കിട്ട് അദ്ദേഹത്തിന്റെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിഞ്ഞില്ല. ആ പുസ്തകത്തിൽ ആ താളുകളിലെല്ലാം കമലയുടെ മുഖം. മാടി വിളിച്ചും കൺപീലുകളുടെ കളിനൃത്തം, വാരിട്ടെഴുതിയ കടവഴികളുടെ കടാക്ഷ വിക്ഷേപം, ആ കഴിഞ്ഞ രാത്രിയുടെ അനുഭൂതികൾ അയവറക്കിക്കൊണ്ടിരിക്കുകയാണ്.

0: നല്ല കവിത സിദ്ധാർത്ഥ കേൾക്കട്ടെ.
1: ഇത് ഞാൻ പണ്ട് പഠിച്ചൊരു കവിത ഓർമ്മിച്ചാ.
0: വിജയ കണക്ക് പുസ്തകം നോക്കുമ്പോ ഈ കവിത ചൊല്ലരുത്,
1: കണക്കാകെ തെറ്റും.
0: ഇല്ല മുതലാളി, ശ്രദ്ധിച്ചോളാം.
1: ശരി, നടക്കട്ടെ. മുതലാളി പോയി, അടുത്ത പേജ് മറിച്ചു.
2: ഒരു രാവിലും അകരാ സൈന്യ കമലേ, ഒരു രാവിലും

ഒരു ഓഫീസിലിരിക്കുമ്പോൾ മുതലാളി കയറി വരുന്നു. ഈ സിദ്ധാർത്ഥ അറിഞ്ഞ ഒരു സന്തോഷ വർത്തമാനം. നമ്മുടെ നിങ്ങൾ വന്നതിന് ശേഷം ആദ്യത്തെ കച്ചവടത്തിൽ വമ്പിച്ച ലാഭം, ഇരട്ടി ലാഭം, സകല സാധനങ്ങൾ ഒന്നുകൂടെ വിറ്റഴിഞ്ഞു. നിങ്ങൾ വന്നതിന്റെ ഐശ്വര്യ നിങ്ങൾക്ക് എന്തായാലും സന്തോഷമില്ലാത്തത്. മറ്റൊരു ദിവസം മുതലാളി വളരെ ക്ഷീണിതനായിട്ട് മുറിയിലോട്ട് കയറി വരുന്നു. ആകപ്പാടെ വിയർത്തൊഴിഞ്ഞു. സിദ്ധാർത്ഥ സംഭവം പറഞ്ഞു, നമ്മൾ സാധനങ്ങൾ കയറ്റി കയറ്റ ആ പത്തേമായി പൊങ്ങിപ്പോയി. ക്ഷോഭം, പ്രകൃതിക്ഷോഭം, വമ്പിച്ച നഷ്ടം, കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയതിന്റെ ഇരട്ടി നഷ്ടം. ആരെ കുറ്റം പറയാം, അയാൾക്കത് ദുഃഖമില്ല. ലാഭം കിട്ടിയാൽ സന്തോഷമില്ല, നഷ്ടം വന്നാൽ ദുഃഖവുമില്ല. അയാൾക്കൊരു നിസ്സംഗഭാവം. പക്ഷേ ഈ നിസ്സംഗഭാവം ആ വ്യാപാരത്തോട് മാത്രമാണ്, കമലയോടില്ല. ദിവസവും വൈകുന്നേരത്ത് കമലയ്ക്ക് പാരിതോഷികങ്ങൾ പൊതിഞ്ഞു കെട്ടി കൊണ്ടു കൊടുക്കും. അന്നേ ദിവസം അയാൾ കയറി ചെന്നു, കമല ഇന്ന് എന്റെ ജന്മദിനമാണ്, ഇതാ എന്റെ ജന്മദിന സമ്മാനം. അവൾ ആ പെട്ടി പഠിച്ച് പൊട്ടിച്ച് നോക്കിയപ്പോൾ വൈരമാല, വെട്ടിത്തളങ്ങളിൽ വൈരമാല. അയാളത് എടുത്തു, അവളെ കഴുത്തിൽ ചാർത്തി, അവളെ അയാളെ വാരി പുണർന്നു, വെരുതലെ ചുംബിച്ചു. സിദ്ധാർത്ഥ ഇനി നമ്മളെങ്ങനെ വേർപിരിയും? അന്ന് മണവറയ്ക്കുള്ളിൽ അവൾ അയാൾക്ക് ചില പാഠങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. സുഖം കൊടുത്താൽ സുഖം ലഭിക്കും, രസദാനം. സിദ്ധാർത്ഥ നിങ്ങൾ അറിഞ്ഞിരിക്കണം സുഖം.

0: അടുത്ത ദിവസം രാവിലെ യാത്ര പറഞ്ഞു പോയ സിദ്ധാർത്ഥ് പിന്നെ ഒരാഴ്ചക്ക് കണ്ടില്ല. അവൾ ഉത്കണ്ഠാകുലിയായി കാത്തിരിക്കുന്നു, ഗൃഹാർത്ഥിയായി കാമുകിയായി മാറിയിരിക്കുന്നു കമല. ഒരാഴ്ച കഴിഞ്ഞു, രണ്ടാഴ്ച കഴിഞ്ഞു, ഒരു മാസമായിട്ടും പിന്നെ കാണുന്നില്ല. കാമസ്വാമിയോട് ചോദിച്ചു, ബിസിനസ്സുകാരി മറ്റു വെളിയിൽ പോയതാണ്, കണ്ടവാനും പൈസ കൊണ്ടുപോയതാണ്, എന്ത് സംഭവിച്ചെന്ന് ആർക്കറിയാം, കൊള്ളക്കാർ ആരെങ്കിലും തല്ലിക്കൊന്ന് പണം എടുത്തുകൊണ്ട് പോയോ. ആറ് മാസം കഴിഞ്ഞിട്ടും സിദ്ധാർത്ഥയെ കുറിച്ച് യാതൊരറിയില്ല, ഇനി അയാളെ കിട്ടൂല. ഒരു ദിവസം രാവിലെ രാമസ്വാമിയുടെ ബംഗാളിന്റെ മുമ്പിൽ വണ്ടി വന്നു, അതിൽ ഇറങ്ങി വരുന്നു സിദ്ധാർത്ഥ. ഏ സിദ്ധാർത്ഥ, നിങ്ങൾ ഞങ്ങളെ തീ തെറ്റിച്ചു കളഞ്ഞല്ലോ, എവിടെയായിരുന്നു ഇത്രയും കാലം, എന്തെങ്കിലും ഒരു അറിയിപ്പ് തരണ്ടേ, എന്ത് സംഭവിച്ചു? മലയാളി ഒരു കാര്യത്തിന് പോലെ ഭംഗി അങ്കിത്തെ സിദ്ധാന്തം തിരിച്ചു വരോട്. ഓഹോ, എന്റെ എല്ലാം ശരിയായോ? എല്ലാം ശരിയായി. നെല്ല് കിട്ടിയോ? നെല്ല് കിട്ടിയില്ല. അല്ല, ഇപ്പോ കൃഷിപ്പഴയ. അടുത്ത പ്രാവശ്യം കാമസ്വാമിയുടെ ആളവിടെ ചെന്നാൽ ആ നാട്ടുകാർ മുഴുവൻ ചുവപ്പ് പരവതാണി വിളിച്ചായിരിക്കും സ്വീകരിക്കുക. എല്ലാം നോക്കാൻ തരും. നാട്ടെ കൊണ്ടുപോയി പണം പണം ചെലവായിപ്പോയി.
1: നെല്ല് കിട്ടിയില്ല, പണം ചെലവായിപ്പോയി. ആറു മാസം കഴിഞ്ഞു,
0: ഇതെന്ത് വ്യാപാരമാണ്? മലയാളി എന്നെ കുറ്റപ്പെടുത്തരുത്. എനിക്ക് എന്റേതായ അഭിപ്രായമുണ്ട്, ഓരോന്നിനെ കുറിച്ചും എനിക്ക് സ്വന്തമായ വീക്ഷണങ്ങളുണ്ട്, അതനുസരിച്ച് ഞാൻ അവൾ ചെയ്യൂ. പിന്നെ ഞാൻ ശല്യമായി തോന്നിയാൽ അപ്പോൾ സലാം പറയണം, നമുക്ക് പിരിയാം. പക്ഷേ പോകുന്നവരെ മാനസിക ഐക്യത്തോട് കഴിയണം, അല്ലാതെ എന്നെ ശാസിച്ച് നന്നാക്കി കളയാം എന്ന ഒരാൾ വിചാരിക്കാം. കാര്യം പറഞ്ഞേ അന്നയാൾ വളരെ ഇരുട്ടുന്നവരെ അവിടെ തന്നെ ഇരുന്നു. കമലയെ അറിഞ്ഞു താൻ വന്നുള്ള കാര്യം, മലപ്പൂർ അവിടെ പോയില്ല, വളരെ ഇരുത്തി വളരെ ഇരുട്ടിയാണ് അവിടെ കയറി ചെല്ലുന്നത്. കയറി ചെല്ലുമ്പോ കമലയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നു കാമസ്വാമിയുടെ വണ്ടി. മുഖം വിളറി. അല്ല, ഞാനതിന് ദുഃഖിക്കുന്നു. അവൾ നേരത്തെ പറഞ്ഞല്ലേ അവിടെ പലരും വരുന്നതാണ്. അകത്ത് കയറി ചെല്ലുമ്പോ അവർക്ക് യാതൊരു ഭാവഭേദവുമില്ല.
1: നല്ല ഇത് ആരാ കയറി വരുന്നത്? നല്ല ആളാ. ഇന്നിവിടെ വന്നിട്ട് തന്നെ രാവിലെ വന്നതാ. ഇന്നിപ്പൊ 10 മണിയായി, രാത്രി 10 മണി, ഇപ്പോഴല്ലേ കയറി വരുന്നത്? എന്നെ അങ്ങ് മറന്നല്ലേ? പോയ സ്ഥലത്തൊക്കെ കാണുമല്ലോ കമല ഒന്നല്ലല്ലോ. എന്താ മിണ്ടാത്തത്? അത് എനിക്ക് എന്തുകൊണ്ടുവന്നു?
0: കമല, നിനക്ക് നീയായി തീരാൻ നിന്റെ ഉള്ളിന്റെ ഉള്ളിൽ നിഗൂഢമായ ചില അറകളുണ്ടെന്ന് തോന്നുന്നു.
1: എന്താ അങ്ങനെ തോന്നുന്നു?

0: പ്രണയകലഹം അവസാനിച്ചത് പ്രണയോത്സവത്തിലാണ്. അന്ന് രാത്രി 30 പരം പുതിയ പുതിയ അനുഭൂതികൾ അവൾ അയാൾക്ക് പകർന്നു കൊടുക്കുകയാണ്. അവൾ അയാളെ കീഴടക്കി കളഞ്ഞു. അയാൾ തളർന്നു കിടക്കുന്നു. അടുത്ത് തന്നെ അയാളെ കെട്ടിപ്പുണർന്നുകൊണ്ട് അയാളെ തഴുകിക്കൊണ്ട് തരിവളക്കൈകളെ തഴുകിക്കൊണ്ട് അയാളുടെ കാതിൽ അവൾ മന്ത്രിക്കുന്നു.
1: സിദ്ധാർത്ഥ, എന്റെ സിദ്ധാർത്ഥ, എന്റെ പൊന്നെ, ഇങ്ങോട്ട് നോക്കേ.
0: അത് വീട് തുറന്നു.
1: ഈ രാത്രി എന്റെ ജഠരത്തിൽ നിങ്ങൾക്കൊരു പൊന്നോമന കുട്ടൻ ജനിച്ചിട്ടുണ്ട്.
0: യാതൊരു ഭാവഭേദവുമില്ല. എനിക്കൊരു പൊന്നോമന കുട്ടൻ എന്റേതാണെന്ന് ആർക്കറിയാം. അയാൾ പോയി. മലയാളിയുടെ ബംഗ്ലാവിൽ ചെന്നപ്പോ മോലാൾ കാര്യമായി സ്വീകരിക്കുന്നു. വരൂ സിദ്ധാർത്ഥ, നിങ്ങൾക്കൊരു പാരിതോഷികം ഞാൻ കരുതി വച്ചിരിക്കുന്നു. വരൂ, അകത്ത് വരും. അത് കയറി വാതിലടച്ചു. അലമാര തുറന്നു. ഒരു കടലാസ്റ്റുള്ളിൽ ഏൽപ്പിക്കുകയാണ്. ഇത് ഒരു ഇഷ്ടദാന പത്രമാണ്. ഞാൻ അവധിയില്ലാത്ത സ്വത്തിന്റെ ഉടമസ്ഥനാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. എന്റെ സ്വത്തിന്റെ നേർപകുതി നിങ്ങൾക്ക് ഇതിൽ ഞാൻ ഇഷ്ടദാനമായി തന്നിരിക്കുന്നു. സന്തോഷമായി സ്വീകരിച്ചു. നിങ്ങൾ സ്വന്തം പണം മുടക്കി വ്യാപാരം ചെയ്യാത്തതുകൊണ്ടാണ് ഈ അനാസ്ഥ. അത് മാറട്ടെ. വളരെ ഉപകാരം മുതലാളി. ഞാൻ ഒരിക്കലും മറക്കില്ല. കലചക്രം മുഴങ്ങി ഓരോന്നായി

വർഷങ്ങൾ തന്നെ കടന്നു പോയിരിക്കുന്നു. സിദ്ധാർത്ഥ ഇപ്പോഴും നാട്ടിൽ വെറും സിദ്ധാർത്ഥ അല്ല, സിദ്ധാർത്ഥൻ മുതലാളി, സിദ്ധാർത്ഥൻ മുതലാളി വമ്പിച്ച സമ്പാദ്യമായിരിക്കുന്നു, വലിയ കോടീശ്വരായിരിക്കുന്നു. ഇപ്പൊ വ്യാപാരം ചെയ്യാനൊക്കെ അറിയാം. എന്തമാനം പണം ഉണ്ടായി കഴിഞ്ഞപ്പോ അയാൾ ദുഷ്കനായി മാറിയില്ല, അയാൾ ഉദാരമതിയായി തീർന്നു. നാട്ടുകാർക്കെല്ലാം വീടും എല്ലാം കൊടുക്കുന്നു. അന്ന് രാമസ്വാമിയുടെ ബംഗ്ലാവിൽ പകൽ സമയത്ത്, ഗമലയുടെ ബംഗ്ലാവിൽ രാത്രി കാലത്ത്, അങ്ങനെയല്ലേ കഴിഞ്ഞത്. ഇപ്പൊ സ്വന്തം ബംഗ്ലാവിൽ അവിടെ ആ നദീതടത്തിൽ

0: നാട്ടുകാരെല്ലാം അദ്ദേഹത്തെ കാണാൻ ചെല്ലുന്നു. എല്ലാവർക്കും അദ്ദേഹം വേണ്ടുന്ന എല്ലാ ഉദാരമതിയായി വേണ്ടുന്നതെല്ലാം ഉദാരമായി സംഭാവന ചെയ്യുന്നു. പക്ഷേ പണമുണ്ടാക്കാനുള്ള ആർത്തി ഉദാഹാർത്തമായ ഒരു സമ്പാദ്യ ശീലം ഇപ്പൊ വളർന്നിരിക്കുന്നു. കണ്ടമാനം സമ്പാദിക്കുന്നു. നഷ്ടം വന്നാൽ ഇപ്പോഴേക്ക് ദുഃഖമുണ്ടെന്ന് കുടിക്കും, ലാഭം വന്നാൽ അന്ന് കൂടുതൽ കുടിക്കും. മാത്രമല്ല മനപ്രയാസം മാറ്റാൻ വേണ്ടി സ്ത്രീ സേവയും മദ്യസേവയും തുടങ്ങിയിരിക്കുന്നു. കവല മാത്രമല്ല ഈ ലോകത്ത്, എന്നാൽ ബംഗ്ലാവിൽ എത്രയെത്ര പെൺകുട്ടികൾ, സുന്ദരികളായ ഗായികമാർ, നർത്തകിമാർ ഒക്കെ ഉണ്ട്. അങ്ങനെ സ്ത്രീ സേവയും മദ്യസേവയും എല്ലാം തുടങ്ങിയിരിക്കുന്നു. ചൂതുകളി, ചൂതുകളിച്ച് തോറ്റാൽ വാരി വാരി പണം വാരി എറിഞ്ഞുകൊണ്ട് കളിക്കും. അത് പ്രയാസമില്ല. ഒരു ദിവസം തോറ്റു തുന്നം പാടിയിരിക്കുമ്പോഴാണ് സംഭാവനക്കാരെ വന്നിരിക്കുന്നു.
1: ആള് വന്ന് നിൽക്കുന്നു, ഇതിനു മുമ്പ് 1,00,000 കൊടുത്തിട്ടുണ്ട്, ബാക്കി 1,00,000 കൊടുക്കാന്ന് പറഞ്ഞിരുന്നു. അവര് വന്നിട്ടുണ്ട്.
2: ഞാൻ ഒരിക്കലും കാണുന്നില്ല, ഇല്ല ഇന്നെ കളിക്കുന്നില്ല. പോയി
0: കളിയും നിർത്തി ചെന്ന് അയാൾ മദ്യ ഒഴിച്ചു കുടിച്ചു. കണ്ണാടി നോക്കി, ഇതാ തല നരച്ചിരിക്കുന്നു. കവിത്തട്ടിൽ ജലാരേഖകൾ. 40 വയസ്സേ ആയുള്ളൂ, വാർദ്ധക്യം എന്ന് പിടികൂടിയിരിക്കുന്നു. അയാൾ മദ്യ ഒഴിച്ച് പിന്നെ കുടിക്കുന്നു.

0: ആ പെൺകുട്ടികളെ തഴുകി ഉറക്കി അവരെല്ലാം എഴുന്നേറ്റ് പോയി. പെട്ടെന്ന് അയാൾ ഞെട്ടി ഉണർന്നു,
1: അയ്യോ ഞാൻ മരിച്ചുപോയി, ഞാൻ മരിച്ചുപോയി.
0: ഞാനല്ലേ നിൽക്കുന്നത്, ആ കിളിക്കുട്ടി കിളിയില്ലേ, അത് തുറന്നു നോക്കിയപ്പോ കിളി ചത്ത് കിടക്കുന്നു. അപ്പൊ ഞാനല്ല മരിച്ചത്, അയാളെ കിളി എടുത്ത് പുറത്തേക്ക് വലിച്ചു.
1: ഉറക്കത്തിലാണ് ചെയ്യുന്നത്,
0: വാതിൽ തുറന്ന് പുറത്തിറങ്ങി ഭയങ്കര ഇരുട്ട്. എങ്ങോട്ടൊന്നുമില്ലാതെ നടന്നു പോയി, എവിടേക്കെല്ലാം പോയി, എവിടേക്കെല്ലാം പോയി. അവസാനം ചെന്നത് ഒരു മരുഭൂമിയിൽ. നേരെ പുറത്തപ്പോ നാട്ടിൽ വർത്തമാനം,
1: സിദ്ധാർത്ഥ പോരാളി ഒളിച്ചു പോയി, കടക്കാരെ പേടിച്ച് ഒളിച്ചു പോയി. എല്ലാം കടമല്ലായിരുന്നു, വെറും പടമായിരുന്നത്, ഭയങ്കര കടക്കാരനായിരുന്നു.
0: മുതലാളി അന്വേഷിച്ചു, കമസ്വാമി അന്വേഷിച്ചു, ഒരു വിവരം കിട്ടുന്നില്ല. പക്ഷെ അയാളുടെ തിരോധാനത്തിൽ ദുഃഖമില്ലാത്ത ഒരാളുണ്ടായിരുന്നു, അത് കമല മാത്രമാണ്.
1: അവർക്കറിയാമായിരുന്നു
0: സിദ്ധാർത്ഥൻ പോകുന്നു. ഇപ്പൊ കഴിഞ്ഞപ്പോ അവളെ കിളിക്കുള്ളു തുറന്നു, കിളിയിൽ ആ കിളിയെടുത്ത് ആകാശത്തേക്ക് പറന്നി. കിളി അപ്രത്യക്ഷമായപ്പോ തന്റെ വയറ്റിൽ ഒരനക്കം. സിദ്ധാർത്ഥ, കൊച്ചു സിദ്ധാർത്ഥ തന്റെ വയറ്റിൽ അനങ്ങുന്നു. പക്ഷെ വലിയ സിദ്ധാർത്ഥ കൊടുങ്കാട്ടേക്ക് ഇറങ്ങി നടക്കുന്നു, പ്രാർത്ഥന പോലെ. നല്ല മഴ മഴയിൽ നിറഞ്ഞു നടക്കുന്നു,
1: ഇടിമിന്നലുണ്ടായി. നഷ്ടമായി തീർന്നിക്കുന്ന ശരീരം കാട്ടിൽ വ്യാഘ്രങ്ങൾ അലറും, ആക്രമിച്ചെന്നെ കടിച്ചു കീറും നിങ്ങൾ വ്യാഘ്രങ്ങളെ, ഭീകരങ്ങളെ. നിർദ്ദയം
0: ആർക്കും തന്നെ വേണ്ട,
1: എനിക്ക് കാര്യം വേണ്ട. അയാൾ നദീതടത്തിലെത്തി, ആ വലിയ മരത്തിൽ വലിഞ്ഞു കയറുന്നു, മരത്തിന്റെ മണ്ടയ്ക്കെത്തി, ഒരു ശാഖയെ പിടിച്ചുകൊണ്ട് വെള്ളത്തിലേക്ക് നോക്കുമ്പോ വെള്ള അലറി പൊളഞ്ഞു നദി ഒഴുകുന്നു. ഞാൻ പിടിവിട്ടാൽ തലകുത്തനെ ചെന്ന് പിടി, മുതലകൾ വന്നതിനെ കടിച്ചു കൊണ്ട് പോകും, എല്ലാം തീരും. കാറ്റ് വീശുന്നു, ഏടാ മരം കൊണ്ട് തൂങ്ങി ആടുന്നു, ഏടാ പിടിവിട്ടു.
0: മരത്തിന്റെ ഏറ്റവും അടിയിലെ ശാഖയിൽ രക്ഷപ്പെട്ടു.
1: ഞാൻ ആത്മഹത്യക്ക് ഒഴുകി, ഇതിനകത്തെ മടയനല്ല, സിദ്ധാർത്ഥത്തെ മടയനല്ല.
0: കരക്കിറങ്ങി മണക്കൂമ്പാരം കണ്ടു, ചാഞ്ഞു കിടന്നു, സുഖ സുഷുപ്തി, ഒരു സ്വപ്നമായുള്ള ശല്യം ചെയ്തില്ല. വൃക്കം കഴിഞ്ഞ് എഴുന്നേറ്റപ്പോൾ ഒരു നവോന്മേഷം, തന്റെ മുമ്പിൽ നിൽക്കുന്ന സന്യാസി, മഞ്ഞയുടെ സന്യാസി മറ്റാരുമല്ല, ഗോവിന്ദൻ തന്റെ പ്രിയ സുഹൃത്ത്. പക്ഷേ ഗോവിന്ദൻ തന്നെ മനസ്സിലാക്കില്ല, ഗോവിന്ദനും വളരെ വയസ്സായിരിക്കുന്നു, പക്ഷേ നല്ല മുഖപ്രസാദം.
1: സ്വാമി ഞാനിവിടെ കിടന്ന് ഉറങ്ങായിരുന്നു. സ്വാമി എവിടുന്ന് വരുന്നു?
0: ഞങ്ങൾ ബുദ്ധസന്യാസിമാർ തീർത്ഥാടനം പോവുകയായിരുന്നു, നിങ്ങൾക്ക് ഒറ്റയ്ക്ക് കിടന്ന് ഉറങ്ങുന്ന കണ്ടപ്പോ ഞാൻ ഇവിടെ കാവൽ നിൽക്കുകയായിരുന്നു. ഇത് അപകടം പിടിച്ച സ്ഥലമാണ്, അല്ല നിങ്ങൾ ഉണർന്നല്ലോ, ഞാൻ പോട്ടെ. വെക്കഴിഞ്ഞപ്പോ വിളിച്ചു, തിരിച്ചു പോകും. എന്റെ പേരെങ്ങനെ മനസ്സിലായി?
1: ഞാൻ സിദ്ധാർത്ഥയാണ് ഗോവിന്ദ, ഞാൻ സിദ്ധാർത്ഥയാണ്.
0: എടാ തടിമാടാ, നീ ആളങ്ങ് മാറിപ്പോയല്ലോ, കൊഴുത്തൊരുണ്ട് പല്ല, കോടീശ്വരന്റെ വേഷവും വസ്ത്രമൊക്കെ ആയിട്ട്. അതെ, ഞാനൊരു കോടീശ്വരനായിരുന്നു.
1: ആയിരുന്നു, ഇപ്പോൾ
0: എന്റെ സ്വത്തെല്ലാം നഷ്ടപ്പെട്ടു. സ്വത്ത് നഷ്ടപ്പെട്ടതല്ല, സ്വത്തിനെ ഞാൻ നഷ്ടപ്പെട്ടു എന്ന് പറയുന്നത് ശരി. ഏതായാലും നിന്നെ ഇങ്ങനെ കാണാൻ കഴിഞ്ഞല്ലോ, ഞാൻ എന്റെ സംഘത്തോടൊപ്പം ചെന്ന് ചേരട്ടെ. ഗോവിന്ദൻ പോയി, സിദ്ധാർത്ഥൻ എഴുന്നേറ്റു, നദീതടത്തോടെ ചെന്നു. ഒരു വഞ്ചി കിടക്കുന്നു, ഏ വെള്ളക്കാരാ, എന്നെ അക്കരെ കൊണ്ടുവിടുവോ, ഒന്നും കയറിയാട്ടെ. വള്ളം നീങ്ങുന്ന നടുപ്പടിയിൽ ഇരിക്കുന്നു സിദ്ധാർത്ഥ. ഏ വള്ളക്കാര, ഈ നദി എത്ര സൗന്ദര്യമുള്ള നദി, എനിക്ക് നദിയോട് പ്രേമം തോന്നുന്നു. നിങ്ങളെ ജോലി കൊള്ളാമല്ലോ, എനിക്ക് അസൂയ തോന്നുന്നു, അസൂയൊക്കെ മാറും കേട്ടോ, കഴുക്കോലെടുത്ത് പണിയെടുക്കുമ്പോ അസൂയൊക്കെ മാറും. അക്കരെ എത്തി, എന്നിട്ട് സിദ്ധാർത്ഥ ഇറങ്ങുന്നില്ല, എന്താ പോകുന്നില്ലേ? ഇല്ല, എനിക്ക് നിങ്ങൾ തരാനൊന്നുമില്ല, നിങ്ങൾക്ക് പ്രതിഫലം തരാനൊന്നുമില്ല, വേണമെങ്കിൽ ഈ വേഷമൊക്കെ ഞങ്ങൾക്ക് തന്നേക്കാം.
1: നിങ്ങൾ വേഷം കണ്ടിട്ടേ ഉടനെ വെള്ളം തള്ളിയത്, അല്ലെങ്കിൽ വെള്ളം നിറയാ ഞാൻ വിടുവോ?
0: ഈ വേഷം ഒന്ന് തന്നേക്കാം.
1: അല്ല പിന്നെ നിങ്ങൾ എങ്ങനെ മുഴുവൻ നടക്കുവോ?
0: ഇല്ല, നിങ്ങളുടെ തല കെട്ടിക്കാൻ തോർത്ത് ഞാൻ മതി, തോർത്ത് മാത്രമല്ല തുഴയും തരണം. ഞാൻ ഈ വഞ്ചി കഴിഞ്ഞോളാം നിങ്ങളുടെ കൂട്ടുകാരനായിട്ട്. ഓർമ്മയുണ്ടോ 20 വർഷം മുമ്പ് ഞാൻ ഇവിടെ വന്നിരുന്നു, നിങ്ങളുടെ കുടിൽ കഴിഞ്ഞ് രാത്രി അന്തി ഉറങ്ങി, അന്ന് നിങ്ങളുടെ ഭക്ഷണം ഞാൻ കഴിഞ്ഞു, എന്നെ വെറുതെ കൊണ്ടുവിടുകയും ചെയ്തു. ഞാൻ ഒന്ന് സന്യാസിയാണ്.
1: ആ ഓർമ്മയുണ്ട്, ഓർമ്മയുണ്ട്.
0: അടുത്ത ദിവസം രാവിലെ വള്ളം നിറയെ ബുദ്ധ സന്യാസിമാര് വന്ന് കയറിയിരിക്കുന്നു. വഞ്ചി നീഴുന്നു, സിദ്ധാർത്ഥ തണ്ട് വലിക്കുന്നു, വാസുദേവൻ വള്ളക്കാരൻ അമരം വയ്ക്കുന്നു. ഏ സന്യാസിമാര്, നിങ്ങൾ അവിടെ പോകുന്നു? ബുദ്ധൻ മരണശൈലിയിലാണ്, ഞങ്ങൾ അദ്ദേഹത്തിനടുത്തേക്ക് പോകുന്നു. വള്ളം അക്കരെ അടുത്തു, എല്ലാവരും ഇറങ്ങിപ്പോയി. ബുദ്ധം ശരണം ഗച്ഛാമി, ബുദ്ധം ശരണം ഗച്ഛാമി.
1: മറുകര ഒരു വിളി കേൾക്കുന്നു, വഞ്ചിക്കാരെ ഓടി വരണേ, രക്ഷിക്കണേ, ഓടി വരണേ, രക്ഷിക്കണേ.
0: സിദ്ധാർത്ഥയും വാസുദേവൻ ആഞ്ഞു വളഞ്ഞ് മറുകര എത്തി. അവര് പയ്യൻ നിൽക്കുന്നു.
1: എന്റെ അമ്മയെ പാമ്പടിച്ചു, അമ്മയെ മരച്ചോടി കിടക്കുന്നു.
0: എല്ലാവരും ഓടിയെത്തി. സിദ്ധാർത്ഥൻ ആ സ്ത്രീയെ താങ്ങിയെടുക്കുന്നു, കുടിൽ കൊണ്ട് കിടത്തി. വാസുദേവൻ ചലച്ചു, ചൂഷിച്ചതു. ആ സ്ത്രീ കണ്ണു തുറക്കുന്നു.
1: മോനെ, എന്താ മോനെ? അമ്മച്ചി, അമ്മച്ചി.
0: കരേണ്ട, ആരും ബഹളം ഉണ്ടാക്കി.

0: ഏ ബുദ്ധ ഭിക്ഷുണി, നിങ്ങൾ എവിടുന്ന് വരുന്നു?
1: ഞാൻ പട്ടണത്തിൽ നിന്ന് വരികയാണ്. ഞാൻ വലിയ സ്വത്തുകാരിയായിരുന്നു. എന്റെ സ്വത്തെല്ലാം ബുദ്ധ ഭിക്ഷുക്കൾക്ക് കൊടുത്തു. മാത്രമല്ല, ഞാൻ എന്റെ കുലത്തൊഴിലും അവസാനിപ്പിച്ചു. ബുദ്ധന്റെ ഉപദേശം കേട്ട് ഞാൻ ആ വൃത്തികെട്ട ജീവിതം എന്നേക്കോട്ട് അവസാനിപ്പിച്ചു. ഞാൻ ബുദ്ധനെ കാണാൻ പോവുകയാണ്, മരണശൈലിയിലാണെന്ന് കേട്ടു. ഇവിടെ വരുമ്പോ പാമ്പ് കടിച്ചു.
0: ഏ ബുദ്ധ ഭിക്ഷുണി, നിങ്ങളാ കമലയല്ലേ?
1: അതെ, നിങ്ങൾ നിങ്ങൾ സിദ്ധാർത്ഥ. ഇതെന്റെ മകനാണ്, സിദ്ധാർത്ഥന്റെ മകനാണ്, നമ്മുടെ മകനാണ്. രാഹുൽ മോനെ, നിന്റെ അച്ഛനാ സിദ്ധാർത്ഥ. സിദ്ധാർത്ഥ, സിദ്ധാർത്ഥ, സിദ്ധാർത്ഥ.
0: അവിടെ നാവ് കുഴഞ്ഞു, അവിടെ കണ്ണുകൾ എന്നേക്കും അടഞ്ഞു.
1: അമ്മേ, അമ്മേ,
0: ആ കുട്ടി വാമത്തെ കഴിഞ്ഞു. പുകച്ചുരുളുകൾ ഉയർന്നു, കമലയുടെ ചുതയിൽ നിന്നും പുകച്ചുരുളുകൾ ചിതയ്ക്കടുത്തുനിന്ന് കരയുന്നു. രാഹുൽ ചിത കെട്ടടഞ്ഞു. സിദ്ധാർത്ഥിന്റെ മകനെ എടുത്തു. മോനെ,
1: അല്ല, ഞങ്ങളുടെ മോനല്ല, ഞങ്ങളുടെ മോനല്ല.
0: നിന്റെ അമ്മ പറഞ്ഞു കേട്ടില്ലേ, സിദ്ധാർത്ഥ നിന്റെ അച്ഛനാണ്.
1: അല്ല, ഞാൻ എന്റെ അച്ഛനല്ല.
0: ആ കുട്ടിയാരെ ആക്രമിക്കുന്ന മുഖമൊക്കെ മാന്തേക്കേർന്നു. ആ കുട്ടിയെ താഴെ നോക്കി അവനെ ഓടിക്കളഞ്ഞു.
1: രാഹുൽ, രാഹുൽ, രാഹുൽ, രാഹുൽ, അങ്ങോട്ട് പോകുന്നു.
0: പനപുത്തിന്റെ മുകളിലേക്ക് ഓടിക്കേറുന്നു.
1: രാഹുൽ, രാഹുൽ, അവന്റെ താഴെ വെള്ളി
0: തലപുത്തര താഴെ.
1: രാഹുൽ
0: അലറി പാഞ്ഞൊഴുകുന്നു. ചില കൈകൾ രാഹുലിനെ സ്വീകരിച്ചു. പിന്നെ അവനെ കണ്ടില്ല. സിദ്ധാർത്ഥയും വാസുദേവനും കടവിലെത്തുമ്പോ വഞ്ചിയിലിരിക്കുന്നു. ഗോവിന്ദൻ തന്റെ പ്രിയ സുഹൃത്ത്. ഗോവിന്ദ, നീ എവിടുന്ന് വരുന്നു? സിദ്ധൻ ബുദ്ധൻ പരിനിർവാണം പ്രാപിച്ചു. സന്യാസിമാര് തമ്മിലടിക്കുന്നു. ഞാൻ തിരിച്ചു പോന്നു. എന്നെ അക്കനെ കൊണ്ടുപോയി. ഞാനൊരു ജീവിതാന്വേഷണം തുടരുകയാണ്. ഗോവിന്ദ, നീ എങ്ങ് ചെന്നെത്തിയില്ല? അനുഭവസ്ഥനായ സിദ്ധാർത്ഥനാണ് പറയുന്നത്. ആയിരക്കണക്കിന് അനുഭവം സിദ്ധാർത്ഥനാണ് പറയുന്നത്. സിദ്ധാർത്ഥ, നീ ഇവിടെ എങ്ങനെ? ഞാനിപ്പോ വള്ളക്കാരനാളാ. എന്നാ എന്റെ ജീവിതാന്വേഷണം എന്നെ കൊണ്ടെത്തിക്കോ ഈ വള്ളത്തിലാണ്. ഗോവിന്ദൻ ഓടി വന്ന് അയാളെ കെട്ടിപ്പുണർന്നു. സിദ്ധാർത്ഥ, ബുദ്ധൻ പരിനിർവാണം പ്രാപിച്ചതിന് ശേഷം ഞാനും കാണുന്ന ഏക ബുദ്ധൻ നീയാണ്. എടാ, എനിക്കിവിടെ തൊഴ തരും. എന്നെ കൂടി വഞ്ചി സ്വീകരിച്ചു. വാസുദേവൻ കൈതും തൊഴ എറിഞ്ഞു കൊടുത്തു. സിദ്ധാർത്ഥ, ഗോവിന്ദ, നിങ്ങൾ ഈ വഞ്ചിയിൽ തൊഴഞ്ഞു പോയിക്കോളൂ. എന്റെ കുടിലും വഞ്ചി നിങ്ങളതാണ്. ഞാൻ വിരമിക്കുന്നു. വഞ്ചി നിറയെ തൊഴിലാളികൾ വന്നു കയറി. മൺമട്ടിയും കോടാലിയും ഒക്കെ ധാരാളം പണിയാളന്മാർ.
1: നിങ്ങളവിടെ പോന്നു?
0: അറിഞ്ഞില്ലേ, അക്കരെ പണിയാലും റോഡിന്റെ പണിയാലും ഞങ്ങൾക്ക് എല്ലാ ജോലി കിട്ടി.
2: നല്ല കാര്യം. അധ്വാനിക്കുന്ന നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. അധ്വാനിക്കുന്ന നമ്മളാണ് ഭാഗ്യവാന്മാർ. പക്ഷേ നാം ചൂഷണത്തിന് വിധേയരാണ്. ചൂഷണമില്ലാത്ത ഒരു ജീവിത തീരത്തെത്താൻ, നമുക്ക് അന്തസ്സായി ജീവിക്കാൻ കഴിയുന്ന ഒരു ജീവിത തീരത്തെത്താൻ നമുക്ക് ഒന്നിച്ച് തൊഴയാം, ഒന്നിച്ച് പാടാം.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സിദ്ധാർത്ഥ എന്ന കഥാപ്രസംഗത്തിന്റെ രണ്ടാം ഭാഗം. കഥാപ്രസംഗ ആവിഷ്കാരം വി സാംബശിവൻ.
1: ശ്രോതാക്കൾ ഇതുവരെ

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പോക്കുവയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് ബുധനാഴ്ച പ്രത്യേക പോക്കുവയിൽ. ഇന്ന് പ്രത്യേക പോക്കുവയിലിൽ വളരെ സന്തോഷത്തോടെ, വളരെ അഭിമാനത്തോടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് പരിചയപ്പെടുത്തുന്ന പ്രിയ സ്നേഹിതൻ, പ്രിയപ്പെട്ട അതിഥി ഇന്ന് ഷിബു ചന്ദാണ്. ഷിബു ചന്ദ് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ ജോലി ചെയ്യുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ആർട്ടിസ്റ്റാണ്. മെഡിക്കൽ ഇല്ലസ്ട്രേഷൻ വിഭാഗത്തിലാണ് അദ്ദേഹം ജോലി ചെയ്യുന്നത്. നെടുമങ്ങാട് പനയമുട്ടം സ്വദേശിയാണ്. ഒരു ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ പെയിൻറ്റർ ആദ്യമായിട്ടാണ് ഒരുപക്ഷെ പ്രത്യേക പോക്കുവയിലിൽ അതിഥിയായി പങ്കെടുക്കുന്നത് എന്നൊരു സന്തോഷം കൂടെ നമുക്കുണ്ട്. ഒരുപാട് കവികൾ ഇതിനകത്ത് വന്നിട്ടുണ്ട്, കഥാകൃത്തുക്കൾ വന്നിട്ടുണ്ട്, നോവലിസ്റ്റുകൾ വന്നിട്ടുണ്ട്, അതുപോലെ ശ്രോതാക്കൾ വന്നിട്ടുണ്ട്. ഒരുപാട് ആളുകൾ പ്രത്യേക പോക്കുവയിൽ വന്നിട്ടുണ്ട്. പക്ഷെ ആദ്യമായിട്ടാണ് ഒരു ആർട്ടിസ്റ്റ് ഇതിനകത്ത് പങ്കെടുക്കുന്നത്. ശ്രോതാക്കൾക്കിത് കാണിച്ചു തരാൻ നിർവാഹമില്ല. എൻ്റെ മുമ്പിൽ അദ്ദേഹം വരച്ച ധാരാളം ചിത്രങ്ങൾ, ബ്രോഷർ തന്നെ എൻ്റെ മുമ്പിലുണ്ട്. സെമി അബ്സ്ട്രാക്റ്റിൽ വളരെ മനോഹരമായി പെയിൻറ്റിങ് അല്ലെങ്കിൽ ആർട്ട് വർക്കുകൾ ചെയ്യുന്ന ഒരു പ്രിയ സ്നേഹിതനാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. വളരെ കൗതുകകരമായി നമുക്ക് ചോദിക്കാൻ പറ്റുന്നത്, ഈ മെഡിക്കൽ കോളേജിൽ, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ആർട്ടിസ്റ്റായിട്ട് ജോലി ചെയ്യുമ്പോൾ എന്താണ് അവിടെ ചെയ്യുന്നത് എന്നതൊക്കെ നമുക്ക് ചോദിച്ചറിയാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അവരെ, കുട്ടികളെ എങ്ങനെയാണിത് സഹായിക്കുന്നത്, അവിടെ എന്താണ് വരയ്ക്കുന്നത് എന്നുള്ള പല കാര്യങ്ങളും നമുക്ക് ചോദിക്കാനായിട്ട് സാധിക്കും. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, വിളിക്കാം, അദ്ദേഹത്തോട് സംസാരിക്കാം. പ്രിയ സ്നേഹിതനാണ് ഷിബു ചന്ദ്. കലകളെയും സാഹിത്യത്തെയും കവിതകളെയൊക്കെ ഒരുപാട് നെഞ്ചോട് ചേർത്ത് സ്നേഹിക്കുന്ന ഒരു സുഹൃത്താണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. അദ്ദേഹത്തെ വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 8891884912. സന്ദേശങ്ങൾ അയക്കാം 8891773912. പ്രിയപ്പെട്ട ഷിബു ചന്ദ് സർ, വളരെ ഈ പ്രത്യേക പോക്കുവയിലേക്ക് കരുണാസായി റേഡിയോയുടെ ശ്രോതാക്കൾക്ക് വേണ്ടി ഞങ്ങൾ ഹൃദ്യമായി അങ്ങേ ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
1: താങ്ക് യു സർ. ഇവിടെ എത്തിച്ചേർന്നതിൽ അധികം സന്തോഷമുണ്ട്. ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ ആദ്യം തന്നെ ഞാൻ സാറിനോട് നന്ദി പറയുന്നു. ഒപ്പം നമുക്ക് ഈ പരിപാടിയിലേക്ക്
0: കടക്കുകയും ചെയ്യാം. പ്രിയ ശ്രോതാക്കളെ, വളരെ സന്തോഷം നമുക്കിതിലേക്ക് കടക്കാം. കലാപരമായി തന്നെ നമുക്ക് കടക്കാം അല്ലേ? ഒരു ആർട്ടിസ്റ്റ് ഉള്ളത് കൊണ്ട് നമുക്ക് വളരെ കലാപരമായി തന്നെ ചിലതൊക്കെ നമുക്ക് കലാപരമായി ചിലയിടത്ത് കടക്കേണ്ടി വരും. പക്ഷേ പോക്കുവയിൽ എപ്പോഴും കലാപരമായി തന്നെയാണ് കടക്കുന്നത്. ഇന്ന് അതിലേറെ ഹൃദ്യമായി കലാപരമായി കിടക്കാം. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഷിബു ചന്ദ് സാറിനെ വിളിക്കാം, സംസാരിക്കാം, സല്ലപിക്കാം, പാട്ടുകൾ ചോദിക്കാം. ഈ ആർട്ടിനെക്കുറിച്ചും നമുക്ക് കുറേ കാര്യങ്ങൾ

0: ചോദിക്കാം, വിളിക്കാം. ഒരിക്കൽ കൂടെ പറയുന്നു, നമ്പർ 8891 8849912. ഒരു ശ്രോതാവ് ഇപ്പം നമ്മളോടൊപ്പം ചേരുന്നുണ്ട്, നമുക്ക് കേൾക്കാം. ഹലോ
1: ഹലോ,
0: ആ റേഡിയോയുടെ ശബ്ദം കുറച്ച് വെച്ചില്ലെങ്കിൽ ഇങ്ങനെ മുഴങ്ങിക്കൊണ്ടേയിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ കലാപരം കലാപപരമായി മാറും. ശബ്ദം കുറച്ചുകൂടെ കുറയ്ക്കണം, അല്ലെങ്കിൽ റേഡിയോയുടെ അടുത്ത് നിന്ന് കുറേ മാറി നിൽക്കണം. കണ്ട, ഇപ്പൊ എന്ത് സുഹൃത സുന്ദരമായി കേൾക്കാൻ ആലോചിച്ചു നോക്കൂ. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഷിബു ചന്ദ് സാറാണ്. സാറിനോട് നമസ്കാരം പറഞ്ഞ് സംസാരിക്കൂ.
2: നമസ്കാരം ചേച്ചി, എന്തൊക്കെയുണ്ട് വിശേഷം?
1: വിശേഷം നല്ല വിശേഷം. ഞാൻ ഒരു പുസ്തകം വായിക്കുന്ന ഒരു വ്യക്തിയാണ്.
2: പേരെന്താണ്?
1: പേര് ശശികല.
2: എവിടെയാണ് താമസം? എനിക്കറിയാന്നുള്ള സ്ഥലം, ഞാനും നെടുമങ്ങാടുകാരനാണ്. എന്റെ സ്ഥലം പനയമുട്ടാണ്. ഏതാണ് കൂടുതലായിട്ട് വായിക്കുന്ന പുസ്തകങ്ങൾ?
0: അതിപ്പോ ലിസ്റ്റ് കേട്ടാ നമ്മൾ ഞെട്ടിപ്പോകും. ലിസ്റ്റ് തന്നെ വരട്ടെ.
1: ഒരുപാട് വായിച്ചു. നല്ല ഫിലിം വായിച്ചു. പെരുമാൾ മുരുകന്റെ വായിച്ചു.
2: ഓ ശരി ശരി,
0: ഇനി വരട്ടെ വരട്ടെ വരട്ടെ.
1: ജോൺ റസ്കിന്റെ വായിച്ചു. ബഷീറിന്റെ ബാല്യകാല സൈ വായിച്ചു. മാധവിക്കുട്ടിയുടെ മാനസി വായിച്ചു.
2: എഴുതാറുണ്ടോ ഇതിന്റെ ഒരു സ്വാധീനത്തിൽ? എഴുത്ത് അങ്ങനെ എന്തെങ്കിലും
1: വായിക്കാൻ നല്ല ആഗ്രഹമുണ്ട്. എഴുത്തിന് ഇതുവരെ എഴുതിയില്ല, കവിതയൊന്നും എഴുതി തുടങ്ങിയിട്ടില്ല. വായിക്കാൻ നല്ല ഇഷ്ടമാണ്.
2: തീർച്ചയായും എഴുതി തുടങ്ങാം എന്ന് എനിക്ക് തോന്നുന്നു. കാര്യം ഇത്രത്തോളം എക്സ്പീരിയൻസ് ഉള്ള ചേച്ചിക്ക് തീർച്ചയായും എഴുത്തിലേക്ക് കടക്കാം. നമ്മളും അതിനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ്. ചേച്ചിയുടെ ഒരു എഴുത്ത് വരട്ടെ, നമുക്ക് പുതിയ പുസ്തകങ്ങൾ ഒരുപാട് നമുക്ക് കൊണ്ടുവരാൻ പറ്റും.
1: പത്ത് പുസ്തകങ്ങളും കൂടെ വായിച്ചു തീർന്നു. ഇപ്പൊ ഒരു മാസം കൊണ്ട് പുസ്തകം എടുക്കാൻ പോയിട്ടില്ല.
2: ശരി,
1: പത്ത് പുസ്തകങ്ങളോണ്ട് ഒന്ന് വായിച്ചൊക്കെ തീർന്നു.
0: എന്താ പറ്റി, ലൈബ്രറി അടച്ചോ? അറിയണം.
1: ഇല്ല, ലൈബ്രറി അടച്ചിട്ടില്ല. ഞാൻ ഒരു മാസം കൊണ്ട് പോകുന്നില്ല. അമ്മയ്ക്ക് സുഖമില്ലായിരുന്നു. എന്റെ അമ്മ മാത്രമേ ഉള്ളൂ. ഞാൻ പോകാൻ ബുദ്ധിമുട്ടായോണ്ട് പോയിട്ടില്ല. 1.5 കിലോമീറ്റർ പോയാലേ ലൈബ്രറി പുസ്തകം എടുക്കാൻ പോകും.
0: ഇന്നലെ വായിച്ചു തുടങ്ങിയ പരമരഹസ്യം ഷിബു സാറിനോട് നമുക്ക് പങ്കുവെക്കാം.
1: പങ്കുവെക്കാം. നമുക്ക് പിന്നെ നല്ല ഭൂമി വേദത്തിന്റെ നല്ല കുറച്ച് ഭാഗം ഞാൻ പറയാം. ഒരു കർഷകന്റെ കഥയാണ്. ഇതില് പാലങ്ങും ഓല്ലാനും ഉള്ള രണ്ട് കഥാപാത്രങ്ങളാണ്. അവര് വയലില് നല്ലവണ്ണം കൃഷി ചെയ്ത് കഠിനാധ്വാനം ചെയ്ത് നല്ല പ്രയത്നശാലികളാണ് അവര്. അങ്ങനെ അവര് അവിടെ കൃഷികളെല്ലാം ചെയ്ത് വേനലായപ്പം കൃഷിയെല്ലാം കൃഷി അവര് പിന്നെ എല്ലാവരും മക്കളും കുടുംബമായിട്ട് ചൈനയിലേക്ക് പോയി. അവിടെ ചെന്ന് നിശ്ചയാജിച്ചും അവിടെ ജോലികളും അവര് നല്ല രീതിയിൽ ആയി വീണ്ടും തിരിച്ചും അവരെ ഭൂമിയിലേക്ക് വരികയും വീണ്ടും അവിടെ കൃഷി ചെയ്യുകയും ചെയ്ത് അവര് നല്ല രീതിയിൽ കൃഷി ചെയ്ത് അവസാനം മക്കളൊക്കെ വളർന്ന് വിവാഹമായി. പിന്നെ ഭാര്യ മരിച്ചു. അങ്ങനെ അദ്ദേഹത്തിന് സുഖമില്ലാതായി. ഇങ്ങനെ ആ കുടുംബം അവസാനം നല്ല രീതിയിൽ പോയി. അങ്ങനെ മക്കളൊക്കെ അച്ഛൻ മരിക്കാറായപ്പോ വസ്തുക്കള് ഭൂമികളൊക്കെ വിൽക്കണമെന്നായി. അപ്പം അച്ഛൻ ഒരിക്കലും ആ വസ്തു വിൽക്കരുത്, മക്കളെ ഒരിക്കലും ആ വസ്തുക്കൾ വിൽക്കരുത്. നമുക്ക് നല്ല ഭൂമിയിലേക്ക് തിരിച്ചു പോകാനുള്ളതാണ്. അതുകൊണ്ട് ഒരിക്കലും ആ ഭൂമി വിൽക്കരുതെന്നൊക്കെ പറഞ്ഞു. അവസാനം അദ്ദേഹം ജോലി ചെയ്ത ആ ഭൂമിന്ന് ഒരുപിടി മണ് ചൂട് മണ്ണ് ആറാത്ത മണ്ണ് കയ്യില് അടക്കി വെച്ചുകൊണ്ട് മരിക്കുകയും ചെയ്തതാണ് കഥ. എന്റെ കുറച്ച് ഭാഗം പറഞ്ഞിട്ടുള്ളൂ.
0: ഇതിന് കൂടുതൽ ആളുകൾ വായിക്കണം, മതിയല്ല?
1: നല്ല കഥയുടെ നല്ല ആ കർഷകന്റെ പുസ്തകം വായിച്ചു. അവസാനം തീരത്തിൽ നമ്മൾ അറിയാതെ കരഞ്ഞു.
2: അതെ അതെ, ഇങ്ങനെ എല്ലാ പുസ്തകങ്ങളിലും നമുക്ക് തരേണ്ട ഓരോരോ മെസ്സേജുകളും അനുഭവങ്ങളും ഉണ്ടാവും. നമ്മളെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത്, സന്തോഷിക്കാൻ പ്രേരിപ്പിക്കുന്നതായിട്ടുള്ള അല്ലേ? അങ്ങനെയല്ലേ? അതെ അതെ. അപ്പോ ഈ യുവതലമുറയോട് ചേച്ചിക്ക് എന്താണ് ഇങ്ങനെ പറയാനുള്ളത് ഈ വായനയെ കുറിച്ച്?
1: എനിക്ക് പറയാനുള്ളത് ഇപ്പം എല്ലാ കുട്ടികളും ഒരുപാട് വിദ്യാർത്ഥികൾ പഠിച്ചും പിന്നെ വിദ്യാഭ്യാസം കഴിഞ്ഞും പഠിത്തം പൂർത്തിയായവരൊക്കെ വീട്ടിയിരിക്കുമ്പോൾ അവർക്ക് ഫോണിന്റെ ഇതല്ലോ, ഫോൺ നോക്കണ ഒരു പരിപാടി ഉള്ളൂ. അല്ലാതെ അവർക്ക് ഈ പുസ്തകം വായന കുറച്ച് ഇങ്ങനക്കേടായെന്നുള്ള തോന്നല്ല. അവര് പുസ്തകങ്ങൾ വായിക്കുകയില്ല. അരമണിക്കൂറെങ്കിലും അവര് അവര് അതിനുവേണ്ടി ഉപയോഗിക്കില്ല. അവര് മൊബൈലേ കാണുള്ളൂ. എന്ത് പറഞ്ഞാലും അവര് മൊബൈലേ കാണുള്ളൂ. അവർക്ക് ഇതിനോടുള്ള താല്പര്യമില്ല. ഒരു എന്ന് വെച്ചാൽ എന്റെ പരിസരത്തും ഉള്ള കാര്യങ്ങളാണ്, ചുറ്റുപാടുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്.
2: അതെ അതെ, ഇത് എല്ലായിടത്തും ഉണ്ട്.
1: അങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് കുട്ടികളുണ്ട്, അവരൊന്നും വായിക്കില്ല.
2: അതെ, അവരും വായിച്ച് വളരാൻ വേണ്ടി നമുക്ക് ശ്രമിക്കാം അല്ലെ.
0: ഇത് ഇതിപ്പോ കേട്ടോണ്ടിരിക്കുന്ന ചില അമ്മമാർ തൊട്ടടുത്തിരിക്കുന്ന മക്കളോട് പറയുന്ന എന്താണെന്നറിയാമോ? കേളടാ, കേള്, കേട്ട് പടി.
1: നമ്മള് പറഞ്ഞു കൊടുക്കുന്ന കൊറേ പേർക്ക് മനസ്സിലാവും, കൊറേ പേര് അതിന് താല്പര്യപ്പെടില്ല, അവർക്ക് മൊബൈലിലേക്കുള്ള എന്തേ ഉള്ളൂ.
2: അതെ, ചേച്ചിയുടെ ഈ അനുഭവം കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും ഒരു മാതൃകയായിരിക്കും എന്നുള്ളൊരു സംശയമല്ല. അത് എല്ലാവരും മാതൃകയാകട്ടെ, എല്ലാവരും വായിച്ച് വളരട്ടെ, നല്ലൊരു ലോകം ഉണ്ടാവട്ടെ അല്ലേ, നമുക്ക് അങ്ങനെ
1: ആഗ്രഹിക്കാം.
0: ഏത് പാട്ടാ വേണ്ടത്?
2: എൻ്റെ വീട്ടിൽ എനിക്ക് രണ്ട് മക്കളാണ്, രണ്ടാമക്കളുണ്ട്. ഒരാൾ ഡിഗ്രി പഠിക്കുന്നു, സെൻചന്ദ് എന്നാണ് പേര്. മറ്റേ ആള്, രണ്ടാമത്തെ ആള് പ്ലസ് വണ്ണിന് പഠിക്കുന്നു, ധ്യാൻ ചന്ദ് എന്നാണ് പേര്. ഭാര്യയുടെ പേര് ശാന്തി എന്നാണ്. അച്ഛനുണ്ട്, ചന്ദ്രൻ എന്നാണ് പേര്. നെടുമങ്ങാട് പനയമുട്ടം എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമത്തിലാണ്. ശരി, അപ്പൊ അവരോടൊക്കെ പറയണം ഇങ്ങനെ ഒരാളെ പരിചയപ്പെട്ടു. ചേച്ചിക്ക് ഏത് പാട്ടാണ് വേണ്ടത്?
1: എനിക്ക് വേണ്ട മുത്തശ്ശി എന്നുള്ള, പിന്നെ എനിക്ക് ഇതിലേക്ക് ഈ പുസ്തകം വായനയിലേക്ക് വന്ന സാറിനോട്, സാറിന് പതിനാല് സാറ് പറഞ്ഞു പറഞ്ഞില്ലേ, സാറിന് വിട്ടോണ് ഞാൻ ഈ പുസ്തകം വായന തുടങ്ങിയത്. അപ്പൊ ഞാൻ സാറിന് വിട്ടോണു,
2: സാറിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യണം ഈ പാട്ട് അല്ലേ.
0: ഞാൻ വിചാരിച്ചോണ്ടിരിക്കയാണ് എന്താണത് പറയാത്തൊന്ന് പിണങ്ങാൻ വേണ്ടി ഇരിക്കുന്നു.
1: സാറ് നോക്കണം, എനിക്ക് ഈ പുസ്തക വായനയിൽ കൂടുതൽ വന്നത് ആദ്യമൊക്കെ ഞാൻ പത്രങ്ങൾ മാത്രമേ വായിക്കുള്ളായിരുന്നു. ഇപ്പം ഈ സാറ് ഈ ശീതളം പരിപാടി തുടങ്ങിയതോടുകൂടി ഈ പുസ്തക വായനയിലുള്ള കുറെ നല്ല അറിവുകൾ പറയാനും വായിക്കാനും ഒക്കെ പ്രേരിപ്പിച്ചത് സാറ് നോക്കണം. സാറ് നോക്കണം ഞാൻ ഇത്രയും പുസ്തകങ്ങൾ വായിക്കാൻ.
2: അപ്പൊ സാറിന് വേണ്ടി നമുക്ക് ഡെഡിക്കേറ്റ് ചെയ്യാം ഈ മനോഹരമായ പാട്ട്.
0: ഏതാണ് മുത്തശ്ശി എന്ന സിനിമയിലെ പാട്ട്?
1: മുത്തശ്ശി എന്ന സിനിമയിലെ
0: പാട്ടാണത്. നമുക്കത് കേൾക്കാം. അപ്പൊ ഒരിക്കൽ കൂടെ സാറിനെ, ശുഭചന്ദ് സാറിന് നന്ദി നമസ്കാരം ഒക്കെ പറഞ്ഞാല് നമുക്ക് ആ പാട്ടിലേക്ക് പോവാം. നമുക്കത് കേൾക്കാം, ആ പാട്ട് കേൾപ്പിക്കാം.

0: പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പോക്കുവയിലേക്ക് തിരികെ എത്താം. പ്രത്യേക പോക്കുവയിലേക്ക് തിരികെ എത്തുമ്പോൾ ഇന്ന് നമ്മളോടൊപ്പമുള്ള അതിഥി പ്രിയപ്പെട്ട സ്നേഹിതൻ ഷിബു ചന്ദാണ്. ആർട്ടിസ്റ്റാണ്, പെയിൻ്ററാണ്, മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ ജോലി ചെയ്യുന്നു, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ആർട്ടിസ്റ്റാണ്, മെഡിക്കൽ ഇല്ലസ്ട്രേഷൻ വിഭാഗത്തിലാണ് അദ്ദേഹം ജോലി ചെയ്യുന്നത്, നെടുമങ്ങാട് പനയമുട്ടം സ്വദേശിയാണ്. പ്രിയ ശ്രോതാക്കളെ, ഒരു ആർട്ടിസ്റ്റിനോട് നമുക്ക് സംസാരിക്കുക, നമ്മൾ കവികളോട് സംസാരിച്ചു അല്ലേ, നമ്മൾ എഴുത്തുകാരോട്, അതുപോലെ നോവലിസ്റ്റുകളോട്, കഥാകൃത്തുകളോടൊക്കെ പ്രത്യേക പോക്കുവയിൽ നമ്മൾ ഓരോ ബുധനാഴ്ചയും അവരോടൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച നമ്മൾ സംസാരിച്ചത് ഒരു നാടക പ്രവർത്തകയോടാണ്, അപർണയോടാണ്. ഇന്ന് നമ്മളോടൊപ്പമുള്ളത് ഒരു ആർട്ടിസ്റ്റാണ്, അല്ലെങ്കിൽ ഒരു പെയിൻ്ററാണ്, ഷിബു ചന്ദാണ് നമ്മളെ പ്രിയ സ്നേഹിതനായി ഇന്ന് നമ്മളോടൊപ്പമുള്ളത്. പ്രിയ ശ്രോതാക്കൾക്ക് അദ്ദേഹത്തെ വിളിക്കാം, സംസാരിക്കാം, പാട്ടുകൾ ചോദിക്കാം, അതുപോലെ തന്നെ ആർട്ടിനെ കുറിച്ചൊക്കെ എങ്ങനെയാണ് ഇതൊക്കെ വരയ്ക്കുന്നത്, എങ്ങനെ തോന്നുന്നു വരയ്ക്കാനെന്നൊക്കെ നമുക്ക് ചോദിക്കാം അല്ലേ. അതൊക്കെ വലിയൊരു കാര്യമാണ്. വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 8891884912. സന്ദേശങ്ങൾ അയക്കാം 8891773912. ഇപ്പോൾ ഒരു ശ്രോതാവ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്, നമുക്ക് കേൾക്കാം. ഹലോ ഹലോ, കോള് എവിടെയോ സാങ്കേതികമായി ബുദ്ധിമുട്ടായി. നമുക്ക് ഒരു ആ കോള് തിരിച്ചു വരട്ടെ, അവരല്ലെങ്കിൽ മറ്റൊരാൾ നമ്മളോട് വിളിക്കും. അതുവരെ നമുക്ക് ശരിക്കും എല്ലാവർക്കും കൗതുകമുള്ളൊരു കാര്യമാണ് മെഡിക്കൽ കോളേജ് എന്ന് പറയുമ്പോൾ. ശരിക്കും അത് എന്താണ്, അനാട്ടമിയും ഫിസിയോളജിയും ഫാർമക്കോളജിയും എല്ലാമാണ് അവിടെ. എന്താണ് കലയുടെ ഒരു സ്ഥാനം, അല്ലെങ്കിൽ ആർട്ടിൻ്റെ, ഈ പ്രത്യേകിച്ച് ഇല്ലസ്ട്രേഷൻ്റെയൊക്കെ ഒരു സ്ഥാനം എന്താണെന്ന്?
1: ശരിക്കും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മെഡിക്കൽ ഇല്ലസ്ട്രേഷൻ വിഭാഗം എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അവിടെ ആർട്ടിസ്റ്റ് എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ്. അവിടെ തന്നെ മോഡലർ എന്ന് പറയുന്ന വേറൊരു തസ്തികയുണ്ട്, ഫോട്ടോഗ്രാഫറുണ്ട്. ശരിക്കും നമ്മുടെ ജോലി എന്ന് പറയുന്നത് ഈ മെഡിക്കൽ സ്റ്റുഡൻസിന് വേണ്ടുന്ന, അവർക്ക് പഠിക്കാൻ വേണ്ടുന്ന അവരുടെ പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ടുള്ള ചിത്രങ്ങൾ വരച്ച് നൽകുക, പിന്നെ അവർക്ക് ക്ലാസ്സുകൾ എടുക്കുന്നതിന് വേണ്ടിയിട്ട് അധ്യാപകർക്ക് വേണ്ടുന്ന ചിത്രങ്ങൾ വരച്ച് കൊടുക്കുക, അതൊക്കെ ചാർട്ട് പോലുള്ള ചിത്രങ്ങളാണ്. പിന്നെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും അതിനോട് ചേർന്ന് തന്നെ മെഡിക്കൽ മ്യൂസിയങ്ങളുണ്ട്. ഇപ്പോൾ പത്തോളജി മ്യൂസിയം, അനാട്ടമി മ്യൂസിയം, അങ്ങനെയുള്ള മ്യൂസിയങ്ങളിലേക്ക് ആവശ്യമായിട്ടുള്ള ചാർട്ടുകൾ നമ്മൾ ഇങ്ങനെ വരച്ച് കൊടുക്കാറുണ്ട്.
0: ചാർട്ടുകളാണ്,
1: ചാർട്ടുകളായിരിക്കും മിക്കവാറും, ചാർട്ടുകളായിരിക്കും. പിന്നെ അപൂർവം ചില മോഡൽസിലൊക്കെ ഇങ്ങനെ നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽ കളറിങ്ങൊക്കെ ചെയ്യണമെങ്കിൽ അത് ആർട്ടിസ്റ്റിനെയാണ് ഏൽപ്പിക്കാറ്. അപ്പോൾ പിന്നെ മനുഷ്യൻ്റെ ഈ അവയവങ്ങൾ, ഇൻറ്റേണലായിട്ടുള്ള അവയവങ്ങൾ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും, അത് ഈ കുട്ടിയൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട്. അതിൽ ചില പാർട്ടുകൾ, ചിലപ്പോൾ വെയിനുകൾ, അതിന് ഇപ്പം നീല, മഞ്ഞ, ചുവപ്പ് ഈ കളറുകൾ കൊടുക്കേണ്ടതായിട്ട് വരും. ഡോക്ടർ പറഞ്ഞു തരും ഏത് വെയിനാണ് ഏത് കളറെന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള വർക്കുകൾ അവർക്ക് കൂടുതൽ സുഗമമായി എളുപ്പത്തിൽ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ ഒരു സപ്പോർട്ട് എടുക്കാറുണ്ട്. ഇത് പണ്ടുകാലം മുതലേ ഉണ്ട്. ശരിക്കും മെഡിക്കൽ ഇല്ലസ്ട്രേഷൻ വിഭാഗത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ലിയാനാർഡോ ഡാവിഞ്ചിയാണ്. അദ്ദേഹമാണ് ഈ ഒരു രീതിയിലേക്ക് മെഡിക്കൽ സയൻസിനെ ഉയർത്തിക്കൊണ്ടുവന്നത്.
0: പക്ഷേ എനിക്ക് തോന്നുന്നത് ഡാവിഞ്ചി അത് ചെയ്യുമ്പോഴത്തേക്കും ഇന്റേണൽ ഓർഗൻസിനെ കുറിച്ച് വലിയ അറിവുകൾ ഇല്ലാതിരുന്ന ഒരു കാലഘട്ടം.
1: അദ്ദേഹം സ്വയം
0: പഠിച്ച് ചെയ്തതാണ് എന്നൊരു വായന എവിടെയോ
1: ഉണ്ടായിട്ടുണ്ട്.
0: നമുക്ക് അതിന്റെ കൂടുതൽ വർത്തമാനങ്ങളിലേക്ക് വീണ്ടും വരേണ്ട, കാരണം എല്ലാം വളരെ കൗതുകമുള്ള ഒരു കാര്യമാണ്. ഇപ്പൊ ഒരു ശ്രോതാവ് വീണ്ടും നമ്മളോടൊപ്പം ചേരുന്നുണ്ട്, നമുക്ക് കേൾക്കാം. ഹലോ
2: ഹലോ,
0: കച്ചാണിയിൽ നിന്ന് നടരാജൻ ചേട്ടാ. നമ്മളോടൊപ്പമുള്ളത് പ്രിയപ്പെട്ട സ്നേഹിതനും ആർട്ടിസ്റ്റുമായ ഷിബു ചന്ദാണ്. നല്ല നമസ്കാരം പറഞ്ഞ് അദ്ദേഹത്തോട് സംസാരിക്കാം.
1: ചേട്ടാ നമസ്കാരം, ഞാൻ ഷിബു ചന്ദാണ്. എന്തൊക്കെയുണ്ട്
2: വിശേഷം? പയ്യനാണ്, പ്രായം കുറഞ്ഞ
0: 90 വയസ്സുള്ള
1: കൊച്ചുപയ്യനാണ്.
2: സാറിനറിയാം.
1: ശരിയായി, ശരി. പേരെന്താണ്? കാച്ചാണി.
2: സാറ് പറഞ്ഞ വിശേഷങ്ങളെല്ലാം നമ്മള് കേട്ടോണ്ടിരിക്കുന്നു. ഇനിയിപ്പം ഈ വരപ്പിനെ കുറിച്ച് ഹിന്ദി നമുക്കൊന്നും ചോദിക്കാനോ പറയാനോ ഒന്നുമില്ല.
1: ഇത് ഇപ്പൊ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്തെ വരകളെ കുറിച്ചാണ് പറഞ്ഞത്.
2: മെഡിക്കൽ കോളേജിലാണ് ജോലി.
1: അതെ അതെ,
2: വരപ്പാണ്, ഡ്രോയിങ് ഉണ്ട് ഇതല്ലേ?
1: അതെ അതെ, ഡ്രോയിങ് ആണ്. അവിടെ കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ചിത്രങ്ങൾ വരയ്ക്കുക, നമ്മളെ മനുഷ്യ ശരീരത്തിലെ അവയവങ്ങളും അതിൻ്റെ ബാക്കി കാര്യങ്ങളെല്ലാം നമ്മളിങ്ങനെ വരയ്ക്കാറുണ്ട് അവരുടെ ആവശ്യത്തിനനുസരിച്ച്. ഓ, കുഴപ്പമില്ല, സുഖമായിട്ടിരിക്കുന്നു. ചേട്ടന് സുഖമാണല്ലോ?
2: എനിക്കും
0: പയ്യന്മാരെ ഓടിച്ചാടിയല്ലേ നടക്കുന്നത്?
1: വീട്ടിലാരൊക്കെ ഉണ്ട്?
2: എന്റെ വീട്ടില് ഇപ്പം ഞാൻ എന്റെ മോളെ വീട്ടിൽ നിൽക്കുകയാണ്.
1: അവരെല്ലാം സുഖമായിട്ടിരിക്കുന്നു.
2: അവരെല്ലാം സുഖമായിട്ടിരിക്കുന്നു. പിന്നെ നമ്മളിപ്പോ ഒരു ചെറിയൊരു പ്രശ്നം കൂടെ ഉണ്ട്. പ്രശ്നം എന്ന് പറഞ്ഞാൽ ലിവറിൽ ചെറിയൊരു കുമിള പോലെ ഒന്ന് രണ്ടെണ്ണം ഉണ്ട്.
1: ഓ, അപ്പൊ അതിന്റെ ട്രീറ്റ്മെന്റ് ഒക്കെ നടക്കുന്നില്ലേ? അതിന്റെ ട്രീറ്റ്മെന്റ് ഒക്കെ നടക്കുകയല്ലേ?
2: അയ്യോ, അത് ഞാൻ മെഡിക്കൽ കോളേജിൽ അപ്പോഴും ഇങ്ങനത്തെ പ്രായത്തിൽ വെച്ച് നോക്കുമ്പോ ഒന്നും ചെയ്യാവൂല.
1: ഓ, മരുന്നൊക്കെ ഉണ്ടോ? കഴിക്കുന്നുണ്ടോ? മരുന്നൊക്കെ കഴിക്കുന്നുണ്ടോ?
2: ഒരു 30 ഗുളിക ഞാൻ കഴിഞ്ഞ അടിച്ചപ്പോ ഒരു 30 ഗുളിക അത് കഴിച്ചാ മതി. പിന്നെ പ്രായത്തിൽ ഓവറാണ്, അതുകൊണ്ട് പിന്നെ വേറെ ചെയ്യാവൂല.
1: ശരിയാ, ശരി. ഈ പാട്ടൊക്കെ പാടാറുണ്ടോ?
2: ഏതുതരം
1: പാട്ടുകളാണ് ഇഷ്ടം? കവിതകളാണോ അതോ സിനിമാ പാട്ടാണോ നാടകം? പഴയ പാട്ടുകൾ. രണ്ടുപേരും പാടുന്നതുകൊണ്ട് കുഴപ്പമില്ലല്ലോ നമുക്ക്. ഒരു രണ്ടുപേരും ഞങ്ങൾക്കായിട്ടും ശ്രോതാക്കൾക്കായിട്ടും ചേട്ടന്റെ ശബ്ദത്തിൽ തന്നെ നമുക്ക് കേൾക്കാം.
2: മാമലകൾക്കപ്പുറത്ത് മരതകപ്പെട്ടുടുത്ത് മലയാളമെന്നൊരു നാടുണ്ട് കൊച്ചു, മലയാളമെന്നൊരു നാടുള്ളു. കാടും തൊടികളും തന്നില്ല കൈകൊത്തി കളിക്കുന്ന നാടുണ്ട്. മാമലകൾക്കപ്പുറത്ത് മരതകപ്പെട്ടുടുത്ത് മലയാളമെന്നൊരു നാടുണ്ട് കൊച്ചു, മലയാളമെന്നൊരു നാടുണ്ട്. കാടും തൊടികളും കനകനിലാവത്ത് കൈകൊട്ടി കളിക്കുന്ന നാടുണ്ട്. കാടും തൊടികളും കനകനിലാവത്ത് കൈകൊട്ടി കളിക്കുന്ന നാടുണ്ട്. തൈതെങ്ങിൻ കണലത്ത് താമര കടവത്ത് കിളിക്കുടു പോലൊരു വീടും, വീട്ടിനും മരത്ത് ഇളക്കും കൊളുത്തി വച്ച് വരവുക തിരിക്കുന്ന പെണ്ണുണ്ട്. മാമലകൾക്കപ്പുറത്ത് മരതക പട്ടുടച്ച് മലയാളമെന്നൊരു നാടുണ്ട് കൊച്ചി, മലയാളമെന്നൊരു നാടുണ്ട്. ഓക്കെ.
1: ആ, അടിപൊളിയായിട്ടുണ്ട്, മനോഹരമായിട്ടുണ്ട് കേട്ടോ. സന്തോഷം. വീട്ടില് കുട്ടികളൊക്കെ, കൊച്ചുകുട്ടികളൊക്കെ ഉണ്ടോ?
2: കൊച്ചു എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോ മോളെ വീട്ടിലാണ് നിൽക്കുന്നത്. രണ്ട് മക്കളുണ്ട്. അത് മൂത്ത കുട്ടി അയച്ച്, രണ്ടാമത്തെ കുട്ടി ഇനി കല്യാണത്തിന്.
1: ഓ, ശരി. അപ്പോ ചേട്ടന്റെ ഇഷ്ടപ്പെട്ട പാട്ട് ഏതാണെന്നും കൂടി പറയാമോ?
2: ഞാൻ ചോദിച്ച പാട്ട് എല്ലാ കൊച്ചുമക്കൾക്കും വേണ്ടിയാണ്. കിളിക്കും കൂട്ടുകാരി കളി കൂട്ടുകാരി. മനസ്സിന് കിളി കൂട്ടും, കിളി കൂട്ടും, ഹലോ ഹലോ വിളിക്കും, അകലയോടി ഒളിക്കും, കാതിൽ വന്നു കഥ പറയും, കാച്ചിലം പൊലി കേൾക്കും. മതി മതി മതി കേട്ടാ പറ.
0: മതി മതി, ധാരാളമായി രണ്ട് പാട്ട് കേട്ട്.
1: അതെ, രണ്ട് പാട്ടാണ് പാടിയിരിക്കുന്നത്.
0: ഇതാ പഴയ പാട്ടല്ലേ ചോദിച്ചിരിക്കുന്നേ? സ്കൂൾ മാസ്റ്റർ എന്ന ചിത്രത്തിലെ പാട്ട് അല്ലേ?
2: ഓ, പഴയ പാട്ടാണ്. ഞാൻ പറഞ്ഞത് പഴയ പാട്ടിനോടുകൂടിയാണ്.
0: ജി ദേവരാജൻ സംഗീതം ചെയ്ത് വയലാർ രാമവർമ്മ എഴുതിയ പാട്ടാണ്. ഇത് പാടിയത് അധികം പരിചയമില്ലാത്ത ഒരാളാണ്, കേട്ടിട്ടുണ്ട്. എം എസ് രാജേശ്വരി എന്നൊരാളാണ് ഈ ഗാനം ആലപിച്ചിട്ടുള്ളത്. അതല്ലേ ഓർമ്മിപ്പിച്ചിരുന്നേ? അതിനല്ലേ നമ്മൾ ഇവിടെ ഓരോന്ന് ഓർമ്മിപ്പിച്ചു തരാൻ വേണ്ടിട്ട്.
2: പ്രത്യേകിച്ച് നമസ്കാരമുണ്ട്
0: ഷിബു ചന്ദ് സാറിനോടാണ്.
2: അല്ലല്ല നമ്മളെ പഴയ സാറിന്, കാരണം
0: സാറിന്റെ
2: ഓരോ കാര്യങ്ങളും മനുഷ്യന് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. കാരണം ഞാൻ വയനാട്ടിലെ കണ്ടില്ലേ, എല്ലാരും ഒറേ കിടന്നപ്പോഴാണ് എടുത്തോണ്ട് പോയത്.
0: അതെ,
2: അവസാനം ഒരു പയ്യൻ അവശേഷിച്ചപ്പോ വണ്ടി തട്ടി കൊന്നോളൂ.
0: എന്നെ ഉദ്ദേശിച്ച് എന്താണ് ഈ പറഞ്ഞു വരുന്നതെന്ന് എനിക്ക് മനസ്സിലാവില്ല. എന്നെ ഉദ്ദേശിച്ചത് എന്താണ് ഈ പറഞ്ഞു വരുന്നതെന്ന് എനിക്ക് മനസ്സിലാവില്ല.
2: ഞാനെന്ന് പറഞ്ഞാൽ അറിവിന്റെ എന്ന് പറഞ്ഞ മനുഷ്യൻ ജീവിക്കുന്നതും ജീവിക്കാനുള്ള കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും സാറ് പ്രത്യേകിച്ച് പറഞ്ഞല്ലേ എല്ലാ ആളുകളും.
0: അങ്ങനെ ഓക്കെ,
2: അത് പ്രായമാണെങ്കിലും ഇത്തരത്തോളൊക്കെ അറിവൊന്നും ഉണ്ടാവണമെന്നില്ലല്ലോ.
0: അതില്ല.
2: അപ്പൊ അതുകൊണ്ട് ഏറ്റവും സാറിനെ കുറിച്ച് എനിക്ക് ഭയങ്കര ബഹുമാനമാണ്. എല്ലാ കാര്യത്തിലും
0: സ്നേഹം മതിയേ, നമ്മളെ തമ്മിൽ സ്നേഹം ഇഷ്ടം, നമ്മളെ തമ്മിൽ ഇഷ്ടം. അപ്പോഴേ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട്, ആ കുമിളകളുണ്ടല്ലോ ആകെ അങ്ങ് പൊട്ടിപ്പോവും, 30 കുളി അങ്ങ്
2: പൊട്ടിപ്പോവും.
0: ഭയങ്കര അതൊന്നും ആലോചിച്ചുകൊണ്ടിരിക്കരുത്. ഈ നമ്മളെ പാട്ടൊക്കെ കേട്ട്, നമ്മളെ വർത്തമാനമൊക്കെ കേട്ട്, വഴിയെ പോണവരെയൊക്കെ കൈയടിച്ച് വിളിച്ച് നിർത്തി രണ്ട് ഡയലോഗൊക്കെ അടിച്ച് അങ്ങനെ പോകുമ്പോ ആ കുമിളയൊക്കെ അങ്ങ് പൊട്ടിപ്പോവും. അത്രേ ഉള്ളൂ. അപ്പോ പാട്ടിലേക്ക് പോണതിന് മുമ്പ് ഷിബു ചന്ദ് സാറിനോട് ഒരിക്കൽ കൂടെ സ്നേഹവും ഒക്കെ അറിയിച്ചാൽ
2: നമുക്ക്.
1: ഓ ചേട്ടാ, നമുക്ക് വീണ്ടും കാണാം. എന്തായാലും വിളിച്ചതിന് സന്തോഷം. ചേട്ടനുമായിട്ട് സംസാരിക്കാൻ കഴിഞ്ഞാൽ, പാട്ട് കേൾക്കാൻ കഴിഞ്ഞാൽ എന്തുകൊണ്ടും ഞാൻ കൃതാർത്ഥനാണ്. എന്തായാലും സന്തോഷം. ഓക്കെ
2: ഓക്കെ,
1: താങ്ക്. ഓ അപ്പൊ
0: പാട്ട് കേൾപ്പിക്കാം. ശരി.

0: പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പോക്കുവേലിലേക്ക് വീണ്ടും നമുക്ക് തിരികെ എത്താം. സ്നേഹത്തോടെയും ഹൃദ്യമായും സന്തോഷത്തോടെയും സൗമ്യമായും തിരികെ എത്തുമ്പോൾ ഇന്ന് നമ്മളോടൊപ്പം സ്നേഹിതനായിട്ടുള്ളത് ഷിബു ചന്ദാണ്. ആർട്ടിസ്റ്റാണ്, മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ ജോലി ചെയ്യുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ആർട്ടിസ്റ്റായിട്ടാണ് ജോലി ചെയ്യുന്നത്. പനയമുട്ടം സ്വദേശിയാണ്. വളരെ സന്തോഷം ശ്രോതാക്കൾ വിളിക്കുന്നു, നമുക്ക് വർത്തമാനം പറയുന്നു. ആർട്ടിനെ കുറിച്ചൊക്കെ നേരത്തെ നടരാജൻ ചേട്ടൻ പറഞ്ഞത് വേറെ എന്തു പറയാനാണ്, എല്ലാം കേട്ടുകൊണ്ടിരിക്കുന്നു അല്ലേ. വളരെ കാര്യമായിട്ട് എങ്ങനെയാണിത് വരയ്ക്കുന്നത്, എന്തൊക്കെയാണ് എന്നൊക്കെ നമ്മൾ ഇനിയും അതിൻ്റെ വിശേഷങ്ങൾ ഒരുപാട് പറയാനുണ്ട്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ വിളിക്കാം, ഷിബു ചന്ദനോട് സംസാരിക്കാം. വിളിക്കാം, വിളിക്കേണ്ട നമ്പർ 8891884912. ഇപ്പോൾ ഒരു ശ്രോതാവ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്, നമുക്ക് കേൾക്കാം. ഹലോ.
1: ഹലോ.
0: ഹലോ.
1: ആ, ഞാൻ അരിക്കോട് ജയനാണ് സാറ്.
0: വളരെ സന്തോഷം, കുറച്ച് ശബ്ദം കേട്ടതുപോലെ.
1: എത്ര നാളെന്നല്ല, കഴിഞ്ഞ രണ്ടാഴ്ച ഞാൻ വിളിച്ചിരുന്നു,
0: നമ്മൾ തമ്മിൽ സംസാരിച്ചു.
1: ബാക്കിയൊന്നും പറയണ്ട, ഇനി പിന്നീട് വിളിക്കാൻ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞല്ലേ വിട്ടേ.
0: കഴിഞ്ഞതിന് മുമ്പത്തേന്റെ മുമ്പ് ആണെന്നാണ് എന്റെ ഒരു അങ്ങനെ അതാണ്, അല്ലാതെ എനിക്കിതെല്ലാം ഓർമ്മയുണ്ട് കേട്ടാ.
1: അപ്പൊ അത് കഴിഞ്ഞ പ്രാവശ്യം എന്തോ ഒരു വലിയ വൈരാഗ്യമായിട്ട് നമ്മളൊരു ശ്രോതാവ് സംസാരിക്കില്ലേ,
0: അതൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല,
1: അതൊക്കെ നമ്മൾ നോക്കുന്നില്ല. ഇല്ല, ഞാൻ പറഞ്ഞത്
0: വളരെ കലാപമില്ലാത്ത
1: അതെല്ലാം നമ്മളെ കൂടെ ഉള്ളത് തന്നെയല്ലേ സാർ.
0: ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഏതൊരു കലാപവും ഇല്ലാത്തൊരു കലാകാരനാണ്, ഷിബു ചന്ദ് സാറാണ്. നമസ്കാരം പറഞ്ഞ് സംസാരിച്ചോളൂ.
1: സാറിന് നമസ്കാരം.
2: ചേട്ടാ നമസ്കാരം, എന്തൊക്കെയുണ്ട് വിശേഷം?
1: ഈ കരുണാസായിൽ ഞങ്ങൾ കുറച്ച് കിളവന്മാരും കുറച്ച് കിളവിമാരും ഒക്കെയാണ് ഇവിടെ കിടന്ന് വിളിക്കുന്നത് സാറിനെയും
2: ഞാടത്തിനെയൊക്കെ.
1: വൃത്തന്മാരെ ഒരു കോട്ടയാണ് സാറിൻ്റെ, പ്രത്യേകിച്ചും അങ്ങനെയാണ് കാര്യം. വൃത്തന്മാരെ സാറിന്
2: ഇഷ്ടമുള്ളു.
1: ഞാൻ എനിക്ക് ലോട്ടറി കച്ചവടമാണ്.
2: അപ്പൊ അങ്ങനെ വീട് എവിടെയാണ്?
1: അതൊക്കെ വീട് ഇവിടെ അഴീക്കോട്.
2: അഴീക്കോട്, നെടുമങ്ങാട് അഴീക്കോട്.
1: അഴീക്കോടാണ് താമസം.
2: വീട്ടിലാരൊക്കെ?
1: വീട്ടില് ഞാൻ ഇപ്പൊ ഒറ്റക്കെ ഉള്ളു.
2: ഓ ശരി.
1: അപ്പൊ സാറേ, ഞാനേ
2: പറയണം,
1: ആരെയും തോപ്പിക്കാനോ ആരെയും ജയിപ്പിക്കാൻ വേണ്ടിയല്ല ഞാൻ ഒരു കാര്യം പറയുന്നത്.
2: അതെ അതെ.
1: അത് ശ്രോതാക്കളും എല്ലാവരും ഒക്കെ അറിഞ്ഞിരിക്കേണ്ട ഒരു കേസാണ് ഞാൻ ഇപ്പൊ സംസാരിക്കാൻ പോകുന്നത്.
2: തീർച്ചയായും പറയണം.
1: അപ്പൊ അത് ആർക്കും പ്രയാസം ഉണ്ടാവരുത്.
2: അതെ.
1: പ്രയാസം ഉണ്ടാവാതിരിക്കുന്നത് ഞാൻ അത് പൂർണ്ണമായിട്ടും പറഞ്ഞുതരാം.
0: പ്രയാസം ഉണ്ടാവുന്ന കാര്യങ്ങൾ നമ്മൾ പറയാതിരിക്കുന്നതാണ് നല്ലത്.
1: ഇല്ല, അങ്ങനെയുള്ള പ്രയാസമല്ല, അത് കേൾക്കണം. മനുഷ്യർ അറിഞ്ഞിരിക്കേണ്ട കേസാണ്. ഈ ഗുരുവന്ദനത്തില് ഗുരുവെ പറ്റി നമുക്ക് പറയുന്നുണ്ടല്ലോ. ഗുരുവന്ദനത്തില് ഗുരുവെ പറ്റി എന്താണ് പറയുന്നത് സാറിന് അറിയാമോ?
0: നമുക്ക് രണ്ടുപേർക്കും അറിഞ്ഞുകൂടാ, സത്യം പറയാം.
1: അറിയാം, രണ്ടുപേർക്കും അറിഞ്ഞുകൂടെ, ഞാൻ പറഞ്ഞുതരാം. ഗുരുർ ബ്രഹ്മ, ഗുരുർ വിഷ്ണു, ഗുരുർ ദേവോ മഹേശ്വര, ഗുരു സാക്ഷാൽ പരം ബ്രഹ്മ, തസ്മൈ ശ്രീ ഗുരുവേ നമ. പിന്നെ ഗുരുമന്ത്രം വേറെ ഉണ്ട്, അത് പറയുന്നില്ല. അപ്പൊ ഇതാണ് പറയുന്നത്. അപ്പൊ ഗുരു ബ്രഹ്മാവാണ്, ഗുരു വിഷ്ണുവാണ്, ഗുരു മഹേശ്വരനും ഗുരുവാണ് എന്നൊക്കെയാണ് ഗുരുവന്ദനത്തിൽ പറയുന്നത്. പക്ഷേ ഗുരു ശ്രീനാരായണ ഗുരുവും ഗുരുവാണ്, ചട്ടമ്പിച്ചോമിയും ഗുരുവാണ്, സ്വാമി വിവേകാനന്ദനും ഗുരുവാണ്, പിന്നെ യേശുക്രിസ്തുവും ഗുരു തന്നെയാണ്, അള്ളാഹുവും ഗുരു തന്നെയാണ്, എല്ലാവരും ഗുരു തന്നെയാണ്. അതിൽ ഒരു സംശയവും എനിക്കും ഇല്ല, മഹാർക്കും കാണൂല.
2: ഗുരു എന്ന് പറയുന്നത് മഹാപ്രപഞ്ചമാണ്, മഹാപ്രപഞ്ചം.
1: എന്നാൽ ഗുരുവന്ദനത്തിൽ പറയുന്നത് ഗുരു സാക്ഷാൽ പരംബ്രഹ്മ തസ്മൈ ശ്രീ ഗുരു എന്ന്. ഈ പരംബ്രഹ്മ ആരാണ്? അതെയാണ് ഗുരു. അതാണ് നമുക്ക് സംശയം.
2: നമുക്കും അതിനെ കുറിച്ച് നമുക്ക് അന്വേഷിക്കേണ്ടിരിക്കുന്നു അല്ലേ?
1: ഗുരുവന്ദനത്തിന് പറഞ്ഞിട്ടുള്ള ഗുരു സാക്ഷാൽ പരംബ്രഹ്മ തസ്മൈ ശ്രീ ഗുരു എന്നും, അതാണ് ഗുരു, അതേ അത് ഗുരു.
0: അത് നമുക്ക് അന്വേഷിച്ചുകൊണ്ടേയിരിക്കാം.
2: അത് എല്ലാം ചേർന്നതായിരിക്കും ആ പരബ്രഹ്മം.
0: അതൊക്കെയാണ് കലയും മറ്റു സാഹിത്യവും എല്ലാം അന്വേഷിച്ചുകൊണ്ടേയിരിക്കുന്നത്, അത് തന്നെയാണ്
2: സത്യാന്വേഷണം അല്ലേ സാർ?
0: അതെ.
1: എന്നാ ചോദ്യം വലുതായിട്ട് തോന്നണമെങ്കിലും ചെറിയ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യത്തിനും ഉത്തരവും ഉണ്ട് നമ്മളിൽ. അത് അടുത്ത പ്രാവശ്യം ഞാൻ കരുണാസായി വിളിക്കുമ്പോൾ പറയും.
0: സസ്പെൻസും.
1: അത് കാരണം എന്ന് പറഞ്ഞാൽ അതിപ്പോ ഞാൻ വേറൊരു കാര്യമാണ് തീരുമാനിച്ചു വെച്ചിരുന്നത്. ഇത് ഇതിന് മറുപടി പറയുന്നവർക്ക് ഒരു റേഡിയോ
0: സ്പോൺസർ
1: ചെയ്യണമെന്ന് വിചാരിച്ചു.
3: ഞാൻ ഇന്നും ഒട്ട് ഗൂഗിളിലും ജെമിനിയിലും എല്ലാം ചോദിച്ചു തുടങ്ങും.
1: ഒരു വേറെ സംഭാവന ചെയ്യണമെന്നുള്ള ഒരു ഉണ്ടായിരുന്നു, പിന്നെ മനസ്സുകൊണ്ട് വേണ്ട.
3: അപ്പൊ ആരെങ്കിലും പറയട്ടെ, റേഡിയോ വാങ്ങിക്കണം, നമ്മളും അന്വേഷിക്കും. അപ്പൊ ഇനി നമുക്ക് മറ്റു വിശേഷങ്ങളിലേക്കൊക്കെ പോവാം. സാറ് ചോദിച്ചത് എന്തൊക്കെ വിശേഷങ്ങളെന്നാണ് ഷിബു സാറ് ചോദിച്ചത്. സാറിനോട് സംസാരിക്കാം.
2: ഞാൻ നെടുമങ്ങാട് പനയമുട്ട എന്ന് പറയുന്ന സ്ഥലമാണ്, അറിയാമായിരിക്കും.
1: ഇപ്പൊ
2: കച്ചവടമൊക്കെ ഉണ്ടോ?
1: ഇപ്പൊ കച്ചവടമൊക്കെ ഉണ്ട്. ഫാമിലി എങ്ങനെയാണ് സാറേ?
2: എനിക്ക് രണ്ട് മക്കളാണ്, രണ്ട് ആൺകുട്ടികള്. ഒരാള് ഡിഗ്രിക്ക് പഠിക്കുന്നു, ഒരാള് 11th ക്ലാസ്സിലാണ്. ഭാര്യ വീട്ടില് ഗൃഹഭരണമാണ്, ശാന്തി എന്നാണ് പേര്. അച്ഛനുണ്ട്, അച്ഛനും കൂടെ ഉണ്ട്. ഇതാണ് എൻ്റെ കുടുംബം.
1: സാറ് പാട്ടൊക്കെ പാടുവോ?
2: ഞാൻ പാട്ട് പാടാറില്ല, ചിത്രങ്ങൾ വരയ്ക്കുന്ന ആളാണ്.
1: ഒരു കവിത എങ്ങനെ രണ്ടുപേരെയെങ്കിലും പാടിത്താ നിങ്ങൾക്ക് വേണ്ടി?
2: ഞാൻ അങ്ങനെ അതെ ഇങ്ങോട്ട് പാടണം. കാര്യം ഞാൻ അങ്ങനെ പാട്ട് പാടും.
3: റേഡിയോയിലൂടെ വരയ്ക്കാൻ പറ്റുമായിരുന്നെങ്കിൽ ഇപ്പൊ വരച്ച് കാണിച്ചു തരുമായിരുന്നു
2: തീർച്ചയായും.
1: ഇവിടെ സാധാരണ വരണവർ രണ്ടുപേര് പാട്ടൊക്കെ ഞങ്ങൾക്ക് പാടിത്തന്നിട്ടാണ് പോണത്.
2: എനിക്കങ്ങനെ പാട്ട്
1: എനിക്കെന്തായാലും പാടാത്ര പോരാ.
3: നമുക്ക് പാട്ട് കേൾക്ക. എന്ന് ഏത് പാട്ടാ വേണ്ടേ?
1: ഞാൻ അപ്പൊ ഒരു അടിപൊളി പാട്ട് പറഞ്ഞിട്ടുണ്ട്, ഹൃദയം കൊണ്ടെഴുതിയ കവിത. ഹൃദയാമൃതം
3: അക്ഷരത്തെറ്റ് എന്ന സിനിമയിലേക്ക് വേണ്ടിയിട്ട് ശ്രീകുമാരൻ തമ്പി എഴുതിയ പാട്ടാണ് അല്ലേ? അല്ലേ, ശരിയല്ലേ?
1: എന്തോ ആളായിരിക്കും.
3: അതെ, അങ്ങനെയാണ് എന്റെ ഒരു ഊഹം.
2: അപ്പൊ നമുക്ക്
1: ഞാൻ ഒരു കാര്യം, ഞാൻ ഇന്നലെ കണ്ണമ്പള്ളി രവിചേട്ടനെ പോയി കണ്ടു. കണ്ണമ്പള്ളി രവിചേട്ടനെ പോയി കണ്ടു, കാര്യങ്ങളെല്ലാം സംസാരിച്ചു. ഇന്നലെ ഞാൻ മേളത്തിനോട് കാര്യങ്ങളെല്ലാം സംസാരിച്ചു. അത് എപ്പോഴും പറയണത് ശരിയല്ല. അപ്പം ഈ കന്നാസായിൽ നമ്മളെ ഇത്രയും ശ്രോതാക്കളുള്ളതിൽ ഒരു പരിപാടി അവതരിപ്പിക്കാൻ അവസരം കിട്ടിയ ഒരു മഹാനായ ഒരാളാണ് കണ്ണമ്പള്ളി രവിചേട്ടൻ,
3: സാക്ഷാൽ രവിചേട്ടൻ.
1: അതുകൊണ്ട് ആ രവിചേട്ടൻ്റെ കൂടെ അത് എനിക്ക് നല്ല അകമ്പടിഞ്ഞ സ്നേഹമാണ്
3: തീർച്ചയായും എല്ലാവർക്കും.
1: അപ്പൊ അതുകൊണ്ട് രവിചേട്ടൻ ഇന്നലെ ഒരു പാട്ട് ഞാൻ ഡെഡിക്കേഷൻ ചെയ്തിരുന്നു.
3: ഇന്ന് രവിചേട്ടൻ തന്നെയാണ്.
1: ഇന്നും രവിചേട്ടനും രവിചേട്ടൻ്റെ കൂടെ ചായ കുടിച്ചോണ്ടിരിക്കുന്ന എല്ലാവർക്കും ഇപ്പൊ മധുരൻ സാറിനും സാറിന്റെ കൂടെ ഇരിക്കുന്ന സാറിനും
2: എല്ലാവർക്കും നമ്മുടെ നാട്ടുകാർക്കും അല്ലേ.
1: പിന്നെ ഫോണെടുത്ത
3: നന്ദനും
1: എല്ലാ ബാക്കി കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി
2: തീർച്ചയായും നമുക്ക് കേൾക്കാം. എന്തായാലും സംസാരിക്കാൻ കഴിഞ്ഞാൽ സന്തോഷം. നമുക്ക് വീണ്ടും കാണാം. ശരി ശരി.
3: അപ്പൊ ശ്യാം സംഗീതം നിർവഹിച്ച്, ശ്രീകുമാരൻ തമ്പി രചന നിർവഹിച്ച്, അക്ഷരത്തെറ്റ് എന്ന ചലച്ചിത്രത്തിന് വേണ്ടിയിട്ട് എ ജെ യേശുദാസ് പാടിയ മനോഹരമായ ഗാനം, കെ എസ് ഇത്രയും പാടിയിട്ടുണ്ട് അല്ലെ, കെ ജെ യേശുദാസ് പാടിയ ഗാനമായിരിക്കാം കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് ആ പാട്ട് വെച്ചു കൊടുത്താലോ സർ?
2: തീർച്ചയായും
3: നമുക്ക് ആ പാട്ട് കേൾപ്പിക്കാം.

0: പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പോക്കുവയിൽ തുടരുന്നു. പ്രത്യേക പോക്കുവയിൽ ഇന്ന് നമ്മളോടൊപ്പം സ്നേഹിതനായിട്ടുള്ളത് ഷിബു ചന്ദാണ്. ആർട്ടിസ്റ്റാണ്, മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ ജോലി ചെയ്യുന്നു, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ആർട്ടിസ്റ്റാണ്, മെഡിക്കൽ ഇല്ലസ്ട്രേഷൻ വിഭാഗത്തിലാണ് അദ്ദേഹം ജോലി ചെയ്യുന്നത്. ഷിബു ചന്ദ് നെടുമങ്ങാട് പനയമുട്ടം സ്വദേശിയാണ്. ആർട്ടിനെ കുറിച്ചൊക്കെ നമുക്ക് സംസാരിക്കാൻ പറ്റും. നേരത്തെ പറഞ്ഞു തുടങ്ങിയതാണ്, അതിനിടയിൽ കോളേഴ്സ് ഉള്ളതുകൊണ്ടാണ്, ശ്രോതാക്കളുള്ളതുകൊണ്ടാണ്, അല്ലെങ്കിൽ ശ്രോതാക്കൾ വിളിക്കുന്നത് കൊണ്ടാണ് കൂടുതൽ കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാൻ പറ്റാത്തത്. എങ്കിലും സമയം കിട്ടട്ടെ, അപ്പോഴും നമുക്ക് ഇല്ലസ്ട്രേഷനെക്കുറിച്ചും മെഡിക്കൽ കോളേജിലെ ഏതുതരം വരകളെക്കുറിച്ചൊക്കെയാണ് എന്നൊക്കെ നമുക്ക് ചോദിച്ചറിയാം. ശ്രോതാക്കൾക്ക് വിളിക്കാം, ഷിബു ചന്ദ്രനോട് സംസാരിക്കാം, പാട്ടുകൾ ചോദിക്കാം, ആർട്ടിനെ കുറിച്ച് സംസാരിക്കാം. വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 8891884912. സന്ദേശങ്ങൾ അയക്കാം 8891773912. ഇപ്പോൾ ഒരു ശ്രോതാവ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്, നമുക്ക് കേൾക്കാം. ഹലോ.
1: ഹലോ.
0: ഹലോ,
1: നമസ്കാരം സാർ.
0: നമസ്കാരം
1: ചന്ദ്ര സാറിന്. നമസ്കാരം.
2: നമസ്കാരം. നമസ്കാരം.
1: എന്റെ പേര് ഗിരിജകുമാരി എന്നാണ്, കല്ലാറിൽ നിന്നാണ് വിളിക്കുന്നത്.
2: വീട്ടമ്മയാണോ?
1: വീട്ടമ്മയാണ്. പിന്നെ ശശിയാണ്.
2: ഓ ശരി. എന്റെ പേര് ഷിബു ചന്ദ് എന്നാണ്, ഞാൻ ചിത്രകാരനാണ്. നെടുമങ്ങാട് പനയമുട്ടം എന്ന് പറയുന്ന സ്ഥലത്താണ് എന്റെ സ്വദേശം. ചുണ്ടുപോയിരുന്നടുത്ത്. അതെ.
0: ഒരു ചിത്രകാരനോടൊക്കെ സംസാരിക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ ഒരു ഭാഗ്യല്ലേ?
1: ഏതെല്ലാം മനുഷ്യരുടെ അസ്ഥി സംബന്ധമായ ചിത്രരചനയാണോ വരയ്ക്കുന്നത്, അതോ
2: അല്ല? വേറെ മെഡിക്കൽ കോളേജില് വിദ്യാർത്ഥികൾക്ക് പഠനാവശ്യത്തിനുള്ള ചിത്രങ്ങൾ, അത് ചിലപ്പോ തലച്ചോറായിരിക്കും, അല്ലെങ്കിൽ കണ്ണിന്റെ ആയിരിക്കും, ചെവി ആയിരിക്കും, അല്ലെങ്കിൽ ഇന്റേണൽ ആയിട്ടുള്ള ഏതെങ്കിലും ഓർഗൻസ് അവയവങ്ങളായിരിക്കും. അപ്പൊ അതിനെ കുറിച്ച് ആ ഡോക്ടർ പറയും, ഇന്ന രീതിയിൽ വരയ്ക്കണം, അതിന്റെ ഇന്ന പാർട്ട് വരയ്ക്കണം എന്ന് പറയുമ്പോൾ ആ ഭാഗം നമ്മൾ വരച്ച് വലുതാക്കി വരച്ചു കൊടുക്കും. അപ്പോൾ അത് പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, കുട്ടികൾക്ക് കൂടുതൽ എളുപ്പത്തിൽ മനസ്സിലാക്കുന്നതിനും അതുവഴി അതുവഴി പഠിക്കാനും പറ്റും. ചിത്രം വരയ്ക്കാറുണ്ടോ?
1: ഞാൻ ചിത്രം ആദ്യം പഠിച്ചുകൊണ്ടിരുന്ന സമയത്തൊക്കെ, സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഞാൻ ചിത്രമൊക്കെ വര ഈ തലച്ചോറിനെ കുറിച്ചൊക്കെ ഉള്ള സയൻസിനെ കുറിച്ചുള്ള പഠിച്ചിട്ടുണ്ടായിരുന്നു.
0: വരച്ചിട്ടുണ്ട്, പക്ഷെ തലച്ചോറ് വരച്ചിട്ട് അമീബയായിട്ടാണ് തോന്നിയിട്ടുള്ളതെന്ന്.
1: അമീബ പോലെ തോന്നും, പക്ഷേ അത് ഞാൻ വരച്ചിട്ടുണ്ട്. അതിന്റെ കരള് കരള് ഹാർഡിന്റെ ഇത്, കുടലിന്റെ കൊടലിന്റെ ഇത്, നമ്മളെ ആമാശയം.
2: അതെ അതെ അതെ, ഇങ്ങനെയുള്ള വരകളാണ് ഞാനും അവിടെ ചെയ്യുന്നത്. അത് പക്ഷെ അവര് ആവശ്യപ്പെടുന്ന അനുസരിച്ചിട്ടാണ് വരയ്ക്കുന്നത്. മറ്റ് പ്രകൃതി ദൃശ്യം അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരയ്ക്കാറുണ്ടോ? പ്രകൃതി അല്ലെങ്കിൽ
1: പ്രകൃതിയെ കുറിച്ചുള്ള ചെറുതായിട്ടൊക്കെ ഒന്നും ഇപ്പൊ അതിനുള്ള ഇതൊന്നും എനിക്ക് പറ്റില്ല. ഓർമ്മ ശക്തിയൊക്കെ
2: ഇഷ്ടപ്പെട്ട കളർ ഏതാണ്?
1: ഇഷ്ടപ്പെട്ട കളറ് എനിക്ക് ചുവപ്പാണ്.
2: ചുവപ്പാണ്. അത് ശരി. അത് കൊള്ളാം. പിന്നെ ഈ പാട്ട് പാടുകയോ എഴുതുകയോ അങ്ങനെ എന്തെങ്കിലും?
1: പാട്ടൊക്കെ പാടും, പാട്ടൊക്കെ പാടും, എഴുതിയൊക്കെ ചെയ്യും. ഇപ്പോഴും അക്ഷരങ്ങളൊന്നും അത്ര പോരാ എനിക്ക്, അതുകൊണ്ട് ഞാൻ പിന്നെ കൂടുതൽ അതിനെ കുറിച്ച് വർണ്ണിക്കാറില്ല, അതിനെ കുറിച്ച് പറയാറില്ല.
2: വീട്ടിലാരൊക്കെയുണ്ട്?
1: വീട്ടില് ഞാനും എന്റെ ഭർത്താവും.
2: ശക്തമായ മഴയുണ്ട്. അതുപോലെ തന്നെ അവിടെ ഈ കാട്ടുമൃഗങ്ങളൊക്കെ വരുന്നു എന്ന് പറഞ്ഞിട്ട് ഇടയ്ക്ക്
1: BSSല് അവിടെ ജോലിക്ക് പോണ ഗൈഡുകളെല്ലാം പറയുന്ന, അവിടെ പോകുന്നവരും ഒക്കെ പറയുന്ന ആന ഭയങ്കര ശല്യം, ഭയങ്കരമായിട്ട് ഭയങ്കര ശല്യമായിട്ടിരിക്കുന്ന ആന.
2: അതെ, കാട്ടാന കൂട്ടമായിട്ട് തന്നെ വരുന്നു എന്ന് പറഞ്ഞിട്ട് ഇടയ്ക്ക് വാർത്തയുണ്ടായിരുന്നു.
1: അത് തന്നെ, കൂട്ടം കൂട്ടമായിട്ട് തന്നെയാണ് പറഞ്ഞത്.
2: അതെ. അപ്പൊ അതൊക്കെ കേട്ടിട്ട് അതൊക്കെ വരച്ചുകൂടെ, വരയ്ക്കാൻ ശ്രമിച്ചുകൂടെ?
1: ഞാൻ ഒരിടം പോവൂല, അതുകൊണ്ട് ഞാൻ വീട്ടിലുള്ള ഇരിപ്പും ഒക്കെ തന്നെ, എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ നാട്ടില് പുള്ളി ആട്ട വിളിച്ച് വണ്ടി വിളിച്ച്
2: കൊണ്ടുപോകൂ.
0: പക്ഷേ കാട്ടാനകൾ കൂട്ടമായി പോകുന്നു ഗിരിജാമ പറയുന്നത് കേൾക്കുമ്പോഴേ നമുക്ക് വരയ്ക്കാൻ തോന്നുന്നുണ്ട്. നമുക്കത് കാണാം.
1: ആനയെ കുറിച്ച് വരയ്ക്കാൻ അറിയാം, ആനയെ വരയ്ക്കാൻ അറിയാം.
2: അപ്പൊ വരയ്ക്കണം. വരച്ച് ഇഷ്ടപ്പെട്ട വർണ്ണങ്ങൾ കൊടുത്ത് അതിനെ മനോഹരമാക്കണം. അങ്ങനെയാണ് ഓരോ ചിത്രങ്ങളും ഉണ്ടാകുന്നത്.
0: ചുവപ്പല്ലേ ഏറ്റവും ഇഷ്ടം എന്ന് പറയുന്നേ? അപ്പൊ ഒരു ചുവന്ന ആനയെ വരയ്ക്കണം. അങ്ങനെ വിചാരിക്കരുത്. എല്ലാ കലകളും ആത്മസംതൃപ്തിക്കാണ് ഏറ്റവും പ്രധാനം. നമ്മൾ വരയ്ക്കുന്നു, നമുക്കതൊരു വലിയ സംതൃപ്തി ഉണ്ടാവും. പിന്നെ ആളുകൾ കാണുകയോ കാണാതിരിക്കുകയോ ചെയ്യട്ടെ, വിലയിരുത്തുകയോ വിലയിരുത്താതിരിക്കുകയോ ചെയ്യട്ടെ, അതാണ് ഷിബു സാറ് പറയുന്നത് വരയ്ക്കാൻ.
1: പിന്നെ ശിവ സാറ് കവിതയൊക്കെ പറയുമെന്ന് പറഞ്ഞ്.

0: മാതാപിതാക്കളെപ്പോഴും നമ്മൾക്ക് ഒരു എന്താണ് അതെ ദൈവതുല്യരായിട്ടുള്ള ആൾക്കാരല്ലേ. നമ്മുടെ ജീവിതകാലം മുഴുവൻ അവരെ കുറിച്ചുള്ള ഓർമ്മകളും അവരുടെ സന്തോഷങ്ങളും ഇഷ്ടാനിഷ്ടങ്ങളും ഒക്കെ നമ്മളെ സ്വാധീനിച്ചുകൊണ്ടിരിക്കും, ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കും.
1: ഗിരിജാമ പറഞ്ഞതിൽ തന്നെ ഒരു കവിതയുണ്ട്, കൊച്ചുനാളിലെ പോയതാണ് അച്ഛൻ. കണ്ടാ
0: കവിതയായി
1: ഞാനല്ല പറഞ്ഞ, ഗിരിജാമ പറഞ്ഞാണ് കൊച്ചുനാളിലെ പോയതാണ് അച്ഛൻ. ബാക്കിയാണെങ്കിൽ പറയേ ഇച്ഛയാണ് എനിക്ക് ഇപ്പോഴും കാണുവാൻ. അപ്പൊ കവിതയായി, ഇത്രയേ ഉള്ളൂ.
2: ഞാൻ ഒരു കഥയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, പക്ഷെ അത് ഇപ്പോഴും എനിക്ക് പറയാൻ പറ്റൂല.
1: അതൊരു ദിവസം ഇങ്ങോട്ട് ഒരു ഫോണിൽ അയച്ചാൽ നമ്മൾ തന്നെ അത് വായിച്ചു കേൾപ്പിക്കും. ഇങ്ങോട്ട് അയച്ചാൽ മതി, അത് നമ്മള് വായിച്ചിട്ട് ഏറ്റവും ഒടുവിൽ പറയും. കഥ രചന ഗിരിജാമ.
2: എനിക്ക് കിട്ടിയില്ല, എനിക്ക് സംസാരിക്കാൻ പറ്റില്ല, കട്ട് കോൾ കട്ടായി പോയി. എന്നാ കൊച്ചു നാടകമൊക്കെ
1: അഭിനയിച്ച
2: അപർണയിലെടുത്തും സാറിന്റെ അടുത്തും സംസാരിക്കാൻ എനിക്ക് ഒത്തില്ല സാറേ. എനിക്ക് അതാണ് ഞാൻ
1: ഇപ്പൊ മറ്റൊരു ആർട്ടിസ്റ്റിനോട് സംസാരിക്കാൻ പറ്റിയില്ലേ,
0: ഒരാളെ കിട്ടിയില്ലെങ്കിൽ.
2: അങ്ങനെയാണ്
0: സമയം കിടക്കുന്നത്, അതുകൊണ്ടാണ് നമ്മൾ തമ്മിൽ നേരിട്ട് സംസാരിക്കാൻ കഴിഞ്ഞത്. ഇഷ്ടപ്പെട്ട പാട്ട് ഏതാണ്?
2: മഴ പെയ് സിനിമ ഏതെന്നറിയില്ല. മഴ പെയ്തു പെയ്തു മണ്ണ് കുളിർത്തു മല്ലീശ്വരൻ ജൈവ മനം കുളിർത്തു എന്നുള്ള പാട്ട്.
1: നല്ല പഴയ പാട്ടല്ലേ? ആണോ?
2: പഴയ പാട്ടുകളൊക്കെ തന്നെ ഇഷ്ടം കൂടുതല്
1: എല്ലാവർക്കും.
2: അതിലാണ് അർത്ഥവും അർത്ഥവത്വം ഉള്ളത്.
1: അത് പുതിയ പിള്ളേർ കേൾക്കണ്ട.
2: പുതിയ പിള്ളേർക്ക് ഇന്ന് താന്തരിയുടെ തോം പാട്ട് മാത്രം മതി.
1: അതും പാട്ടൊക്കെ തന്നെ. ഞാൻ വരെ പക്ഷേ നിൽക്കൂ, എനിക്ക് അടിയുള്ള അമ്മയ്യ.
2: എനിക്ക് ഞാനും അടിയുള്ളൂ. പറയാനുള്ളത്
1: പറയാം സാറേ. അപ്പൊ നമുക്ക് മഴ പെയ്തു പെയ്തു മണ്ണ് കുളിർത്തു എന്ന പാട്ട് കേൾക്കാമോ നമുക്ക്? നല്ല പഴയ പാട്ടാണ്. 1979 ലജ്ജാവതി എന്ന ചിത്രത്തിലെ പാട്ടാണ്. അതിലൊരു പ്രത്യേകതയുണ്ട് കേട്ടോ. കെ ജെ ജോയ് എന്ന് പറയുന്ന ഒരു സംഗീത സംവിധായകനാണ് അതിന് ഈണം പകർന്നത്. പിന്നെ അതുപോലെ തന്നെ സാധാരണ നമ്മൾ കേട്ടിട്ടില്ലാത്ത ഒരാളാണ് ആ വരികൾ എഴുതിയിട്ടുള്ളത്. അൻവർ സുബേർ എന്ന് പറയുന്ന ഒരാളാണ് അത് എഴുതിയിട്ടുള്ളത്. അതാണ് എൻ്റെ വേറൊരു പ്രത്യേകത. പി ജയചന്ദ്രനും സുശീലാമ്മയും ചേർന്ന് പാടിയ അതിമനോഹരമായ ഗാനമാണ്. കേൾപ്പിക്കട്ടെ.
0: തീർച്ചയായും ചേച്ചി,
2: നമസ്കാരം. പാട്ട് ഡെഡിക്കേഷൻ ഉണ്ട് സാറിനും സാറിന്റെ കുടുംബത്തിനും സാറിനും രേഖാ മേഡത്തിനും എന്റെ ഗായത്രി മേഡത്തിനും ഫോൺ എടുത്ത നന്ദകുമാറിനും കേട്ടോണ്ടിരിക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടിയിട്ടാണ്. എന്റെ ഭർത്താവിനും എന്റെ മക്കൾക്കും വേണ്ടിയിട്ട് ആണ് ഡെഡിക്കേഷൻ.
0: എന്തായാലും വിളിച്ച സന്തോഷം, പരിചയപ്പെടാൻ കഴിഞ്ഞാൽ അതിലേറെ സന്തോഷം ചേച്ചി.
2: സന്തോഷം.
1: അപ്പൊ പാട്ടേക്കാം.
2: ശരി.

0: പ്രിയ ശ്രോതാക്കളെ, എല്ലാവർക്കും വീണ്ടും നമസ്കാരം. പ്രത്യേക പോക്കുവെല്ലിലേക്ക് നമുക്ക് തിരികെ എത്താം. പ്രത്യേക പോക്കുവെല്ലിൽ ഇന്ന് നമ്മളോടൊപ്പമുള്ളത് പ്രിയ സ്നേഹിതനായ ഷിബു ചന്ദാണ്. ഷിബു ചന്ദ് ആർട്ടിസ്റ്റാണ്, പെയിൻ്ററാണ്, മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ ജോലി ചെയ്യുന്നു, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ആർട്ടിസ്റ്റാണ്. മെഡിക്കൽ ഇല്ലസ്ട്രേഷൻ വിഭാഗത്തിൽ ജോലി ചെയ്യുന്ന ഷിബു നെടുമങ്ങാട് പനയമുട്ടം സ്വദേശിയാണ്. പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് വിളിക്കാം. നമുക്ക് കലയെക്കുറിച്ചൊക്കെ സംസാരിക്കാൻ പറ്റുന്ന അവസരമാണ്. എന്താണ് വരയ്ക്കുന്നത്, എങ്ങനെയാണ് വരയ്ക്കുന്നതെന്നൊക്കെ പോലും നമുക്ക് ചോദിക്കാം. വിളിക്കാം, പാട്ടുകൾ ചോദിക്കാം, സല്ലപിക്കാം, സംവദിക്കാം. വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 8891884912. ഇപ്പോൾ ഒരു ശ്രോതാവ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്, നമുക്ക് കേൾക്കാം. ഹലോ.
1: ഹലോ, നമസ്കാരം സാർ, ഞാൻ ശങ്കരൻ നായർ.
0: എന്തൊരു വലിയ മസില്!
1: എന്താ സാറേ
0: മസില് പിടിച്ചിരിക്കുന്ന പോലെ?
1: അയ്യോ, മസില് പിടിക്കാനുള്ള ആരോഗ്യമല്ലേ സാറേ, വയസ്സായി.
0: എന്നല്ലല്ലോ, ഭാവം അങ്ങനെയല്ലല്ലോ. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് പ്രിയപ്പെട്ട സ്നേഹിതൻ ആർട്ടിസ്റ്റ് ഒക്കെ ആയ ഷിബു ചന്ദ് സാറാണ്. സംസാരിച്ചോളൂ.
1: എല്ലാം കേട്ടോണ്ടിരിക്കുകയല്ലേ?
0: അക്ഷരം വിടാതെ കേട്ടോണ്ടിരിക്കുകയല്ലേ?
1: പിന്നെ ഒരക്ഷരം വിടാതെ കേട്ടോണ്ടിരിക്കുകയല്ലേ?
0: അപ്പൊ സംസാരിക്കൂ.
1: അപ്പൊ നമുക്ക് ഈ ഇത്രയും നാൾ വന്നതിൽ വ്യത്യസ്തമായിട്ടുള്ള ഒരാള് ആണല്ലോ ഇന്നിരിക്കുന്നത്, അതുകൊണ്ടൊന്ന് വിളിക്കാവുന്ന
0: ഞാൻ വിളിച്ചാൽ മാത്രം.
1: സാർ നമസ്കാരം. സാർ നമസ്കാരം. ഹലോ. ആ നമസ്കാരം
0: ചേട്ടന്റെ വീട് എവിടെയാണ്?
1: എന്തോ
0: വീട്?
1: വീട് ഞാൻ മുണ്ടേല.
0: മുണ്ടേല? ആ വെള്ളനാട് മുണ്ടേല. ആ ശരി,
1: വെള്ളനാട് മുണ്ടേല.
0: സുഖമായിട്ടിരിക്കുന്നോ?
1: ഓ, പനയമുട്ടൊക്കെ നമ്മളുമായിട്ട് വലിയ വ്യത്യാസമൊന്നുമില്ലല്ലോ,
0: അടുത്തടുത്താണ്. അതെ, സുഖമായിട്ടിരിക്കുന്നോ?
1: എന്തോ
0: സുഖമായിട്ടിരിക്കുന്നോ?
1: സുഖമായിരിക്കുന്നു. ഞാൻ പെയിന്റർ ആയിരുന്നു, ഇപ്പൊ പണിക്കൊന്നും പോകുന്നില്ല, വയസ്സായി.
0: ആർട്ടിസ്റ്റാണ്,
1: ഒരു ആർട്ടിസ്റ്റിന്റെ കൂടെയാണ് സംസാരിക്കുന്നത്. സാറേ കോളേജിനകത്താണല്ലേ സാർ?
0: ഞാൻ മെഡിക്കൽ കോളേജില് അവിടെ അക്കാദമിക വിഭാഗമുണ്ട്, അതായത് കുട്ടികൾ പഠിക്കുന്ന സ്ഥലം. അവിടെ പത്തോളജി ബിൽഡിങ്ങിൽ ആണ് എൻ്റെ സെക്ഷൻ ഉള്ളത്. അതിന് മെഡിക്കൽ ഇല്ലസ്ട്രേഷൻ വിഭാഗം എന്നാണ് പറയുന്നത്. അവിടെ ഞങ്ങൾ ഒരു ആർട്ടിസ്റ്റ്, ഒരു മോഡലർ, അതായത് ഈ മോഡൽസൊക്കെ ഉണ്ടാക്കണം, ഈ അവയവങ്ങളുടെയും കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഒരു ഫോട്ടോഗ്രാഫറും ഉണ്ട്. ഇങ്ങനെ മൂന്ന് പേര് ചേർന്നതാണ് ഞങ്ങളുടെ സെക്ഷൻ എന്ന് പറയുന്നത്. ഇപ്പം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ 5 ആർട്ടിസ്റ്റും 2-3 ഫോട്ടോഗ്രാഫർമാരും 2 മോഡലേഴ്സും ഉണ്ട്, കുട്ടികളെ ഈ രീതിയിൽ സഹായിക്കാൻ വേണ്ടിയിട്ട്. കാര്യം അവർ പഠിച്ച് വന്നെങ്കിൽ മാത്രമാണ് നാളത്തെ ആരോഗ്യമുള്ള ഒരു തലമുറയെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തമുള്ള ആൾക്കാരെ നമുക്ക് വേണം.
2: അവർ പഠിച്ചു വന്നാലും നമുക്ക് നേരാവണ്ണം വരയ്ക്കാൻ പറ്റുമോ?
0: വരയ്ക്കാനും സംസാരിക്കാനും
1: അവർക്ക് പഠിക്കാനായിട്ട് പ്രത്യേകം ഉള്ള ഇതൊക്കെ വരത്തി കാണിച്ചു കൊടുക്കുന്നതാണ് സാറിന്റെ ജോലി.
0: അതെ അതെ അതെ അതെ, അത് ഇങ്ങനെ ഡോക്ടേഴ്സ് ഞങ്ങളോട് പറയും, ഇന്ന ചിത്രം വരയ്ക്കണം, ഇന്ന ചിത്രം വേണം എന്ന് പറയും. അപ്പൊ അതനുസരിച്ചിട്ടാണ് ഞങ്ങളത് ആ സൈസ്, അവർ പറയുന്ന സൈസിലേക്ക് ഒരു ചാർട്ട് പോലെ വരച്ചു കൊടുക്കും. അപ്പൊ അവർക്കത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതെ അതെ അതെ. പിന്നെ എന്തൊക്കെയുണ്ട് മറ്റു വിശേഷം? വീട്ടിലാരൊക്കെ ഉണ്ട്?
1: വീട്ടില് എന്റെ ഭാര്യ, മകള്, മകൾക്ക് 2 കുട്ടികള്, അവളുടെ മരുമകൻ.
0: കൊച്ചുകുട്ടികളൊക്കെ?
1: കൊച്ചുകുട്ടികളല്ല സാർ, മകളുടെ മൂത്ത കുട്ടി ഇപ്പം MTA കൊച്ചിയിൽ അമൃതയില്. രണ്ടാമത്തെ മകൻ ഇപ്പം +2 ഇവിടെ വട്ടിയൂർക്കാവ് സരസ്വതി വിദ്യാലയത്തില്. മകൾക്ക് ഇവിടെ ഈ കളത്ര ഒരു വിമല ഇംഗ്ലീഷ് ഹൈസ്കൂൾ, അവിടുത്തെ ടീച്ചറാണ്.
0: ടീച്ചറാണ്, ശരി.
1: മകൻ ടെക്നോ പാർക്കില് ഒരു ജോലി ചെയ്യുന്നു.
0: ചേട്ടൻ പാട്ട് പാടുകയോ എഴുതുകയോ വരയ്ക്കുകയോ ചെയ്യാറുള്ളതാണോ?
1: ഇല്ല, വരയ്ക്കാൻ ഞാൻ പെയിന്റർ ആയിരുന്നു, അങ്ങനെ പ്രത്യേകിച്ച് വരപ്പില്ല. നമ്മൾ ഈ റീപെയിന്റിംഗ് ആണല്ലോ, വല്ല പ്രതിമയെ കിട്ടിയാൽ റീപെയിന്റ് ചെയ്യും,
0: അങ്ങനെയുള്ള അതൊരു കലയാണ്.
1: നമ്മളത് കണ്ട് ആണല്ലോ വരയ്ക്കുന്നത്, സാറ് എനിക്ക് പോലെ അല്ലല്ലോ. ആറ് പോലെ നമ്മളിത് ഈ പ്രതിമ ഇങ്ങനെ ചെയ്ത് വെച്ചതിൽ കളർ കൊടുക്കണു,
0: അങ്ങനെയുള്ള
1: അതെ അങ്ങനെയുള്ള ഇതൊക്കെ ഉള്ളു. അത് 35-40 വർഷം വരെ പെയിന്റിംഗ് ആയിരുന്നു, ഇപ്പൊ വയസ്സായി.
0: ഇനിയിപ്പോ ഇനാമെല്ലാം ചെയ്തിട്ടുള്ളത്?
1: ഇനാം എല്ലാം ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ പഴയ ചുണ്ടമ്പ് പിള്ളയിൽ തുടങ്ങിയതാണ് സാർ. അത് കഴിഞ്ഞപ്പോഴും ഇനാമലും അങ്ങനെ എല്ലാം പെയിന്റ് ചെയ്യും.
0: അതെ അതെ, നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയൊരു സന്തോഷം സവിശേഷത എന്ന് പറയുന്നത് നമ്മളൊക്കെ മണ്ണെണ്ണ വിളക്ക് മുതൽ ഇങ്ങ് LED ലൈറ്റ് വരെയുള്ള കാലഘട്ടം വരെ, ലേസർ ലൈറ്റ് വരെയുള്ള കാലഘട്ടം നമുക്ക് അനുഭവിക്കാം.
1: നമ്മൾ അനുഭവിക്കാം. അതാണ് ഞാൻ ഈ പെയിന്റിങ്ങിന്, ഞാൻ ആദ്യമായിട്ട് പെയിന്റിങ്ങിന് ഇറങ്ങുമ്പോൾ നമ്മൾ കക്ക വാങ്ങിച്ചുകൊണ്ടൊന്ന് നീട്ടി
0: അതില്
1: പശയും നീലും ഒക്കെ ചേർത്ത് ചുണ്ണാമ്പ് വെള്ളം അടിച്ച് തുടങ്ങിയതാണ്. അവസാനം നമ്മള് അപ്പക്സിൽ വരെ പോയി നിന്നു.
0: അതെ, അന്നൊക്കെ ഒരുപാട് പ്രോസസ്സിംഗ് നമുക്ക് ഇങ്ങനെ ചെയ്തെടുക്കണമായിരുന്നു.
1: അത് ഈ ചുണ്ണാമ്പ് വെള്ളം കഴിഞ്ഞ് സ്നോസത്തിന്റെ കാലം വന്നു. സ്നോസത്തിന്റെ കാലം എന്ന് പറയുമ്പോൾ നമ്മളത് തലക്കി എടുക്കുമ്പോ നമ്മൾ ഈ പുട്ടിന് മാവ് കുഴയ്ക്കുന്നത് എങ്ങനെയാണോ അതേ രീതിയിൽ കുഴച്ചെടുത്ത്
0: കിട്ടിയില്ലെങ്കിൽ കറക്റ്റായിട്ട് കിട്ടത്തില്ല,
1: എങ്കിൽ പോയി. ഇന്നത്തെ പിന്നെ ജോലിക്കാരൊക്കെയാണെങ്കിൽ സുഖം, എങ്ങനെ വേണോ വാരി അടിക്കാം. ഈ എഫക്റ്റൊക്കെ ആവുമ്പം ചെയ്യാനും ഒന്നിനും വേറെ
0: ബുദ്ധിമുട്ടൊന്നുമില്ല. സ്പ്രേ പെയിന്റ്
1: സ്പ്രേ ഉണ്ട്, അല്ലെങ്കിൽ ഇപ്പൊ പിന്നെ കൈകൊണ്ട് ഇല്ല. ഇപ്പം ഈ വടിയാണല്ലോ എല്ലാവർക്കും,
0: വടി മാത്രമല്ല ഡ്രോൺ ഒക്കെ ഉപയോഗിച്ചിട്ട് ഈ പറക്കുന്ന ചെയ്യുന്നുണ്ട്.
1: അതെ അതെ അതെ, അങ്ങനെ എല്ലാം ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഒരുപാട് ടെക്നോളജി അങ്ങ് വളർത്തു പോയില്ലേ.
0: അതെ അതെ അല്ലെ, അതാണ് ഞാൻ പറഞ്ഞത്. നമ്മള് പഴയ കാലം മുതൽ ഈ കാലം വരെയുള്ള ഒരു കാലയളവ് നമുക്കത് ആസ്വദിക്കാൻ പറ്റി.
1: എന്റെ കണ്ണ് തന്നെ, എനിക്കൊരു കണ്ണ് തന്നെ ഏകദേശം നഷ്ടപ്പെട്ടെന്ന് തന്നെ പറയാം. ഞാൻ ഈ ലവ്ലീസം വന്ന കാലത്ത് ഈ തട്ട് അടിച്ചോണ്ടിരിക്കുകയായിരുന്നു. ഒരു ദിവസം ഇങ്ങനെ ഒരു തുള്ളി ലവ്ലീസം ഇങ്ങനെ കണ്ണിൽ വീഴുന്നു. അത് ഈ കുറെ വെള്ളം കോരി അടിച്ചു അങ്ങനെയൊക്കെ തുടച്ച് തുടച്ച് തുടച്ച് അങ്ങനെ ഇരുന്നു. പിറ്റേ ദിവസവും അതേ സ്ഥലത്ത് വീഴുന്നു. അയ്യോ, അത് അങ്ങ് ആകെ. അപ്പഴത് ഈ ചികിത്സയ്ക്ക് വന്ന് പോകാനുള്ള സമയമില്ല, പറ്റിയില്ല. കാരണം ഒരു ദിവസം ജോലിക്ക് പോയിരിക്കാൻ നോക്കില്ല. അപ്പൊ ഈ നമ്മൾ ഈ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് റോസ് വാട്ടർ വാങ്ങിച്ചു വെച്ചേക്കും. ഈ റോസ് വാട്ടർ വാങ്ങിച്ച് രാത്രി വന്ന് ഈ റോസ് വാട്ടർ രണ്ട് തുള്ളി എടുത്ത് ഒഴിക്കും. ഭയങ്കര നീറ്റിലായിരിക്കും, രാവിലെ ആകുമ്പോൾ ഒരു സുഖം കിട്ടു ഒഴിച്ചു
0: പോകും.
1: അങ്ങനെ പോയി ആ ഒരു കണ്ണിന് ശരിക്കുള്ള കാഴ്ച ഇപ്പൊ ഇല്ല. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് അനുഭവങ്ങൾ ഈ പണിയിൽ തന്നെ. ഇന്നൊക്കെ ആണെങ്കിൽ ഒരു കുഴപ്പമില്ല, ഇന്ന് സുഖം.
0: ടെക്നോളജി സൗകര്യങ്ങളും അത്രത്തോളം വളർന്നു. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പാട്ടായിരിക്കുമല്ലോ ചേട്ടൻ ചോദിക്കുന്നത്. എനിക്ക്
1: തോന്നുന്നു ഞാൻ ഇന്ന് ചോദിച്ചേക്കുന്ന പാട്ട് അങ്ങനെയല്ല. ഇന്ന് ഞാൻ ചോദിച്ചേക്കുന്നത് ഈ ചെമ്മീൻ എന്ന സിനിമയിലെ മാനസമേനെ
0: വരൂ,
1: അതിനൊരു കാരണമുണ്ട്
0: പറയണം.
1: അതില് അഭിനയിച്ച വലിയ കുട്ടി എന്ന് പറയുന്ന കൊച്ചു മുതലാളി 93 വയസ്സ് കഴിഞ്ഞതായിരുന്നു സുഖമായി തിന്നും കണ്ണമൂല താമസിക്കുന്നു. ആരോഗ്യവാനായിട്ട് ഇനി അദ്ദേഹം വളരെ കാലം നമുക്ക് ഇങ്ങനെ വല്ലപ്പോഴും പോകാം. ഒരു പത്രത്തിലൂടെയെങ്കിലും പോട്ട് ഒന്ന് കാണാമല്ലോ എന്ന് വിചാരിച്ച അദ്ദേഹത്തിന് വേണ്ടി, ആ ഒരു അദ്ദേഹത്തിന്റെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടി അദ്ദേഹം അഭിനയിച്ച ആ ഒരു പാട്ടാണ് ഞാൻ ചോദിച്ചിരിക്കുന്നത്.
0: മനോഹരമായ പാട്ടും മനോഹരമായ ഒരു സന്ദേശവും ഇതിലുണ്ട് തീർച്ചയായും.
1: ഇന്ന് കാലത്തെ പത്രം എടുത്ത് നോക്കിയപ്പോ തന്നെ അദ്ദേഹത്തിന്റെ കൊച്ചുമോന്റെ മോനെയും വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു പടമാണെന്ന് മനോരമ പേപ്പറിൽ കിടക്കുന്നത്.
0: അതെ അതെ, അദ്ദേഹത്തിന്റെ ജന്മദിനമായിട്ട് ബന്ധപ്പെട്ട ആഘോഷങ്ങൾ ഈ അടുത്ത സമയത്ത്.
1: അതെ അതെ, ഇന്ന് ഇപ്പൊ ഇത്തവണ വലിയ ആഘോഷമൊന്നും ഇല്ലായിരുന്നു എന്നാണ് പറയുന്നത്. കൊച്ചുമോന്റെ മോനുമായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ഒരു ഫോട്ടോ ആണെന്ന് കിടക്കുന്നത്. അത് കണ്ടപ്പോ തന്നെ നമ്മുടെ മനസ്സിൽ ആ പഴയ
0: ഇതാണ്.
1: അതെ, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു നടനാണ്.
0: അതെ അതെ, എല്ലാവർക്കും അതെ
1: അതെ
2: സൗമ്യ,
1: അത്രക്ക് അത്രക്ക് കഴിവുണ്ട്.
2: അതാണ് പ്രത്യേകത അല്ലേ, സൗമ്യനും ശാന്തനും.
1: അല്ല സാർ, രണ്ടു മൂന്ന് ദിവസത്തിന് മുമ്പ് അദ്ദേഹം പാചകമേള എന്ന് പറഞ്ഞു അദ്ദേഹം ഒരു കണ്ണിക ഉണ്ടായിരുന്നു. അതായത് ഇങ്ങനത്തെ ഒരു സ്വഭാവ നടന്ന അങ്ങനെ എല്ലാം പിന്നെ വന്ന റോളുകളൊക്കെ അങ്ങനത്തെ റോളുകളായി. അപ്പൊ അദ്ദേഹത്തിന് ഒരു മോശക്കാരനായിട്ട് അഭിനയിക്കുക, അതിനൊരു റോൾ ആരും കൊടുക്കാത്തതുകൊണ്ട് പ്രിയ എന്ന് പറഞ്ഞ ഒരു സിനിമ അദ്ദേഹം സംവിധാനം ചെയ്തു. അതില് ഒരു ഈ ബോംബെ ഇന്റർവ്യൂലൊക്കെ നടക്കുന്ന ഒരു മോശക്കാരനായിട്ട് അതിൽ അഭിനയിച്ചു.
0: അതിനെ
1: കുറിച്ച് അദ്ദേഹം എഴുതിയിട്ടുണ്ടായിരുന്നു രണ്ടു ദിവസത്തിലോ.
0: സിനിമയുടെ പേര് ഓർമ്മയുണ്ടോ?
1: പ്രിയ, പ്രിയ, പ്രിയ. അദ്ദേഹം തന്നെ ആദ്യമായിട്ട് സംവിധാനം ചെയ്ത റോളാണ്.
0: എന്തായാലും
1: ഒരു ബംഗാളിയെ നടിയായി കൊണ്ടുവന്ന് അഭിനയിപ്പിച്ചതാണ്. അങ്ങനെയൊക്കെ ആ ഒരു ഓർമ്മയിൽ ഇന്നത്തെ ഈ പാട്ട് അദ്ദേഹത്തിന് എന്നെ ഡെലിഗേറ്റ് ചെയ്യാണ്.
0: തീർച്ചയായും, അതില് നമുക്ക് എല്ലാവർക്കും ചേട്ടനോടൊപ്പം ചേർന്നുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ടി ഈ പാട്ട്.
1: സാറിനോട് സംസാരിക്കാൻ കഴിഞ്ഞാൽ വളരെയധികം സന്തോഷം.
0: തീർച്ചയായും അതെ,
1: മധുജന സാർ സൈഡിൽ ഉണ്ടാതിരിക്കുകയാണ്.
0: ഇല്ല സാർ, ഇതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്.
2: മൗനം പോലും മധുരം.
1: അങ്ങനെയാണല്ലോ.
2: അപ്പൊ മന്നാഡേ പാടി സലീൽ ചൗധരി ഈണം, മന്നാഡേ പാടി സലീൽ ചൗധരി ഈണം പാടുന്ന വയലാർ രാമവർമ്മ രചിച്ച മനോഹരമായ രാമൂക്കാരിയാട്ട് സംവിധാനം ചെയ്ത ചെമ്മീൻ എന്ന ചിത്രത്തിലെ മധുസാറിന് വേണ്ടിയിട്ട് നമുക്ക് പാട്ട് കേൾപ്പിക്കാം അല്ലേ?
1: പാട്ട് കേൾക്കാം.
0: ഓക്കെ, സന്തോഷം ചേട്ടാ, സന്തോഷം.

0: പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പോക്കുവയിൽ തുടരുന്നു. പ്രത്യേക പോക്കുവയിൽ ഇന്ന് നമ്മളോടൊപ്പമുള്ളത് പ്രിയ സ്നേഹിതൻ ഷിബു ചന്ദാണ്. ആർട്ടിസ്റ്റാണ്, മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ ജോലി ചെയ്യുന്നു, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ആർട്ടിസ്റ്റാണ്, മെഡിക്കൽ ഇല്ലസ്ട്രേഷൻ വിഭാഗത്തിലാണ് ജോലി ചെയ്യുന്നത്. ഷിബു ചന്ദ് നെടുമങ്ങാട് പനയമുട്ടം സ്വദേശിയാണ്. പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് വിളിക്കാം, സംവദിക്കാം, സല്ലപിക്കാം, പാട്ടുകൾ ചോദിക്കാം, കലയെക്കുറിച്ചൊക്കെ നമുക്ക് സംസാരിക്കാനുള്ള ഇടമാണ്. ഇപ്പോൾ ഒരു ശ്രോതാവ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്, നമുക്ക് കേൾക്കാം. ഹലോ, ഉത്തരംകോട് നിന്നും റോബിൻസൺ ആണ് സംസാരിക്കുന്നത്. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ആർട്ടിസ്റ്റായ ഷിബു ചന്ദാണ്. എല്ലാം കേട്ടുകൊണ്ടിരിക്കുകയല്ലേ? അപ്പോൾ ഷിബു ചന്ദൻ സാറിനോട് സംസാരിച്ചോളൂ.
1: ഹലോ ഹലോ, നമസ്കാരം.
2: നമസ്കാരം ചേട്ടാ.
1: എന്തൊക്കെ ഉണ്ട് വിശേഷം? സുഖമാണോ? എവിടെയാണ് സ്വദേശം? കുറ്റിച്ചൽ. അറിയാം. എന്ത് ചെയ്യുന്നു ചേട്ടൻ?
2: ഞാനിപ്പോ കർണാസായിട്ട് ജോലി നോക്കി വരുന്നു. ഇപ്പൊ പനിയായിട്ട് പോയില്ല.
1: ഓ ശരി, അത് ശരി. എങ്ങനെയുണ്ട്, ഈ പ്രോഗ്രാം ഒക്കെ കേൾക്കാറുണ്ടോ? എല്ലാ ദിവസവും കേൾക്കുന്നതാണ്. ഞാനൊരു ചിത്രകാരനാണ്. അപ്പോ അവിടെ വന്നാൽ, എന്റെ സെക്ഷനിൽ വന്നാൽ കുറച്ച് ചിത്രങ്ങൾ കാണാൻ പറ്റും. ഞാൻ അക്കാഡമിക് സെക്ഷനിലാണ്, അതായത് പ്രിൻസിപ്പൽ ഓഫീസിനടുത്തായിട്ട്. പിന്നെ പ്രിൻസിപ്പൽ ഓഫീസിൽ വന്നാൽ അവിടെ ഒരു ഗാന്ധിജിയെ ഞാൻ വരച്ചു വെച്ചിട്ടുണ്ട്. മൈക്രോസ്കോപ്പ് നോക്കുന്ന ഒരു ഗാന്ധിജി, പിന്നെ ഒരു എഴുത്തച്ഛൻ്റെ ചിത്രവും അവിടെ കാണാൻ പറ്റും. മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഓഫീസിനകത്ത്
0: ഒരു ഒന്നൊന്നര മാസം കഴിഞ്ഞ് കരുണാസായിൽ വന്നാലും ചിത്രം ഞാൻ എന്തായാലും വരപ്പിച്ചിട്ടേ വിടൂ.
1: തീർച്ചയായും. പിന്നെ എന്തൊക്കെയുണ്ട് ബാക്കി വിശേഷങ്ങൾ കൂടി പറയണോ ചേട്ടാ?
2: വീട്ടിലാരും
1: വിളിക്കാറുണ്ടല്ലോ? എന്റെ വീട്ടില് എനിക്ക് രണ്ട് ആൺമക്കളാണ്. ഒരാളുടെ പേര് സെൻ ചന്ദ് എന്നാണ്, സെൻ. രണ്ടാമത്തെ ആളുടെ പേര് ധ്യാൻ ചന്ദ് എന്നാണ്. അദ്ദേഹം പ്ലസ് വണ്ണിന് പഠിക്കുന്നു. മൂത്തയാള് ഡിഗ്രിക്ക്. പിന്നെ വൈഫ് വീട്ടമ്മയാണ്. പിന്നെ അച്ഛൻ കൂടെയുണ്ട്. ഇങ്ങനെയാണ് എൻ്റെ കുടുംബം.

0: പിന്നെ ചിത്രങ്ങളൊക്കെ കാണാറുണ്ടോ? വരയ്ക്കുന്ന ചിത്രങ്ങൾ ചിത്രകാരനായതുകൊണ്ട് ചോദിക്കുന്നതാണ്.
1: അതെ അതെ, ചിത്രങ്ങൾ വലിയ ഇഷ്ടമാണ്. മുടിയെ കൂടെ വരുമ്പോഴത്തേക്ക്
0: അതെ അതെ, അദ്ദേഹത്തിന്റെ അവിടെ ഒരു ശില്പമുണ്ട് വളരെ പ്രസിദ്ധമായ, അതെ, അമ്പയും കുഞ്ഞും ശില്പം.
1: അതെ അതെ.
0: പിന്നെ എന്റെ കുറച്ച് ചിത്രങ്ങള് ഇവിടെ ഈ ആർട്ട് ഏരിയ എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി തിരുവനന്തപുരത്ത് പണ്ട് നടന്നു. അതായത് ആ യൂണിവേഴ്സിറ്റി കോളേജിന്റെ ഒരു സ്റ്റേഡിയം ഇല്ലേ, ആ സ്റ്റേഡിയത്തിന്റെ മതിലിൽ വരച്ചിട്ടുണ്ട്. പിന്നെ മ്യൂസിയത്തിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ടൂറിസം ഡയറക്ടറേറ്റിന്റെ മതിലിൽ, അത് 2016-ലും 2015-ലും ആയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഏകദേശം 10 വർഷത്തോളം ആയി, അത് കുറേയൊക്കെ നശിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെയാണ് എൻ്റെ ചിത്രങ്ങൾ. പിന്നെ ഇടയ്ക്കൊക്കെ ചിത്ര പ്രദർശനങ്ങൾ നടത്താറുണ്ട്. ഇങ്ങനെയൊക്കെയാണ് ചിത്രങ്ങൾ കാണാൻ കഴിയുന്നത്. അതെ. പിന്നെ അവിടെ ആരെങ്കിലും വരയ്ക്കുന്ന ആൾക്കാരോ പാട്ട് പാടുന്ന ആൾക്കാരോ എഴുതുന്നവരോ ഉണ്ടോ? ഇല്ല. ആ ശരി. അതെ അതെ അതെ, ഞാനും കൊറേ നാളിങ്ങനെ എഴുത്ത് പഠിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇലക്ഷൻ സമയത്ത് ഇങ്ങനെ രാവും പകലും ഇല്ലാതെ എല്ലാ പാർട്ടികൾക്കും വേണ്ടിയിട്ട് ഓടിയാണെന്ന് എഴുതിയിട്ടുണ്ട്. അതൊക്കെ ഒരു സന്തോഷമുള്ള കാലമാണ്.
1: അതെ.
0: പിന്നെ ഏതാണ് പാട്ട്?
1: ഞാനൊന്ന് ചോദിച്ച പാട്ട് അനക്ക എന്ന ചിത്രത്തില് കോഴിക്കോട് അനക്ക ചിത്രം അനക്ക
0: അനക്ക
1: കോഴിക്കോട് പി യേശുദാസ് എന്ന ഒരാള് അനുവദം ചെയ്തിട്ടുള്ള പാട്ടാണ് ഞാൻ ചോദിച്ചായിരുന്നു.
0: ഓ,
1: അദ്ദേഹം മരണപ്പെട്ടുപോയി.
0: അതെ.
1: രണ്ടുമൂന്ന് ചിത്രങ്ങൾ ഉണ്ടെങ്കിൽ അയാളെ പാട്ട് അദ്ദേഹം പാട്ട് പറയും
0: കഴിയുന്നുള്ളൂ.
1: നല്ലത് പാട്ടാ. അങ്ങകലേ കിഴക്കൻ ദിക്കിൽ പൂമര കൊമ്പില് ഇന്ന് കോവിലം ഇന്നയെ വിളിക്കുന്നു എന്നുള്ള പാട്ടാ.
2: അധികം നമ്മൾ ഇതിനകത്ത് കേൾപ്പിച്ചിട്ടുള്ള പാട്ടല്ല എന്ന് തോന്നുന്നു അല്ലേ?
0: അതെ, വളരെ
2: റെയറായിട്ടുള്ള ഒരു പാട്ടാണ്.
1: ഞാൻ പല പ്രാവശ്യം ഈ പാട്ടിന് ആവശ്യപ്പെട്ടിട്ടുണ്ട്, കേട്ടിട്ടുമുണ്ട്. പക്ഷെ എനിക്ക് ഇന്നും ആ പാട്ട് കേൾക്കാൻ വളരെ ആഗ്രഹമുണ്ട്.
0: കേൾക്കുംതോറും അതിന്റെ സൗന്ദര്യം കൂടി കൂടി വരുന്നു.
1: അതെ അതെ അതെ,
0: തീർച്ചയായും. അപ്പൊ
2: അതൊരു വലിയ കാര്യമാണ്. എന്തു പറയാ, കോഴിക്കോട് യേശുദാസ് സംഗീതം ചെയ്ത് കെ ജെ യേശുദാസ് പാടിയ പാട്ടാണ്, അങ്ങനെ നമുക്ക് പറയാൻ പറ്റും. ഇത് കരുണാസായി റേഡിയോയിലും അധികം കേൾപ്പിച്ചിട്ടുള്ള ഒരു പാട്ടല്ല, അപൂർവമായ ഒരു ഗാനമാണ്. അനഖാന്ന സിനിമയെ കുറിച്ച് എപ്പോഴോ പറഞ്ഞിട്ടുണ്ട്. ആ സിനിമയ്ക്ക് മറ്റൊരു പേരുണ്ട്, ഓർമ്മയിൽ ഒരു നിമിഷം എന്ന് പറഞ്ഞിട്ട്. പക്ഷേ പാട്ട് അധികം കേൾപ്പിച്ചിട്ടില്ല.
1: ഞാനീ സുഗതമി രാത്രി എല്ലാം നേരിട്ട് കിടന്നു ഉറങ്ങുന്ന ആളാണ്. പക്ഷെ ഇതേപോലെ അത് പോലും കേട്ടിട്ടില്ല.
2: അതിൽ ഞാൻ പറഞ്ഞിട്ടില്ല. അതെ
1: അതെ,
2: എന്നെ തോൽപ്പിച്ചു.
1: ഇല്ല സാർ, തോൽപ്പിച്ചതല്ല.
2: അതാ ഞാൻ പറഞ്ഞ കരുണാസായി റേഡിയോയിൽ അധികം കേൾപ്പിച്ചിട്ടില്ലാത്ത പാട്ടാണ്. അപ്പൊ എന്തായാലും വളരെ സന്തോഷം. ആ പാട്ടിലേക്ക് നമുക്ക് പോവാം. അപ്പൊ ഒരിക്കൽ കൂടെ ശിവചന്ദ്രനോട് സ്നേഹവും ഒക്കെ അറിയിച്ചോളൂ.
0: ഓ, താങ്ക് യു ചേട്ടാ. തിരിച്ചു മതി, നമുക്ക് വീണ്ടും കാണാം, കേൾക്കാം. ബൈ.
2: അപ്പൊ പാട്ടിലേക്ക് പോട്ടെ.
1: പോകാം.
2: ശരി.

0: പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പോക്കുവയിലേക്ക് നമുക്ക് തിരികെ എത്താം. പ്രത്യേക പോക്കുവയിലെ സമയം ഏതാണ്ട് കഴിയാറായി. ഇന്ന് നമ്മളോടൊപ്പമുള്ളത് ആർട്ടിസ്റ്റും പെയിൻറ്ററും മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ ജോലി ചെയ്യുന്ന ആർട്ടിസ്റ്റായ ഷിബു ചന്ദാണ്. പ്രിയ സ്നേഹിതനാണ് ഇന്ന് നമ്മളോടൊപ്പമുള്ളത്. ശ്രോതാക്കൾക്ക് വിളിക്കാം. ഇപ്പോൾ ഒരു ശ്രോതാവ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്, നമുക്ക് കേൾക്കാം. ഹലോ, ഹലോ, റേഡിയോയുടെ ശബ്ദം നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് സംസാരിക്കൂ. ഹലോ, എന്നാലും ഇപ്പോഴും റേഡിയോയുടെ ശബ്ദം കൂടുതലാണ്, അതുകൊണ്ടാണ് നമുക്ക് കേൾക്കാൻ ഒരു സുഗമത്വമില്ലാത്തത്. ഇനി പറഞ്ഞോളൂ.
1: ഹലോ,
0: ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഷിബുച്ചന്ദ് സാറാണ്. സാറിനോട് നമസ്തേ പറഞ്ഞ് സംസാരിക്കാം.
2: ഹലോ ചേട്ടാ, നമസ്കാരം. നമസ്കാരം. നമസ്കാരം ചേട്ടന്റെ പേര്? എന്റെ പേര് ഷിബു ചന്ദ് എന്നാണ്. ഞാൻ ചിത്രകാരനാണ്.
1: എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നു. ആരും കണ്ടിട്ടില്ല. മോഹൻലാൽ സാറിന്റെയും അതേ സംഭാഷണമാ കൊറേ കേൾക്കുന്ന. നല്ല സന്തോഷം.
2: നല്ല സന്തോഷമുള്ള വാർത്തയാണോ? പിന്നെ എവിടെയാണ് താമസം?
1: ഞാൻ
2: നെടുമങ്ങാട്
1: സ്വദേശിയാണ്.
2: അതെ, വീട്ടിലാരൊക്കെ ഉണ്ട്?
1: വീട്ടിലൊരു സഹോദരിയുണ്ട്, പിന്നെ അച്ഛനും അമ്മയൊക്കെ പോയ സഹോദരിയല്ല. ഓരോരുത്തരൊക്കെ മരണപ്പെട്ടു. പിന്നെ മോളുണ്ട്.
2: കൂടെ ഉള്ളവരൊക്കെ സുഖമായിട്ടിരിക്കുന്നു?
1: ആ, കൂടെ സുഖമായിട്ടായി, വലിയ കുഴപ്പമൊന്നുമില്ല.
2: ഈ പാട്ട് കേൾക്കാനും കവിത കേൾക്കാനും ഒക്കെ ഇഷ്ടമല്ലേ? അതെ. ചിത്രങ്ങളൊക്കെ വരയ്ക്കാറുണ്ടോ, കാണാറുണ്ടോ? ചിത്രം വരയ്ക്കുകയോ കാണുകയോ ചെയ്യാറുണ്ടോ?
1: ചെയ്യില്ല.
2: ഒരു ചിത്രകാരനായതുകൊണ്ട് ചോദിച്ചതാണ്.
1: പാട്ടുകളൊക്കെ പഴയ പഴയ പാട്ടുകളൊക്കെ ചെറിയ പരിവർത്തനം നേടിയ വളരെ ഇഷ്ടമാണ്. പരിപാടികൾ, ഈ പരിപാടികളെല്ലാം നമ്മൾ കേട്ടോണ്ടിരിക്കുകയാണ്.
2: ചേട്ടന് ഇഷ്ടപ്പെട്ട പാട്ട് ഏതാണ്?
1: തമിഴ് പാലും പഴവും ഒന്ന്. പണ്ട് ശിവാജി ഗണേശൻ NGR ഒക്കെ വിളിച്ചേ പാലും പഴവും
2: കൈ പാട്ടാണ്.
1: പഴയ
2: പാട്ടാണ്.
0: അപ്പൊ നമ്മുടെ സമയം ഇങ്ങ് ആയി പോയത് കൊണ്ട് നമുക്ക് നേരിട്ട് ആ പാട്ടിലേക്ക് പോവാമോ? പാട്ട് കിട്ടും. പിന്നെന്താ, നമ്മുടെ ലൈബ്രറി ഇല്ലാത്ത പാട്ടൊന്നുമില്ല. അല്ലെങ്കിൽ തന്നെ സർവ്വ വിവരങ്ങളും സർവ്വ പാട്ടുകളും വിരൽ തുമ്പിലുള്ള ഈ കാലഘട്ടത്തിൽ പാട്ടിനാണോ ക്ഷാമം? ചുമ്മാ അങ്ങ് കമ്പ്യൂട്ടറിനോട് ചോദിച്ചാൽ അത് ഏത് പാട്ടും തരും.
1: തിയേറ്ററിലൊക്കെ അന്ന് രണ്ടെണ്ണ നാലെണ്ണ 50 വയസ്സൊക്കെ അറിയില്ലായിരുന്നൊക്കെ കേട്ടിട്ടുള്ള പഴയ പാട്ട് ഈ പടങ്ങളൊക്കെ.
0: അപ്പൊ അതിപ്പോ നമുക്ക് കേൾക്കാം. അപ്പൊ ഷിബുചന്ദ് സാറിനോട് ഒരിക്കൽ കൂടെ നമസ്കാരം ഒക്കെ പറഞ്ഞോളൂ, സ്നേഹം അറിയിച്ചോളൂ.
2: അപ്പൊ ചേട്ടാ വീണ്ടും നമുക്ക് കാണാം.
1: കാണാം.
2: എന്തായാലും സന്തോഷം വിളിച്ചതിൽ.
1: ഓക്കെ
2: ഓക്കെ ഓക്കെ, പാട്ട് കേൾക്കാം.
0: നമുക്ക് പാട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ തുടങ്ങിയത് ചിത്രത്തെക്കുറിച്ചും ഒക്കെ പറഞ്ഞുകൊണ്ടാണ്. ശ്രോതാക്കളോട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാനായിട്ട് സാധിച്ചു. ഒരു ഒരു ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിലുള്ള ഈ ഒരു യാത്രയെക്കുറിച്ച് എന്തൊക്കെ, എത്ര, ഈ എപ്പോഴും ഒരു ആർട്ടിസ്റ്റിൻ്റെ ഏറ്റവും വലിയ സ്വപ്നം കൂടുതൽ കൂടുതൽ എന്താണ് പെയിൻറ്റിങ് എക്സിബിഷനുകൾ സംഘടിപ്പിക്കുക എന്നുള്ള ഒരു വലിയൊരു കാര്യമാണത്. അപ്പോൾ അതേക്കുറിച്ചൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ പോക്കുവയിൽ നിന്ന് നമുക്ക് മെല്ലെ പടിയിറങ്ങാം. ഒന്ന് കേട്ടാൽ കൊള്ളാമായിരുന്നു.
2: ഞാൻ കുട്ടിക്കാലം മുതൽ ചിത്രങ്ങൾ വരയ്ക്കുന്ന ഒരാളാണ്. അപ്പോൾ സ്കൂൾ തലത്തിലും അത് കഴിഞ്ഞ് അതിന് ശേഷം ഞാൻ ഇതിൻ്റെ ഹയർ സ്റ്റഡീസിനായിട്ട് സംസ്കൃത സർവകലാശാല, അവിടെ നിന്നാണ് ഞാൻ ഡിഗ്രി BFA എടുത്തത്. അതിനുശേഷം കോട്ടയം മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിലുള്ള തൃപ്പൂണിത്തുറ ആർഎൽഡി കോളേജിൽ നിന്ന് MFA പെയിൻറ്റിങ് പാസ്സായി. പിന്നെ തുടർന്നൊരു 13 വർഷത്തോളം ഞാൻ അധ്യാപകനായിരുന്നു, ചിത്രകലാ അധ്യാപകനായിരുന്നു. അത് KG ലെവൽ മുതൽ PG ലെവൽ വരെ പഠിപ്പിക്കാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഏകദേശം കേരളത്തിലെ 5 സിലബസുകൾ, ആർട്ട് സിലബസുകൾ കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ധാരാളം ചിത്ര പ്രദർശനങ്ങളിലും ഗ്രൂപ്പ് പ്രദർശനങ്ങളിലും ക്യാമ്പുകളിലും ഒക്കെ പങ്കെടുത്തിട്ടുണ്ട്. കൂടാതെ ഒരു 10 സോളോ എക്സിബിഷൻസ്, ഏകാംഗ പ്രദർശനങ്ങൾ കേരളത്തിൽ തിരുവനന്തപുരം മുതൽ കോഴിക്കോട് വരെയുള്ള ഭാഗങ്ങളിലായിട്ട് നടത്തിയിട്ടുണ്ട്. പിന്നെ ഇന്ത്യക്ക് പുറത്തും ഒക്കെ ആയിട്ടുള്ള ചിത്ര പ്രദർശനങ്ങൾ അപൂർവമായിട്ട് പങ്കെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഇല്ലസ്ട്രേഷൻ വർക്കുകൾ പുസ്തകങ്ങൾക്ക് വേണ്ടിയിട്ട്, ഏകദേശം 10-30 പുസ്തകങ്ങൾക്ക് വേണ്ടിയിട്ട് കവർ പേജായിട്ടും അതിൻ്റെ അകത്തുള്ള ലേ ഔട്ടായിട്ടും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീണ്ടും ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കുന്നു. എൻ്റെ ചിത്രങ്ങൾ കുറച്ചുകൂടി ഒരു സ്ക്രോൾ ടൈപ്പ്, ഇങ്ങനെ ചുരുളി ചിത്രങ്ങളാണ് ഇപ്പോൾ ചെയ്യുന്നത്.

0: അത് അതിൻ്റെ ഒരു പൊളിറ്റിക്സ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു അങ്ങനെ ഒരു ആശയം കൂടി മുന്നോട്ട് വെച്ചുകൊണ്ടുള്ള ചിത്രങ്ങളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഇനിയും എക്സിബിഷൻസും ഇങ്ങനെയുള്ള യാത്രകളും തുടർന്നുകൊണ്ടിരിക്കുന്നു. എന്തായാലും എന്നെ ഇതിലേക്ക് ക്ഷണിച്ചതിൽ ഏറെ സന്തോഷം. ഒപ്പം വീണ്ടും കാണാം എന്ന് പറഞ്ഞുകൊണ്ട് നന്ദി.
1: വളരെ സന്തോഷം ഷിബു ചന്ദ്. ഒരു നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ചിത്രകാരനെ ഈ ഒരു പ്രത്യേക പോക്കുവയിൽ ആദ്യമായിട്ടാണ് സ്നേഹിതനായിട്ട് കിട്ടുന്നത്, സംസാരിക്കുന്നത്. ഇത്രയും നേരം ശ്രോതാക്കൾ നമ്മളോട് ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ പങ്കുവച്ചു, സ്നേഹം പങ്കുവച്ചു, നമുക്ക് അവരോട് സംസാരിക്കാൻ കഴിഞ്ഞു. അപ്പോൾ ചിത്രത്തെക്കുറിച്ചൊക്കെ ഈ ഒരു യാത്ര വീണ്ടും എന്ത് ചെയ്യട്ടെ, സുഗമമായി മുന്നോട്ട് പോകട്ടെ. മെഡിക്കൽ കോളേജിൽ ഒരുപാട് വിദ്യാർത്ഥികൾക്ക് ഇത് സഹായമാകട്ടെ. ഒരുപാട് എക്സിബിഷനുകളൊക്കെ സംഘടിപ്പിക്കാൻ കേരളത്തിനകത്തും പുറത്തും ഒക്കെ ആയിട്ട് ഒരുപാട് എക്സിബിഷനും വരകളും ഒക്കെ ആയിട്ട് മുന്നേറാൻ. കാരണം കല എന്ന് പറയുന്നത് കലാപം ഇല്ലാതാക്കേണ്ടതാണ് കല. അപ്പോൾ ആ കല ഒരു എന്താണ് ഒരു ഒരു പല പല ചരിത്രങ്ങളും സൃഷ്ടിച്ചിട്ടുണ്ട്. ഒരു കലാകാരനുമായി ഇത്രയും നേരം സംസാരിക്കാനും ഒക്കെ കഴിഞ്ഞതിലുള്ള സ്നേഹവും സന്തോഷവും അറിയിച്ചുകൊണ്ട് ഇന്നത്തെ പ്രത്യേക പോക്കുവയിൽ ഇവിടെ സമാപിക്കുന്നു. ഇന്ന് നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ഷിബു ചന്ദ് ചിത്രകാരൻ, ഒപ്പം എൽ ആർ മധുജൻ. നന്ദി, നമസ്കാരം.
0: നമസ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: സ്വാസ്ഥ്യം, പ്രത്യേക പോഷകാഹാര പരിപാടി.
1: സ്വാസ്ഥ്യത്തിൽ ഇന്ന് ഗർഭകാല പ്രസവാനന്തര പോഷണം. മാതൃത്വം എന്നത് പുറമേ നിന്ന് നോക്കുമ്പോൾ സുന്ദരമായ ഒരു അനുഭൂതിയാണ്. എന്നാൽ ഏറെ വെല്ലുവിളികൾ നിറഞ്ഞ ഈ കാലഘട്ടത്തിൽ ഒരു സ്ത്രീയുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യം അവളുടെ കുഞ്ഞിന്റെ ആരോഗ്യകരമായ വളർച്ചയ്ക്ക് അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ ഗർഭാവസ്ഥയിലും മുലയൂട്ടുന്ന കാലയളവിലും അവളുടെ പോഷണവും പരിചരണവും ഏറെ ശ്രദ്ധിക്കപ്പെടേണ്ടതുണ്ട്. ഗർഭകാലം കരുതലോടെ നേരിടാൻ സമീകൃത ആഹാരം ശരിയായ അളവിൽ കൃത്യമായ ഇടവേളയിൽ കഴിക്കുക എന്നതാണ് പ്രധാനം. ഗർഭാവസ്ഥയുടെ ആദ്യ 3 മാസങ്ങളിൽ പലർക്കും ഛർദിയും ഭക്ഷണത്തോടുള്ള വിരക്തിയും അനുഭവപ്പെടാറുണ്ട്. ഈ സമയത്ത് ചെറിയ അളവിൽ ഇടയ്ക്കിടെ ഭക്ഷണം കഴിക്കാൻ ശ്രദ്ധിക്കണം. ഗർഭസ്ഥ ശിശുവിന്റെ തലച്ചോറിന്റെയും നാഡീവ്യൂഹത്തിന്റെയും വളർച്ച നടക്കുന്ന ഈ സമയത്ത് ഫോളിക് ആസിഡ് അത്യാവശ്യമാണ്. അതുകൊണ്ട് പച്ചിലക്കറികൾ, ഓറഞ്ച്, മുട്ട, ബീട്രൂട്ട്, ചേമ്പില, പാവയ്ക്ക, കോളിഫ്ലവർ, പേരയ്ക്ക, റാഗി, റവ, ബദാം, ചെമ്പല്ലി മത്സ്യം, മത്തി തുടങ്ങിയവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. 2-ാമത്തെയും 3-ാമത്തെയും 3മാസങ്ങളിൽ കുഞ്ഞിന്റെ അവയവങ്ങളുടെ വളർച്ച വേഗത്തിലാകുന്നു. ഈ സമയത്ത് കാൽഷ്യം, ഇരുമ്പ് എന്നിവയുടെ ആവശ്യകത വർദ്ധിക്കുന്നു. പാലും പാലുൽപ്പന്നങ്ങളും ദിവസേന ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ഈ സമയം സ്ത്രീകൾക്ക് ഇരുമ്പിന്റെ കുറവ് മൂലം അനീമിയ അഥവാ വിളർച്ച വരാനുള്ള സാധ്യതയും കൂടുതലാണ്. ഇത് തടയാൻ തവിടുകളയാത്ത അരി, റാഗി, മുതിര, ഗ്രീൻ പീസ്, നെല്ലിക്ക, ചോളം, അവൽ, അണ്ടിപ്പരിപ്പ്, ഇലക്കറികൾ, പച്ചക്കായ, ഈന്തപ്പഴം എന്നിവ ശീലമാക്കാം. മാംസപുക്കുകൾക്ക് കടൽമീനുകളും മുട്ടയും ചിക്കനും കക്കയിറച്ചിയുമൊക്കെ മിതമായ അളവിൽ കഴിക്കാവുന്നതുമാണ്. ഗർഭകാലത്ത് മലബന്ധം ഒഴിവാക്കാൻ ധാരാളം നാരുകൾ അടങ്ങിയ പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും കഴിക്കേണ്ടത് അത്യാവശ്യമാണ്. പ്രസവ സമയത്ത് ശരീരം വലിയൊരു അധ്വാനത്തിലൂടെയാണ് കടന്നുപോകുന്നത്. പ്രസവാനന്തരം അമ്മയുടെ ആരോഗ്യം വീണ്ടെടുക്കുന്നതിനും കുഞ്ഞിന് മുലപ്പാൽ നൽകുന്നതിനും പോഷകാഹാരത്തിൽ ശ്രദ്ധ വേണം. പ്രസവശേഷം ശരീരത്തിലെ കോശങ്ങളുടെ കേടുപാടുകൾ തീർക്കാൻ പ്രോട്ടീൻ സമ്പുഷ്ടമായ ഭക്ഷണം നിത്യേന ഉപയോഗിക്കണം. ഇതിനായി പാൽ, മുട്ട, പയർ, പരിപ്പ് വർഗ്ഗങ്ങൾ, ഇറച്ചി, സോയാബീൻ എന്നിവയൊക്കെ ഭക്ഷണത്തിൽ ഉറപ്പുവരുത്തണം. കുഞ്ഞിന് മുലപ്പാൽ നൽകുന്ന കാലഘട്ടത്തിൽ ഒരമ്മയുടെ ഊർജ ആവശ്യകത സാധാരണയേക്കാൾ കൂടുതലായിരിക്കും. പലപ്പോഴും ഗർഭകാലയളവിൽ കിട്ടുന്ന പോഷണവും കരുതലും മുലയൂട്ടുന്ന കാലയളവിൽ ഒരു സ്ത്രീക്ക് ലഭിക്കാത്തതായി നിരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ശാസ്ത്രീയമായി നോക്കിയാൽ ഗർഭകാലയളവിൽ ഒരു സ്ത്രീക്ക് സാധാരണ ആവശ്യമുള്ളതിനേക്കാൾ 350 മുതൽ 400 കിലോ കാലറി ഊർജം കൂടുതലായി ലഭിക്കേണ്ടതുണ്ട്. എന്നാൽ ഇത് മുലയൂട്ടുന്ന കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ സാധാരണയേക്കാൾ 600 കിലോ കാലറി ഊർജമാണ് അധികമായി പോഷണത്തിലൂടെ അമ്മയിലേക്ക് എത്തേണ്ടത്. പലപ്പോഴും പ്രസവാനന്തരം അമ്മയ്ക്ക് കിട്ടുന്ന കരുതലിൽ കുറവ് വരുമ്പോൾ അത് അമ്മയുടെ വിളർച്ചയും മുലപ്പാലിന്റെ കുറവും ഒക്കെ ഉണ്ടാക്കുന്നു. പ്രസവാനന്തരം അമ്മമാരിൽ നിന്നും കേൾക്കുന്ന സ്ഥിരം പരാതിയാണ് മുലപ്പാൽ തീരെ കുറവ് എന്നത്. തേങ്ങാപ്പാലിൽ തയ്യാറാക്കുന്ന പാൽക്കഞ്ഞി, ബദാം കപ്പലണ്ടി പായസം, ഉലുവക്കഞ്ഞി, വെളുത്തുള്ളി, ഉള്ളി, ചമ്മന്തി തുടങ്ങിയ പാചകക്കൂട്ടുകൾ പാലുൽപാദനം ത്വരിതപ്പെടുത്താൻ സഹായിക്കുന്നു. ഇതോടൊപ്പം 12 മുതൽ 14 ഗ്ലാസ് വരെ വെള്ളം ദിവസവും കുടിക്കുകയും ശുചിത്വത്തിന് പ്രാധാന്യം നൽകുകയും വേണം. തിളപ്പിച്ചാറിയ ജീരകവെള്ളമോ മല്ലിവെള്ളമോ കുടിക്കുന്നത് ഗ്യാസ് സംബന്ധമായ അസ്വസ്ഥതകൾ കുറയ്ക്കാൻ സഹായിക്കും. പോഷക സമ്പന്നമായ ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തുന്നതിനോടൊപ്പം അമിതമായ എണ്ണയും മധുരവുമുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുകയും വേണം. കഫീൻ അടങ്ങിയ ചായ, കാപ്പി എന്നിവയുടെ അളവ് ഒരു ദിവസം 1-ോ 2-ോ കപ്പായി പരിമിതപ്പെടുത്തുക. പ്രോസസ്ഡ് ഫുഡ്സ് അഥവാ സംസ്കരിച്ച ഭക്ഷണങ്ങളും കൃത്രിമ നിറങ്ങൾ ചേർത്ത പാനീയങ്ങളും പൂർണ്ണമായും ഒഴിവാക്കുക. പ്രിയപ്പെട്ട അമ്മമാരെ, നിങ്ങൾ കഴിക്കുന്ന ഓരോ ഭക്ഷണവും നിങ്ങളുടെ കുഞ്ഞിന്റെ ആരോഗ്യത്തിനുള്ള നിക്ഷേപമാണ് എന്ന് ഓർമ്മിക്കുക. സുരക്ഷിത മാതൃത്വത്തിനായി ആശംസകൾ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: മജിസ്ട്രേറ്റിന്റെ വാറന്റ് കൂടാതെ പോലീസിന് അറസ്റ്റ് ചെയ്യാവുന്നത് നിയമവിരുദ്ധമായി ഒരു വീട് കയ്യേറുന്ന ആളിനെയാണ്. ഏതെങ്കിലും കൊഗ്നൈസബിൾ ഒഫൻസ് ചെയ്തതായോ ചെയ്യാനിടയുള്ളതായോ സംശയിക്കുകയോ അത്തരത്തിലൊരു പരാതി ഉണ്ടാവുകയോ ചെയ്യുന്ന വ്യക്തി ക്രിമിനൽ നടപടി ചട്ടപ്രകാരം കുറ്റവാളിയായി പ്രഖ്യാപിക്കപ്പെട്ടയാൾ മോഷണ മുതൽ വാങ്ങുകയോ തൊണ്ടി സാധനം നിയമവിരുദ്ധമായി കൈവശം വയ്ക്കുകയോ ചെയ്യുന്ന ആൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ഔദ്യോഗിക കൃത്യനിർവഹണത്തെ തടസ്സപ്പെടുത്തുകയോ കസ്റ്റഡിയിൽ നിന്നോ രക്ഷപ്പെടുകയോ രക്ഷപ്പെടാൻ ശ്രമിക്കുകയോ ചെയ്യുന്ന വ്യക്തി സായുധ സേനയിൽ നിന്നും ഒളിച്ചോടിയെത്തുന്നതായി സംശയിക്കപ്പെടുന്ന വ്യക്തി ഇന്ത്യയിൽ ശിക്ഷാർഹമായ ഒരു കുറ്റം ഇന്ത്യയുമായി കരാർ ഉള്ള ഒരു രാജ്യത്തെ വച്ച് ചെയ്ത ശേഷം നാട്ടിൽ എത്തിയതായി സംശയിക്കപ്പെടുന്ന ആൾ ശിക്ഷ കഴിഞ്ഞ് എത്തിയ ശേഷം അതേ കുറ്റം ആവർത്തിക്കുന്ന കുറ്റവാളി അറസ്റ്റ് ചെയ്യപ്പെടേണ്ട വ്യക്തി ഒരു കെട്ടിടത്തിനുള്ളിലോ സ്ഥാപനത്തിനുള്ളിലോ ഒളിച്ചിരിക്കുകയാണെന്ന ന്യായമായ സംശയം പോലീസ് ഉദ്യോഗസ്ഥന് ഉണ്ടായാൽ അദ്ദേഹത്തെ ആ കെട്ടിടത്തിലോ സ്ഥാപനത്തിലോ പ്രവേശിപ്പിച്ച് അറസ്റ്റ് നടത്തിക്കേണ്ട ഉത്തരവാദിത്തം ബന്ധപ്പെട്ടവർക്കുണ്ട്. അത്തരമൊരു കെട്ടിടം അല്ലെങ്കിൽ വീട് ഒരു സ്ത്രീ താമസിക്കുന്നതാണെങ്കിൽ അവരോട് അവിടെ വിട്ടു പോകാനോ പുറത്തിറങ്ങി നിൽക്കാനോ പോലീസിന് ആവശ്യപ്പെടാം. അവർക്ക് പിൻവാങ്ങാനുള്ള സൗകര്യങ്ങൾ ചെയ്ത ശേഷം പോലീസിന് ആവശ്യമായ ബലം പ്രയോഗിച്ച് ഉള്ളിൽ കടന്ന് അറസ്റ്റ് നടത്താവുന്നതാണ്. അറസ്റ്റ് നടത്താനെത്തിയ ഉദ്യോഗസ്ഥനെ ബന്ധനസ്ഥനാക്കിയിട്ടുണ്ടെങ്കിൽ അയാളെ മോചിപ്പിക്കുന്നതിന് മുറിയുടെ ജനാലകളോ വാതിലുകളോ പൊളിക്കുന്നതിനും പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നതിനും പോലീസിന് അധികാരമുണ്ട്. അറസ്റ്റ് ചെയ്യപ്പെടുന്ന വ്യക്തി കസ്റ്റഡിയിൽ നിന്നും രക്ഷപ്പെടാതിരിക്കാൻ ആവശ്യമായ രീതിയിൽ മാത്രമേ അയാളെ തടഞ്ഞുവെക്കാൻ പാടുള്ളൂ എന്ന നിയമമുണ്ട്. വാറന്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യപ്പെടുന്ന വ്യക്തിയെ താമസം കൂടാതെ അധികാര പരിധിയിലുള്ള മജിസ്ട്രേറ്റിന്റെ മുമ്പാകെയോ പോലീസ് സ്റ്റേഷനിലോ ഹാജരാക്കേണ്ടതാണ്. വാറന്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യുന്ന വ്യക്തിയെ ന്യായമായ സമയത്തിലധികം കസ്റ്റഡിയിൽ വയ്ക്കാൻ പാടുള്ളതല്ല. ഇങ്ങനെ കസ്റ്റഡിയിൽ വയ്ക്കാവുന്ന പരമാവധി സമയം 24 മണിക്കൂറാണ്. പോലീസ് അറസ്റ്റ് ചെയ്ത ഒരു വ്യക്തിയെ അയാളുടെ സ്വന്തം ബോണ്ടിന്റെ അടിസ്ഥാനത്തിലോ ജാമ്യത്തിലോ അതുമല്ലെങ്കിൽ മജിസ്ട്രേറ്റിന്റെ പ്രത്യേക ഉത്തരവിന്മേലോ അല്ലാതെ പുറത്തുവിടാൻ പാടുള്ളതല്ല. കസ്റ്റഡിയിൽ നിന്നും രക്ഷപ്പെടുകയോ ബലമായി മോചിപ്പിക്കപ്പെടുകയോ ചെയ്യുന്ന വ്യക്തിയെ ഉടൻ തന്നെ എവിടെ നിന്നായാലും കണ്ടുപിടിച്ച് അറസ്റ്റ് ചെയ്യേണ്ടതാണ്.
1: നീതിയും ന്യായവും അവതരണം വിഷ്ണു മോഹൻ, തയ്യാറാക്കിയത് LR മധുജൻ, സാങ്കേതിക നിർവഹണം അബി സ്റ്റീഫൻ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ലഹരി മരുന്നുകൾക്ക് ഉത്തേജിപ്പിക്കുന്നതിനും മയക്കുന്നതിനുമല്ലാതെ മറ്റെന്ത് പ്രയോജനമാണുള്ളത്? ജീവിതം ലഹരിയാക്കുക, ലഹരിക്കെതിരെ. ലഹരിക്കെതിരെ എന്ന പരിപാടിയിൽ ഇന്ന് ആധുനിക ജീവിതത്തിലെ അവിഭാജ്യ ഘടകമായ സാങ്കേതിക പ്രതിഭാസം ബ്ലൂ ലൈറ്റ് ഇംപാക്ടിനെ കുറിച്ച് കേൾക്കാം. നമ്മുടെ എല്ലാം കൈകളിൽ എപ്പോഴും മൊബൈൽ ഫോണുകളോ കമ്പ്യൂട്ടറുകളോ ടാബ്ലറ്റുകളോ ഉണ്ടാവാറുണ്ട്. ഈ ഡിജിറ്റൽ സ്ക്രീനുകളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന നീല വെളിച്ചം അഥവാ ബ്ലൂ ലൈറ്റ് നമ്മുടെ കണ്ണുകൾക്ക് മാത്രമല്ല, നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്നായ ഉറക്കത്തെയും എങ്ങനെയാണ് ബാധിക്കുന്നത് എന്ന് നോക്കാം. ബ്ലൂ ലൈറ്റ് എന്ന് കേൾക്കുമ്പോൾ ഭയപ്പെടേണ്ട കാര്യമില്ല. സൂര്യപ്രകാശത്തിൽ ധാരാളമായി ബ്ലൂ ലൈറ്റ് അടങ്ങിയിട്ടുണ്ട്. പകൽ സമയത്ത് ഈ വെളിച്ചം നമ്മെ ഉണർവോടെയും ഊർജ്ജസ്വലതയോടെയും നിലനിർത്താൻ സഹായിക്കുന്നു. പ്രകൃതിയുടെ താളത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്ന നമ്മുടെ ശരീരത്തിന് ബ്ലൂ ലൈറ്റ് ആവശ്യമാണ്. എന്നാൽ പ്രശ്നം ആരംഭിക്കുന്നത് രാത്രികാലങ്ങളിൽ, പ്രത്യേകിച്ച് ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പ് നമ്മൾ ഈ ഡിജിറ്റൽ ഉപകരണങ്ങൾ ഉപയോഗിക്കുമ്പോഴാണ് മൊബൈൽ ഫോണുകളും മറ്റ് സ്ക്രീനുകളും പുറത്തുവിടുന്ന കൃത്രിമമായ ബ്ലൂ ലൈറ്റ് നമ്മുടെ ശരീരത്തിന്റെ സ്വാഭാവിക ഉറക്ക ഉണർവ് ചക്രത്തെ താളംതെറ്റിക്കുന്നത്. നമ്മുടെ ശരീരത്തിലെ ഉറക്കത്തെ നിയന്ത്രിക്കുന്ന ഹോർമോണാണ് മെലോട്ടോണിൻ. ഇരുട്ട് വീഴുമ്പോൾ തലച്ചോറിലെ പീനിയൽ ഗ്രന്ഥി മെലോട്ടോണിൻ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങുന്നു. ഈ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുമ്പോഴാണ് നമുക്ക് ഉറക്കം വരുന്നത്. എന്നാൽ രാത്രിയിൽ നമ്മൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുമ്പോൾ സ്ക്രീനിൽ നിന്നും പുറപ്പെടുന്ന ബ്ലൂ ലൈറ്റ് നമ്മുടെ കണ്ണുകളിലെ റെറ്റിന വഴി തലച്ചോറിനെ ഒരു തെറ്റായ സന്ദേശം നൽകുന്നു. എന്നാൽ രാത്രിയിൽ നമ്മൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുമ്പോൾ സ്ക്രീനിൽ നിന്ന് പുറപ്പെടുന്ന ബ്ലൂ ലൈറ്റ് നമ്മുടെ കണ്ണുകളിലെ റെറ്റിന വഴി തലച്ചോറിന് ഒരു തെറ്റായ സന്ദേശം നൽകുന്നു. ഈ വെളിച്ചം കാരണം തലച്ചോറിന് ഇപ്പോഴും പകലാണ്, ഉണർന്നിരിക്കേണ്ട സമയമാണ് എന്ന തോന്നലുണ്ടാകുന്നു. തൽഫലമായി മെലറ്റോണിന്റെ ഉൽപ്പാദനം കുറയുകയോ പൂർണ്ണമായും നിലയ്ക്കുകയോ ചെയ്യുന്നു. മെലറ്റോണിന്റെ ഉൽപ്പാദനം തടസ്സപ്പെടുമ്പോൾ നിങ്ങൾക്ക് ഉറക്കം വരാൻ കൂടുതൽ സമയമെടുക്കും. കിടക്കയിൽ കിടന്ന് മണിക്കൂറുകളോളം തിരിഞ്ഞും മറിഞ്ഞും കിടക്കേണ്ടി വരും. ഒരു രാത്രിയിൽ സംഭവിക്കുന്ന ഈ താളം തെറ്റൽ ദിവസങ്ങൾ കഴിയുമ്പോൾ ഉറക്കമില്ലായ്മ അഥവാ ഇൻസോംനിയ പോലുള്ള ഗുരുതരമായ അവസ്ഥകളിലേക്ക് നയിച്ചേക്കാം. ബ്ലൂ ലൈറ്റിന്റെ പ്രശ്നം ഉറക്കം വരാനെടുക്കുന്ന സമയം മാത്രമല്ല, ഉറക്കത്തിന്റെ ഗുണനിലവാരത്തെ കൂടി ബാധിക്കുന്നു. ഉറക്കത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് ഗാഢനിദ്ര, അതായത് റെം സ്ലീപ്പ്, റാപ്പിഡ് ഐ മൂവ്മെന്റ് സ്ലീപ്പ്. നമ്മുടെ ഓർമ്മകളെ ഏകോപിപ്പിക്കാനും മാനസിക ആരോഗ്യത്തെ നിലനിർത്താനും ഈ കാലഘട്ടം അത്യന്താപേക്ഷിതമാണ്. രാത്രി വൈകി മൊബൈൽ ഉപയോഗിക്കുന്നത് കാരണം ഉറക്കം തടസ്സപ്പെടുമ്പോൾ ഈ റെം സ്ലീപ്പിന്റെ അളവ് കുറയുന്നു. വേണ്ടത്ര ഗാഢനിദ്ര ലഭിക്കാത്ത ഒരാൾക്ക് പിറ്റേന്ന് പകൽ സമയത്ത് കടുത്ത ക്ഷീണം, ശ്രദ്ധക്കുറവ്, അമിതമായ ദേഷ്യം, പഠനത്തിൽ താൽപര്യമില്ലായ്മ എന്നിവ അനുഭവപ്പെടാം. കുട്ടികളിലും വിദ്യാർത്ഥികളിലും ഇത് പഠനത്തിന്റെ ഗുണനിലവാരത്തെയും ഓർമ്മശക്തിയെയും കാര്യമായി ബാധിക്കുന്നു. മൊബൈലിൽ നമ്മൾ കാണുന്ന ഉള്ളടക്കവും ഉറക്കത്തെ ബാധിക്കുന്നുണ്ട്. ആകാംക്ഷയും ടെൻഷനും വേഗതയും നിറഞ്ഞ വീഡിയോകളോ സോഷ്യൽ മീഡിയ ഫീഡുകളോ കാണുമ്പോൾ തലച്ചോറ് അമിതമായി ഉത്തേജിക്കപ്പെടുന്നു. ഉറങ്ങുന്നതിന് തൊട്ടു മുൻപ് തലച്ചോറിന് വേണ്ടത് വിശ്രമമാണ്, അല്ലാതെ ഉത്തേജനമല്ല. ബ്ലൂ ലൈറ്റിന്റെ ദോഷകരമായ സ്വാധീനം കുറയ്ക്കാൻ നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. ഉറങ്ങുന്നതിന് 1.5 മണിക്കൂർ മുമ്പെങ്കിലും എല്ലാ ഡിജിറ്റൽ സ്ക്രീനുകളും പൂർണ്ണമായി മാറ്റിവെക്കുക എന്നൊരു നിയമം വീട്ടിൽ കൊണ്ടുവരിക. ഈ സമയം വായന, ലളിതമായ സംഭാഷണങ്ങൾ അല്ലെങ്കിൽ ശാന്തമായ സംഗീതം കേൾക്കൽ എന്നിവയ്ക്ക് വേണ്ടി ഉപയോഗിക്കാം. മിക്ക മൊബൈൽ ഫോണുകളിലും ബ്ലൂ ലൈറ്റിന്റെ അളവ് കുറയ്ക്കുന്ന നൈറ്റ് മോഡ് അല്ലെങ്കിൽ ബ്ലൂ ലൈറ്റ് ഫിൽറ്റർ ഓപ്ഷനുകളുണ്ട്. രാത്രി സമയങ്ങളിൽ ഇതുപയോഗിക്കുന്നത് കണ്ണിന് കൂടുതൽ ആശ്വാസം നൽകും. കമ്പ്യൂട്ടറിൽ കൂടുതൽ സമയം ജോലി ചെയ്യുന്നവർക്ക് ബ്ലൂ ലൈറ്റിനെ തടയാൻ കഴിവുള്ള പ്രത്യേക കണ്ണടകൾ ഉപയോഗിക്കുന്നത് പരിഗണിക്കാവുന്നതാണ്. മൊബൈൽ ഫോൺ, ടാബ്ലറ്റ് പോലുള്ള ഉപകരണങ്ങൾ കിടപ്പുമുറിക്ക് പുറത്ത് ചാർജ് ചെയ്യാൻ വയ്ക്കുക. ഇത് കിടക്കയിൽ കിടന്ന് മൊബൈൽ ഉപയോഗിക്കാനുള്ള പ്രേരണയെ ഒഴിവാക്കാൻ സഹായിക്കും. നമ്മുടെ ഡിജിറ്റൽ ഉപകരണങ്ങൾ നമുക്ക് ഒരുപാട് ഉപകാരങ്ങൾ ചെയ്യുന്നുണ്ട്. എന്നാൽ അതിന്റെ ഉപയോഗത്തിൽ നമ്മളൊരു നിയന്ത്രണം വച്ചില്ലെങ്കിൽ അത് നമ്മുടെ ഉറക്കത്തെയും അതുവഴി ആരോഗ്യത്തെയും തകർക്കും. നല്ല ഉറക്കമാണ് നല്ല ആരോഗ്യത്തിന്റെ അടിസ്ഥാനം. രാത്രിയിൽ ബ്ലൂ ലൈറ്റിനോട് വിട പറയാൻ നമുക്ക് സാധിച്ചാൽ ശാന്തവും ഗാഢവുമായ ഉറക്കം നമുക്ക് തിരിച്ചു പിടിക്കാൻ സാധിക്കും.
1: ലഹരിക്കെതിരെ

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

0: പ്രബോധന ചിന്ത.
1: ദാനം മഹത്വമുള്ളതാണ്, പക്ഷേ സ്വയം നഷ്ടപ്പെടുത്തിക്കൊണ്ടല്ല അത് നേടേണ്ടത്. ദാരിദ്ര്യം അനുഭവിക്കുന്നവരോടുള്ള സഹാനുഭൂതിയാണ് ദാനത്തിനുള്ള പ്രേരണ. രണ്ടുള്ളവൻ ഒന്ന് ദാനം ചെയ്യണം എന്ന് പ്രമാണം. മറ്റൊന്ന് ദാനത്തിന്റെ പുണ്യമാണ്. കൊടുക്കുന്നത് കൊണ്ട് കിട്ടുന്ന പുണ്യം വലുതാണ്. ബുദ്ധഭിക്ഷുക്കൾ ദാനം അഥവാ ഭിക്ഷ സ്വീകരിച്ചു കഴിഞ്ഞാൽ ദാതാവിനോട് നന്ദി പറയാറില്ല. അതിനൊരു കാരണമുണ്ട്. ദാനം കൊണ്ട് മഹത്വം നേടുന്നത് ദാനം കൊടുക്കുന്നവനാണ്. അതിന്റെ പുണ്യവും ദാതാവിനു തന്നെ. അതിനൊരവസരം ഭിക്ഷു അയാൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്നു. പിന്നെ എന്തിനാണ് നന്ദി? നന്ദി പറയേണ്ടത് ദാതാവ് തന്നെയല്ലേ? ഒരു ബുദ്ധഭിക്ഷു ഭിക്ഷയ്ക്ക് എത്തുന്നതും കാത്ത് ഒരു കന്യക നിൽക്കുമായിരുന്നു. അത് പതിവായപ്പോൾ ഭിക്ഷ ചോദിച്ചു, സഹോദരി, നീ എന്തിനാണ് ഇങ്ങനെ എന്റെ വരവും പ്രതീക്ഷിച്ചു നിൽക്കുന്നത്? ഭിക്ഷ നൽകാൻ ഇത്ര താല്പര്യമെന്ത്? അവൾ പറഞ്ഞു, അങ്ങ് വളരെ സുന്ദരനാണ്. അങ്ങയുടെ കണ്ണുകൾ മനോഹരം. എന്തെന്നില്ലാതെ എന്നെ വശീകരിച്ചു കഴിഞ്ഞു. കാണാൻ വേണ്ടി മാത്രം ഞാൻ കാത്തു നിൽക്കുകയാണ്. പിറ്റേന്ന് ആ യുവ ഭിക്ഷു എത്തി. അയാൾ തന്റെ രണ്ടു കണ്ണുകളും ചൂഴ്ന്നെടുത്ത് ഒരു ഇലയിൽ പൊതിഞ്ഞു കൊണ്ടുവന്നിരുന്നു. ആ പൊതി അയാൾ അവൾക്കു നേരെ നീട്ടി. എന്നിട്ട് പറഞ്ഞു, സഹോദരി, നിന്നെ വശീകരിക്കുന്ന കണ്ണുകൾ ഞാൻ നിനക്കു തന്നെ തരുന്നു. എന്റെ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ ഇവ തടസ്സമാവാതിരിക്കട്ടെ. അന്ധനായ ആ യുവ ഭിക്ഷു വടിയും കുത്തി മെല്ലെ മെല്ലെ മടങ്ങിപ്പോകുന്നത് വേദനയോടെ അവൾ നോക്കി നിന്നു. ദാനം ചെയ്യുകയാണെങ്കിൽ അത് അവനവന്റെ ധനസ്ഥിതിയുടെ യാഥാർത്ഥ്യം കൂടെ കണ്ടറിഞ്ഞു വേണം. അല്ലാതെ മറ്റൊരാൾ ഇത്ര കൊടുക്കുന്നു, ഞാൻ അയാളേക്കാൾ താഴെയല്ല, എനിക്കതിന്റെ ഇരട്ടി കൊടുക്കണം, പ്രസിദ്ധി വേണം എന്നൊക്കെയുള്ള പൊങ്ങച്ചത്തിനു വേണ്ടിയാവരുത് ദാനം കൊടുക്കുന്നത്. ധനസ്ഥിതി സ്വയം അറിഞ്ഞും അർത്ഥിയുടെ അർഹത മനസ്സിലാക്കിയുമുള്ള ദാനമാണ് പാകം. മറ്റെല്ലാം അപാകദാനം. ദാനത്തിന്റെ അർത്ഥം തന്നെ അവിടെ മറ്റൊന്നാകുന്നു. ശക്തിക്കു തക്കമാം ദാനം, അതു ധനരക്ഷയ്ക്ക് യുക്തമാം മാർഗം.

0: ടൈം ട്രാവലർ.
1: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇന്ന് സെപ്റ്റംബർ 23 തട്ടകത്തിലൂടെ സഞ്ചരിക്കുന്നു. 1900 സെപ്റ്റംബർ 23 സോഷ്യലിസ്റ്റ് ഇന്റർനാഷണൽ പാരീസ് കോൺഗ്രസ് ആരംഭിച്ചിരിക്കുന്നു. 1973 സെപ്റ്റംബർ 23 പാബ്ലോ നെരുദ സാന്തിയാഗോയിൽ വച്ച് അന്തരിച്ചു. 1991 സെപ്റ്റംബർ 23 സോവിയറ്റ് യൂണിയന്റെ ശിഥിലീകരണത്തെ തുടർന്ന് അർമേനിയ സ്വാതന്ത്ര്യം പ്രാപിച്ചിരിക്കുന്നു.

0: സാന്ധ്യരാഗങ്ങൾ.
1: സന്ധ്യ ചേതോഹരമാണ്. സന്ധ്യ എന്ന പദവും എത്രമേൽ സമ്മോഹനമായിരിക്കുന്നു. ഉച്ച കഴിഞ്ഞ് സായാഹ്നം, സായാഹ്നത്തിന് ശേഷം സന്ധ്യ. സന്ധ്യക്കെന്തിന് സിന്ദൂരം എന്ന് കവി. രക്തശോണിമയാർന്ന ആകാശം, കടൽ മാനം തൊട്ടു ചുവക്കുന്ന സുമുഹൂർത്തം സന്ധ്യ. കേൾക്കാം സാന്ധ്യരാഗത്തിൽ കെ ജെ യേശുദാസ് പാടിയ ഗാനം.

പ്രഭാതത്തിൽ കിഴക്കോട്ടു പറന്നുപോയ കിളികളെല്ലാം പ്രദോഷമായപ്പോൾ പടിഞ്ഞാറ്റ് കൂടണയാൻ തിരികെ പറക്കുന്ന കാഴ്ച, വെള്ളിക്കൊക്കുകൾ ആകാശത്തെ കീറിമുറിച്ചു പറന്നുപോകുന്നതുപോലെ, മേഘത്തുണ്ടുകളിൽ നിന്ന് മഞ്ഞുകണങ്ങൾ ഇറ്റുവീഴുന്നതുപോലെ അരയന്ന പിടകൾ ചിറകടിക്കുന്നു. ചെരാതുകളിൽ ദീപം തെളിഞ്ഞു തുടങ്ങുന്നു. സാന്ധ്യരാഗത്തിൽ ഇനി കേൾക്കാം പി. ജയചന്ദ്രൻ ആലപിച്ച ഗാനം.

സന്ധ്യയ്ക്ക് എന്ത് ഗന്ധമാണ്? ചന്ദനസുഗന്ധമോ കർപ്പൂരഗന്ധമോ? എരിയുന്ന മെഴുകുതിരി മണമുള്ള സന്ധ്യകൾ, എള്ളെണ്ണ മണമുള്ള സന്ധ്യകൾ. ആരാവും സന്ധ്യകളെ ഭക്തിസാന്ദ്രമാക്കിയത്? നടുവൊടിഞ്ഞ് ജോലി ചെയ്ത പകൽ നേരങ്ങളിൽ നിന്നുള്ള വിശ്രമം കൂടിയായിരുന്നിരിക്കണം സന്ധ്യകൾ ഭക്തിയുടെ നിമിഷങ്ങളായി മാറിയത്. അറിയാതെ അറിയാതെ സന്ധ്യകൾക്ക് അങ്ങനെ ഒരു പരിവേഷമായി. സാന്ധ്യരാഗത്തിൽ ഇനി ജി വേണുഗോപാൽ പാടിയ ഗാനം കേൾക്കാം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. മഴക്കെടുതിയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ മരിച്ച 9 പേരുടെ കുടുംബങ്ങൾക്ക് 8 ലക്ഷം രൂപ വീതം ധനസഹായം നൽകാൻ തീരുമാനിച്ച സംസ്ഥാന മന്ത്രിസഭായോഗം. ലോക കേരള സഭ പിരിച്ചുവിടാനും മന്ത്രിസഭയുടെ അനുമതി. കേരളപ്പിറവിയുടെ 70th വാർഷികത്തോടനുബന്ധിച്ച് രാജ്യത്തെ പ്രധാന നഗരങ്ങളിൽ ഫെസ്റ്റിവൽ കേരളം സംഘടിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്ത് സെപ്റ്റംബർ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം നാളെ മുതൽ ആരംഭിക്കും. 18th കേരള രാജ്യാന്തര ഡോക്യുമെന്ററി ഹ്രസ്വ ചലച്ചിത്രമേളയ്ക്ക് മറ്റന്നാൾ തിരുവനന്തപുരത്ത് തുടക്കം. ഡെലിഗേറ്റ് പാസ് വിതരണത്തിന് തുടക്കം കുറിച്ച് മന്ത്രി പി സി വിഷ്ണുനാഥ്. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. ഏഷ്യൻ ഗെയിംസ് ബാഡ്മിന്റണിൽ വെങ്കലം നേടി ഇന്ത്യൻ പുരുഷ ടീം. വുഷുവിൽ ഫൈനലിൽ കടന്ന് റോഷി ബിന ദേവി. വാർത്തകൾ വിശദമായി. മലപ്പുറം, ഇടുക്കി, കോട്ടയം ജില്ലകളിൽ മഴക്കെടുതിയെ തുടർന്ന് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ അപകടങ്ങളിൽ മരിച്ച 9 പേരുടെ കുടുംബങ്ങൾക്ക് 8 ലക്ഷം രൂപ വീതം ധനസഹായം നൽകാൻ സംസ്ഥാന മന്ത്രിസഭാ തീരുമാനം. വയോജന ക്ഷേമ വകുപ്പിന്റെ പേര് മുതിർന്ന പൌരന്മാർക്കുള്ള വകുപ്പ് എന്ന് പുനർനാമകരണം ചെയ്യാനും മന്ത്രിസഭ അനുമതി നൽകി. ലോക കേരളസഭ പിരിച്ചുവിടാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചതായും മുഖ്യമന്ത്രി വി ഡി സതീശൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പ്രവാസികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ബദൽ സംവിധാനം കൊണ്ടുവരും െന്നും അദ്ദേഹം പറഞ്ഞു. പരിസ്ഥിതി ലോല പ്രദേശങ്ങൾ കണക്കാക്കി പരിസ്ഥിതി വകുപ്പ് തയ്യാറാക്കുന്ന സമഗ്രമായ മാപ്പ് ഉടൻ തന്നെ പൊതുജനങ്ങൾക്ക് ലഭ്യമാകുന്ന രീതിയിൽ പ്രസിദ്ധീകരിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. കേരളപ്പിറവിയുടെ 70th വാർഷികത്തോടനുബന്ധിച്ച് രാജ്യത്തെ പ്രധാന നഗരങ്ങളിൽ ഫെസ്റ്റിവൽ കേരളം സംഘടിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ആദ്യഘട്ടത്തിൽ ന്യൂഡൽഹി, മുംബൈ, ബംഗളൂരു, ചെന്നൈ, കൊൽക്കത്ത എന്നിവിടങ്ങളിലാണ് ഫെസ്റ്റിവൽ കേരളം സംഘടിപ്പിക്കുക. കേരളത്തിന്റെ തനത് കലാരൂപങ്ങളുടെ അവതരണം, സാംസ്കാരിക ചർച്ചകൾ, നിക്ഷേപക സംഗമം എന്നിവ പരിപാടിയുടെ ഭാഗമായി നടക്കും. രണ്ടാം ഘട്ടത്തിൽ വിദേശ രാജ്യങ്ങളിലേക്കും പരിപാടി വ്യാപിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. സെപ്റ്റംബർ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം സംസ്ഥാനത്ത് നാളെ മുതൽ ആരംഭിക്കും. ഇതിനായി സംസ്ഥാന സർക്കാർ 1068 കോടി രൂപ അനുവദിച്ചു. പൊതുസമൂഹം ഒന്നടങ്കം സ്വമേധയാ ഏറ്റെടുത്തുവെന്നതാണ് ഓപ്പറേഷൻ തൂഫാന്റെ വിജയരഹസ്യമെന്ന് മന്ത്രി റോജി എം ജോൺ. പോളിടെക്നിക് കോളേജുകൾ കേന്ദ്രീകരിച്ച് NSS ടെക്നിക്കൽ സെല്ലിന്റെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന സ്റ്റാൻഡ് വിത്ത് തൂഫാൻ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. പുതുതലമുറയെ ലഹരിയുടെ പിടിയിൽ നിന്നും രക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം NSS ഏറ്റെടുത്തതിൽ സന്തോഷമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ശബരിമല തീർത്ഥാടനകാലം ഭംഗിയാക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡുമായി അഭിപ്രായ ഭിന്നതകളുണ്ടെങ്കിലും ഏറ്റുമുട്ടലിന് ഇല്ലെന്നും ദേവസ്വം മന്ത്രി കെ മുരളീധരൻ. ശബരിമലയിലെ പ്രശ്നങ്ങളിൽ പരിഹാരമുണ്ടാക്കാൻ സർക്കാർ ശ്രമിക്കുകയാണെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് വ്യക്തമാക്കി.
1: പരിഹരിക്കും, പരിഹരിക്കുന്ന വാക്കാൽ പറഞ്ഞാൽ പോരാ. ഇതുവരെ എടുത്ത സ്വീകരിച്ച നടപടികളിൽ ഗവൺമെന്റിന്റെ അസംതൃപ്തി. ഏറ്റുമുട്ടാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല, പക്ഷേ ഇത്തവണത്തെ ശബരിമല ദർശനം വളരെ ഭംഗിയായി നടത്തണം, അല്ലെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം മുഴുവൻ വരുന്നത് ഗവൺമെന്റാണ്. ഗവൺമെന്റ് അജണ്ട എന്ന് പറയുന്നത് ദർശനം വളരെ ഭംഗിയാക്കുക എന്നുള്ള, അതിൽ വിട്ടുവീഴ്ചയില്ല.
0: സംസ്ഥാനത്ത് ശിശുക്ഷേമ സമിതിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ദത്തെടുക്കൽ ശിശുപരിചരണ കേന്ദ്രങ്ങളിലെ കുട്ടികൾക്കും ആയമാർക്കുമുള്ള ഫ്ലൂ വാക്സിൻ കുത്തിവയ്പ്പിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി ബിന്ദുകൃഷ്ണ തിരുവനന്തപുരത്ത് നിർവഹിച്ചു. സ്വകാര്യ ആശുപത്രികളിൽ 4,800 രൂപയോളം വരുന്ന വാക്സിനാണ് സൌജന്യമായി നൽകുന്നത്. തൊഴിലാളി സൌഹൃദ കേരളത്തിന്റെ മറ്റൊരു മാതൃകയാണ് ഓൺലൈൻ ഡെലിവറി ജോലിക്കാർക്കുള്ള ഗിഗോൺ വിശ്രമ കേന്ദ്രമെന്ന് മന്ത്രി ബിന്ദുകൃഷ്ണ. തിരുവനന്തപുരം വാൻഡ്രോസ് ജംഗ്ഷനിൽ ഗിഗ് തൊഴിലാളി വിശ്രമ കേന്ദ്രങ്ങളുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. കോഴിക്കോട്, എറണാകുളം ജില്ലകളിലെ വിശ്രമ കേന്ദ്രങ്ങളുടെ ഉദ്ഘാടനവും ഇതോടൊപ്പം നടന്നു. രാവിലെ 8 മണി മുതൽ രാത്രി 10 മണി വരെയാണ് ഇവയുടെ പ്രവർത്തനം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ഗുജറാത്തിലെ വഡോദരയിൽ ബ്രഹ്മകുമാരീസിന്റെ ഗ്ലോബൽ സ്പിരിച്വൽ പാലസ് റിട്രീറ്റ് സെന്ററിന്റെ ഉദ്ഘാടനവും രാഷ്ട്രപതി ദ്രൌപദി മുർമു നിർവഹിച്ചു. യോഗ, ധ്യാനം, അഹിംസ, കരുണ, വസുദൈവ കുടുംബകം തുടങ്ങിയ മഹത്തായ ആശയങ്ങൾ ലോകത്തിന് സംഭാവന ചെയ്തത് ഇന്ത്യയാണെന്ന് രാഷ്ട്രപതി ചടങ്ങിൽ പറഞ്ഞു. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഞായറാഴ്ച കേരളത്തിലെത്തും. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ വിവിധ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കും. ബാങ്ക് ജീവനക്കാരുടെ സംഘടനകൾ സംയുക്തമായി ഈ മാസം 28 മുതൽ 30 വരെ പ്രഖ്യാപിച്ചിട്ടുള്ള ദേശീയ ബാങ്ക് പണമുടക്ക് കണക്കിലെടുത്ത് 27-ാം തീയതി ബാങ്കുകൾ സാധാരണ നിലയിൽ പ്രവർത്തിക്കുമെന്ന് കേന്ദ്ര സർക്കാർ. എല്ലാ പൊതുമേഖലാ ബാങ്കുകളും റീജിയണൽ റൂറൽ ബാങ്കുകളും ഞായറാഴ്ച തുറന്ന് പ്രവർത്തിക്കും. പണമുടക്ക് മാറ്റിവയ്ക്കാൻ സർക്കാരും ബാങ്ക് മാനേജ്മെന്റുകളും യൂണിയനുകളോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കല്പ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുന്നു. 2047-നകം വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിനായി സൌരോർജ്ജ രംഗത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ നിർണായക ചുവടുവയ്പ്പുകളാണ് നടപ്പാക്കിയത്. 2014-ൽ 2.8 GW സൌരോർജ്ജ ശേഷി 2026-ൽ 165 GW ഉയർത്താൻ കേന്ദ്ര സർക്കാരിന്റെ പരിശ്രമങ്ങളിലൂടെ സാധിച്ചു. പിഎം സൂര്യഘർ മുഫ്ത് ബിജിലി യോജനയിലൂടെ 14.8 GW പുരപ്പുറ സൌരോർജ്ജ ഉൽപ്പാദനം സാധ്യമായി. 51 ലക്ഷം കുടുംബങ്ങളെ ശാക്തീകരിക്കാനും ഇതിലൂടെ സാധിച്ചു. സംസ്ഥാനത്ത് ഇന്നും വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് KSEB. രാത്രി 12:35 വരെയാണ് നിയന്ത്രണം. 18-ാമത് കേരള രാജ്യാന്തര ഡോക്യുമെന്ററി ഹ്രസ്വ ചലച്ചിത്രമേളയ്ക്ക് മറ്റന്നാൾ തിരുവനന്തപുരത്ത് തുടക്കം. മേളയുടെ ഡെലിഗേറ്റ് കിറ്റിന്റെയും പാസിന്റെയും വിതരണം മന്ത്രി PC വിഷ്ണുനാഥ് ഇന്ന് ഉദ്ഘാടനം ചെയ്തു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
3: തിരുവനന്തപുരം കൈരളി ശ്രീ നിള തിയേറ്ററുകളിൽ നടക്കുന്ന കേരള രാജ്യാന്തര ഡോക്യുമെന്ററി ഹ്രസ്വ ചലച്ചിത്രമേളയിൽ വിവിധ വിഭാഗങ്ങളിലായി 300-ലേറെ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കും. ഇറാനിൽ നിന്നുള്ള എ ഫോക്സ് അണ്ടർ എ പിങ്ക് മൂണാണ് ഉദ്ഘാടന ചിത്രം. മേളയിൽ പ്രദർശിപ്പിക്കുന്ന സിനിമകളുടെ സംവിധായകരുമായി ഡെലിഗേറ്റുകൾക്ക് സംവദിക്കാനുള്ള മീറ്റ് ദ ഡയറക്ടർ, ഫേസ് ടു ഫേസ് ഇൻ കോൺവെർസേഷൻ, മാസ്റ്റർ ക്ലാസ് എന്നിവയും സംഘടിപ്പിക്കും. ഡോക്യുമെന്ററി ഹ്രസ്വചലച്ചിത്ര രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം പ്രമുഖ ആനിമേഷൻ ചലച്ചിത്രകാരി നിന സബ്നാനിക്ക് സമ്മാനിക്കും. മേളയുടെ സമാപന ചടങ്ങിൽ മുഖ്യമന്ത്രി VD സതീശൻ പുരസ്കാരം സമർപ്പിക്കും.
0: ഓണാട്ടുകരയിൽ 28-ാം ഓണത്തിന്റെ ആവേശമുയർത്തി ഓച്ചിറ കാളകെട്ടുത്സവത്തിന് തുടക്കമായി. കെട്ടുകാളകളെ വാദ്യമേളത്തിന്റെ അകമ്പടിയോടെ ആവേശ ഘോഷയാത്രയോടെയാണ് പടനിലത്തേക്ക് നയിക്കുന്നത്. 72 അടി ഉയരവും 6 ടൺ ഭാരവുമുള്ള വിശ്വപ്രജാപതി കാലഭൈരവൻ, 60 അടി ഉയരമുള്ള രൗദ്ര സ്കന്ദൻ, 56.5 അടി ഉയരമുള്ള ഓണാട്ടു കതിരവൻ എന്നീ കാളരൂപങ്ങളാണ് തലയെടുപ്പിനാൽ മുഖ്യ ആകർഷണം. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ മറ്റന്നാൾ വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. 7 ജില്ലകളിൽ ഇന്നും 5 ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രത നൽകി. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട തീവ്ര ന്യൂനമർദ്ദം ഇന്ന് രാത്രിയോടെ ആന്ധ്ര ഒഡീഷ തീരത്ത് പ്രവേശിക്കാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വിഭാഗം അറിയിച്ചു. ഏഷ്യൻ ഗെയിംസ് ബാഡ്മിന്റൺ പുരുഷന്മാരുടെ ടീമിനതിൽ ഇന്ത്യയ്ക്ക് വെങ്കലം. സെമിഫൈനലിൽ ചൈനയോടാണ് 1-3 ഇന്ത്യൻ സംഘം പരാജയപ്പെട്ടത്. വനിതകളുടെ 49 കിലോഗ്രാം ഭാരോദ്വഹനത്തിൽ ഇന്ത്യയുടെ മീരാബായ് ചാനു വെള്ളിയും പുരുഷ സോഫ്റ്റ് ടെന്നീസിൽ ജയ് മീണ വെങ്കലവും നേടി. വുഷു വനിതകളുടെ 60 കിലോഗ്രാം വിഭാഗത്തിൽ റോഷി ബിനാദേവി ഫൈനലിൽ പ്രവേശിച്ചു. ഏഷ്യൻ ഗെയിംസിൽ 1 സ്വർണവും 5 വെള്ളിയും 6 വെങ്കലവും ഉൾപ്പെടെ 12 മെഡലുകളോടെ 13-ാം സ്ഥാനത്താണ് നിലവിൽ ഇന്ത്യ. ചൈനയും ജപ്പാനും സൌത്ത് കൊറിയയുമാണ് ആദ്യ 3 സ്ഥാനങ്ങളിൽ. BJP കേരള പ്രഭാരിയായി എം നാഗരാജയെ നിയമിച്ച് പാർട്ടി ദേശീയ നേതൃത്വം. എം വെങ്കടേശനെ സഹപ്രഭാരിയായും നിയമിച്ചു. മുൻ കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യന് ലക്ഷദ്വീപിന്റെ ചുമതല നൽകി. കെ സുരേന്ദ്രൻ പുതുച്ചേരിയുടെയും അനിൽ ആന്റണി നാഗാലാന്റിന്റെയും പ്രഭാരിയായി നിയമിതരായി. മന്ത്രവാദവും അന്ധവിശ്വാസ ചൂഷണവും തടയാൻ നിയമനിർമ്മാണം ശുപാർശ ചെയ്ത് വിദഗ്ധ സമിതി സംസ്ഥാന സർക്കാരിന് അന്തിമ റിപ്പോർട്ട് സമർപ്പിച്ചു. ഇതു സംബന്ധിച്ച ബില്ലിന്റെ കരടും സർക്കാരിന് കൈമാറി. സംസ്ഥാനത്തെ 38 തദ്ദേശഭരണ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് ഈ മാസം 28-ന് നടക്കും. രാവിലെ 7 മണി മുതൽ വൈകിട്ട് 6 വരെയാണ് വോട്ടെടുപ്പ്. ഈ മാസം 29-നാണ് ഫലപ്രഖ്യാപനം. മഴക്കെടുതിയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ മരിച്ച 9 പേരുടെ കുടുംബങ്ങൾക്ക് 8 ലക്ഷം രൂപ വീതം ധനസഹായം നൽകാൻ തീരുമാനിച്ച സംസ്ഥാന മന്ത്രിസഭായോഗം. ലോക കേരളസഭ പിരിച്ചുവിടാനും മന്ത്രിസഭയുടെ അനുമതി. കേരളപ്പിറവിയുടെ 70-ാം വാർഷികത്തോടനുബന്ധിച്ച് രാജ്യത്തെ പ്രധാന നഗരങ്ങളിൽ ഫെസ്റ്റിവൽ കേരളം സംഘടിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. സംസ്ഥാനത്ത് സെപ്റ്റംബർ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം നാളെ മുതൽ ആരംഭിക്കും. 18-ാമത് കേരള രാജ്യാന്തര ഡോക്യുമെന്ററി ഹ്രസ്വ ചലച്ചിത്രമേളയ്ക്ക് മറ്റന്നാൾ തിരുവനന്തപുരത്ത് തുടക്കം. ഡെലിഗേറ്റ് പാസ് വിതരണത്തിന് തുടക്കം കുറിച്ച് മന്ത്രി പി സി വിഷ്ണുനാഥ്. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. ഏഷ്യൻ ഗെയിംസ് ബാഡ്മിന്റണിൽ വെങ്കലം നേടി ഇന്ത്യൻ പുരുഷ ടീം. വുഷുവിൽ ഫൈനലിൽ കടന്ന റോഷി ബിന ദേവി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:45.
4: സായന്തനം എന്നത് സന്ധ്യയുടെ പര്യായങ്ങളിൽ ഏറ്റവും ചേതോഹരം. പനിനീർ ഇറ്റുവീഴുന്നതുപോലെ ചന്ദ്രിക ഭൂമിയുടെ തിരുമുറ്റങ്ങളിൽ തീർത്ഥസ്പർശമണിയിക്കുന്നു. ഈ സായന്തനത്തിൽ ഇനി കേൾക്കാം കെ ജി മാർക്കോസ് ആലപിച്ച ഗാനം.

വരച്ചിട്ട ചിത്രകമ്പളം പോലെ വർണ്ണപ്പൊട്ടുകൾ കൊണ്ട് ഹൃദ്യതയാർന്ന ആകാശം. സന്ധ്യയ്ക്ക് എത്ര നിറങ്ങൾ! ചുവപ്പും മഞ്ഞയും നീലയും നിറങ്ങൾ വാരിപ്പൊതച്ചു നിൽക്കുന്ന സാന്ധ്യചാരുത. കേൾക്കാം ഇസ് ജാനകി ആലപിച്ച ഗാനം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ശ്രോതാക്കൾക്ക് ഇനി കേൾക്കാം പോക്കുവയിൽ തത്സമയ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം.
2: പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പോക്കുവയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് ബുധനാഴ്ച പ്രത്യേക പോക്കുവയിൽ. ഇന്ന് പ്രത്യേക പോക്കുവയിലിൽ വളരെ സന്തോഷത്തോടെ, വളരെ അഭിമാനത്തോടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് പരിചയപ്പെടുത്തുന്ന പ്രിയ സ്നേഹിതൻ, പ്രിയപ്പെട്ട അതിഥി ഇന്ന് ഷിബു ചന്ദാണ്. ഷിബു ചന്ദ് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ ജോലി ചെയ്യുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ആർട്ടിസ്റ്റാണ്. മെഡിക്കൽ ഇല്ലസ്ട്രേഷൻ വിഭാഗത്തിലാണ് അദ്ദേഹം ജോലി ചെയ്യുന്നത്. നെടുമങ്ങാട് പനയമുട്ടം സ്വദേശിയാണ്. ഒരു ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ പെയിന്റർ ആദ്യമായിട്ടാണ് ഒരുപക്ഷെ പ്രത്യേക പോക്കുവയിലിൽ അതിഥിയായി പങ്കെടുക്കുന്നത് എന്നൊരു സന്തോഷം കൂടെ നമുക്കുണ്ട്. ഒരുപാട് കവികൾ ഇതിനകത്ത് വന്നിട്ടുണ്ട്, കഥാകൃത്തുക്കൾ വന്നിട്ടുണ്ട്, നോവലിസ്റ്റുകൾ വന്നിട്ടുണ്ട്, അതുപോലെ ശ്രോതാക്കൾ വന്നിട്ടുണ്ട്. ഒരുപാട് ആളുകൾ പ്രത്യേക പോക്കുവയിൽ വന്നിട്ടുണ്ട്. പക്ഷെ ആദ്യമായിട്ടാണ് ഒരു ആർട്ടിസ്റ്റ് ഇതിനകത്ത് പങ്കെടുക്കുന്നത്. ശ്രോതാക്കൾക്ക് ഇത് കാണിച്ചു തരാൻ നിർവാഹമില്ല. എൻ്റെ മുമ്പിൽ അദ്ദേഹം വരച്ച ധാരാളം ചിത്രങ്ങൾ, ആ ബ്രോഷർ തന്നെ എൻ്റെ മുമ്പിലുണ്ട്. സെമി അബ്സ്ട്രാക്റ്റിൽ വളരെ മനോഹരമായി പെയിൻറ്റിങ് അല്ലെങ്കിൽ ആർട്ട് വർക്കുകൾ ചെയ്യുന്ന ഒരു പ്രിയ സ്നേഹിതനാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. വളരെ കൗതുകകരമായി നമുക്ക് ചോദിക്കാൻ പറ്റുന്നത്, ഈ മെഡിക്കൽ കോളേജിൽ, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ആർട്ടിസ്റ്റായിട്ട് ജോലി ചെയ്യുമ്പോൾ എന്താണ് അവിടെ ചെയ്യുന്നത് എന്നതൊക്കെ നമുക്ക് ചോദിച്ചറിയാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അവരെ, കുട്ടികളെ എങ്ങനെയാണിത് സഹായിക്കുന്നത്, അവിടെ എന്താണ് വരയ്ക്കുന്നത് എന്നുള്ള പല പല കാര്യങ്ങളും നമുക്ക് ചോദിക്കാനായിട്ട് സാധിക്കും. പ്രിയപ്പെട്ട ശ്രോതാക്കളെ വിളിക്കാം, അദ്ദേഹത്തോട് സംസാരിക്കാം. പ്രിയ സ്നേഹിതനാണ് ഷിബു ചന്ദ്. കലകളെയും സാഹിത്യത്തെയും കവിതകളെയൊക്കെ ഒരുപാട് നെഞ്ചോട് ചേർത്ത് സ്നേഹിക്കുന്ന ഒരു സുഹൃത്താണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. പ്രിയപ്പെട്ട ഷിബു ചന്ദ് സർ, വളരെ ഈ പ്രത്യേക പോക്കുവയിലേക്ക് കരുണാസായി റേഡിയോയുടെ ശ്രോതാക്കൾക്ക് വേണ്ടി ഞങ്ങൾ ഹൃദ്യമായി അങ്ങേതിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
3: താങ്ക് യു സർ. ഇവിടെ എത്തിച്ചേർന്നതിൽ അധികം അധികം സന്തോഷമുണ്ട്. ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ ആദ്യം തന്നെ ഞാൻ സാറിനോട് നന്ദി പറയുന്നു. ഒപ്പം നമുക്ക് ഈ പരിപാടിയിലേക്ക്
2: കടക്കുകയും ചെയ്യാം. പ്രിയ ശ്രോതാക്കളെ, വളരെ സന്തോഷം നമുക്കിതിലേക്ക് കടക്കാം. കലാപരമായി തന്നെ നമുക്ക് കടക്കാം അല്ലെ? ഒരു ആർട്ടിസ്റ്റ് ഉള്ളത് കൊണ്ട് നമുക്ക് വളരെ കലാപരമായി തന്നെ ചിലതൊക്കെ നമുക്ക് കലാപരമായി ചിലടത്ത് കടക്കേണ്ടി വരും. പക്ഷേ പോക്കുവയിൽ എപ്പോഴും കലാപരമായി തന്നെയാണ് കടക്കുന്നത്. നമുക്ക് കേൾക്കാം. ഹലോ
4: ഹലോ,
2: ആ റേഡിയോയുടെ ശബ്ദം കുറച്ച് വെച്ചില്ലെങ്കിൽ ഇങ്ങനെ മുഴങ്ങിക്കൊണ്ടേയിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ കലാപരം കലാപരമായി മാറും. ശബ്ദം കുറച്ചുകൂടെ കുറയ്ക്കണം, അല്ലെങ്കിൽ റേഡിയോയുടെ അടുത്ത് നിന്ന് കുറേ മാറി നിൽക്കണം. കണ്ട, ഇപ്പൊ എന്ത് സുഹൃത സുന്ദരമായി കേൾക്കാന്ന് ആലോചിച്ചു നോക്കൂ. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഷിബു ചന്ദ് സാറാണ്. സാറിനോട് നമസ്കാരം പറഞ്ഞ് സംസാരിക്കൂ.
3: നമസ്കാരം ചേച്ചി, എന്തൊക്കെയുണ്ട് വിശേഷം?
4: വിശേഷം നല്ല വിശേഷം. ഞാൻ ഒരു പുസ്തകം വായിക്കുന്ന ഒരു വ്യക്തിയാണ്.
3: പേരെന്താണ്?
4: പേര് ശശികല.
3: എവിടെയാണ് താമസം?
4: ഞാൻ പരുത്തുകുഴി, പരുത്തുകുഴി ചക്രവാണിയിലും മുഴമലക്കൽ പരുത്തുകുഴി.
3: എനിക്കറിയാന്നുള്ള സ്ഥലം, ഞാൻ നെടുമങ്ങാടുകാരനാണ്. എന്റെ സ്ഥലം പനയമുട്ടാണ്. ഏതാണ് കൂടുതലായിട്ട് വായിക്കുന്ന പുസ്തകങ്ങൾ?
2: ലിസ്റ്റ് കേട്ടാ നമ്മൾ ഞെട്ടിപ്പോകും. ലിസ്റ്റ് തന്നെ വരട്ടെ.
4: ഒരുപാട് വായിച്ചു. സേലസ്വത്തിന്റെ നല്ല കുഞ്ഞു വായിച്ചു. പെരുമാൾ മുരുകന്റെ
3: വായിച്ചു.
2: ഇനി വരട്ടെ വരട്ടെ വരട്ടെ.
4: ജോൺ റസ്കിന്റെ വായിച്ചു. കേരളീരേജ മാഹമന്യ വായിച്ചു. പിന്നെ ബഷീറിന്റെ ബാല്യകാല സൈ വായിച്ചു.
3: പിന്നെ
4: മാധവിക്കുട്ടിയുടെ മാനസി വായിച്ചു.
3: എഴുതാറുണ്ടോ ഇതിന്റെ ഒരു സ്വാധീനത്തിൽ? എഴുത്ത് അങ്ങനെ എന്തെങ്കിലും
4: വായിക്കാൻ നല്ല ആഗ്രഹമുണ്ട്. എഴുത്തിന് ഇതുവരെ എഴുതിയില്ല, തമിഴൊന്നും എഴുതി തുടങ്ങിയിട്ടില്ല. വായിക്കാൻ നല്ല ഇഷ്ടമാണ്.
3: തീർച്ചയായും എഴുതി തുടങ്ങാം എന്ന് എനിക്ക് തോന്നുന്നു. കാര്യം ഇത്രത്തോളം എക്സ്പീരിയൻസ് ഉള്ള ചേച്ചിക്ക് തീർച്ചയായും എഴുത്തിലേക്ക് കടക്കാം. നമ്മളും അതിനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ്. ചേച്ചിയുടെ ഒരു എഴുത്ത് വരട്ടെ, നമുക്ക് പുതിയ പുസ്തകങ്ങൾ ഒരുപാട് നമുക്ക് കൊണ്ടുവരാൻ പറ്റും.
4: പത്ത് പുസ്തകങ്ങളും കൂടെ വായിച്ചു തീർന്നു. ഇപ്പൊ ഒരു മാസം കൊണ്ട് പുസ്തകം എടുക്കാൻ പോയിട്ടില്ല.
3: പത്ത്
4: പുസ്തകങ്ങളും കൊണ്ട് ഒന്ന് വായിച്ചൊക്കെ തീർന്നു.
2: എന്താ ലൈബ്രറി അടച്ചോ? എനിക്ക് അറിയണം.
4: ഇല്ല, ലൈബ്രറി അടച്ചിട്ടില്ല. ഞാൻ ഒരു മാസം കൊണ്ട് പോകുന്നില്ല. അമ്മയ്ക്ക് സുഖമില്ലായിരുന്നു, എന്റെ അമ്മ മാത്രമേ ഉള്ളൂ. ഞാൻ പോകാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് പോയിട്ടില്ല. 1.5 കിലോമീറ്റർ പോയാല് ലൈബ്രറി ബസ് കൊടുക്കും.
2: ഇന്നലെ വായിച്ചു തുടങ്ങിയ പരമരഹസ്യം ഷിബുസാറിനോട് നമുക്ക് പങ്കുവയ്ക്കാം.
4: പങ്കുവയ്ക്കാം. നമുക്ക് പിന്നെ നല്ല തുമി വേദത്തിന്റെ നല്ല കുറച്ച് ഭാഗം ഞാൻ പറയാം. ഒരു കർഷകന്റെ കഥയാണ് ഇതില്. പാലങ്ങും ഓല്ലാനും രണ്ട് കഥാപാത്രങ്ങളാണ്. അവര് വയലില് നല്ലവണ്ണം കൃഷി ചെയ്ത് കഠിനാധ്വാനം ചെയ്ത് നല്ല പ്രയത്നശാലികളാണ് അവര്. അങ്ങനെ അവര് അവിടെ കൃഷികളെല്ലാം ചെയ്ത് വേനലായപ്പം കൃഷിയെല്ലാം നശിച്ച് അവര് പിന്നെ എല്ലാവരും മക്കളും കുടുംബമായിട്ട് ചൈനയിലേക്ക് പോയി. അവിടെ ചെന്ന് നിശ്ചയാജിച്ചും അവിടെ ജോലികളും അവര് നല്ല രീതിയിൽ ആയി വീണ്ടും തിരിച്ചും അവരെ ഭൂമിയിലേക്ക് വരികയും വീണ്ടും അവിടെ കൃഷി ചെയ്യുകയും ചെയ്ത് അവര് നല്ല രീതിയിൽ കൃഷി ചെയ്ത് അവസാനം മക്കളൊക്കെ വളർന്ന് വിവാഹമായി. പിന്നെ ഭാര്യ മരിച്ചു. അങ്ങനെ അദ്ദേഹത്തിന് സുഖമില്ലാതായി. ഇങ്ങനെ ആ കുടുംബ അവസാനം നല്ല രീതിയിൽ പോയി. അങ്ങനെ മക്കളൊക്കെ അച്ഛൻ മരിക്കാറായപ്പോ വസ്തുക്കൾ ഭൂമിയുള്ളത് വിൽക്കണമെന്നായി. അപ്പം അച്ഛൻ ഒരിക്കലും ആ വസ്തു വിൽക്കരുത്, മക്കളെ ഒരിക്കലും ആ വസ്തുക്കൾ വിൽക്കരുത്. നമുക്ക് നല്ല ഭൂമിയിലേക്ക് തിരിച്ചു പോകാനുള്ളതാണ്. അതുകൊണ്ട് ഒരിക്കലും ആ ഭൂമി വിൽക്കരുത് എന്നൊക്കെ പറഞ്ഞു. അവസാനം അദ്ദേഹം ജോലി ചെയ്ത ആ ഭൂമിയിൽ നിന്ന് ഒരുപിടി മണ് ചൂട് മണ്ണ് അറാത്ത മണ്ണ് കയ്യിൽ അടക്കി വെച്ചുകൊണ്ട് മരിക്കുകയും ചെയ്തതാണ് കഥ. എന്റെ കുറച്ച് ഭാഗം പറഞ്ഞിട്ടുള്ളൂ.
2: ഇതിന് കൂടുതൽ ആളുകൾ വായിക്കണം, മതിയല്ല.
4: നല്ല കഥയാണ്. നല്ല ആ കർഷകന്റെ പുസ്തകം വായിച്ചു അവസാനം തീരപ്പോഴും നമ്മൾ അറിയാതെ കരഞ്ഞു.
3: അതെ അതെ, ഇങ്ങനെ എല്ലാ പുസ്തകങ്ങളിലും നമുക്ക് തരേണ്ട ഓരോരോ മെസ്സേജുകളും അനുഭവങ്ങളും ഉണ്ടാവും. നമ്മളെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത്, സന്തോഷിക്കാൻ പ്രേരിപ്പിക്കുന്നതായിട്ടുള്ള അല്ലേ? അങ്ങനെയല്ലേ?
4: അതെ അതെ.
3: അപ്പോ അപ്പോ ഈ യുവതലമുറയോട് ചേച്ചിക്ക് എന്താണ് ഇങ്ങനെ പറയാനുള്ളത് ഈ വായനയെ കുറിച്ച്?
4: എനിക്ക് പറയാനുള്ളത് ഇപ്പം എല്ലാ കുട്ടികളും ഒരുപാട് വിദ്യാർത്ഥികൾ പഠിച്ചും പിന്നെ വിദ്യാഭ്യാസം കഴിഞ്ഞും പഠിത്തം പൂർത്തിയായവരൊക്കെ വീട്ടിയിരിക്കുമ്പോൾ അവർക്ക് ഫോണിന്റെ എന്തല്ലോ ഫോൺ നോക്കണ ഒരു പരിപാടി ഉള്ളൂ. അല്ലാതെ അവർക്ക് ഈ പുസ്തകം വായന കുറച്ച് ഇനക്കേടായെന്നുള്ള തോന്നല്ല. അവര് പുസ്തകങ്ങൾ വായിക്കുകയില്ല. അരമണിക്കൂറെങ്കിലും അവര് അവര് അതിനുവേണ്ടി ഉപയോഗിക്കില്ല. അവര് മൊബൈലേ കാണുള്ളൂ. എന്ത് പറഞ്ഞാലും അവര് മൊബൈലേ കാണുള്ളൂ. അവർക്ക് ഇതിനോടുള്ള താല്പര്യമില്ല. ഒരു എന്ന് വെച്ചാൽ എന്റെ പരിസരത്തും ഉള്ള കാര്യങ്ങളാണ്, ചുറ്റുപാടുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്.
3: അങ്ങനെയുള്ള
4: ഒരുപാട് ഒരുപാട് കുട്ടികളുണ്ട്. അവരൊന്നും വായിക്കില്ല.
3: അതെ, അവരും വായിച്ചു വളരാൻ വേണ്ടി നമുക്ക് ശ്രമിക്കാം അല്ലേ?
2: ഇത് ഇതിപ്പോ കേട്ടോണ്ടിരിക്കുന്ന ചില അമ്മമാര് തൊട്ടടുത്തിരിക്കുന്ന മക്കളോട് പറയുന്ന എന്താണെന്നറിയാമോ? കേളടാ, കേള്, കേട്ട് പടി.
4: നമ്മള് പറഞ്ഞു കൊടുക്കുന്ന കുറേ പേർക്ക് മനസ്സിലാവും. കുറേ പേര് അതിന് താല്പര്യപ്പെടില്ല. അവർക്ക് മൊബൈലിലേക്കുള്ള ഇതേയുള്ളൂ.
3: അതെ, ചേച്ചിയുടെ ഈ അനുഭവം കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും ഒരു മാതൃകയായിരിക്കും എന്നുള്ളൊരു സംശയമല്ല. അത് എല്ലാവരും മാതൃകയാകട്ടെ, എല്ലാവരും വായിച്ച് വളരട്ടെ, നല്ലൊരു ലോകം ഉണ്ടാവട്ടെ അല്ലേ? നമുക്ക് അങ്ങനെ ആഗ്രഹിക്കാം.
4: ഇന്ന്
2: ഏത് പാട്ടാ വേണ്ടത്?
3: എന്റെ വീട്ടില് എനിക്ക് രണ്ട് മക്കളാണ്, രണ്ടാമക്കളുണ്ട്. ഒരാള് ഡിഗ്രി പഠിക്കുന്നു, സെൻചന്ദ് എന്നാണ് പേര്. മറ്റേയാള്, രണ്ടാമത്തെ ആള് പ്ലസ് വണ്ണിന് പഠിക്കുന്നു, ധ്യാൻ ചന്ദ് എന്നാണ് പേര്. ഭാര്യയുടെ പേര് ശാന്തി എന്നാണ്. അച്ഛനുണ്ട്, ചന്ദ്രൻ എന്നാണ് പേര്. നെടുമങ്ങാട് പനയമുട്ടം എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമത്തിലാണ്. ശരി, അപ്പൊ അവരോടൊക്കെ പറയണം ഇങ്ങനെ ഒരാളെ പരിചയപ്പെട്ടു. ചേച്ചിക്ക് ഏത് പാട്ടാണ് വേണ്ടത്?
4: എനിക്ക് മുത്തശ്ശി എന്നുള്ള, പിന്നെ എനിക്ക് ഇതിലേക്ക് ഈ പുസ്തകം വായനയിലേക്ക് വന്ന സാറിനോട്, സാറിന് പതിനാല് സാറ് പറഞ്ഞു പറഞ്ഞില്ലേ, സാറിന് വിട്ടോണ് ഞാൻ ഈ പുസ്തകം വായന തുടങ്ങിയത്. അത് ഞാൻ സാറിന് വിട്ടോണു.
3: സാറിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാണ് ഈ പാട്ട് അല്ലേ?
4: എല്ലാവർക്കും വേണ്ടി.
2: ഞാൻ വിചാരിച്ചോണ്ടിരിക്കയാണ് എന്താണ് അത് പറയാത്തതെന്ന്, പിണങ്ങാൻ വേണ്ടി ഇരിക്കുകയായിരുന്നേ.
4: അതെ, സാറ് നോക്കുകയാണ് എനിക്ക് ഈ പുസ്തക വായനയിൽ കൂടുതൽ വന്നത്. ആദ്യമൊക്കെ ഞാൻ പത്രങ്ങൾ മാത്രമേ വായിക്കുള്ളായിരുന്നു. ഇപ്പം ഈ സാറ് ഈ ശീതളം പരിപാടി തുടങ്ങിയതോടുകൂടി ഈ പുസ്തക വായനയിലുള്ള കുറെ നല്ല അറിവുകൾ പറയാനും വായിക്കാനും ഒക്കെ പ്രേരിപ്പിച്ച സാറ് നോക്കുകയാണ്. സാറ് നോക്കുകയാണ് ഞാൻ ഇത്രയും പുസ്തകങ്ങൾ വായിക്കാൻ.
3: അപ്പൊ സാറിന് വേണ്ടി നമുക്ക് ഡെഡിക്കേറ്റ് ചെയ്യാം ഈ മനോഹരമായ പാട്ട്.
2: ഏതാണ് മുത്തശ്ശി എന്ന സിനിമയിലെ പാട്ട്?
4: മുത്തശ്ശി എന്ന സിനിമയിലെ പാട്ടാണത്.
2: നമുക്കത് കേൾക്കാം.
4: ശരി ശരി.

0: പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പോക്കുവയിലേക്ക് തിരികെ എത്താം. പ്രത്യേക പോക്കുവയിലേക്ക് തിരികെ എത്തുമ്പോൾ ഇന്ന് നമ്മളോടൊപ്പമുള്ള അതിഥി പ്രിയപ്പെട്ട സ്നേഹിതൻ ഷിബു ചന്ദാണ്. ആർട്ടിസ്റ്റാണ്, പെയിന്ററാണ്, മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ ജോലി ചെയ്യുന്നു, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ആർട്ടിസ്റ്റാണ്, മെഡിക്കൽ ഇല്ലസ്ട്രേഷൻ വിഭാഗത്തിലാണ് അദ്ദേഹം ജോലി ചെയ്യുന്നത്, നെടുമങ്ങാട് പനയമുട്ടം സ്വദേശിയാണ്. പ്രിയ ശ്രോതാക്കളെ, ഒരു ആർട്ടിസ്റ്റിനോട് നമുക്ക് സംസാരിക്കുക, നമ്മൾ കവികളോട് സംസാരിച്ചു അല്ലേ, നമ്മൾ എഴുത്തുകാരോട്, അതുപോലെ നോവലിസ്റ്റുകളോട്, കഥാകൃത്തുകളോടൊക്കെ പ്രത്യേക പോക്കുവയിൽ നമ്മൾ ഓരോ ബുധനാഴ്ചയും അവരോടൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച നമ്മൾ സംസാരിച്ചത് ഒരു നാടക പ്രവർത്തകയോടാണ്, അപർണയോടാണ്. ഇന്ന് നമ്മളോടൊപ്പമുള്ളത് ഒരു ആർട്ടിസ്റ്റാണ്, അല്ലെങ്കിൽ ഒരു പെയിന്ററാണ്, ഷിബു ചന്ദാണ് നമ്മൾ പ്രിയ സ്നേഹിതനായി ഇന്ന് നമ്മളോടൊപ്പമുള്ളത്. ഇപ്പോൾ ഒരു ശ്രോതാവ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്, നമുക്ക് കേൾക്കാം. ഹലോ. ഹലോ. ആ കോള് എവിടെയോ സാങ്കേതികമായി ബുദ്ധിമുട്ടായി. നമുക്ക് ഒരു ആ കോള് തിരിച്ചു വരട്ടെ, അവരല്ലെങ്കിൽ മറ്റൊരാൾ നമ്മളോട് വിളിക്കും. അതുവരെ നമുക്ക് ശരിക്കും എല്ലാവർക്കും കൗതുകമുള്ള ഒരു കാര്യമാണ് മെഡിക്കൽ കോളേജ് എന്ന് പറയുമ്പോൾ. ശരിക്കും അത് എന്താണ്, അനാട്ടമിയും ഫിസിയോളജിയും ഫാർമക്കോളജിയും എല്ലാമാണ് അവിടെ. എന്താണ് കലയുടെ ഒരു സ്ഥാനം, അല്ലെങ്കിൽ ആർട്ടിന്റെ, ഈ പ്രത്യേകിച്ച് ഇല്ലസ്ട്രേഷന്റെ ഒക്കെ ഒരു സ്ഥാനം എന്താണെന്ന്
1: ശരിക്കും? തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മെഡിക്കൽ ഇല്ലസ്ട്രേഷൻ വിഭാഗം എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അവിടെ ആർട്ടിസ്റ്റ് എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ്. അവിടെ തന്നെ മോഡലർ എന്ന് പറയുന്ന വേറൊരു തസ്തികയുണ്ട്, ഫോട്ടോഗ്രാഫറുണ്ട്. ശരിക്കും നമ്മുടെ ജോലി എന്ന് പറയുന്നത് ഈ മെഡിക്കൽ സ്റ്റുഡൻസിന് വേണ്ടുന്ന, അവർക്ക് പഠിക്കാൻ വേണ്ടുന്ന, അവരുടെ പ്രോജക്റ്റിന്റെ ഭാഗമായിട്ടുള്ള ചിത്രങ്ങൾ വരച്ചു നൽകുക, പിന്നെ അവർക്ക് ക്ലാസ്സുകൾ എടുക്കുന്നതിന് വേണ്ടിയിട്ട് അധ്യാപകർക്ക് വേണ്ടുന്ന ചിത്രങ്ങൾ വരച്ചു കൊടുക്കുക, അതൊക്കെ ചാർട്ട് പോലുള്ള ചിത്രങ്ങളാണ്. പിന്നെ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും അതിനോട് ചേർന്ന് തന്നെ മെഡിക്കൽ മ്യൂസിയങ്ങളുണ്ട്, പത്തോളജി മ്യൂസിയം, അനാട്ടമി മ്യൂസിയം, അങ്ങനെയുള്ള മ്യൂസിയങ്ങളിലേക്ക് ആവശ്യമായിട്ടുള്ള ചാർട്ടുകൾ നമ്മൾ ഇങ്ങനെ വരച്ചു കൊടുക്കാറുണ്ട്.
0: അതും ചാർട്ടുകളാണ്,
1: ചാർട്ടുകളായിരിക്കും മിക്കവാറും, ചാർട്ടുകളായിരിക്കും. പിന്നെ അപൂർവം ചില മോഡൽസിലൊക്കെ ഇങ്ങനെ നമ്മൾ അതിന്റെ ഡീറ്റെയിൽ കളറിങ്ങൊക്കെ ചെയ്യണമെങ്കിൽ അത് ആർട്ടിസ്റ്റിനെ അയപ്പിക്കാറ്. അപ്പോൾ പിന്നെ മനുഷ്യന്റെ ഈ അവയവങ്ങൾ, ഇന്റേണലായിട്ടുള്ള അവയവങ്ങൾ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും, അത് ഈ കുട്ടിയൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട്. അതിൽ ചില പാർട്ടുകൾ, ചിലപ്പോൾ വെയിനുകൾ, അതിന് ഇപ്പം നീല, മഞ്ഞ, ചുവപ്പ്, ഈ കളറുകൾ കൊടുക്കേണ്ടതായിട്ട് വരും. ഡോക്ടർ പറഞ്ഞു തരും ഏത് വെയിനാണ് ഏത് കളറെന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള വർക്കുകൾ അവർക്ക് കൂടുതൽ സുഗമമായി എളുപ്പത്തിൽ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ ഒരു സപ്പോർട്ട് എടുക്കാറുണ്ട്. ഇത് പണ്ടുകാലം മുതലേ ഉണ്ട്. ശരിക്കും മെഡിക്കൽ ഇല്ലസ്ട്രേഷൻ വിഭാഗത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ലിയാനാർഡോ ഡാവിഞ്ചിയാണ്. അദ്ദേഹമാണ് ഈ ഒരു രീതിയിലേക്ക് മെഡിക്കൽ സയൻസിനെ ഉയർത്തിക്കൊണ്ടു.
0: പക്ഷേ എനിക്ക് തോന്നുന്ന ഡാവിഞ്ചി അത് ചെയ്യുമ്പോഴത്തേക്കും ഇന്റേണൽ ഓർഗൻസിനെ കുറിച്ച് വലിയ അറിവുകൾ ഇല്ലാതിരുന്ന ഒരു കാലഘട്ടം.
1: അദ്ദേഹം
0: സ്വയം പഠിച്ച് ചെയ്തതാണ് എന്നൊരു വായന എവിടെയോ ഉണ്ടായിട്ടുണ്ട്. നമുക്ക് അതിന്റെ കൂടുതൽ വർത്തമാനങ്ങളിലേക്ക് വീണ്ടും വരേണ്ട, കാരണം എല്ലാം വളരെ കൗതുകമുള്ള ഒരു കാര്യമാണ്. ഇപ്പൊ ഒരു ശ്രോതാവ് വീണ്ടും നമ്മളോടൊപ്പം ചേരുന്നുണ്ട്, നമുക്ക് കേൾക്കാം. ഹലോ. കച്ചാണിയിൽ നിന്ന് നടരാജൻ ചേട്ടാ, നമ്മളോടൊപ്പമുള്ളത് പ്രിയപ്പെട്ട സ്നേഹിതനും ആർട്ടിസ്റ്റുമായ ഷിബു ചന്ദാണ്. നല്ല നമസ്കാരം പറഞ്ഞ് അദ്ദേഹത്തോട് സംസാരിക്കാം.
1: ചേട്ടാ നമസ്കാരം, ഞാൻ ഷിബു ചന്ദാണ്. എന്തൊക്കെയുണ്ട് വിശേഷം?
2: വിശേഷം പറയാനായിട്ട് വലുതായിട്ടൊന്നുമില്ല. ഒരു പയ്യനാണ്, പ്രായം കുറഞ്ഞ
0: 90 വയസ്സുള്ള
1: കൊച്ചുപയ്യനാണ്.
2: സാറിനറിയാം.
1: ശരി ശരി, പേരെന്താണ്?
2: എന്റെ പേര് നടരാജൻ.
1: കച്ചാണി.
2: സാറ് പറഞ്ഞ വിശേഷങ്ങളെല്ലാം നമ്മൾ കേട്ടോണ്ടിരിക്കുന്നു. ഇനിയിപ്പം ഈ വരപ്പിനെ കുറിച്ച് ഹിന്ദി നമുക്കൊന്നും ചോദിക്കാനോ പറയാനോ ഒന്നുമില്ല.
1: ഇത് ഇപ്പൊ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്തെ വരകളെ കുറിച്ചാണ് പറഞ്ഞത്.
2: ഞാൻ കേട്ടോണ്ടിരിക്കുന്നു, മെഡിക്കൽ കോളേജിലാണ് ജോലി.
1: അതെ അതെ,
2: വരപ്പാണ് ഡ്രോയിങ്ങിന്റെ ഇതല്ലേ?
1: അതെ അതെ, ഡ്രോയിങ് ആണ്. അവിടെ കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ചിത്രങ്ങൾ വരയ്ക്കുക, നമ്മളെ മനുഷ്യ ശരീരത്തിലെ അവയവങ്ങളും അതിന്റെ ബാക്കി കാര്യങ്ങളെല്ലാം നമ്മളിങ്ങനെ വരയ്ക്കാറുണ്ട് അവരുടെ ആവശ്യത്തിനനുസരിച്ച്. ഓ, കുഴപ്പമില്ല, സുഖമായിട്ടിരിക്കുന്നു. ചേട്ടന് സുഖമാണല്ലോ.
2: എനിക്കും പ്രായത്തിനനുസരിച്ചുള്ള
1: രീതിയൊക്കെ.
0: പയ്യന്മാരെ ഓടിച്ചാടിയല്ലേ നടക്കുന്നത്?
1: വീട്ടിലാരൊക്കെ ഉണ്ട്?
2: എന്റെ വീട്ടില് ഇപ്പം ഞാൻ എന്റെ മോളെ വീട്ടില് നിൽക്കുകയാണ്.
1: അവരെല്ലാം സുഖമായിട്ടിരിക്കുന്നു.
2: അവരെല്ലാം സുഖമായിട്ടിരിക്കുന്നു. പിന്നെ നമുക്കിപ്പൊ ഒരു ചെറിയൊരു പ്രശ്നം കൂടെ ഉണ്ട്. പ്രശ്നം എന്ന് പറഞ്ഞാൽ ലിവറിൽ ചെറിയൊരു കോമള പോലെ ഒന്ന് രണ്ടെണ്ണം ഉണ്ട്.
1: ഓ, അപ്പൊ അതിന്റെ ട്രീറ്റ്മെന്റ് ഒക്കെ നടക്കുന്നില്ലേ? അതിന്റെ ട്രീറ്റ്മെന്റ് ഒക്കെ നടക്കുകയല്ലേ?
2: അയ്യോ, അത് ഞാൻ മെഡിക്കൽ കോളേജ് പോയി. അപ്പൊ ഇനിയിപ്പോ പ്രായം വെച്ച് നോക്കുമ്പോ ഒന്നും ചെയ്യാവൂല.
1: ഓ, മരുന്നൊക്കെ ഉണ്ടോ? കഴിക്കുന്നുണ്ടോ? മരുന്നൊക്കെ കഴിക്കുന്നുണ്ടോ?
2: ഒരു 30 ഗുളിക ചെയ്തു ഞാൻ കഴിഞ്ഞ കഴിച്ചപ്പോ. ഒരു 30 ഗുളിക അത് കഴിച്ചാ മതി. പിന്നെ പ്രായത്തിൽ ഓവറാണ്, അതുകൊണ്ട് പിന്നെ വേറെ ചെയ്യാവൂല.
1: ശരി ശരി. ഈ പാട്ടൊക്കെ പാടാറുണ്ടോ? ഏതുതരം പാട്ടുകളാണ് ഇഷ്ടം? കവിതകളാണോ അതോ സിനിമ പാട്ടാണോ? നാടക പഴയ പാട്ടുകൾ രണ്ടുപേര് പാടുന്നതുകൊണ്ട് കുഴപ്പമില്ലല്ലോ. ഒരു രണ്ടുപേര് ഞങ്ങൾക്കായിട്ടും ശ്രോതാക്കൾക്കായിട്ടും ചേട്ടന്റെ ശബ്ദത്തിൽ തന്നെ നമുക്ക് കേൾക്കാം. തീർച്ചയായും തീർച്ചയായും, സന്തോഷം.
2: മാമലകൾക്ക് പുറത്ത് മരതകപ്പെട്ടുടുത്ത് മലയാളമെന്നൊരു നാടുണ്ട് കൊച്ചു, മലയാളമെന്നൊരു നാടുള്ളു. കാടും തൊടികളും തന്നില്ല അവർക്ക് കൈകൊത്തി കളിക്കുന്ന നാടുണ്ട്. മാമലകൾക്ക് പുറത്ത് മരതകപ്പെട്ടുടുത്ത് മലയാളമെന്നൊരു നാടുണ്ട് കൊച്ചു, മലയാളമെന്നൊരു നാടുണ്ട്. കാടും തൊടികളും കനകമില്ലാമത്ത് കൈകൊട്ടി കളിക്കുന്ന നാടുണ്ട്. കാടും തൊടികളും കനകമില്ലാമത്ത് കൈകൊട്ടി കളിക്കുന്ന നാടുണ്ട്. തൈതെങ്ങിൻ കണലത്ത് താമര കടവത്ത് കിളിക്കുടു പോലൊരു വീടും, വീട്ടിനും മരത്ത് ഇളക്കും കൊളുത്തി വച്ച് വരവുക തിരിക്കുന്ന പെണ്ണുണ്ട്. മാമലകൾക്കപ്പുറത്ത് മരതക പട്ടുടച്ച് മലയാളമെന്നൊരു നാടുണ്ട് കൊച്ചി, മലയാളമെന്നൊരു നാടുണ്ട്.
1: അടിപൊളിയായിട്ടുണ്ട്, മനോഹരമായിട്ടുണ്ട് കേട്ടോ, സന്തോഷം. വീട്ടില് വീട്ടില് കുട്ടികളൊക്കെ, കൊച്ചുകുട്ടികളൊക്കെ ഉണ്ടോ?
2: കൊച്ചു എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോ മോളെ വീട്ടിലാണ് നിൽക്കുന്നത്. രണ്ട് മക്കളുണ്ട്, അത് മൂത്ത കുട്ടി അയച്ച്, രണ്ടാമത്തെ കുട്ടി ഇനി ഉണ്ടാക്കാൻ മാസം കൂടെ ഉള്ളു കല്യാണത്തിന്.
1: ഓ ശരി.
2: ഞാൻ കാറ്റാണിലാണെങ്കിൽ ഇപ്പൊ കല്ലയത്താണ്, എന്റെ മോളെ വീട്ടിലാണ്.
1: കല്ലയത്താണ് താമസം. ശരി ശരി. അപ്പോ ചേട്ടന്റെ ഇഷ്ടപ്പെട്ട പാട്ട് ഏതാണെന്നും കൂടി പറയാമോ?
2: ഞാൻ ചോദിച്ച പാട്ട് എല്ലാ കൊച്ചുമക്കൾക്കും വേണ്ടിയാണ്. കിളിക്കും കിളിക്കുന്നുണ്ടൊരു കൂട്ടുകാരി കളി
1: കൂട്ടുകാരിക്കും
2: കിരികിനി മണി അടിക്കും മനസ്സിന് കിളി കൂട്ടും കിളി കൂട്ടും. ഹലോ ഹലോ വിളിക്കും അകലയോടി ഒളിക്കും കാതിൽ വന്നു കഥ പറയും കാഴ്ചം കൊല്ലി കേൾക്കും. മതി മതി മതി കേട്ടാ പറയാ.
0: മതി മതി, ധാരാളമായി രണ്ട് പാട്ട് കേട്ട്.
1: അതെ, രണ്ട് പാട്ടാണ് പാടിയിരിക്കുന്നത്.
0: ഇതാ പഴയ പാട്ടല്ലേ ചോദിച്ചിരിക്കുന്നേ? സ്കൂൾ മാസ്റ്റർ എന്ന ചിത്രത്തിലെ പാട്ട് അല്ലേ?
2: ഓ, പഴയ പാട്ടാണ്. ഞാൻ പറഞ്ഞില്ലേ പഴയ പാട്ടിനോടുകൂടിയാണ്.
0: ജി ദേവരാജൻ സംഗീതം ചെയ്ത് വയലാർ രാമവർമ്മ എഴുതിയ പാട്ടാണ് ഇത്. പാടിയത് അധികം പരിചയമില്ലാത്ത ഒരാളാണ്, കേട്ടിട്ടുണ്ട്. എം എസ് രാജേശ്വരി എന്നൊരാളാണ് ഈ ഗാനം ആലപിച്ചിട്ടുള്ളത്. അതല്ലേ ഓർമ്മിപ്പിച്ചു തരുന്നേ? അതിനല്ലേ നമ്മൾ ഇവിടെ ഓരോന്ന് ഓരോന്ന് ഓർമ്മിപ്പിച്ചു തരാൻ വേണ്ടിട്ട്.
2: പ്രത്യേകിച്ച് നമസ്കാരമുണ്ട്
0: ഷിബു ചന്ദ് സാറിനോടാണ്.
2: അല്ലല്ലല്ല, നമ്മളെ പഴയ സാറിന്. കാരണം
0: പഴയതായി
2: സാറിന്റെ ഓരോ കാര്യങ്ങളും മനുഷ്യന് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. കാരണം ഞാൻ വയനാട്ടിലെ കണ്ടില്ല, എല്ലാരും ഒറേ കിടന്നപ്പോഴാണ് എടുത്തോണ്ട് പോയത്.
0: അതെ,
2: അവസാനം ഒരു പയ്യൻ അവശേഷിച്ചപ്പോ വണ്ടി തട്ടി കൊന്നോടും.
0: എന്നെ ഉദ്ദേശിച്ച് എന്താണ് ഈ പറഞ്ഞു വരുന്നതെന്ന് എനിക്ക് മനസ്സിലാവില്ല.
2: സാറെന്ന് പറഞ്ഞാൽ അറിവിന്റെ എന്ന് പറഞ്ഞ മനുഷ്യൻ ജീവിക്കുന്നതും ജീവിക്കാനുള്ള കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും സാറ് പ്രത്യേകിച്ച് പറഞ്ഞതാണ് എല്ലാ ആളുകളും. അത് പ്രായമാണെങ്കിലും ഇത്തരത്തോളൊക്കെ അറിവൊന്നും ഉണ്ടാവണമില്ലല്ലോ.
0: അതില്ല.
2: അപ്പൊ അതുകൊണ്ട് ഏറ്റവും സാറിനെ കുറിച്ച് എനിക്ക് ഭയങ്കര ബഹുമാനമാണ്. എല്ലാ കാര്യത്തിലും
0: സ്നേഹം മതിയേ. നമ്മൾ തമ്മിൽ സ്നേഹം ഇഷ്ടം, നമ്മൾ തമ്മിൽ ഇഷ്ടം. അപ്പോഴേ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട്, ആ കുമിളകളുണ്ടല്ലോ ആകെ അങ്ങ് പൊട്ടിപ്പോവും, 30 കുളി അങ്ങ്
2: പൊട്ടിപ്പോവും.
0: ഭയങ്കര അതൊന്നും ആലോചിച്ചുകൊണ്ടിരിക്കരുത്. ഈ നമ്മളെ പാട്ടൊക്കെ കേട്ട്, നമ്മളെ വർത്താനമൊക്കെ കേട്ട്, വഴിയെ പോണവരെയൊക്കെ കൈയടിച്ച് വിളിച്ച് നിർത്തി രണ്ട് ഡയലോഗൊക്കെ അടിച്ച് അങ്ങനെ പോകുമ്പോ ആ കുമിളയൊക്കെ അങ്ങ് പൊട്ടിപ്പോവും. അത്രേ ഉള്ളൂ. അപ്പോ പാട്ടിലേക്ക് പോണതിന് മുമ്പ് ഷിബു ചന്ദ് സാറിനോട് ഒരിക്കൽ കൂടെ സ്നേഹവും ഒക്കെ അറിയിച്ചാൽ
2: നമുക്ക്.
1: ഓ ചേട്ടാ, നമുക്ക് വീണ്ടും കാണാം. എന്തായാലും വിളിച്ചതിലെ സന്തോഷം. ചേട്ടനുമായിട്ട് സംസാരിക്കാൻ കഴിഞ്ഞാൽ, പാട്ട് കേൾക്കാൻ കഴിഞ്ഞാൽ എന്തുകൊണ്ടും ഞാൻ കൃതാർത്ഥനാണ്. എന്തായാലും സന്തോഷം. ഓക്കെ
2: ഓക്കെ, താങ്ക് യു.
0: ഓ അപ്പൊ പാട്ട് കേൾപ്പിക്കാം. ശരി.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പോക്കുവയിൽ തുടരുന്നു. പ്രത്യേക പോക്കുവയിൽ ഇന്ന് നമ്മളോടൊപ്പമുള്ളത് പ്രിയ സ്നേഹിതൻ ഷിബു ചന്ദാണ്. ആർട്ടിസ്റ്റാണ്, മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ ജോലി ചെയ്യുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ആർട്ടിസ്റ്റാണ്, മെഡിക്കൽ ഇല്ലസ്ട്രേഷൻ വിഭാഗത്തിലാണ് ജോലി ചെയ്യുന്നത്. ഷിബു ചന്ദ് നെടുമങ്ങാട് പനയമുട്ടം സ്വദേശിയാണ്. പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് വിളിക്കാം, സംവദിക്കാം, സല്ലപിക്കാം, പാട്ടുകൾ ചോദിക്കാം, കലയെക്കുറിച്ചൊക്കെ നമുക്ക് സംസാരിക്കാനുള്ള ഇടമാണ്. ഇപ്പൊ ഒരു ശ്രോതാവ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്, നമുക്ക് കേൾക്കാം. ഹലോ, ഉത്തരംകോട് നിന്നും റോബിൻസൺ ആണ് സംസാരിക്കുന്നത്. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ആർട്ടിസ്റ്റായ ഷിബു ചന്ദാണ്. എല്ലാം കേട്ടുകൊണ്ടിരിക്കുകയല്ലേ?
1: അതെ.
0: അപ്പൊ ഷിബു ചന്ദിന് സാറിനോട് സംസാരിച്ചോളൂ.
2: ഹലോ ഹലോ, നമസ്കാരം.
1: നമസ്കാരം
2: ചേട്ടാ. എന്തൊക്കെ ഉണ്ട് വിശേഷം? സുഖമാണോ? എവിടെയാണ് സ്വദേശം? കുറ്റിച്ചൽ. അറിയാം. എന്ത് ചെയ്യുന്നു ചേട്ടൻ?
1: ഞാനിപ്പോ കർണാസായിലെ ബൈസ്റ്റാൻഡായിട്ട് ജോലി നോക്കി വരുന്നു. ഇപ്പൊ പനിയായിട്ട് പോയില്ല.
2: ഓ, ശരി. അത് ശരി. എങ്ങനെയുണ്ട്, ഈ പ്രോഗ്രാം ഒക്കെ കേൾക്കാറുണ്ടോ?
1: എല്ലാ ദിവസവും കേൾക്കാറുണ്ട്.
2: എല്ലാ ദിവസവും കേൾക്കുന്നവരാണ്. ഞാനൊരു ചിത്രകാരനാണ്. അപ്പോ അവിടെ വന്നാല് എന്റെ സെക്ഷനിൽ വന്നാൽ കുറച്ച് ചിത്രങ്ങൾ കാണാൻ പറ്റും. ഞാൻ അക്കാഡമിക് സെക്ഷനിലാണ്, അതായത് പ്രിൻസിപ്പൽ ഓഫീസിനടുത്തായിട്ട്. പിന്നെ പ്രിൻസിപ്പൽ ഓഫീസിൽ വന്നാല് അവിടെ ഒരു ഗാന്ധിജിയെ ഞാൻ വരച്ചു വെച്ചിട്ടുണ്ട്. മൈക്രോസ്കോപ്പ് നോക്കുന്ന ഒരു ഗാന്ധിജി, പിന്നെ ഒരു എഴുത്തച്ഛന്റെ ചിത്രവും അവിടെ കാണാൻ പറ്റും. മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഓഫീസിനകത്ത്
0: ഒരു ഒന്നൊന്നര മാസം കഴിഞ്ഞ് കരുണാസായിൽ വന്നാലും ചിത്രം ഞാൻ എന്തായാലും വരപ്പിച്ചിട്ടേ വിടൂ.
2: തീർച്ചയായും.

0: പിന്നെ എന്തൊക്കെയുണ്ട് ബാക്കി വിശേഷങ്ങൾ കൂടി പറയണം ചേട്ടാ.
1: വീട്ടിലെന്താ ഭാര്യ, മൂന്ന് മക്കളുണ്ട്. മൂത്ത മോനെ കോഴിക്കോട് ജെറി മെമ്മോറിയൽ ഹോസ്പിറ്റലില് ജോലി നോക്കുന്നുണ്ട്. സ്റ്റാഫാണ്.
0: രണ്ടാമത്തെ
1: മകൻ കോഴിക്കോട് ജോലി കിട്ടിയിരിപ്പുണ്ട്. മാത്രം നമ്മൾ താമസിക്കുന്നത്
0: പാറശാലയാണ്. എന്റെ വീട്ടില് എനിക്ക് രണ്ട് ആൺമക്കളാണ്. ഒരാളുടെ പേര് സെൻ ചന്ദ് എന്നാണ്, സെൻ. രണ്ടാമത്തെ ആളുടെ പേര് ധ്യാൻ ചന്ദ് എന്നാണ്. അദ്ദേഹം പ്ലസ് വണ്ണിൽ പഠിക്കുന്നു. മൂത്തയാള് ഡിഗ്രിക്ക്. പിന്നെ വൈഫ് വീട്ടമ്മയാണ്. പിന്നെ അച്ഛൻ കൂടെയുണ്ട്. ഇങ്ങനെയാണ് എന്റെ കുടുംബം. പിന്നെ ചിത്രങ്ങളൊക്കെ കാണാറുണ്ടോ? വരയ്ക്കുന്ന ചിത്രങ്ങൾ ചിത്രകാരനായതുകൊണ്ട് ചോദിക്കുന്നതാണ്. അതെ അതെ, അദ്ദേഹത്തിന്റെ അവിടെ ഒരു ശില്പമുണ്ട്, വളരെ പ്രസിദ്ധമായ അമ്പയും കുഞ്ഞും ശില്പം. പിന്നെ എന്റെ കുറച്ച് ചിത്രങ്ങള് ഇവിടെ ഈ ആർട്ട് ഏരിയ എന്ന് പറഞ്ഞിട്ട് ഒരു പരിപാടി തിരുവനന്തപുരത്ത് പണ്ട് കടന്നു. അതായത് യൂണിവേഴ്സിറ്റി കോളേജിന്റെ ഒരു സ്റ്റേഡിയം ഇല്ലേ, സ്റ്റേഡിയത്തിന്റെ മതിലില് വരച്ചിട്ടുണ്ട്. പിന്നെ മ്യൂസിയത്തിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ടൂറിസം ഡയറക്ടറേറ്റിന്റെ മതിലില്, അത് 2016-15 ആയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഏകദേശം 10 വർഷത്തോളം ആയി, അത് കുറെയൊക്കെ നശിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെയാണ് എന്റെ ചിത്രങ്ങൾ. പിന്നെ ഇടയ്ക്കൊക്കെ ചിത്ര പ്രദർശനങ്ങൾ നടത്താറുണ്ട്. ഇങ്ങനെയൊക്കെയാണ് ചിത്രങ്ങൾ കാണാൻ കഴിയുന്നത്. പിന്നെ അവിടെ ആരെങ്കിലും വരയ്ക്കുന്ന ആൾക്കാരോ പാട്ട് പാടുന്ന ആൾക്കാരോ എഴുതുന്നവരോ ഉണ്ടോ? ഇല്ല. ശരി, അതെ അതെ അതെ, ഞാനും കുറെ നാളിങ്ങനെ എഴുത്ത് പഠിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇലക്ഷൻ സമയത്ത് ഇങ്ങനെ രാവും പകലും ഇല്ലാതെ എല്ലാ പാർട്ടികൾക്കും വേണ്ടിയിട്ട് ഓടിയാണെന്ന് എഴുതിയിട്ടുണ്ട്. അതൊക്കെ ഒരു സന്തോഷമുള്ള കാലമാണ്.
1: അതെ.
0: പിന്നെ ഏതാണ് പാട്ട്?
1: ഞാനൊന്ന് ചോദിച്ച പാട്ട് അനക്ക എന്ന ചിത്രത്തില് കോഴിക്കോട് അനക്ക ചിത്രം
0: കോഴിക്കോട്
1: പി യേശുദാസ് എന്ന ഒരാള് അനുഗ്രഹം ചെയ്തിട്ടുള്ള പാട്ടാ ഞാൻ ചോദിച്ചായിരുന്നു. അദ്ദേഹം മരണപ്പെട്ടു പോയി. രണ്ടുമൂന്ന് ചിത്രങ്ങളുണ്ടെങ്കിൽ അയാളെ പാട്ട് അദ്ദേഹം പാട്ട് പറഞ്ഞു കഴിയുമെന്ന്
0: കേട്ടുള്ളൂ.
1: നല്ലൊരു പാട്ടാ. റങ്ങകലിനെ കിഴക്കൻ ദിക്കിൽ പൂമര കൊമ്പില് ഇരുന്ന് കോവിലം ഇന്നയെ വിളിക്കുന്നു എന്നുള്ള പാട്ടാ.
2: അധികം നമ്മൾ ഇതിനകത്ത് കേൾപ്പിച്ചിട്ടുള്ള പാട്ടും അല്ല എന്ന് തോന്നുന്നു അല്ലേ?
0: അതെ, വളരെ റെയർ ആയിട്ടുള്ള
2: ഒരു പാട്ടാണ്.
1: ഞാൻ പല പ്രാവശ്യം ഈ പാട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്, കേട്ടിട്ടുമുണ്ട്. പക്ഷെ എനിക്ക് ഇന്നും ആ പാട്ട് കേൾക്കാൻ വേണ്ട ആഗ്രഹമുണ്ട്.
0: കേൾക്കുംതോറും അതിന്റെ സൗന്ദര്യം കൂടി വരുന്നു. തീർച്ചയായും. അപ്പൊ
2: അതൊരു വലിയ കാര്യമാണ്. എന്ത് പറയാ, കോഴിക്കോട് യേശുദാസ് സംഗീതം ചെയ്ത് കെ ജെ യേശുദാസ് പാടിയ പാട്ടാണ്, അങ്ങനെ നമുക്ക് പറയാൻ പറ്റും. ഇത് കരുണാസായി റേഡിയോയിലും അധികം കേൾപ്പിച്ചിട്ടുള്ള ഒരു പാട്ടല്ല, അപൂർവമായ ഒരു ഗാനമാണ്. അനഖാന സിനിമയെ കുറിച്ച് എപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ആ സിനിമയ്ക്ക് മറ്റൊരു പേരുണ്ട്, ഓർമ്മയിൽ ഒരു നിമിഷം എന്ന് പറഞ്ഞിട്ട്. പക്ഷേ പാട്ട് അധികം കേൾപ്പിച്ചിട്ടില്ല.
1: ഞാൻ സുഗതമി രാത്രി എല്ലാം കേട്ടിട്ട് കിടന്നുറങ്ങുന്ന ആളാണ്. പക്ഷെ ഇതേപടി അതുപോലും കേട്ടിട്ടില്ല.
2: അതില് ഞാൻ പറഞ്ഞിട്ടില്ല. അതെ
1: അതെ,
2: എന്നെ തോൽപ്പിച്ചു.
1: ഇല്ല സാർ, തോൽപ്പിച്ചതല്ല.
2: അതാ ഞാൻ പറഞ്ഞ കിരണസൈ റേഡിയിൽ അധികം കേൾപ്പിച്ചിട്ടില്ലാത്ത പാട്ടാണ്. അപ്പൊ എന്തായാലും വളരെ സന്തോഷം. ആ പാട്ടിലേക്ക് നമുക്ക് പോവാം. അപ്പൊ ഒരിക്കൽ കൂടെ ക്ഷമിച്ചതിനോട് സ്നേഹവും ഒക്കെ അറിയിച്ചോളൂ.
0: ഓ, താങ്ക് യു ചേട്ടാ. തിരിച്ചു മതി, നമുക്ക് വീണ്ടും കാണാം, കേൾക്കാം. ബൈ.
2: അപ്പൊ പാട്ടിലേക്ക് പോട്ടെ.
1: പോകാം.
2: ശരി.

0: പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പോക്കുവയിലേക്ക് നമുക്ക് തിരികെ എത്താം. പ്രത്യേക പോക്കുവയിലെ സമയം ഏതാണ്ട് കഴിയാറായി. ഇന്ന് നമ്മളോടൊപ്പമുള്ളത് ആർട്ടിസ്റ്റും പെയിന്ററും മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ ജോലി ചെയ്യുന്ന ആർട്ടിസ്റ്റായ ഷിബു ചന്ദാണ്. പ്രിയ സ്നേഹിതനാണ് ഇന്ന് നമ്മളോടൊപ്പമുള്ളത്. ശ്രോതാക്കൾക്ക് വിളിക്കാം. ഇപ്പോൾ ഒരു ശ്രോതാവ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. നമുക്ക് കേൾക്കാം. ഹലോ. ഹലോ.
1: ഹലോ.
0: റേഡിയോയുടെ ശബ്ദം നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് സംസാരിക്കൂ. ഹലോ. എന്നാലും ഇപ്പോഴും റേഡിയോയുടെ ശബ്ദം കൂടുതലാണ്, അതുകൊണ്ടാണ് നമുക്ക് കേൾക്കാൻ ഒരു സുഗമത്വമില്ലാത്തത്. ഇനി പറഞ്ഞോളൂ.
1: ഹലോ.
0: ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഷിബുചന്ദ് സാറാണ്. സാറിനോട് നമസ്തേ പറഞ്ഞ് സംസാരിക്കാം.
2: ഹലോ ചേട്ടാ, നമസ്കാരം. നമസ്കാരം. നമസ്കാരം ചേട്ടന്റെ പേര്?
1: എന്റെ
2: പേര് ഷിബു ചന്ദ് എന്നാണ്. ഞാൻ ചിത്രകാരനാണ്.
1: എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നു. ആരും കണ്ടിട്ടില്ല. മോഹൻലാൽ സാറിന്റെയും അതേ സംഭാഷണമാണ് കുറെ കേൾക്കുന്ന. നല്ല സന്തോഷം.
2: നല്ല സന്തോഷമുള്ള വാർത്തയാണോ? പിന്നെ എവിടെയാണ് താമസം? നെടുമങ്ങാടാണ്. ഞാനും നെടുമങ്ങാട്
1: സ്വദേശിയായിരുന്നു.
2: ഓ ശരി. എന്ത് ചെയ്യുന്നു ചേട്ടൻ?
1: ഓ, എല്ലാ ജോലികളും ചെയ്യും. ഇപ്പം വയ്യ, ചെയ്യാത്ത പണികളൊന്നും ഇല്ല. എന്റെ കുടുംബ സകല ജോലികളും ചെയ്യും. ഏത്
2: കാര്യമാണ്
1: ചുമ്മാ
2: ഇരിക്കത്തില്ല.
1: വീട്ടിലൊരു സഹോദരിയുണ്ട്. പിന്നെ അച്ഛനും അമ്മയൊക്കെ ഇപ്പോ സഹോദരി ഓരോരുത്തരൊക്കെ മരണപ്പെട്ടു.
2: പിന്നെ മോളുണ്ട്. സുഖമായിട്ടിരിക്കുന്നു.
1: ആ, കൂടെ സുഖമായിട്ടില്ല.
2: ഈ പാട്ട് കേൾക്കാനും കവിത കേൾക്കാനും ഒക്കെ ഇഷ്ടമല്ലേ? അതെ. ചിത്രങ്ങളൊക്കെ വരയ്ക്കാറുണ്ടോ? കാണാറുണ്ടോ? ചിത്രം വരയ്ക്കുകയോ കാണുകയോ ചെയ്യാറുണ്ടോ?
1: ചെയ്യില്ല.
2: ഒരു ചിത്രകാരനായതുകൊണ്ട് ചോദിച്ചതാണ്.
1: പാട്ടുകളൊക്കെ പഴയ പഴയ പാട്ടുകളൊക്കെ ചെറിയ വളരെ ഇഷ്ടമാണ്. ഈ പരിപാടികളെല്ലാം നമ്മള് കേട്ടോണ്ടിരിക്കുകയാണ്.
2: ഇഷ്ടപ്പെട്ട പാട്ട് ഏതാണ്?
1: തമിഴ് പാലും പഴവും ഒന്ന്. പണ്ട് ശിവാജി ഗണേശൻ എൻജിആർ ഒക്കെ വിളിച്ചേ പാലും പഴവും കൈവേന്തി.
2: പഴയ പാട്ടാണ്. അതെ അതെ അതെ.
0: അപ്പൊ നമ്മുടെ സമയം ഇങ്ങ് ആയി പോയത് കൊണ്ട് നമുക്ക് നേരിട്ട് ആ പാട്ടിലേക്ക് പോകാവോ? പാട്ട് കിട്ടും. പിന്നെന്താ, നമ്മുടെ ലൈബ്രറി ഇല്ലാത്ത പാട്ടൊന്നുമില്ല. അല്ലെങ്കിൽ തന്നെ സർവ്വ വിവരങ്ങളും സർവ്വ പാട്ടുകളും വിരൽത്തുമ്പിലുള്ള ഈ കാലഘട്ടത്തിൽ പാട്ടിനാണോ ക്ഷാമം? ചുമ്മാ അങ്ങ് കമ്പ്യൂട്ടറിനോട് ചോദിച്ചാൽ ഏത് പാട്ടും തരും.
1: തിയേറ്ററിലൊക്കെ അന്ന് രണ്ടണ നാലണ അമ്പത് വിഷം പറയില്ലതായിരുന്നൊക്കെ കേട്ടിട്ടുള്ള പഴയ പാട്ട് ഈ പടങ്ങളൊക്കെ.
0: അപ്പൊ അതിപ്പോ നമുക്ക് കേൾക്കാം. അപ്പൊ ഷിബുചന്ദ് സാറിനോട് ഒരിക്കൽ കൂടെ നമസ്കാരമൊക്കെ പറഞ്ഞോളൂ, സ്നേഹം അറിയിച്ചോളൂ.
2: അപ്പൊ ചേട്ടാ വീണ്ടും നമുക്ക് കാണാം.
1: കാണാം.
2: എന്തായാലും സന്തോഷം വിളിച്ചതിൽ.
1: ഓക്കെ
2: ഓക്കെ ഓക്കെ. പാട്ട് കേൾക്കാം.
0: നമുക്ക് പാട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ തുടങ്ങിയത് ചിത്രത്തെക്കുറിച്ചും ഒക്കെ പറഞ്ഞുകൊണ്ടാണ്. ശ്രോതാക്കളോട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാനായിട്ട് സാധിച്ചു. ഒരു ഒരു ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിലുള്ള ഈ ഒരു യാത്രയെക്കുറിച്ച് എന്തൊക്കെ എത്ര ഈ എപ്പോഴും ഒരു ആർട്ടിസ്റ്റിൻ്റെ ഏറ്റവും വലിയ സ്വപ്നം കൂടുതൽ കൂടുതൽ എന്താണ് പെയിന്റിങ് എക്സിബിഷനുകൾ സംഘടിപ്പിക്കുക എന്നുള്ള ഒരു വലിയൊരു കാര്യമാണത്. അപ്പോൾ അതേക്കുറിച്ചൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ പോക്കുവയിൽ നിന്ന് നമുക്ക് മെല്ലെ പടിയിറങ്ങാം. ഒന്ന് കേട്ടാൽ കൊള്ളാമായിരുന്നു.
2: ഞാൻ കുട്ടിക്കാലം മുതൽ ചിത്രങ്ങൾ വരയ്ക്കുന്ന ഒരാളാണ്. അപ്പോൾ സ്കൂൾ തലത്തിലും അത് കഴിഞ്ഞ് അതിനുശേഷം ഞാൻ ഇതിൻ്റെ ഹയർ സ്റ്റഡീസിനായിട്ട് സംസ്കൃത സർവകലാശാല, അവിടെ നിന്നാണ് ഞാൻ ഡിഗ്രി BFA എടുത്തത്. അതിനുശേഷം കോട്ടയം മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിലുള്ള തൃപ്പൂണിത്തുറ ആറവള്ളി കോളേജിൽ നിന്ന് MFA പെയിൻറിങ് പാസ്സായി. പിന്നെ തുടർന്നൊരു 13 വർഷത്തോളം ഞാൻ അധ്യാപകനായിരുന്നു, ചിത്രകലാ അധ്യാപകനായിരുന്നു. അത് KG ലെവൽ മുതൽ PG ലെവൽ വരെ പഠിപ്പിക്കാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഏകദേശം കേരളത്തിലെ 5 സിലബസുകൾ, ആർട്ട് സിലബസുകൾ കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ധാരാളം ചിത്ര പ്രദർശനങ്ങളിലും ഗ്രൂപ്പ് പ്രദർശനങ്ങളിലും ക്യാമ്പുകളിലും ഒക്കെ പങ്കെടുത്തിട്ടുണ്ട്. കൂടാതെ ഒരു 10 സോളോ എക്സിബിഷൻസ്, ഏകാംഗ പ്രദർശനങ്ങൾ കേരളത്തിൽ തിരുവനന്തപുരം മുതൽ കോഴിക്കോട് വരെയുള്ള ഭാഗങ്ങളിലായിട്ട് നടത്തിയിട്ടുണ്ട്. പിന്നെ ഇന്ത്യക്ക് പുറത്തും ഒക്കെ ആയിട്ടുള്ള ചിത്ര പ്രദർശനങ്ങൾ അപൂർവമായിട്ടും പങ്കെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഇല്ലസ്ട്രേഷൻ വർക്കുകൾ പുസ്തകങ്ങൾക്ക് വേണ്ടിയിട്ട്, ഏകദേശം 10-30 പുസ്തകങ്ങൾക്ക് വേണ്ടിയിട്ട് കവർ പേജായിട്ടും അതിൻ്റെ അകത്തുള്ള ലേ ഔട്ടായിട്ടും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീണ്ടും ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കുന്നു. എൻ്റെ ചിത്രങ്ങൾ കുറച്ചുകൂടി ഒരു സ്ക്രോൾ ടൈപ്പ്, ഇങ്ങനെ ചുരുളി ചിത്രങ്ങളാണ് ഇപ്പോൾ ചെയ്യുന്നത്. അത് അതിൻ്റെ ഒരു പൊളിറ്റിക്സ് അല്ലെങ്കിൽ അതിനൊരു അങ്ങനെ ഒരു ആശയം കൂടി മുന്നോട്ട് വെച്ചുകൊണ്ടുള്ള ചിത്രങ്ങളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഇനിയും എക്സിബിഷൻസും ഇങ്ങനെയുള്ള യാത്രകളും തുടർന്നു കൊണ്ടിരിക്കുന്നു. എന്തായാലും എന്നെ ഇതിലേക്ക് ക്ഷണിച്ചതിൽ ഏറെ സന്തോഷം. ഒപ്പം വീണ്ടും കാണാം എന്ന് പറഞ്ഞുകൊണ്ട് നന്ദി.
0: വളരെ സന്തോഷം ഷിബു ചന്ദ്. ഒരു നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ചിത്രകാരനെ ഈ ഒരു പ്രത്യേക പോക്കുവയിൽ ആദ്യമായിട്ടാണ് സ്നേഹിതനായിട്ട് കിട്ടുന്നത്, സംസാരിക്കുന്നത്. ഇത്രയും നേരം ശ്രോതാക്കൾ നമ്മളോട് ഒത്തിരി കാര്യങ്ങൾ പങ്കുവച്ചു, സ്നേഹം പങ്കുവച്ചു, നമുക്ക് അവരോട് സംസാരിക്കാൻ കഴിഞ്ഞു. അപ്പോൾ ചിത്രത്തെക്കുറിച്ചൊക്കെ, ഈ ഒരു യാത്ര വീണ്ടും എന്ത് ചെയ്യട്ടെ, സുഗമമായി മുന്നോട്ട് പോകട്ടെ. മെഡിക്കൽ കോളേജിൽ ഒരുപാട് വിദ്യാർത്ഥികൾക്ക് ഇത് സഹായമാകട്ടെ. ഒരുപാട് എക്സിബിഷനുകളൊക്കെ സംഘടിപ്പിക്കാൻ കേരളത്തിനകത്തും പുറത്തും ഒക്കെ ആയിട്ട് ഒരുപാട് എക്സിബിഷനും കലകളും ഒക്കെ ആയിട്ട് മുന്നേറാൻ. കാരണം കല എന്ന് പറയുന്നത് കലാപം ഇല്ലാതാക്കേണ്ടതാണ് കല. അപ്പം ആ കല ഒരു എന്താണ്, ഒരു പല പല ചരിത്രങ്ങളും സൃഷ്ടിച്ചിട്ടുണ്ട്. ഒരു കലാകാരനുമായി ഇത്രയും നേരം സംസാരിക്കാനും ഒക്കെ കഴിഞ്ഞതിലുള്ള സ്നേഹവും സന്തോഷവും അറിയിച്ചുകൊണ്ട് ഇന്നത്തെ പ്രത്യേക പോക്കുവയിൽ ഇവിടെ സമാപിക്കുന്നു. ഇന്ന് നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ഷിബു ചന്ദ് ചിത്രകാരൻ, ഒപ്പം എൽ ആർ മധുജൻ. നന്ദി, നമസ്കാരം.
2: നമസ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: കാർഷിക മേഖലാ വാർത്തകൾ.
1: കാർഷിക മേഖലാ വാർത്തകൾ വായിക്കുന്നത് എല്ലാർ മധുജൻ. തിരുവല്ലം കെ അക്ടക് ലോഞ്ച് പാഡ് വെള്ളായണി കാർഷിക കോളേജ് ഒക്ടോബർ 23 സംഘടിപ്പിക്കുന്ന ഏകദിന മൈക്രോഗ്രീൻ ഉൽപാദന പരിശീലന പരിപാടിയിലേക്കുള്ള രജിസ്ട്രേഷൻ ആരംഭിച്ചു. കെ അക്ടക് ലോഞ്ച് പാഡിൽ വച്ച് രാവിലെ 9:30 മുതൽ വൈകുന്നേരം 4 മണി വരെ നടക്കുന്ന പരിശീലനത്തിൽ മൈക്രോഗ്രീൻസ് തയ്യാറാക്കൽ, വിളവെടുപ്പ്, വിവിധ ഭക്ഷ്യ വിഭവങ്ങളുടെ തയ്യാറാക്കൽ, സംരംഭകത്വ സാധ്യതകൾ എന്നിവയിൽ പ്രായോഗിക പരിശീലനം നൽകും. പങ്കെടുക്കാൻ താൽപര്യമുള്ളവർ രജിസ്ട്രേഷൻ ഫീസായ 500 രൂപ അടച്ച് ഒക്ടോബർ 21 മുമ്പായി പേര് രജിസ്റ്റർ ചെയ്യണം. കൂടുതൽ വിവരങ്ങൾക്ക് 9995624888 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരി മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിൽ വച്ച് മുട്ടക്കോഴി വളർത്തൽ എന്ന വിഷയത്തിൽ സെപ്റ്റംബർ 23-24 തീയതികളിൽ പരിശീലനം സംഘടിപ്പിക്കുന്നു. പ്രസ്തുത പരിപാടിയിൽ പങ്കെടുക്കുവാൻ താൽപര്യമുള്ളവർ സെപ്റ്റംബർ 23 വൈകുന്നേരം 3 മണിക്ക് മുമ്പ് 0493629784 എന്ന ഫോൺ നമ്പറിൽ വിളിച്ച് പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. കണ്ണൂർ മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിൽ വെച്ച് വ്യാവസായിക അടിസ്ഥാനത്തിലുള്ള പശുവളർത്തൽ എന്ന വിഷയത്തിൽ സെപ്റ്റംബർ 23-24 തീയതികളിൽ സൌജന്യ പരിശീലനം സംഘടിപ്പിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി 0497-2763-473 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. റബ്ബർ ബോർഡിന്റെ കീഴിലുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റബ്ബർ ട്രെയിനിംഗ് റബ്ബറിനെ ബാധിക്കുന്ന രോഗങ്ങൾക്കെതിരെ മരുന്നു തളിക്കുന്നതിനുള്ള ആധുനിക മാർഗങ്ങൾ, അതിനുപയോഗിക്കുന്ന സ്പ്രെയറുകളുടെയും ട്രോളുകളുടെയും ഉപയോഗം, പരിശീലനം, പരിപാലനം എന്നിവയെക്കുറിച്ച് സെപ്റ്റംബർ 28 പരിശീലനം നൽകുന്നു. പരിശീലന മാധ്യമം മലയാളമായിരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 6236927017-0481-0481-2357-127 എന്നീ ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടുകയോ റബ്ബർ ബോർഡ് വെബ്സൈറ്റായ www.rubberboard.gov.in സന്ദർശിക്കുകയോ ചെയ്യുക. ഒന്നാം വിള വിരിപ്പ് വികേന്ദ്രീകൃത നെല്ല് സംഭരണ പദ്ധതിയുടെ ഭാഗമായി സപ്ലൈകോ കർഷകരിൽ നിന്ന് ഓൺലൈൻ അപേക്ഷ ക്ഷണിച്ചു. 2026 ഡിസംബർ 31 കൊയ്ത്ത് പൂർത്തിയാകുന്ന എല്ലാ കർഷകരും സെപ്റ്റംബർ 30 രജിസ്ട്രേഷൻ പൂർത്തിയാക്കണം. നേരിട്ടോ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ www.supplycopaddy.in എന്ന വെബ്സൈറ്റിലൂടെയോ അപേക്ഷ സമർപ്പിക്കാം. ഓരോ പാടശേഖരത്തിനും നെല്ലിനത്തിനും ഭൂമിരീതിക്കും വെവ്വേറെ അപേക്ഷകൾ സമർപ്പിക്കണം. നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട് ആഗസ്റ്റ് 15 ആരംഭിച്ച കർഷക രജിസ്ട്രേഷൻ ഈ മാസം 30 അവസാനിക്കും. ഡിസംബർ 31 കൊയ്ത്ത് പൂർത്തിയാക്കുന്ന കർഷകർ രജിസ്ട്രേഷൻ നടത്തണമെന്ന് സപ്ലൈകോ അറിയിച്ചു. നേരിട്ടോ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ www.supplycopaddy.in പോർട്ടലിലൂടെയോ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. കാർഷിക മേഖലാ വാർത്തകൾ സമാപിച്ചു.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം. കരുണാസായി റേഡിയോ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: അത്രമേലിഷ്ടം. അത്രമേലിഷ്ടമുള്ള പാട്ടുകളും അത്രമേലിഷ്ടമുള്ള കാര്യങ്ങളും.
1: ആകാശത്തിൻ്റെ അപാരതകളെ കീറിമുറിച്ചുകൊണ്ട് പറന്നുപോയ നാല് വെള്ളിക്കൊക്കുകളെ കാണാനിടയായതാണ് ശ്രീരാമകൃഷ്ണന് ബോധോദയമുണ്ടാവാനുള്ള കാരണമായതെന്ന് കേട്ടിട്ടുണ്ട്. അത് ശരിയോ തെറ്റോ എന്നറിഞ്ഞുകൂടാ. പക്ഷേ കൊയ്ത്തു കഴിഞ്ഞ പാടശേഖരങ്ങൾക്കൊടുവിലെ ചക്രവാള സീമകളിൽ ചോരച്ചെന്തളർ പോലെ ചിതറിക്കിടക്കുന്ന മേഘത്തുണ്ടുകൾ ആ കാഴ്ചയെ അദ്വിതീയവും അനശ്വരവുമാക്കും വിധം നാല് വെള്ളിക്കൊക്കുകൾ കൂടി ആകാശത്തെ കീറിമുറിച്ച് കടന്നു പോവുക എന്ന ആനന്ദാതിരേകം. ശ്രീരാമകൃഷ്ണനല്ല, ആരായാലും ആ കാഴ്ചയിൽ ബോധരഹിതനായി പോവുക തന്നെ ചെയ്യും. കൊക്കുകൾ പറക്കുന്നത് കണ്ടാൽ വിമാനം ഇറങ്ങുന്നത് പോലെ തോന്നും, അതോ തിരിച്ചോ? രണ്ടായാലും രസകരമായ കാഴ്ചയാണ്. വിമാനം ഇഷ്ടം തന്നെ, പക്ഷേ അതേക്കാൾ ഇഷ്ടം കിളികളെയാണ്. അത്രമേലിഷ്ടം.

എം മുകുന്ദൻ്റെ ഒരു ചെറിയ നോവലാണ് ഓർമ്മ വരുന്നത്. കിളി വന്ന് വിളിച്ചപ്പോൾ നഗരാരവങ്ങൾക്കിടയിൽ നിന്ന് ഗ്രാമീണമായ പ്രണയചാരുതയിലേക്ക് ഇറങ്ങിപ്പോകുന്ന ഒരു പെൺകുട്ടിയുടെ കഥ. വനാന്തരങ്ങളിലേക്ക് അവളെ വിളിച്ചുകൊണ്ട് പോകുന്നതാകട്ടെ കാറിൻ്റെ ബോണറ്റിൽ വന്നിരുന്ന ഒരു കിളി. അത് മുന്നോട്ട് ചാടി കുറച്ച് പറന്ന് പിന്നെയും മുന്നോട്ട് ചാടി കാടിനുള്ളിലേക്ക് പോകുന്നതിൻ്റെ കൂടെ അവളും പോവുകയാണ്. ചെറിയ നോവലാണ്, വലിയ കാര്യങ്ങളാണ് പറയുന്നത്. മനുഷ്യൻ്റെ മനസ്സിനെക്കുറിച്ചാണ് പറയുന്നത്, ജീവിതത്തെക്കുറിച്ചാണ് പറയുന്നത്. നോവലിൻ്റെ പേരെന്ത് രസമല്ലേ, കിളി വന്ന് വിളിച്ചപ്പോൾ. പേരും നോവലും കിളിയും എല്ലാം അത്രമേലിഷ്ടം.

പണ്ടാണ്, ഇപ്പം കാണാറേയില്ല തൂക്കണാം കുരുവികളുടെ കൂടുകൾ. വീടിനടുത്തുള്ള മരങ്ങളിലെല്ലാം കാണുമായിരുന്നു. വേറൊരു കാര്യം അറിയുമോ? ഈ തൂക്കണാം കുരുവിയുടെ കൂടിൻ്റെ ആകൃതിയിൽ പണ്ട് ആണുങ്ങൾ അവരുടെ ഹെയർ സ്റ്റൈൽ വെട്ടിവെക്കുമായിരുന്നു. കുരുവിക്കൂട് എന്ന് ബാർബർ ഷോപ്പിൽ പറഞ്ഞാൽ അങ്ങനെ വെട്ടിക്കൊടുക്കും. വലിയ ഫാഷനായിരുന്നു. ഇന്ന് കണ്ടാൽ ചിരിവരും. അന്നും തൂക്കണാം കുരുവിക്ക് ചിരി വന്നിട്ടുണ്ടാവും.

ഒരു കുരുവിയുടെ പതനം എഴുതിയ സലീമലിയെ ഓർമ്മ വരുന്നു. കിളികളെ സ്നേഹിച്ചയാൾ, സ്നേഹിക്കാൻ പറഞ്ഞയാൾ, കിളികളെ മനസ്സിലാക്കിയയാൾ. കിളികളും ആ മഹാത്മാവിനെ മനസ്സിലാക്കിയിട്ടുണ്ടാവും അല്ലേ? അല്ലാതെ വരാൻ സാധ്യതയില്ല. അത്രമേൽ ഇഷ്ടമായിരുന്നല്ലോ കിളികളെ. അതെ, ഈ കാടും ഈ മരവും ഈ കിളികളും കളകളാരവും പൊഴിച്ചൊഴുകും ഈ പുഴകളും ഇഷ്ടം, അത്രമേൽ ഇഷ്ടം.

മഞ്ഞക്കിളിയെ എന്തിഷ്ടം! എല്ലാവർക്കും പരിചയമായ കിളി, നാട്ടുകിളി. കടും മഞ്ഞയും കറുപ്പും ചുവന്ന ലിപ്സ്റ്റിക്കുമിട്ട കിളി. മഞ്ഞക്കറുപ്പൻ വേറൊന്നാണ്, രണ്ടും മഞ്ഞ തന്നെ. പക്ഷേ മഞ്ഞക്കറുപ്പന് തലയും വാലും കറുപ്പാണ്. മഞ്ഞക്കിളിക്ക് അങ്ങനെയല്ല, ചിറക് മാത്രമാണ് കറുപ്പ്, ബാക്കിയെല്ലാം മഞ്ഞയാണ്, കടും മഞ്ഞ. കാണാൻ എന്തൊരു ചന്തം! ദേഹം മുഴുവൻ മഞ്ഞച്ചായം തട്ടിമറിച്ചിട്ട് വരുന്ന പോലെ ഹൃദ്യം, മനോഹരം, അത്രമേൽ.

പണ്ട് വീടിന് ചുറ്റും മരംകൊത്തികളുണ്ടായിരുന്നു. ചുവന്ന തൂവൽ തൊപ്പി വെച്ച മരംകൊത്തി, മഞ്ഞച്ചിറക്, വെള്ളയും കറുപ്പും പിന്നെയും എത്രയോ നിറങ്ങൾ. രാവിലെ കണ്ടാലും എപ്പോൾ കണ്ടാലും മരംകൊത്തിൽ തന്നെ പണി. കുറച്ചു നേരമെങ്കിലും ഒന്ന് വെറുതെ ഇരിക്കാൻ പറഞ്ഞാൽ കേൾക്കില്ല തന്നെ. ഇങ്ങനെ വട്ടത്തിൽ കൊത്താൻ പെരുന്തച്ഛന് പോലും പറ്റില്ലെന്നാണ് കക്ഷിയുടെ പക്ഷം. മനസ്സെടുത്ത് ഞാൻ എവിടെ വയ്ക്കട്ടെ മരംകൊത്തിപ്പെണ്ണിൻ മടിയിൽ വെച്ചാലോ എന്ന കവിതയാണ് ഓർമ്മ വരുന്നത്. കവിതയും മരംകൊത്തിയും എന്നും ഇഷ്ടം, അത്രമേലിഷ്ടം.

ആന റാഞ്ചികൾ ഇപ്പോഴുമുണ്ട് നാട്ടിൽ. ബ്ലാക്ക് ട്രോങ്കോ എന്നാണ് സായിപ്പ് വിളിക്കുന്നത്. നമ്മൾ ആനറാഞ്ചി എന്ന് വിളിക്കുന്നത് കേട്ടിട്ട് ചിരിച്ചുകൊണ്ട് പറഞ്ഞത് എന്താണെന്നറിയുമോ? കുഴിയാനയെപ്പോലും റാഞ്ചാനറിയാത്ത പാവങ്ങളാണ് ഞങ്ങളെന്ന്. എന്തു പറയാനാണ്, പാവങ്ങൾക്ക് ഈ പേരിട്ടത് ആരാണോ എന്തോ. നീളൻ വാലാണ്, എന്ത് ഭംഗിയാണ് കാണാൻ. ഇണകളായ എപ്പോഴും കാണാനാവും. ഒറ്റയ്ക്കെങ്ങാനും ആയിപ്പോണം, തല്ലിത്തല്ലി ചത്തുകളയുമെന്ന് തോന്നും വിധം സങ്കടമാണ്. പേരിലേ ഉള്ളു ആന, സ്വഭാവം കൊണ്ട് അണ്ണാനിക്കാൾ പാവം. അതുകൊണ്ടാണ് അവയെ അത്രമേലിഷ്ടം.

ചിന്നക്കുട്ടുറവൻ ചീക് ബാബറ്റ് പേരുപോലെ ചിന്നൻ പനന്തത്ത എന്ന് വിളിക്കുന്നത് കക്ഷിക്ക് അത്ര ഇഷ്ടമല്ല. ചെല്ലത്തിൽ ചിന്നക്കുട്ടുറവൻ എന്ന് വിളിച്ചു നോക്കണം. തലവെട്ടിച്ചൊരു നോട്ടമുണ്ട്, ഒരു പൊളി നോട്ടം. ചിന്നക്കുട്ടുറവൻ എന്ന ആ പേരും ആ നോട്ടവും ഇഷ്ടം, അത്രമേലിഷ്ടം.

ചെറിയ മീൻകൊത്തി എന്ന് പറഞ്ഞപ്പോൾ എന്നെ അങ്ങനെ വിളിക്കരുതെന്ന്, പിന്നെ എങ്ങനെ വിളിക്കണമെന്ന് ചോദിച്ചപ്പോൾ പറയുകയാണ് നീലപ്പൊന്മാൻ എന്ന് വിളിക്കണമെന്ന്. എങ്ങനെയുണ്ട്? വട്ടപ്പേരിട്ട് വിളിക്കരുതെന്ന്? ഇല്ല, വിളിക്കുന്നില്ല. മീൻ കൊതിയനായതുകൊണ്ടല്ലേ കളിയാക്കി വിളിക്കുന്നത്. അങ്ങനെ എന്നെ വിളിക്കണ്ട, അവനെ വിളിച്ചാൽ മതി. ആരെ? ആ മീൻ കൊത്തി ചാത്തനെ. കായലും കുളങ്ങളും തെണ്ടി നടന്ന് മീൻ മാത്രം കൊത്തുന്ന അവനാണ് മീൻ കൊത്തി ചാത്തൻ. ഞാൻ നീലപ്പൊന്മാനാണ്, നീലപ്പൊന്മാൻ.

മണ്ണാത്തിപ്പുള്ളുകൾ വല്ലപ്പോഴുമേ വരൂ. പണ്ടങ്ങനെയല്ല, നിത്യകാഴ്ചയാണ്, എവിടെയും കാണും. കറുപ്പും വെളുപ്പും സദാ ഇളക്കിക്കൊണ്ടിരിക്കുന്ന നീണ്ട വാലും കൂർത്ത കൊക്കും ചന്തമുള്ളൊരു പെൺകിളി. കൽമണ്ണാത്തിയുമായി കക്ഷിയെ വേർതിരിച്ചറിയാൻ ഇത്തിരി പ്രയാസമുണ്ട്. എന്നാലും കറുപ്പ് കൂടുതൽ കൽമണ്ണാത്തിക്ക് തന്നെ.

ചെമ്പ് കൊട്ടിയെ കണ്ടിട്ട് ഒരു 10 വർഷമെങ്കിലുമായി കാണും. കഴുത്തിലെപ്പോഴും ചോരച്ചുവപ്പുമായി മരം കൊമ്പിലിരിക്കുന്ന കാഴ്ചയുടെ സൗഭാഗം, ഉടൽ പച്ച, തലച്ചുവപ്പ്, കൊക്ക് കറുപ്പ്, ഒരുണ്ടപ്പക്ഷി, വാലും ചെറുത്. എന്നാലും അഴകിനൊരു കുറവുമില്ല. ചുറ്റും വെളുപ്പിനകത്ത് നീളത്തിൽ കണ്ണെഴുതി ഒരുങ്ങിയേ എവിടെയും പോകൂ. നല്ല ചന്തമാണ്, അതുകൊണ്ട് തന്നെ അത്രമേലിഷ്ടം.

തേൻകിളി. ഹോ, ചിലർക്ക് അങ്ങനെ വിളിച്ചാൽ പറ്റില്ല. കറുപ്പൻ തേൻകിളി എന്ന് വിളിച്ചാലേ പറ്റൂ. എന്തിനാ ഇങ്ങനെ നിറവും ജാതിയും ഒക്കെ നോക്കി പേരിടുന്നത്? തേൻകിളി എന്ത് രസമല്ലേ. എല്ലാ പൂവിൽ നിന്നും ഞാൻ തേൻ കുടിക്കും. തേൻ കുടിച്ച് തേൻ കുടിച്ച് അങ്ങനെ പറന്നു നടക്കും. ഇഷ്ടമല്ലേ എന്നെ? പിന്നെ ആളുകൾക്ക് എന്നെ ഇഷ്ടമാണ്, അത്രമേലിഷ്ടം.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: കരുണാസായി റേഡിയോ ടൈം ചേഞ്ച്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 10 മണി.

0: സുഖതമീ രാത്രി.
1: സുഖതമീ രാത്രിയിലേക്ക് സ്വാഗതം. പണ്ടൊക്കെ, പ്രത്യേകിച്ച് 80കളിലും 90കളിലുമൊക്കെ ചലച്ചിത്ര അവാർഡുകൾ പ്രഖ്യാപിക്കുന്ന പിറ്റേ ദിവസത്തെ പത്രത്തിനു വേണ്ടി കാത്തിരിക്കുമായിരുന്നു. 1970 മാർച്ച് 24 ആദ്യ മലയാള ചലച്ചിത്ര പുരസ്കാര പ്രഖ്യാപനം നടക്കുന്നത്. മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് കുമാരസംഭവത്തിനായിരുന്നു. മാർച്ച് 29 യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ വെച്ചാണ് പുരസ്കാരങ്ങൾ നൽകിയത്. കുമാരസംഭവം പോലുള്ള ചിത്രങ്ങളെയാണോ പരിപോഷിപ്പിക്കേണ്ടത് എന്ന ചർച്ച ആദ്യ ദിവസം തന്നെ ഉണ്ടായി. സിനിമയെ ഒരു കലാസൃഷ്ടിയായി പരിഗണിക്കണമെന്നും കലാമൂല്യത്തിനാണ് പ്രാധാന്യം നൽകേണ്ടതെന്നും നയപരമായ തീരുമാനമെടുക്കാൻ ഈ ചർച്ച സർക്കാരിനെ പ്രേരിപ്പിച്ചു. അങ്ങനെയാണ് വ്യവസായ വകുപ്പിൽ നിന്നും പുരസ്കാര ചുമതല PRD മാറിയത്. 1970 മുതൽ 1998 PRD ആയിരുന്നു നേതൃത്വം. 1998 കേരള ചലച്ചിത്ര അക്കാദമി നിലവിൽ വന്നു. അതോടെ പുരസ്കാരത്തിന്റെ മുഴുവൻ ചുമതലയും അക്കാദമിക്കായി. ഒരു പാട്ട് കേട്ടാലോ?

മികച്ച നടനുള്ള അവാർഡിന് 1971 സത്യൻ അവാർഡ് എന്നു പേര് നൽകി. അക്കൊല്ലം മികച്ച നടനായി തിരഞ്ഞെടുത്തതും സത്യനെയായിരുന്നു. സത്യൻ്റെ പേരിലുള്ള പുരസ്കാരം സത്യൻ്റെ മരണത്തിനു ശേഷമാണെങ്കിലും അത് സത്യന് തന്നെ നൽകുന്നതിൽ അനൌചിത്യം കണക്കാക്കി പിറ്റേ വർഷം മുതലാണ് സത്യൻ അവാർഡ് പ്രാബല്യത്തിൽ വരുന്നത്. 1975 മികച്ച ഗാനരചയിതാവിനുള്ള വയലാർ രാമവർമ്മ പുരസ്കാരം വയലാറിന് തന്നെ നൽകുകയുണ്ടായി. അടുത്ത വർഷം ഈ പുരസ്കാരം ONV കുറുപ്പിനായിരുന്നു ലഭിച്ചത്. 1977 പേരുകളിലുള്ള എല്ലാ അവാർഡുകളും സർക്കാർ പിൻവലിച്ചു. ഒരു പാട്ട് കേൾക്കാം.

അവാർഡിൻ്റെ തുടക്കം മുതൽ ഹാസ്യ നടനുള്ള പുരസ്കാരമുണ്ടായിരുന്നു. അടൂർ ഭാസിക്കായിരുന്നു ആദ്യ പുരസ്കാരം. 1972 പുരസ്കാരം സ്വീകരിച്ചുകൊണ്ട് ബഹദൂർ പറഞ്ഞ പ്രസ്താവന കണക്കിലെടുത്ത് അവാർഡ് നിർത്തലാക്കി. അഭിനയത്തെ ഹാസ്യമെന്നും കരുണമെന്നുമൊക്കെ കള്ളികളായി തിരിക്കുന്നതിനോട് യോജിപ്പില്ലെന്ന് ബഹദൂർ പറഞ്ഞു. 2008 ഹാസ്യനടനുള്ള പുരസ്കാരം പുനഃസ്ഥാപിച്ചെങ്കിലും അവാർഡ് 2013 പിന്നെയും പിൻവലിച്ചു. ഒരു പാട്ട് കേട്ടാലോ?

ഫാൽക്കെ അവാർഡിന്റെ മാതൃകയിൽ ഒരു അവാർഡ് മലയാളത്തിലും ആവശ്യം എന്ന രീതിയിലാണ് ജെ സി ഡാനിയൽ അവാർഡ് നിലവിൽ വന്നത്. ആദ്യ ജെ സി ഡാനിയൽ അവാർഡ് ലഭിച്ചത് നിർമ്മാതാവ് ടി ഇ വാസുദേവനായിരുന്നു. 1969 മികച്ച ചിത്രം കുമാരസംഭവമായിരുന്നു. കെ എസ് സേതുമാധവൻ സംവിധാനം ചെയ്ത അടിമകൾ ആയിരുന്നു മികച്ച രണ്ടാമത്തെ ചിത്രം. ജന്മഭൂമി മൂന്നാമത്തെ ചിത്രത്തിനുള്ള പുരസ്കാരവും നേടി. ജോൺ ശങ്കരമംഗലമാണ് അത് സംവിധാനം ചെയ്തത്. നദി സംവിധാനം ചെയ്ത എ വിൻസെന്റ് ആയിരുന്നു മികച്ച സംവിധായകൻ. കടൽപ്പാലത്തിലെ അഭിനയത്തിന് സത്യനും കള്ളിച്ചെല്ലമ്മയിലെ അഭിനയത്തിന് ഷീലയ്ക്കും പുരസ്കാരം ലഭിച്ചു. നദിയിലെയും കടൽപ്പാലത്തിലെയും ഗാനരചനയ്ക്ക് വയലാർ രാമവർമ്മയ്ക്കായിരുന്നു പ്രഥമ പുരസ്കാരം. കെ ജെ യേശുദാസും പി ലീലയും ഗായകനും ഗായികയ്ക്കുമുള്ള പുരസ്കാരവും നേടി. ഒരു പാട്ട് കേട്ടാലോ?

ഈ കടലും മറുകടലും എന്ന പാട്ടിനായിരുന്നു ആദ്യ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം വയലാറിന് ലഭിച്ചത്. 1970 മികച്ച ചിത്രം ഓളവും തീരവുമായിരുന്നു. പി എൻ മേനോനായിരുന്നു അതിൻ്റെ സംവിധാനം. മധു സംവിധാനം ചെയ്ത പ്രിയയും കെ എസ് സേതുമാധവൻ്റെ അരനാഴിക നേരം എന്നിവയും രണ്ടും മൂന്നും സ്ഥാനങ്ങൾ നേടി. കെ എസ് സേതുമാധവനായിരുന്നു മികച്ച സംവിധായകൻ. സ്ത്രീ എന്ന ചിത്രത്തിലെ ഗാനരചനയ്ക്ക് പി ഭാസ്കരൻ മികച്ച ഗാന രചയിതാവായി. ത്രിവേണിയിലെ ഗാനങ്ങൾക്ക് ഈണമിട്ടതിന് ജി ദേവരാജൻ മികച്ച സംഗീത സംവിധായകനുമായി. ഒരു പാട്ട് കേട്ടാലോ?

1971 മികച്ച ഗാനരചനയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചത് ശ്രീകുമാരൻ തമ്പിക്കായിരുന്നു. വിലയ്ക്കു വാങ്ങിയ വീണ എന്ന ചിത്രത്തിനു വേണ്ടി എഴുതിയ സുഖമെവിടെ ദുഃഖമെവിടെ എന്ന ഗാനം. വി ദക്ഷിണാമൂർത്തിയായിരുന്നു സംഗീത സംവിധായകൻ. കെ ജെ യേശുദാസിന്റെ ആലാപനം. ആ വർഷത്തെ ഏറ്റവും മികച്ച ചിത്രം തോപ്പിൽ ഭാസി സംവിധാനം ചെയ്ത ശരശയ്യ എന്ന ചിത്രമായിരുന്നു. ഒരു പാട്ട് കേട്ടാലോ?

0: സുഖതമീ രാത്രി.
1: പണിതീരാത്ത വീട് എന്ന ചിത്രം ജനകീയമായിരുന്നു. ചിത്രം കെ എസ് സേതുമാധവന്റെ സംവിധാനം. സ്വയംവരത്തെ അവഗണിച്ചതിൽ പ്രതിഷേധിച്ച് അടൂർ ഗോപാലകൃഷ്ണൻ പത്രസമ്മേളനം നടത്തി. ആ വർഷത്തെ ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ സ്വയംവരത്തിന് ഏറ്റവും നല്ല ചിത്രം, ഏറ്റവും നല്ല സംവിധായകൻ, നല്ല ഛായാഗ്രാഹകൻ, നല്ല നടി എന്നീ വിഭാഗങ്ങളിൽ അവാർഡ് ലഭിക്കുകയും ചെയ്തു. ദേശീയ പുരസ്കാരത്തിൽ പണിതീരാത്ത വീടിന് ഏറ്റവും നല്ല മലയാള ചിത്രത്തിനുള്ള അവാർഡും ലഭിച്ചു. ഇതിങ്ങനെ പലപ്പോഴും സംഭവിച്ചിട്ടുണ്ട്. സംസ്ഥാന പുരസ്കാരം ലഭിക്കാതെ പോവുക, ദേശീയ പുരസ്കാരം ലഭിക്കുകയും ചെയ്യുക ഒരേ ചിത്രത്തിന്. അതൊക്കെ അങ്ങനെയാണ്.

നിർമാല്യത്തെ മികച്ച ചിത്രമായി തിരഞ്ഞെടുത്തുകൊണ്ടായിരുന്നു 1973 പുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കപ്പെട്ടത്. മികച്ച ചിത്രത്തിനും മികച്ച നടനുമുള്ള ദേശീയ പുരസ്കാരവും നിർമാല്യത്തിന് ആ വർഷം ലഭിച്ചു. ONV ആയിരുന്നു മികച്ച ഗാനരചയിതാവ്. സ്വപ്നം എന്ന ചിത്രത്തിലെ ഗാനങ്ങൾക്ക് കെ രാഘവന്റെ സംഗീതം. PJ ആന്റണിക്കായിരുന്നു നിർമാല്യത്തിലെ അഭിനയത്തിന് ദേശീയ പുരസ്കാരം ലഭിച്ചത്. MT ആദ്യമായി സംവിധാനം ചെയ്ത ചിത്രം എന്ന സവിശേഷതയും നിർമല്യത്തിനുണ്ടായിരുന്നു. ONV കുറുപ്പ് ആദ്യമായി മികച്ച ഗാനരചയിതാവായി തെരഞ്ഞെടുക്കപ്പെട്ടതും 1973 ആയിരുന്നു. ആ പാട്ട് കേൾക്കാം.

നീലപ്പൊന്മാനെ എന്ന പാട്ടിന് വയലാർ രാമവർമ്മയ്ക്ക് മികച്ച ഗാനരചയിതാവിനുള്ള പുരസ്കാരം ലഭിച്ചത് 1974 നെല്ല് എന്ന ചിത്രത്തിലെ പാട്ട്. ആ വർഷത്തെ മികച്ച ചിത്രം ജി അരവിന്ദൻ സംവിധാനം ചെയ്ത ഉത്തരായനമായിരുന്നു. നെല്ല് സംവിധാനം ചെയ്തത് രാമു കാര്യാട്ടും. വത്സലയുടെ നോവലാണ് രാമു കാര്യാട്ട് ചലച്ചിത്രമാക്കിയത്. ആ വർഷത്തെ മികച്ച ഗായികയ്ക്കുള്ള പുരസ്കാരം എസ് ജാനകിക്കായിരുന്നു. ചന്ദ്രകാന്തം എന്ന ചിത്രത്തിനു വേണ്ടി ജാനകി ആലപിച്ച ആ നിമിഷത്തിന്റെ നിർവൃതിയിൽ എന്ന ഗാനം അത് കേട്ടാലോ.

0: സുഖതമീ രാത്രി.
1: ചുവന്ന സന്ധികൾ എന്ന ചിത്രത്തിനു വേണ്ടി പി സുശീല ആലപിച്ച പൂവുകൾക്ക് പുണ്യകാലം എന്ന പാട്ടിനായിരുന്നു 1975 മികച്ച ഗാനത്തിനുള്ള പുരസ്കാരം ലഭിച്ചത്. ആ വർഷത്തെ മികച്ച ചിത്രം സ്വപ്നാടനമായിരുന്നു, കെ ജി ജോർജിൻ്റെ സംവിധാനം. ചുവന്ന സന്ധികളിലെ ഗാനങ്ങൾ രചിച്ചത് വയലാർ രാമവർമ്മയായിരുന്നു. ആ വർഷത്തെ മികച്ച ഗാനരചനയ്ക്കുള്ള പുരസ്കാരവും വയലാർ രാമവർമ്മയ്ക്കായിരുന്നു. പൂവുകൾക്ക് പുണ്യകാലം, ആ പാട്ട് കേട്ടാലോ നമുക്ക്.

ആ വർഷത്തെ മികച്ച ഗായിക എസ് ജാനകിയായിരുന്നു. ആലിംഗനം എന്ന ചിത്രത്തിലെ ഗാനാലാപനത്തിനായിരുന്നു പുരസ്കാരം. 1976 ഏറ്റവും മികച്ച സംഗീത സംവിധായകൻ എ ടി ഉമ്മറായിരുന്നു. തണൽ എന്ന ചിത്രത്തിൻ്റെ സംവിധാനത്തിന് ടി രാജീവ്നാഥ് മികച്ച സംവിധായകനായി. നമുക്കിപ്പോൾ ധീര സമീരെ യമുനാ തീരെ ആ പാട്ട് കേൾക്കാം.

സുഖദമി രാത്രിയിൽ നിന്ന് വിട പറയാനുള്ള നേരമാവുന്നു. സുഖമായി ഉറങ്ങാം, ഉന്മേഷത്തോടെ ഉണരാം. ഉന്മേഷത്തോടെ ഉണർന്നാലല്ലേ കർമ്മനിരതമായിരിക്കാൻ കഴിയൂ. കർമ്മനിരതമായിരുന്നാലല്ലേ ഈ സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാനാകൂ. അതുകൊണ്ട് സുഖമായി ഉറങ്ങാം. ഉന്മേഷത്തോടെ ഉണരുന്നതിന് വേണ്ടി ഈ രാത്രി സുഖമായി ഉറങ്ങാം. ശുഭരാത്രി. സ്നേഹപൂർവം, മധുജൻ.